ആകാശവാണി നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 2, കൊല്ലവർഷം 1201 ഇടവം 9, 2026 മെയ് 23 ശനിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 32 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ, 1161 576 കിലോഹെഡ്സുകളിലും, ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാഹെഡ്സുകളിലും, പ്രസാർഭാരതി ഡി ടി എച്ച് സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: സുഭാഷിതം കേൾക്കാം. ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു.
1: നിന്റെ മക്കൾ എന്താണ് എന്നോട് സംസാരിക്കാത്തത്? വളരെ വേദനയോടെ ഒരിക്കൽ ഒരമ്മ തൻ്റെ മകനോട് ചോദിച്ചു. മകൻ ഉത്തരമുണ്ടായിരുന്നില്ല. വിദ്യാസമ്പന്നയും ഉദ്യോഗസ്ഥയുമായ മരുമകളാണ് ഉത്തരം പറഞ്ഞത്. അവർക്കെന്താ കോമൺ ഇൻട്രസ്റ്റ്? 70 പിന്നിട്ട അമ്മയും 20 തികയാത്ത മക്കളും തമ്മിൽ എന്തിനെക്കുറിച്ച് സംസാരിക്കും? വയസ്സുകാലത്ത് മക്കളോടൊപ്പം താമസിക്കേണ്ടി വരുന്ന ചില മാതാപിതാക്കൾക്കെങ്കിലും ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട്. മകൻ അഥവാ മകൾ എപ്പോഴും തിരക്കിലാണ്. ചെറുമക്കളുടെ തിരക്കിനും കുറവൊന്നുമില്ല. സ്കൂൾ, ട്യൂഷൻ തുടങ്ങിയവയ്ക്ക് തന്നെ അവർക്ക് സമയം തികയില്ല. ഗ്രഹപാഠം ചെയ്തു തീർക്കാൻ അവധി ദിവസങ്ങൾ മതിയാവില്ല. സംഭാഷണങ്ങൾ ഒന്നോ രണ്ടോ വാക്കുകളിൽ ഒതുങ്ങുന്നു. ഒന്നിനും ഒരു കുറവുമില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ താൻ ഒരധികപ്പെട്ടാണെന്ന തോന്നൽ പല മാതാപിതാക്കന്മാരെയും വേട്ടയാടുന്നു. വീട്ടുകാവലാണ് പലരുടെയും പ്രധാന ജോലി. രാവിലെ ജോലിക്ക് പോകുന്ന മക്കളും സ്കൂളിലേക്ക് പോകുന്ന ചെറുമക്കളും വൈകുന്നേരം മടങ്ങി വരുന്നതുവരെ വലിയ വീട്ടിൽ ഇവർ തനിച്ചാണ്. നഗരത്തിലാണെങ്കിൽ ഏകാന്തതയുടെ ആഴം വർദ്ധിക്കും. വിദേശത്താണെങ്കിൽ പറയുകയും വേണ്ട. ചെറിയ രീതിയിൽ ഒന്ന് പ്രതിഷേധിച്ചാൽ അമ്മയ്ക്കെന്താ ഒരു കുറവ് എന്നായിരിക്കും പ്രതികരണം. ജനിച്ചു വളർന്ന നാടും വീടും ഉപേക്ഷിച്ച് വരണ്ടിയിരുന്നില്ല എന്ന ചിന്ത വളരാൻ തുടങ്ങും. വളരെ വൈകിയാണ് പലരും ഇതൊക്കെ തിരിച്ചറിയുന്നത്. കുറച്ചു നാളത്തേക്ക് മാറ്റിവെക്കാമെന്നല്ലാതെ ഇതൊന്നും ഒഴിവാക്കാൻ കഴിയില്ല. അച്ഛൻ അടിക്കാൻ

0: പിടിക്കുമ്പോൾ മുത്തച്ഛനെയും കഥകൾ കേട്ടുറങ്ങാൻ മുത്തശ്ശിയെയും തേടി വരുന്ന ചെറുമക്കളെ സ്വപ്നം കാണുന്നവരാണ് പഴയ തലമുറയിലെ മാതാപിതാക്കന്മാർ. കൂട്ടുകുടുംബത്തിൻ്റെ ശേഷിപ്പുകളാണ് ഈ സ്വപ്നങ്ങൾ. അന്ന് മുത്തച്ഛനും മുത്തശ്ശിയും പുതുതായി താമസത്തിനെത്തുന്നവരായിരുന്നില്ല. ഓർമ്മ വച്ച നാൾ മുതൽ തല്ലുകയും താലോലിക്കുകയും ചെയ്ത് ചെറുമക്കളോടൊപ്പം താമസിക്കുന്നവരായിരുന്നു. അച്ഛനും അമ്മയും മാത്രമല്ല, അപ്പൂപ്പനും അമ്മൂമ്മയും ചിറ്റപ്പനും കുഞ്ഞമ്മയും ഒക്കെയുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ് പഴയ തലമുറയിലെ കുട്ടികൾ വളർന്നത്. അതുകൊണ്ടുതന്നെ പേരക്കുട്ടിയെയും മുത്തച്ഛനെയും ബന്ധിപ്പിക്കുന്ന അനവധി കണ്ണികൾ ഉണ്ടായിരുന്നു. കാലം മാറി അച്ഛനും അമ്മയും മാത്രമുള്ള വീടുകളിലാണ് ഇന്ന് കുട്ടികൾ വളരുന്നത്. വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമാണ് കുടുംബത്തോടൊപ്പം പലരും മാതാപിതാക്കന്മാരെ സന്ദർശിക്കുന്നത്. വയസ്സായി മക്കളോടൊത്ത് താമസിക്കാൻ എത്തുമ്പോഴാണ് പേരക്കുട്ടികൾക്ക് മുത്തച്ഛനെ അടുത്തറിയാൻ അവസരം ലഭിക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളെ സന്ദർശിക്കുന്നത് അച്ഛൻ്റെ അച്ഛനായാലും അനുജനായാലും വിരുന്നുകാരാണ്, വീട്ടുകാരല്ല. സന്ദർശകർ ഇത് പലപ്പോഴും മറക്കുന്നു. വീട്ടുകാരനാണെന്നുള്ള ഭാവത്തിലുള്ള പെരുമാറ്റമാണ് ആദ്യം ഉപേക്ഷിക്കേണ്ടത്. ഈ സ്ഥാനം ഒരാൾക്ക് ലഭിക്കുന്നത് സ്വന്തം വീട്ടിൽ മാത്രമാണ്. പുതിയ വീട്ടിൽ നമ്മൾ ഒരു താമസക്കാരൻ മാത്രമാണ്. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആ വീടിൻ്റെ ഉടമസ്ഥനാണ്. ഉടമസ്ഥൻ നമ്മുടെ മകനോ മകളോ ആയിരിക്കാം. അവരൊക്കെ വളർന്ന് ഗ്രഹദാതന്മാരായിരിക്കുന്നു എന്നത് തിരിച്ചറിയണം. അച്ഛനാണെങ്കിലും മക്കൾ അനുവദിച്ചു തരുന്നതാണ് ആ വീട്ടിൽ നമ്മുടെ സ്ഥാനം. സന്ദർശകർ വരുന്നത് വീട്ടുകാരെ കാണാന്. വയസ്സായ മാതാപിതാക്കന്മാരെ സന്ദർശകർക്ക് പരിചയപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നവർ കുറവാണ്. ആരെയും ഉപദേശിക്കുക എന്നത് വയസ്സായവരുടെ ഒരു പൊതുസ്വഭാവമാണ്. ആവശ്യപ്പെടാതെ ആർക്കും ഉപദേശങ്ങൾ നൽകാൻ ശ്രമിക്കരുത്. സ്വപ്നങ്ങളിൽ നിന്നും യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി വരണം. അഹങ്കാരവും അവകാശവാദങ്ങളും പരാതികളും നേടിത്തരുന്നത് വെറുപ്പ് മാത്രമാണ്. പ്രിയപ്പെട്ടവരുടെ സ്നേഹം നേടാൻ ബോധപൂർവം പ്രവർത്തിക്കുകയും അവരുമായുള്ള അകലം കുറയ്ക്കാൻ ശ്രമിക്കുകയും വേണം.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ജെ ജേക്കബ്.

0: ആകാശവാണി.
1: ഉഷമലരി.
2: ഇന്ന് ഉഷമലരിയിൽ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ രാജസദസ്സിലെ നർത്തകി എന്ന കവിത കേൾക്കാം. ആലാപനം എൻ ജെ ജോഷിലാൽ.

ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ രാജസദസ്സിലെ നർത്തകി എന്ന കവിത. ആലപിച്ചത് എൻ ജെ ജോഷിലാൽ.

0: External Affairs Minister S. Jaishankar in National Capital. He will also attend the U.S. Embassy's Independence Day celebrations. On Monday, Mr. Rubio is scheduled to visit Agra and Jaipur before returning to New Delhi to attend the Quad Foreign Ministers meeting on Tuesday hosted by India. The Ministry of Petroleum and Natural Gas has said that India has adequate availability of petrol and diesel and supplies across the country remain stable. In a social media post, the ministry advised its citizens to avoid panic buying and to purchase fuel only as per actual requirement. It said any temporary pressure at a few retail outlets is being addressed through continuous supply, monitoring and coordinated distribution by oil marketing companies. The ministry further stated that responsible consumption and public cooperation will help ensure smooth fuel availability for all during the ongoing high demand period. Indian Army officer Major Abhilasha Barak, serving with the United Nations peacekeeping mission in Lebanon, has been selected for the prestigious 2025 United Nations Military Gender Advocate of the Year award. Major Barak is currently serving with the Indian Battalion as commander of the female engagement team in the United Nations Interim Force in Lebanon, UNIFIL. She is also the first woman combat helicopter pilot of the Indian Army. With this recognition, Major Barak becomes the third Indian peacekeeper to receive the honour. Earlier, Major Suman Gawani was awarded in 2019 for her service with the UN mission in South Sudan, while Major Radhika Sen received the award in 2023 for her work with the UN Stabilization Mission in Congo. U.S. Director of National Intelligence Tulsi Gabbard has announced her resignation from the post. Ms. Gabbard said she will step down from her position effective 30th of June after her husband Abraham Williams was diagnosed with an extremely rare form of bone cancer. In IPL cricket, Sunrisers Hyderabad defeated Royal Challengers Bengaluru by 55 runs in Hyderabad last night. Today, Lucknow's Super Giants will take on Punjab Kings in Lucknow at 7:30 this evening. And that is the end of this news bulletin.
1: Agashwani Aripugal ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആറ് പതിനഞ്ചിന് ഉദയഗീതം, ബാലഗോപാലൻ തമ്പിയും സംഘവും പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7 മുതൽ 8 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറുവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 സ്മൃതിമധുരം, 8:45 സംഗീത സരണി, വയലിൻ പാഠം. പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ, പഠിക്കുന്നത് ലക്ഷ്മി എസ് വാസുദേവ്. 9 ചലച്ചിത്ര ഗാനങ്ങൾ. 10 നേർവഴി, 10:15 തമിഴ് ചൊൽമാലെ, കന്യാകുമാരി മാവട്ട് കോട്ടൈകൾ, എസ് മുരുകൻ നടത്തുന്ന പ്രഭാഷണം. എ സുന്ദരം അവതരിപ്പിക്കുന്ന ചെറുകഥ സാലയോര സാക്ഷികൾ, തുടർന്ന് തിരയപ്പുകൾ. 11 ഗാനകൈരളി, മലയാള കവികളുടെ രചനകൾ നാലാം ഭാഗം. 11:30 റേഡിയോ സ്മരണകൾ, നാടകരചയിതാവും സംവിധായകനും നടനുമായ ജോയി ചിറയിൻകീഴ് പങ്കെടുക്കുന്നു. 11:40 ചലച്ചിത്ര ഗാനങ്ങൾ, 12:15 ഏകധാര ലളിത സംഗീത പരിപാടി, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, ഫാറ്റി ലിവർ ഹോമിയോപ്പതിയിലൂടെ ഡോക്ടർ റിജി റഷീദ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1 രഞ്ജിനി, 2:15 തുടർനാടകം, ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം 26 ഭാഗം, നാടകാവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 3 കൂട്ടുകാരി, ഉപ്പുകാറ്റേറ്റ ഉടലുകൾ ചിത്രീകരണം, രചന അനീഷ എ മെൻഡസ്. 3:30 ചലച്ചിത്ര ഗാനങ്ങൾ, 4 വെള്ളി വെളിച്ചം, 4:45 ജനബദ്ധം,

5 മണിക്ക് സംസ്കൃതം പരിപാടി. സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ വിവിധ പരിപാടികൾ. അവസാന ഭാഗം അഷ്ടപതി ഗൗതം എ അരുൺ, പ്രഭാഷണം അപർണ എസ് പൈ. 5:15 പാട്ടുകളം, മധുകുമാരൻ നായരും സംഘം അവതരിപ്പിക്കുന്ന തോറ്റം പാട്ട്. 5:30 സ്പൈസ് സ്പോൺസർ പരിപാടി. 5:40 ചലച്ചിത്രഗാനം. 5:45 ഭക്തിഗാനങ്ങൾ, ലക്ഷ്മിശ്രീ ഓമനക്കുട്ടൻ പാടിയത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. വയലും വീടും മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും. ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി മ്യൂസിക് ടൈം. 8:00 നാടകം പെയ്ത്ത് 1 ഭാഗം, രചന അദിത് കൃഷ്ണ സി, സംവിധാനം റൂബി ബാബു, ശബ്ദം നൽകുന്നവർ അജ്മൽ ദേവദത്തൻ, നിധീഷ് ധർമ്മരാജൻ, ഷാഹിനാസ് അബ്ദുൾ സമദ്, ഷീബ കെ നായർ, ശിൽപ പി പ്രസാദ്, ഗ്രീറ്റ യൂജിൻ, ജയന്തി കൃഷ്ണ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 കായിക ലോകം. ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലൂടെ പ്രത്യേക പരിപാടി, രചന അജ്മൽ എൻ എസ്. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടി, ചങ്ങനാശ്ശേരി സി പി മാധവൻ നമ്പൂതിരി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. തിരുവഴ വിജു എസ് ആനന്ദ് വയലിൻ, കോട്ടയം ജി സന്തോഷ് കുമാർ മൃദംഗം, വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഘടം. 11:00 സ്പോട്ട് ലൈറ്റ് പരിപാടി. 11:15 മുതൽ FM ഗോൾഡ് ഡൽഹിയിലെ. കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.1°C, കുറഞ്ഞ താപനില 25.6°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.9°C, കുറഞ്ഞ താപനില 26.2°C. പെയ്തമഴ 0.8 mm. ഇതോടുകൂടി അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി ഉദയഗീതം. ബാലഗോപാലൻ തമ്പിയും സംഘവും പാടിയ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം വാരാണശുപതി തനയ വാരണവദന ശ്രീഗണേശ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ആകാശവാണി. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ആദ്യം പത്രവൃത്താന്തം. കേരള നിയമസഭയുടെ 25-ാം സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചുമതലയേറ്റു. തിരഞ്ഞെടുപ്പിൽ തിരുവഞ്ചൂരിന് 101 വോട്ട് ലഭിച്ചു. 2 തവണ മന്ത്രിയായിരുന്ന അദ്ദേഹം 36 വർഷമായി തുടർച്ചയായി നിയമസഭാംഗമാണ്. നീറ്റ് പ്രവേശന പരീക്ഷയുടെ ചോദ്യങ്ങൾ സ്കൂൾ പാഠ്യപദ്ധതിയുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ തയ്യാറാക്കണമെന്ന് വിദ്യാഭ്യാസ പാർലമെന്ററി സമിതി നിർദ്ദേശിച്ചു. ഇതിനായി വിദ്യാഭ്യാസ വകുപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായി സഹകരിച്ച് പ്രവർത്തിക്കണം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ജീവനക്കാർ ഈ മാസം 25-26 തീയതികളിൽ നടത്താനിരുന്ന രാജ്യവ്യാപക പണിമുടക്ക് മാറ്റിവെച്ചു. മുംബൈയിൽ ബാങ്ക് മാനേജ്മെന്റും യൂണിയൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. ചന്ദ്രയാൻ 3-ന് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയ്റോനോട്ടിക്സ് ആൻഡ് അസ്ട്രോനോട്ടിക്സിന്റെ ഉന്നത ബഹുമതിയായ ഗൊദാർദ് അസ്ട്രോനോട്ടിക്സ് പുരസ്കാരം ലഭിച്ചു. ആണവായുധ പോർമുന വഹിക്കാൻ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 1 ഒഡീഷ ചാന്ദിപൂരിൽ നിന്ന് വിജയകരമായി പരീക്ഷിച്ചു. എബോള വൈറസ് വ്യാപനം തടയുന്നതിന് മുൻകരുതൽ ശക്തമാക്കാൻ ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. വിമാനത്താവളങ്ങളിൽ 24 മണിക്കൂറും നിരീക്ഷണ സംവിധാനം സജ്ജമാക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട്. ഹൈദരാബാദിൽ ഇന്നലെ നടന്ന IPL ക്രിക്കറ്റ് മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 55 റൺസിന് തോൽപ്പിച്ചു.
1: ആരോഗ്യമുള്ള ഒരു സമൂഹമാണ് ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി. നമ്മളോ നമ്മുടെ പ്രിയപ്പെട്ടവരോ രോഗബാധിതരായി ആശുപത്രികളിൽ ചികിത്സ തേടുമ്പോൾ നാം വെറും രോഗികൾ മാത്രമല്ല, നിയമപരമായ അവകാശങ്ങളുള്ള പൗരന്മാരുമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മുന്നോട്ടുവച്ച രോഗികളുടെ അവകാശ ചാർട്ടർ പ്രകാരം ഓരോ രോഗിക്കും മാന്യവും സുരക്ഷിതവും സുതാര്യവുമായ ചികിത്സ ലഭിക്കാനുള്ള അവകാശമുണ്ട്. ചികിത്സയെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ അറിയുക, പരിശോധനകൾക്കും ശസ്ത്രക്രിയകൾക്കും മുൻകൂർ സമ്മതം നൽകുക,

0: സ്വകാര്യത സംരക്ഷിക്കപ്പെടുക, ചികിത്സാ രേഖകളും കൃത്യമായ ബില്ലുകളും ലഭിക്കുക, പരാതികൾ അറിയിക്കാനുള്ള അവസരം ലഭിക്കുക എന്നിവയെല്ലാം രോഗികളുടെ അടിസ്ഥാന അവകാശങ്ങളാണ്. രോഗികളും ആരോഗ്യ പ്രവർത്തകരും തമ്മിലുള്ള വിശ്വാസവും പരസ്പര ബഹുമാനവും ശക്തമാകുമ്പോഴാണ് മികച്ച ആരോഗ്യ സംവിധാനം രൂപപ്പെടുന്നത്.
1: മോഡേൺ മെഡിസിൻ ഡോക്ടർ രോഗിയെ പരിശോധിച്ചതിന് ശേഷം ഒരു ഡയഗ്നോസിസിൽ എത്തുകയും തുടർന്ന് അതിനുവേണ്ട മരുന്നുകൾ കുറിപ്പടിയിൽ എഴുതി കൊടുക്കുകയും ചെയ്യുന്നു.
0: തങ്ങൾക്ക് നൽകുന്ന മരുന്നുകളെക്കുറിച്ചും പരിശോധനകളെക്കുറിച്ചും കൃത്യമായി ചോദിച്ചറിയാൻ രോഗികൾക്ക് അവകാശമുണ്ട്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഗോപികുമാർ:
1: ഈ മരുന്നുകൾ എഴുതുന്ന പ്രിസ്ക്രിപ്ഷനിൽ ഡോക്ടറുടെ പേരും ക്വാളിഫിക്കേഷനും മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ നമ്പറും ഉണ്ടായിരിക്കേണ്ടതാണ്. മരുന്നുകൾ എഴുതുമ്പോൾ വ്യക്തമായി വായിക്കാവുന്ന രീതിയിലും എഴുതണം എന്നുള്ളതാണ് മാർഗനിർദ്ദേശം. ഇംഗ്ലീഷിലാണ് സാധാരണ മരുന്ന് കുറിപ്പടികൾ എഴുതാറുള്ളത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വലിയ അക്ഷരത്തിൽ വേണം മരുന്നുകളുടെ പേരുകൾ എഴുതാൻ എന്നുള്ളതാണ് മെഡിക്കൽ കൗൺസിലും നാഷണൽ മെഡിക്കൽ കമ്മീഷനും നൽകിയിട്ടുള്ള നിർദ്ദേശം. ഈ മരുന്ന് കുറിപ്പടികൾ രോഗി അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലോ ഫാർമസിയിലോ കൊണ്ടുപോയി അവിടെ മരുന്നുകളുടെ പേര് വ്യക്തമായി എഴുതിയില്ലെങ്കിൽ സമാനതയുള്ള പേരുകൾ ഉള്ള മരുന്നുകൾ തമ്മിൽ മാറിപ്പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കൃത്യമായി വലിയ അക്ഷരത്തിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ വേണം പ്രിസ്ക്രിപ്ഷൻ എഴുതാൻ.
0: ബില്ലുകൾ അടയ്ക്കാൻ വൈകിയതിന്റെ പേരിൽ മൃതദേഹങ്ങൾ വിട്ടു നൽകാതിരിക്കാൻ ആശുപത്രികൾക്ക് അധികാരമില്ല.
2: തീർച്ചയായിട്ടും അത് രോഗിയുടെ അഭിപ്രായമാണ്.
3: അഡ്വക്കേറ്റ് ജൂലിയറ്റ് നെൽസൺ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് മുൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ:
2: രോഗിക്ക് ചികിത്സിക്കുന്ന ഡോക്ടറിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണല്ലോ ആ ഡോക്ടറിന്റെ സേവനം മതിയാക്കി മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഇതിൽ മറ്റൊരു ഡോക്ടറിന്റെ സേവനം രോഗിക്ക് തീർച്ചയായിട്ടും ആവശ്യപ്പെടാം. നമ്മൾ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് നമ്മളിപ്പോ ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ ഒരു രോഗി പിന്നെ ചികിത്സയ്ക്കായി ചെല്ലുകയാണെങ്കിൽ ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അവര് റെഫർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു സർക്കാർ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാറുള്ളൂ. ചിലപ്പോൾ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട സ്ഥിതിയുള്ളവരും അല്ലെങ്കിൽ സാമ്പത്തികം ഇല്ലാത്തവരും ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ എടുക്കുന്ന ഒരു നടപടി എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ആ കുടുംബത്തിന് ചിലപ്പോൾ ഏക ആശ്രയമായിട്ടുള്ള ഒരാളായിരിക്കാം മരണപ്പെട്ടത്. ചിലപ്പോൾ അവർക്ക് ആ പറയുന്ന ഹോസ്പിറ്റലുകാർ പറയുന്ന അത്രയും എമൗണ്ട് അടയ്ക്കാൻ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. പക്ഷെ ആ ബോഡി വിട്ടുകൊടുക്കാൻ പല ഹോസ്പിറ്റലുകാരും തയ്യാറാകുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇന്നത്തെ നമ്മുടെ ഈ സമ്പന്നമായ ഒരു സമൂഹത്തിൽ നിലനിൽക്കുകയാണ്.
0: മറ്റൊരു ആശുപത്രിയിലേക്ക് മാറാനോ അല്ലെങ്കിൽ ചികിത്സയെക്കുറിച്ച് രണ്ടാമതൊരു ഡോക്ടറുടെ അഭിപ്രായം തേടാനോ രോഗിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്.
4: ശരിക്കും ആർട്ടിക്കിൾ 21 പ്രകാരം സാധാരണഗതിയിൽ ഏതൊരു മനുഷ്യനും അവരുടേതായ അവകാശങ്ങളുണ്ട്.
3: ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിലീപ്:
4: ഇവിടെ രണ്ടു മൂന്ന് ആസ്പെക്ട്സ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാനിപ്പോ ഒരു രോഗി എന്ന നിലയ്ക്ക് ഒരു ഡോക്ടറെ കാണുമ്പോൾ എന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് എന്റെ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ആ ഡോക്ടറോട് പങ്കുവയ്ക്കുക എന്നുള്ളത്. ഭൂതകാലത്ത് ചികിത്സ എടുത്തിട്ട് നിർത്തിയ കാര്യങ്ങളും ഏതെങ്കിലും മരുന്നിനെ സംബന്ധിച്ച് അലർജി ഉണ്ടെങ്കിൽ അതും ഞാൻ ആകാംക്ഷയുടെ പുറത്താണെങ്കിൽ പോലും സ്വമേധയാ ഏതെങ്കിലും പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കാര്യവും സ്വയം ചികിത്സ ഏതെങ്കിലും രൂപേണ കൈക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യവും ഇപ്പോ അലോപ്പതി ഡോക്ടറെയാണ് കാണുന്നെങ്കിൽ ആയുർവേദ വിധി പ്രകാരമോ ഹോമിയോ വിധി പ്രകാരമോ ഏതെങ്കിലും മരുന്ന് പ്രസ്തുത ആരോഗ്യ പ്രശ്നത്തിന് വേണ്ടി അവരെ വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യവും ഇപ്പോ ആ രോഗി അനുഭവിച്ചു വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കുടുംബത്തിലെ മറ്റ് ഏതെങ്കിലും ആൾക്കാർക്കോ അവരുമായിട്ട് അടുത്ത് ഇടപഴകിയ ആൾക്കാർക്കോ ഉണ്ടോ ആ ഒരു വസ്തുതയും ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് മറ്റ് ആശങ്കകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളും ഇതെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ ഡോക്ടറോട് പറഞ്ഞാൽ മാത്രമേ അവരെ സംബന്ധിച്ച് ഇതിനകത്ത് ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഈ വ്യക്തിയെ സംബന്ധിച്ച് ഈ രോഗമാകാം ഇന്ന ഇന്ന കാര്യങ്ങൾ ശരിയല്ലാത്തതുകൊണ്ട് ഈ രോഗമല്ല എന്ന രീതിയിലേക്ക് കൃത്യമായിട്ടൊരു പ്രാഥമിക നിഗമനം എത്താൻ സാധിക്കുള്ളൂ. ഈ പ്രാഥമിക നിഗമനത്തിന് ശേഷമാണ് രോഗ ചികിത്സയെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ നിഗമനം സാധൂകരിക്കാൻ പറ്റുന്ന പാകത്തിലേക്ക് പരിശോധനാ മാർഗങ്ങളെക്കുറിച്ചും ആ ഡോക്ടർക്ക് നിശ്ചയിക്കാൻ സാധിക്കുക. ഇപ്പൊ പല അവസരങ്ങളിലും സംഭവിച്ചു പോകുന്നത് രോഗികളെ സംബന്ധിച്ച് ഇപ്പോ അത്യാധുനിക ഐടി മേഖലയിലുണ്ടായ വിപ്ലവകരമായ മാറ്റങ്ങൾ കാരണം തന്നെ ഗൂഗിൾ ഡോക്ടറോട് ഇവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ചിട്ട് ഏകദേശം ഒരു മനോഗതിയോടെയാണ് ഡോക്ടറെ സമീപിക്കുന്നത്. അപ്പൊ ഡോക്ടറെ സമീപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്ടർക്ക് ലഭ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രകാരവും അറിവ് പ്രകാരവും അനുഭവ സമ്പത്ത് പ്രകാരവും നിർദ്ദേശിക്കുന്ന ചില ചികിത്സാവിധികൾ പല അവസരങ്ങളിലും ഈ പറഞ്ഞ പോലെ നേരത്തെ അവര് റെഫർ ചെയ്തിരിക്കുന്ന ഗൂഗിൾ ഡോക്ടറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അവർക്ക് ബോധ്യപ്പെടാതെ വരും. ആ സമയത്താണ് ആശയപരമായിട്ടുള്ള സംഘർഷങ്ങൾ ഉടലെടുക്കുന്നത്. എന്റെ ഒപ്പീനിയനിൽ ഇത്രയേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് ഒരു രോഗി ഒരു മനുഷ്യനാണ് എന്ന രീതിക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ അവകാശങ്ങളുണ്ട്. പക്ഷേ ഈ അവകാശങ്ങൾക്ക് അപ്പുറത്തേക്ക് ചികിത്സ തേടുന്ന ആരോഗ്യ പ്രശ്നത്തിന് കൃത്യമായുള്ള ചികിത്സ കിട്ടണം എന്നുള്ള ആ ഒരു അവകാശം, അത് പ്രൊട്ടക്ട് ചെയ്യപ്പെടണമെങ്കിൽ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വവും കൂടെ അവർ നിർവഹിക്കേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്വം

0: അതിനകത്താണ് ഈ പറഞ്ഞ പോലെ സമഗ്രമായി ആ രോഗത്തെ കുറിച്ചുള്ള എല്ലാ ആകുലതകളും അവരെ സംബന്ധിച്ച് ഇതുവരെ സ്വീകരിച്ചിരിക്കുന്ന മറ്റ് ചികിത്സാ ഉപാധികളും അവരുടെ സംശയങ്ങളും എല്ലാം തന്നെ തുറന്ന് ഡോക്ടറോട് സംസാരിക്കുക എന്നുള്ളത്.
1: രോഗിയുടെ രോഗവിവരങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് രഹസ്യമായി സൂക്ഷിക്കേണ്ടത് ഡോക്ടർമാരുടെയും ആശുപത്രികളുടെയും കടമയാണ്.
2: ഒരു രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർ രോഗിയിൽ നിന്നും അറിയുന്ന വിവരങ്ങൾ രഹസ്യമാക്കി വെക്കാൻ ബാധ്യസ്ഥനാണ്.
1: ഹെൽത്ത് സർവീസസ് മുൻ അഡീഷണൽ ഡയറക്ടറും കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ മുൻ പ്രൊജക്ട് ഡയറക്ടറുമായ ഡോക്ടർ ശ്രീലത ആർ.
2: ഇന്ത്യൻ മെഡിക്കൽ കൌൺസിലിന്റെ ചട്ടം 2002 പ്രകാരം ഒരു രോഗിയുടെ അനുവാദമില്ലാതെ അയാളുടെ വിവരങ്ങൾ മറ്റാരെയും അറിയിക്കരുത് എന്നത് ഡോക്ടറുടെ നിയമപരമായ കർത്തവ്യമാണ്. ഒരു രോഗി ആരോടും പറയാത്ത ഒരു പ്രശ്നവുമായി ഡോക്ടർ മുറിയിലേക്ക് വരുമ്പോൾ ആ വ്യക്തി അയാൾക്ക് ചിലപ്പോൾ HIV അണുബാധയുണ്ടോ എന്ന സംശയമാകാം, അയാളുടെ കുടുംബ പ്രശ്നങ്ങൾ ആരോഗ്യത്തെ ബാധിക്കുന്നതാകാം, അതെന്തുമാകട്ടെ ഇത് ഞാൻ പറഞ്ഞാൽ നാട്ടുകാരറിയുമോ, അവരെന്നെ കുറ്റപ്പെടുത്തുമോ എന്നൊക്കെയുള്ള ശങ്ക അയാൾക്കുണ്ടാകാം. ആ ശങ്ക ഒഴിവാക്കുന്നതിനാണ് തൊഴിൽ രഹസ്യാത്മകത അഥവാ പ്രൊഫഷണൽ സീക്രസി എന്ന സംവിധാനം വൈദ്യശാസ്ത്രത്തിൽ ഉണ്ടായത്. ഇത് പ്രകാരം നാം ഡോക്ടറോട് വെളിപ്പെടുത്തുന്ന വിവരങ്ങൾ, അതായത് രോഗവിവരം ആകാം, ടെസ്റ്റ് റിസൾട്ട് ആകാം, ചികിത്സ, വ്യക്തിപരമായ ശീലങ്ങൾ തുടങ്ങി, അയാൾ ആശുപത്രിയിൽ വന്നു എന്ന വിവരം പോലും ഡോക്ടർ മറ്റുള്ളവരോട് വെളിപ്പെടുത്തുകയില്ല. ഈ സംവിധാനം ഡോക്ടറോടുള്ള വിശ്വാസം രോഗിയിൽ സൃഷ്ടിക്കുന്നു. മറ്റുള്ളവർ അറിഞ്ഞാലോ എന്നുള്ള ആശങ്ക മൂലം രോഗവിവരം ഡോക്ടറോട് മറച്ചു വെച്ചാൽ തെറ്റായ രോഗനിർണയത്തിനത് കാരണമാകുകയും രോഗിയുടെ അസുഖം മൂർച്ഛിക്കുന്നതിനും അത് സമൂഹത്തിന് തന്നെ ദോഷകരമായി തീരാനും കാരണമാകാം. ഈ സംവിധാനം കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാൽ രോഗി ഡോക്ടറോട് സത്യം പറയാൻ പ്രേരിപ്പിക്കുന്നു. ദുർബലരായവരെ ഈ നിയമം സംരക്ഷിക്കുന്നു. അതായത് ഗാർഹിക പീഡനം അനുഭവിക്കുന്ന ഒരു സ്ത്രീ, അല്ലെങ്കിൽ ക്ഷയരോഗബാധ പരിശോധിക്കാൻ വരുന്ന ഒരു വ്യക്തി, HIV ടെസ്റ്റിന് വരുന്ന വ്യക്തി, ഇവരെല്ലാം ധൈര്യമായി വന്ന് ചികിത്സ തേടാനുള്ള സഹായം ഈ നിയമം മൂലം ഉണ്ടായിട്ടുണ്ട്. കോവിഡ് പോലെയുള്ള പകർച്ചവ്യാധി കാലത്ത് രോഗികളുടെ പേര് ചോരുകയില്ല എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് മാത്രമാണ് നമുക്ക് കോണ്ടാക്ട് ട്രേസിംഗ് വിജയകരമായി ചെയ്യാൻ സാധിച്ചത്. എന്നാൽ നിയമമോ ധാർമ്മികതയോ ആവശ്യപ്പെടുന്ന ചില സാഹചര്യങ്ങളിൽ ഡോക്ടർക്ക് രഹസ്യം വെളിപ്പെടുത്തേണ്ടി വരുന്നുണ്ട്. അതായത് കോടതി ഉത്തരവിന്റെ ഭാഗമായി മെഡിക്കൽ രേഖകൾ ഹാജരാക്കേണ്ടി വരുമ്പോൾ, രണ്ടാമതായിട്ട് ഒരാൾക്ക് ജീവാപായം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ, മൂന്നാമതായിട്ട് ഇൻഷുറൻസ് പോലെയുള്ള കാര്യത്തിനുള്ള മെഡിക്കൽ ചെക്കപ്പ് നടക്കുമ്പോൾ, ഇതിലെല്ലാം സത്യമായ വിവരം ഡോക്ടർക്ക് വെളിപ്പെടുത്തേണ്ടി വരുന്നുണ്ട്. രോഗം മാറ്റുന്നത് മരുന്ന് മാത്രമല്ല, നമ്മുടെ വിശ്വാസം കൂടിയാണെന്നുള്ളതാണ്. അതായത് ആ വിശ്വാസത്തിന്റെ പേരാണ് പ്രൊഫഷണൽ സീക്രസി അഥവാ തൊഴിൽ രഹസ്യാത്മകത.
1: അവകാശങ്ങൾക്കൊപ്പം തന്നെ ആശുപത്രി ജീവനക്കാരോട് മാന്യമായി പെരുമാറാനുള്ള രോഗിയുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച്.
3: ആശുപത്രിയിൽ ഉണ്ടാകുന്ന സംഘർഷഭരിതമായ കാര്യങ്ങളെല്ലാം തന്നെയും പലപ്പോഴും ചികിത്സയെ ബാധിക്കുകയും രോഗികളുടെ മറ്റു രോഗികളുടെ ചികിത്സയൊക്കെ ബാധിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്.
4: ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ദേശീയ കൺവീനർ ഡോക്ടർ സുൽഫി എൻ.
3: ഒരു രോഗിയോ കൂടിയിരിക്കുന്നവരോ ആക്രമിക്കും എന്നുള്ളൊരു തോന്നല് ഡോക്ടർമാരിലൊരു ഡിഫൻസീവ് ചികിത്സാ രീതി സ്വീകരിക്കും. അതായത് ഡിഫൻസീവ് ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് രോഗിയെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള അവസ്ഥയിൽ പോലും ചികിത്സ നൽകുന്ന അവസ്ഥ, മറ്റ് രോഗിയെ ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെടുന്ന അവസരത്തിൽ നമുക്ക് ഇന്റർഫിയർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ ഇന്റർഫിയർ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ആ രോഗിയെ നഷ്ടപ്പെട്ടു പോയാൽ ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള ഭയക്കുന്നത് രോഗിയോട് ഒരു ഡിഫൻസീവ് ലൈനിലേക്ക് നീങ്ങേണ്ടി വരും. ഡിഫൻസീവ് ലൈനിലേക്ക് നീങ്ങേണ്ടി വരുന്നത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ആ സമയത്ത് അങ്ങനെ ഒരു ചികിത്സാ ലൈൻ നാം സ്വീകരിക്കുമ്പോൾ രോഗിയുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് ഡോക്ടർമാർക്ക് ഭയരഹിതമായി നിർഭയമായിട്ട് നിമിഷങ്ങൾ കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് ഡിസിഷൻ എടുത്ത് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട 100-ൽ പരം സാഹചര്യങ്ങൾ എല്ലാ ദിവസവും എല്ലാ ആശുപത്രികളിലും ഉണ്ടായിക്കൊണ്ടിരിക്കും. പലപ്പോഴും ഈ 1+1 എപ്പോഴും മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ വിഭാഗത്തിൽ, മെഡിക്കൽ ട്രീറ്റ്മെന്റിൽ അത് 2 ആയിരിക്കണമെന്നില്ല, അത് 3-ഓ 4-ഓ ഒക്കെ ആയിപ്പോകാം. അതായത് ചികിത്സയ്ക്ക് ഇന്ന ഫലം തന്നെ കിട്ടുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അപ്പൊ ആ ഒരു ഫലം നാം ഉദ്ദേശിക്കുന്നത്, രോഗി ഉദ്ദേശിക്കുന്നത്, ബൈസ്റ്റാൻഡേഴ്സ് ഉദ്ദേശിക്കുന്നത് തന്നെ കിട്ടണമെന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ രോഗികൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുകയും ഒരുപക്ഷെ നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ, അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ കിട്ടാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവർ അക്രമ രീതിയിലേക്ക് പോകും. പക്ഷേ അതൊരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും നല്ലതായിട്ടുള്ളതല്ല. യുദ്ധങ്ങൾ നടക്കുമ്പോൾ പോലും ആശുപത്രികളെ മാറ്റി നിർത്തുന്ന ഒരു രീതി നമ്മൾ കാലാകാലങ്ങളായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അത് പക്ഷേ ഒരു ചികിത്സയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു, ചികിത്സയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള പരാതികൾ ഉണ്ടാവുകയാണെങ്കിൽ അത് പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ നിലനിൽക്കുകയും ആശുപത്രികളെ ഒരു കാരണവശാലും ആക്രമണത്തിന് വേദിയാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം നമ്മളിൽ വളർന്നു വരേണ്ടതായിട്ടുണ്ട്.
1: അവകാശങ്ങളെ കുറിച്ചുള്ള അറിവ് ഓരോ പൗരനെയും കൂടുതൽ ശക്തരാക്കുന്നു. എന്തെങ്കിലും അവകാശ ലംഘനങ്ങൾ നേരിടേണ്ടി വന്നാൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ പോലുള്ള ബന്ധപ്പെട്ട അധികാരികളെ സമീപിക്കാനും പരാതി നൽകാനും പൊതുജനങ്ങൾ മടിക്കരുത്. അതേസമയം ആരോഗ്യ പ്രവർത്തകരുടെ ജോലിഭാരവും വെല്ലുവിളികളും മനസ്സിലാക്കി പരസ്പര ബഹുമാനത്തോടെയും സഹകരണ മനോഭാവത്തോടെയും മുന്നോട്ടു പോകേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അറിവുള്ള രോഗികളും ഉത്തരവാദിത്തമുള്ള ആരോഗ്യ സംവിധാനവും കൈകോർക്കുമ്പോഴാണ് കൂടുതൽ വിശ്വാസ്യതയുള്ളതും മാനുഷിക

ഉപ്പുകാറ്റേറ്റ ഉടലുകൾ ചിത്രീകരണം ഇന്ന് വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ. രചന അനിഷ എ മെൻഡസ്.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയ്ക്കും സൈപ്രസിനുമിടയിൽ സഹകരണത്തിന് അപാര സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 19th റോസ്ഗർ മേളയിൽ ഇന്ന് 51,000+ ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. സംസ്ഥാനത്തെ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യയാത്ര നൽകുമ്പോൾ ഉണ്ടായേക്കാവുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ത്യയ്ക്കും സൈപ്രസിനുമിടയിൽ സഹകരണത്തിന് അപാര സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. സെമികണ്ടക്ടർ, ബഹിരാകാശം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ ഇതിന് അവസരങ്ങളുണ്ടെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സിന് നൽകിയ വിരുന്നിനുശേഷം സംസാരിക്കുകയായിരുന്നു ദ്രൌപദി മുർമു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
4: നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഭീകരതയെ ചെറുക്കുന്നതിന് ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര ഭീകരതയിൽ സമഗ്ര നടപടിയെടുക്കാനും സംയുക്ത പ്രസ്താവനയിൽ ഇരു നേതാക്കളും തീരുമാനിച്ചു. തീവ്രവാദം, തീവ്രവാദത്തിനായി ധനസഹായം, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയെ ചെറുക്കുന്നതിനും ഭീകരരുടെ സുരക്ഷിത താവളങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും ഇല്ലാതാക്കുന്നതിനും അവർ ആഹ്വാനം ചെയ്തു.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദി 19th റോസ്ഗർ മേളയിൽ ഇന്ന് 51,000+ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറും. ഗവൺമെന്റ് വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നിയമനം ലഭിച്ചവരെ അദ്ദേഹം വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. രാവിലെ 11:00 ചടങ്ങ്. ഡെസ്ക് റിപ്പോർട്ട്.
5: രാജ്യത്തെ 47 കേന്ദ്രങ്ങളിൽ റോസ്ഗർ മേള സംഘടിപ്പിച്ചിട്ടുണ്ട്. റെയിൽവേ, ആഭ്യന്തര, ആരോഗ്യ, കുടുംബക്ഷേമ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും നിയമനം ലഭിച്ചവർക്കാണ് ഉത്തരവ് കൈമാറുന്നത്. പാലക്കാട്ടെ റോസ്ഗർ മേളയിൽ രാവിലെ 11:00 കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും.
3: കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഡിവിഡന്റായി കേന്ദ്ര ഗവൺമെന്റിന് 2,86,000 crore കൈമാറാൻ റിസർവ് ബാങ്ക് ഡയറക്ടർ ബോർഡ് യോഗം അംഗീകാരം നൽകി. ഇന്നലെ മുംബൈയിൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഡയറക്ടർമാരുടെ 623 യോഗത്തിലാണ് തീരുമാനം. ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 1 ഒഡീഷയിലെ ചാന്ദിപ്പൂർ പരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ തന്ത്രപരമായ രാജ്യരക്ഷാ തയ്യാറെടുപ്പും ശേഷിയും പ്രകടമാക്കുന്ന ചരിത്രപരമായ നേട്ടമാണിതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വിലയിരുത്തി. കരയിൽ നിന്ന് കരയിലേക്ക് വിക്ഷേപിക്കുന്നു.

0: മിസൈലിന് സാമ്പ്രദായികവും നവീനവുമായ ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുണ്ട്. രാജ്യത്ത് ആവശ്യത്തിന് പെട്രോൾ ഡീസൽ ലഭ്യതയുണ്ടെന്നും വിതരണം സുസ്ഥിരമാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പരിഭ്രാന്തി ഒഴിവാക്കി യഥാർത്ഥ ആവശ്യത്തിന് മാത്രം ഇന്ധനം വാങ്ങണമെന്ന് മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിൽ ആവശ്യപ്പെട്ടു. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ അപേക്ഷിക്കാവുന്ന സമയപരിധി നാളെ വരെ നീട്ടി. നേരത്തെ ഇന്നുവരെയായിരുന്നു അവസരം. CBSE വെബ്സൈറ്റിലെ തിരക്കും സാങ്കേതിക പ്രശ്നങ്ങളും പരിഗണിച്ചാണ് തീരുമാനം. സംസ്ഥാനത്തെ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് ചേരും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനായിരിക്കും. അദ്ദേഹം വകുപ്പിന്റെ ചുമതലയേറ്റ ശേഷം ചേരുന്ന ആദ്യ യോഗമാണിത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യയാത്ര നൽകുമ്പോൾ ഉണ്ടാകാവുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. 3 മാസത്തെ കണക്കാണ് ഗതാഗത സെക്രട്ടറിക്ക് നൽകിയത്. ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൌജന്യം അനുവദിച്ചാൽ പ്രതിമാസം 57 കോടി രൂപയും ഓർഡിനറി ഫാസ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസ്സുകളിൽ കൂടി സൌജന്യം നടപ്പാക്കിയാൽ 90 കോടി രൂപയും വരുമാന നഷ്ടമുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. മുഴുവൻ ബസ്സുകളിലും സൌജന്യയാത്ര അനുവദിച്ചാൽ 112 കോടി രൂപ നഷ്ടമുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂഡൽഹിയിൽ ഇന്നലെ ആരംഭിച്ച 3 ദിവസത്തെ CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നും തുടരും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം ചേരുന്ന ആദ്യ യോഗത്തിൽ കനത്ത തോൽവിയിൽ വിശദമായ ചർച്ച നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതികളിൽ ഒരാളെ കൂടി CBI പിടികൂടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഫിസിക്സ് വിദഗ്ധയായി നിയമിച്ച മനീഷ സഞ്ജയ് ഹവൽദാറാണ് മുംബൈ പൂനെയിൽ അറസ്റ്റിലായത്. ഫിസിക്സ് ചോദ്യപേപ്പർ കാണാനും പരിശോധിക്കാനും മനീഷയ്ക്ക് അവസരം ഉണ്ടായിരുന്നുവെന്ന് CBI കണ്ടെത്തി. കേസിൽ കുറ്റാരോപണം നേരിടുന്ന മനീഷ മന്ധാനയ്ക്ക് ഇവർ ഫിസിക്സ് ചോദ്യങ്ങൾ ചോർത്തിക്കൊടുത്തുവെന്നാണ് CBI കരുതുന്നത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 11 ആയി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം പര്യത്തുകാവ് ഉന്നതി നിവാസികളെ കുടിയിറക്കില്ലെന്നും അവരുടെ നിയമപോരാട്ടം ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്നും പരമാവധി നിയമസഹായം ലഭ്യമാക്കുമെന്നും മന്ത്രി റോജി എം ജോൺ അറിയിച്ചു. തിങ്കളാഴ്ച കേസിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതി നിവാസികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ മന്ത്രി ഉറപ്പു നൽകി. കോടതി വിധി പ്രതികൂലമായാൽ അവർക്ക് വീടും സ്ഥലവും ഉൾപ്പെടെ നൽകി പുനരധിവസിപ്പിക്കുമെന്നും കോടതിയെ സമീപിക്കുന്ന തിങ്കളാഴ്ച വരെ പോലീസ് നടപടി ഉണ്ടാവില്ലെന്നും മന്ത്രി അറിയിച്ചു. ലൈഫ് മിഷൻ പദ്ധതി നിർത്തലാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്ന് മന്ത്രി KM ഷാജി കോഴിക്കോട്ട് മാധ്യമങ്ങളെ അറിയിച്ചു. വിഷയത്തിൽ വിശദമായ പഠനം ആവശ്യമാണെന്നും അതിനുശേഷം മന്ത്രിസഭായോഗം ചേർന്നായിരിക്കും അന്തിമ തീരുമാനം എടുക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീംകോടതി നിർദ്ദേശമനുസരിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തദ്ദേശ സ്ഥാപനങ്ങളുടെ നഷ്ടമായ അധികാരങ്ങൾ തിരിച്ചുകൊണ്ടുവരുമെന്നും മന്ത്രി KM ഷാജി പറഞ്ഞു. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി കോഴിക്കോട്ടെത്തുന്ന ടി സിദ്ദിഖിന് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകും. തുടർന്ന് DCC ഓഡിറ്റോറിയത്തിൽ സ്വീകരണ യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 55 റൺസിന് തോൽപ്പിച്ചു. ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വൈകിട്ട് 7:30 ലക്നൌവിലാണ് മത്സരം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഈ മാസം 25 വരെ ഭാഗിക വൈദ്യുതി തടസ്സം ഉണ്ടായേക്കുമെന്ന് KSEB അറിയിച്ചു. പവർഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോർമറിന്റെ തകരാർ പരിഹരിക്കുന്ന സാഹചര്യത്തിലാണ് വൈദ്യുതി തടസ്സമെന്ന് അറിയിപ്പിൽ പറയുന്നു. ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് തപാൽ വകുപ്പ് കേരള സർക്കിൾ പ്രത്യേക കവറുകൾ പുറത്തിറക്കി. 6 കവറുകളുടെ സെറ്റാണ്. ചിത്രങ്ങളിലെ ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിലെ 6 പോസ്റ്റോഫീസുകളിൽ ഒരേ സമയം പ്രകാശനം ചെയ്തത്. കൊച്ചി സെൻട്രൽ റീജിയൻ പോസ്റ്റ്മാസ്റ്റർ ജനറൽ ടി നിർമ്മലാദേവി കൊച്ചിയിലും ഡിവിഷൻ സീനിയർ സൂപ്രണ്ട് W നാഗാദിത്യകുമാർ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലും കവറുകൾ പ്രകാശനം ചെയ്തു. ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ തിരുവനന്തപുരം കടകംപള്ളി സ്വദേശിയുടെ 1,20,00,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി പാലക്കാട്ട് പിടിയിലായി. കേസിലെ മുഖ്യ സൂത്രധാരൻ പാലക്കാട് കണ്ണാടി സ്വദേശി രമേശാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസാണ് ഇയാളെ പിടികൂടിയത്. വനംവകുപ്പ് കണ്ണൂർ ആറളം ഫാമിൽ നടപ്പാക്കിവരുന്ന ഓപ്പറേഷൻ ഗജമുക്തി പദ്ധതിയിൽ 4 ദിവസത്തിനിടെ 9 ആനകളെ വനത്തിലേക്ക് തുരത്തി. ദൌത്യം വിജയകരമെന്ന് വനംവകുപ്പ് വിലയിരുത്തി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: ഈ മാസം 19-ന് ആരംഭിച്ച ദൌത്യത്തിൽ ഫാമിലുണ്ടായിരുന്ന 9 കാട്ടാനകളെ ആറളം വന്യജീവി സങ്കേതത്തിലേക്കാണ്

0: കയറ്റിവിട്ടത്. ആറ് ആനകൾ കൂടി ഫാം ഏരിയയിൽ ബാക്കിയുണ്ടെന്നാണ് വനം വകുപ്പിന്റെ കണക്കുകൂട്ടൽ. ഇന്നലെ 8 ആനകളെ താളിപ്പാറ വഴി വനത്തിലേക്ക് തുരത്തി. വനത്തിലേക്ക് കയറ്റിവിട്ട ആനകൾ തിരികെ ഫാമിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ മറികടന്നുകൊണ്ടാണ് വനപാലകർ ദൗത്യം നടത്തുന്നത്. ഇന്നും നാളെയും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള നിരീക്ഷണമാണ് വനം വകുപ്പ് ലക്ഷ്യമിടുന്നത്. ഡ്രോൺ ക്യാമറകൾ, ക്യാമറ ട്രാപ്പുകൾ, നൈറ്റ് വിഷൻ തെർമൽ ബൈനോക്കുലറുകൾ എന്നിവ ഉപയോഗിച്ച് ഫാമിൽ ബാക്കിയുള്ള ആനകളുടെ കൃത്യമായ സ്ഥാനവും എണ്ണവും തിട്ടപ്പെടുത്തും. തിങ്കളാഴ്ച അടുത്തഘട്ട ഡ്രൈവ് ആരംഭിക്കുമെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു.
1: ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ 3 ദിവസത്തെ 60-ാം സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട്ട് തുടക്കമായി. ആത്മീയ പ്രഭാഷകൻ AKB നായർ ഉദ്ഘാടനം ചെയ്തു. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ നാമജപ സമരം നടത്തിയവർക്കെതിരെ ചുമത്തിയ കേസുകൾ പിൻവലിക്കണമെന്ന് വാർഷിക സമ്മേളനം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ ഒരാളെ കൂടി കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം വാഴൂർ സ്വദേശി മായയാണ് പിടിയിലായത്. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലെ വിവാദ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം ഊർജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ട് പാർഗൽ അബ്ദുള്ള MLA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിൽ കണ്ട് കത്ത് നൽകി. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി പാർഗൽ അബ്ദുള്ള പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയ്ക്കും സൈപ്രസിനുമിടയിൽ സഹകരണത്തിന് അപാര സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 19-ാമത് റോസ്കർ മേളയിൽ ഇന്ന് 51,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. സംസ്ഥാനത്തെ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നൽകുമ്പോൾ ഉണ്ടാകാവുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തഥാ സൈപ്രസ് ദേശസ്യ രാഷ്ട്രപതിഃ നിക്കോസ് ക്രിസ്റ്റോഡോലൈഡ്സ് ഇത്യേഷശ്ച ആതങ്കവാദം നിവാരണായ ബഹുപക്ഷീയ പ്രയാസാനാം സുദൃഢീകരണായ തഥാ സംയുക്ത രാഷ്ട്രസംഘസ്യ സംരചനാന്തർഗതം അന്താരാഷ്ട്രീയ ആതങ്കവാദസ്യ വിഷയേ സമഗ്രസമ്മേളനം ശീഘ്രമേവ അന്തമീകൃത്യ സ്വീകർത്തും ആഹൂതവന്തൌ. ഹ്യഃ നവദില്ല്യാം ഉഭയോഃ നേത്രോഃ മധ്യേ വാർത്തായാഃ അനന്തരം പ്രദത്തേ സംയുക്ത വക്തവ്യേ ഉഭൌ പക്ഷൌ സംയുക്ത രാഷ്ട്രസംഘേ തഥാ യൂറോപീയ സംഘേ ച നിർദിഷ്ടാനാം ആതങ്കവാദിനാം ആതങ്കിസംഘടനാനാം ച വിരുദ്ധം അപി ച സംയുക്തരാഷ്ട്രസംഘസ്യ സുരക്ഷാപരിഷത് പ്രതിബന്ധ സമിത്യാഃ അന്തർഗതം സൂചിബദ്ധാനാം സപ്തഷ്ട്യധികദ്വിശതോത്തരൈകസഹസ്രം യാവത് ആതങ്കിസംഘടനാനാം വിരുദ്ധം പ്രബലം സമന്വിതം ച കാര്യാചരണായ ആഗ്രഹം കൃതവന്തൌ.
3: आज हमने साइबर सिक्योरिटी, मैरिटाइम सिक्योरिटी और काउंटर टेररिज्म सहयोग को भी और मजबूत करने का निर्णय लिया है. इतना ही नहीं, हम इंडो पैसिफिक ओशन इनिशिएटिव और इंडिया मिडल ईस्ट यूरोप इकोनॉमिक कॉरिडोर जैसे महत्वपूर्ण पहलों से कनेक्टिविटी सुनिश्चित करने के लिए भी साथ मिलकर काम करेंगे.
2: ഉഭൌ പക്ഷൌ സൈബർ സുരക്ഷായാം അപി ച ഉദയോന്മുഖ പ്രൌദ്യോഗിക്യാം വിശേഷാവധാനേന സഹ രക്ഷാ ഉദ്യോഗയോഃ മധ്യേ സഹയോഗേന സഹ രക്ഷാസുരക്ഷാ സഹകാരം സുദൃഢീകരണേപി സഹമതൌ അഭവതാം. अस्मिन् संदर्भे साइप्रस डिफेंस एंड स्पेस इंडस्ट्रीज क्लस्टर तथा सोसाइटी ऑफ इंडियन डिफेंस मैन्युफैक्चरर्स इत्येतयोः मध्ये संधिपत्रे हस्ताक्षरं जातम्. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്യ 21-ാം റോജഗാര മേളയാം വിവിധ പ്രശാസകീയ വിഭാഗേഷു സംസ്ഥാസു ച നവനിയുക്താനാം യൂനാം കൃതേ 150,000-തോപ്യധികാനാം നിയുക്തിപത്രാണാം വിതരണം വീഡിയോ കോൺഫറൻസിംഗ് ഇതി ആഭാസീയ മാധ്യമേന കരിഷ്യതി. അമേരിക്കാദേശസ്യ വിദേശ സചിവഃ മാർക്കോ റുബിയോ ഇത്യേഷഃ അദ്യ ഭാരതസ്യ ചതുർദിവസീയ യാത്രായാം കൊൽക്കത്താനഗരം ആഗമിഷ്യതി. ഇതം തസ്യ പ്രഥമം ഭാരത പര്യടനം ഭവിഷ്യതി. കൊൽക്കത്താനഗരെ പ്രവാസാവധൌ ശ്രീ റുബിയോ വര്യേണ മദർ ടെരേസാ വര്യായാഃ സമാധിസ്ഥലെ ശ്രദ്ധാഞ്ജലി അർപ്പണസ്യ അപേക്ഷാ അസ്തി. സഹ വിക്ടോറിയ സ്മാരകമപി ദ്രഷ്ടും ശക്നോതി. പശ്ചാത് അമേരിക്കാദേശസ്യ

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുലർപഠനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യം കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ കാർഷിക ആനുകൂല്യങ്ങളും കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രി ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും ഈ മാസം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. ആദ്യഘട്ടത്തിൽ കൃഷിഭവനുകൾ വഴിയായിരുന്നു അഗ്രി സ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. നിലവിൽ സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏകീകൃത കർഷക ഐഡി ലഭിക്കും. പ്രസ്തുത ഐഡി ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനാൽ കർഷക രജിസ്ട്രിയിലെ രജിസ്ട്രേഷൻ എല്ലാ കർഷകരും പൂർത്തീകരിക്കേണ്ടത് അനിവാര്യമാണ്. കർഷകർക്ക് തങ്ങളുടെ ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂമിയുടെ രേഖകൾ എന്നിവയുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ അല്ലെങ്കിൽ കൃഷിഭവനുകൾ വഴി ഫാർമർ ഐഡിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാം. തുടർന്ന് റവന്യൂ വകുപ്പിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കർഷക ഐഡി ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. കാർഷിക മേഖലയെ സ്മാർട്ടാക്കാൻ സഹായകരമായ പുതുമയുള്ള കാർഷിക ആശയങ്ങളെ സംരംഭമാക്കി മാറ്റുന്നതിനുള്ള PM കിസാൻ RKVY പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30 വൈകിട്ട് 4 മണിവരെയാക്കി പുതുക്കി നിശ്ചയിച്ചു. കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്ന അഗ്രിപ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നിവയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതിയാണ് നീട്ടിയിരിക്കുന്നത്. സ്മാർട്ട് കൃഷിരീതികൾ, കാർഷിക ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ, പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ, മാലിന്യ സംസ്കരണ മാർഗങ്ങൾ എന്നിങ്ങനെ വിവിധ കാർഷിക കാർഷികാനുബന്ധ മേഖലകളിലെ ആശയങ്ങൾ സ്റ്റാർട്ടപ്പുകളാക്കാൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലൂടെയാണ് പദ്ധതിയുടെ സേവനങ്ങൾ നൽകുന്നത്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30 വൈകിട്ട് 4 മണി. കൂടുതൽ വിവരങ്ങൾക്ക് rabi.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9778436265 അല്ലെങ്കിൽ 0487243332 എന്നീ നമ്പറുകളിൽ വിളിക്കുകയോ ചെയ്യാം. നിശ്ചിത മാതൃകയിൽ പൂരിപ്പിച്ച അപേക്ഷകൾ

abi@kau.in എന്ന ഇമെയിൽ വിലാസത്തിലോ ഗൂഗിൾ ഫോം മുഖേനയോ അയക്കാവുന്നതാണ്. അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലേക്ക് അയക്കേണ്ട വിലാസം: ഡോക്ടർ KP സുധീർ, അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി, കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം, കാർഷിക കോളേജ്, കേരള കാർഷിക സർവകലാശാല, വെള്ളാനിക്കര, തൃശൂർ 6806656. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 85470707773 അല്ലെങ്കിൽ 04872370773. വിളിക്കേണ്ട സമയം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെയും മക്കൾക്ക് ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. SSLC, THSLC, ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ 10-ാം ക്ലാസ് എന്നീ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയവർക്ക് അപേക്ഷിക്കാം. കായിക വിനോദ മത്സരങ്ങളിൽ ദേശീയ സംസ്ഥാന തലങ്ങളിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയവർക്കും അപേക്ഷിക്കാം. അപേക്ഷകൾ ഈ മാസം 23 വൈകിട്ട് 5 മണിക്ക് മുൻപായി മത്സ്യബോർഡ് ഫിഷറീസ് ഓഫീസിൽ നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് മത്സ്യബോർഡിന്റെ ഫിഷറീസ് ഓഫീസുമായോ മേഖലാ ഓഫീസുമായോ ബന്ധപ്പെടുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 04842396005. സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷന് കീഴിൽ തിരുവനന്തപുരം ജില്ലയിലെ കുടപ്പനക്കുന്ന്, കൊല്ലം ജില്ലയിലെ കൊട്ടിയം, തൃശൂർ ജില്ലയിലെ മാള എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന മുട്ടക്കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ളതും വർഷത്തിൽ 300 മുട്ടകൾ വരെയിടുന്നതുമായ ഒരു ദിവസം പ്രായമായ BV380 ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറാണ്. ആവശ്യമുള്ളവർ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ 94950000915 അല്ലെങ്കിൽ 94950000923 എന്നീ നമ്പറുകളിൽ വിളിക്കുക. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
1: പ്രായോജികർ
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
3: 1984 May 23 ബജേന്ദ്രി പാൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി ചരിത്രം കുറിച്ചത്. പര്യവേഷണത്തിനിടയിൽ May 15 ഹിമപാതയിൽ അവരുടെ ക്യാമ്പ് തകർന്നു. ടീമിലെ ഭൂരിഭാഗം അംഗങ്ങൾക്കും പരിക്കേൽക്കുകയും അവർ യാത്ര ഉപേക്ഷിക്കുകയും ചെയ്തു. കടുത്ത പ്രതിസന്ധികൾക്കിടയിലും ബജേന്ദ്രി പാൽ യാത്രയുമായി മുന്നോട്ടു പോയി. 2019 രാജ്യത്തെ 3rd ഉയർന്ന സിവിലിയൻ ബഹുമതി അവർക്ക് ലഭിച്ചു. നക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ കാനു സാനിയാൽ 2010 May 23 അന്തരിച്ചത്. ചാരു മജൂംദാറിനൊപ്പം ചേർന്ന് 1967 May 25 പശ്ചിമബംഗാളിലെ നക്സൽ ബാരി ഗ്രാമത്തിൽ വൻകിട ഭൂവുടമകൾക്കെതിരെ കർഷക പ്രക്ഷോഭം നയിച്ചു. ചാരു മജൂംദാർ പ്രസ്ഥാനത്തിന്റെ പ്രത്യയ ശാസ്ത്രമുഖമായിരുന്നപ്പോൾ കാനു സനിയാൽ അതിന്റെ പ്രായോഗിക സംഘാടകനും ചാലകശക്തിയുമായിരുന്നു. 1969 May 1 കൊൽക്കത്തയിൽ നടന്ന പൊതുറാലിയിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI രൂപീകരണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഇദ്ദേഹമാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം തദ്ദേശീയമായി നിർമ്മിച്ച സ്പേസ് ഷട്ടിൽ RLV-TD 2016 May 23 വിജയകരമായി വിക്ഷേപിച്ചു. ഇന്ത്യ ആദ്യമായാണ് ചിറകുകളുള്ള ഒരു ബഹിരാകാശ വാഹനം രൂപകൽപ്പന ചെയ്ത് പറത്തിയത്. ശബ്ദത്തേക്കാൾ വേഗതയിലുള്ള സഞ്ചാരം, സ്വയം നിയന്ത്രിത നാവിഗേഷൻ, അന്തരീക്ഷ പുനർപ്രവേശം എന്നിവ വിജയകരമായി പരീക്ഷിച്ചു. ഈ ദൌത്യത്തിൽ വാഹനം ബംഗാൾ ഉൾക്കടലിലെ ഒരു വിർച്വൽ റൺവേയിൽ പതിക്കുകയാണ് ചെയ്തത്.

0: ഭൗതിക ശാസ്ത്രജ്ഞനും ട്രാൻസിസ്റ്ററിന്റെ സഹ ഉപജ്ഞാതാവുമായ ജോൺ ബാർഡിങ് 1908 May 23 ജനിച്ചത്. ഭൗതിക ശാസ്ത്രത്തിൽ 2 തവണ നൊബേൽ സമ്മാനം നേടിയ ലോകത്തിലെ ഒരേ ഒരു ശാസ്ത്രജ്ഞനാണ് ജോൺ ബാർഡിങ്. ലൈഫ് മാഗസീൻ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനമുള്ള 100 വ്യക്തികളുടെ പട്ടികയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോകമെമ്പാടും ആമകളുടെ സംരക്ഷണത്തിനായി 2000 മുതൽ എല്ലാ വർഷവും May 23 ലോക ആമ ദിനമായി ആചരിക്കുന്നു. 2000 ആണ്ടിൽ അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അമേരിക്കൻ ടോർട്ടോയ്സ് റെസ്ക്യൂ എന്ന സംഘടനയാണ് ഈ ദിനാചരണത്തിന് തുടക്കമിട്ടത്. മനുഷ്യന്റെ ഇടപെടലുകൾ മൂലം അതിവേഗം നശിച്ചുകൊണ്ടിരിക്കുന്ന ആമകളുടെ സ്വാഭാവിക വാസസ്ഥലങ്ങൾ സംരക്ഷിക്കുക, അനധികൃത ആമ കച്ചവടം തടയുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. വടക്കൻ അർദ്ധഗോളത്തിൽ ആമകൾ കൂട്ടത്തോടെ മുട്ടയിടാൻ തീരങ്ങളിലേക്ക് എത്തുന്ന സമയമായതിനാലാണ് May 23 ഈ ദിനമായി തിരഞ്ഞെടുത്തത്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
4: പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
6: ആയുരാരോഗ്യത്തിലെന്ന് വേനൽക്കാലത്തെ വസ്ത്രധാരണത്തെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ GP സിദ്ധി.
7: കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് വസ്ത്രധാരണത്തിലും തീർച്ചയായും മാറ്റം ആവശ്യമാണ്. വേനൽ ചൂട് നിന്നും രക്ഷ നേടുന്നതിന് മുൻകാലങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധ നമ്മുടെ നാട്ടിലും ഇപ്പോൾ ആവശ്യമാണ്. സൂര്യകിരണങ്ങൾ തീവ്രത കൂടിയത് കൊണ്ട് തന്നെ അവയുടെ ആഘാതം നേരിട്ട് ശരീരത്തിലേക്ക് എത്താതിരിക്കുവാൻ തീർച്ചയായും വസ്ത്രം ഒരു രക്ഷയാണ്. ശരീര താപനില നിയന്ത്രിക്കുന്നതിന് വേണ്ടി വിയർക്കുന്ന പ്രക്രിയയും വേനലിൽ കൂടുതലാണ്. അതുകൊണ്ട് ഈ 2 കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള വസ്ത്രധാരണമാണ് വേണ്ടത്. അയഞ്ഞ പരുത്തി വസ്ത്രങ്ങളാണ് ഏറ്റവും ഉത്തമം. സൂര്യപ്രകാശ കിരണങ്ങളെ ആഗിരണം ചെയ്യുന്നത് കുറയ്ക്കുന്നവൻ വേണ്ടി ഇളം നിറത്തിലുള്ള വസ്ത്രം ഉപയോഗിക്കുക. കറുപ്പ് നിറം ഒഴിവാക്കുക. വെയിലിൽ ജോലി ചെയ്യുന്നവർ തീർച്ചയായും ഇളം നിറത്തിലുള്ള അയഞ്ഞ പരുത്തി വസ്ത്രം, അത്യാവശ്യം വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക. വിയർപ്പ് തങ്ങി നിൽക്കാതെ ഇടയ്ക്കിടയ്ക്ക് തുടച്ചു മാറ്റുകയും വേണം. അടിവസ്ത്രങ്ങൾ ഇറുകിയതും കട്ടി കൂടിയതും ആകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. AC ജോലി ചെയ്യുന്നവരായാലും അയഞ്ഞ പരുത്തി വസ്ത്രമാണ് നല്ലത്. പകലിടുന്ന വസ്ത്രം രാത്രിയിൽ ഉപയോഗിക്കരുത്. 2 പ്രാവശ്യമെങ്കിലും കുളി ശീലമാക്കുക. 2-വീലർ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നവർ ഫുൾ സ്ലീവ് കോട്ടൺ വസ്ത്രം ധരിക്കണം. കോട്ടൺ കയ്യുറകൾ ഉപയോഗിക്കുക. വെയിലധികം നിൽക്കേണ്ടി വരുമ്പോൾ ഇളം നിറത്തിലുള്ള തൊപ്പി ഉപയോഗിക്കുന്നതും നല്ലതാണ്. ഹെൽമറ്റ് വെച്ച് അധിക ദൂരം യാത്ര ചെയ്യേണ്ടപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തലയിലെ വിയർപ്പ് തുടച്ചു മാറ്റേണ്ടതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ വസ്ത്രധാരണത്തിലും അധികം ശ്രദ്ധ വേണം. അധിക സമയം ഒരേ അവസരത്തിൽ ഇരിക്കേണ്ടതിനാൽ ഇറുകിയ വസ്ത്രം ഒഴിവാക്കാം. ഷൂസും സോക്സും കഴിവതും ഒഴിവാക്കേണ്ടതാണ്. വിയർപ്പ് തുടച്ചു മാറ്റുന്നതിന് കുട്ടികളിൽ ഒരു ടവൽ കയ്യിൽ കരുതുന്നത് നല്ലതാണ്. സ്ത്രീകൾ വേനൽക്കാലത്ത് ആർത്തവ ശുചിത്വത്തിലും അതീവ ശ്രദ്ധ വേണം. കോട്ടൺ സാനിറ്ററി നാപ്കിൻ തന്നെ ഉപയോഗിക്കുക. 4 മണിക്ക് ഒരിക്കൽ മാറ്റുകയും വേണം. ഗർഭിണികളും വേനൽക്കാലത്ത് വസ്ത്രധാരണത്തിൽ അതീവ ശ്രദ്ധ വേണം. അധികം വിയർപ്പ് തങ്ങി നിൽക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണം ഒഴിവാക്കുക. പ്രമേഹ രോഗികൾ, വൃക്ക രോഗികൾ, വൃദ്ധജനങ്ങൾ, ഇവരുടെ വസ്ത്രധാരണത്തിലും ശ്രദ്ധ വേണ്ടതാണ്. ഇവരൊക്കെ അധികം വേനലേൽക്കാതെ തന്നെയും അമിതാധ്വാനമില്ലാതെയും സൂര്യതാപം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളവരാണ്. ആയതിനാൽ വിയർപ്പ് കൂടുതൽ നേരം തങ്ങി നിൽക്കുകയും നിർജ്ജലീകരണം ഉണ്ടാക്കുന്നതും തരത്തിലുള്ള വസ്ത്രധാരണം ഒഴിവാക്കുക. വസ്ത്രധാരണത്തിലും വസ്ത്രത്തിന്റെ ശുചിത്വത്തിലും വേനൽക്കാലത്ത് ശ്രദ്ധ ചെലുത്തിയാൽ അത് ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കും.
6: ആയുരാരോഗ്യത്തിൽ നിന്ന് വേനൽക്കാലത്തെ വസ്ത്രധാരണത്തെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ GP സിദ്ധി.
8: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
9: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ

0: ജറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: തൊഴിൽ ദർശനം.
3: കൊൽക്കത്ത ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കോൾ ഇന്ത്യ ലിമിറ്റഡിൽ മാനേജ്മെന്റ് ട്രെയിനികളെ തിരഞ്ഞെടുക്കുന്നു. വിവിധ വിഷയങ്ങളിലായി 660 ഒഴിവുണ്ട്. വിഷയങ്ങളും ഒഴിവും: സിവിൽ 178, ഇലക്ട്രിക്കൽ 221, മെക്കാനിക്കൽ 145, സിസ്റ്റം 43, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 38, ജിയോളജി 15, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് 11, രാജ്ഭാഷ ഹിന്ദി 5, കമ്പനി സെക്രട്ടറി 4. യോഗ്യത: സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇൻഡസ്ട്രിയൽ, ഇ ആൻഡ് ടി വിഷയങ്ങളിലോ അനുബന്ധ വിഷയങ്ങളിലോ 60% മാർക്കോടെയുള്ള എഞ്ചിനീയറിംഗ് ബിരുദം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഐ ടിയിൽ ഫസ്റ്റ് ക്ലാസ്സോടെയുള്ള ബിഇ, ബിടെക്, ബിഎസ്സി എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ കുറഞ്ഞത് 60% മാർക്കോടെ ജിയോളജി, അപ്ലൈഡ് ജിയോളജി, ജിയോ ഫിസിക്സ്, അപ്ലൈഡ് ജിയോ ഫിസിക്സിൽ എംഎസ്സി, എംടെക്. ഹിന്ദിയും ഇംഗ്ലീഷും പ്രധാന വിഷയങ്ങളായി 50% മാർക്കോടെ നേടിയ ബിരുദവും ഹിന്ദിയിൽ കുറഞ്ഞത് 60% മാർക്കോടെയുള്ള എംഎയും, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും കമ്പനി സെക്രട്ടറി യോഗ്യതയും ICSI അസോസിയേറ്റ് ഫെല്ലോ മെമ്പർഷിപ്പും. പ്രായം 2026 ഏപ്രിൽ 30 30 വയസ്സ് കവിയരുത്. SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. ഭിന്നശേഷിക്കാർക്ക് ജനറൽ 10 വർഷം, SC ST 15 വർഷം, OBC NCL 13 വർഷം എന്നിങ്ങനെയാണ് ഇളവ്. വിമുക്തഭടന്മാർക്കും നിയമാനുസൃത ഇളവ് ലഭിക്കും. GST ഉൾപ്പെടെ 1180 രൂപയാണ് അപേക്ഷാ ഫീസ്. ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത്. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. അപേക്ഷയോടൊപ്പം സർട്ടിഫിക്കറ്റുകളും ഫോട്ടോയും ഒപ്പം വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 11. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.callindia.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.callindia.in. മധ്യപ്രദേശിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ഫാക്കൽറ്റി തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും പ്രിൻസിപ്പൽ ഡിസൈനർ പ്രൊഫസർ 2, സീനിയർ ഫാക്കൽറ്റി അസോസിയേറ്റ് പ്രൊഫസർ 4. അപേക്ഷ ഫീസ് ഉണ്ട്. അപേക്ഷ രജിസ്റ്റേർഡ് പോസ്റ്റ് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് മുഖേന അയക്കണം. വിലാസം: ദ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, മധ്യപ്രദേശ്, വില്ലേജ് അജാർപുര, എയിൻഡ് ഖേഡി, ഭോപ്പാൽ, ഡിസ്ട്രിക്ട് ഭോപ്പാൽ, സ്റ്റേറ്റ് മധ്യപ്രദേശ്, പിൻ 462038. വിലാസം ഒരിക്കൽ കൂടി: അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, മധ്യപ്രദേശ്, വില്ലേജ് അജാർപുര, എയിൻഡ് ഖേഡി, ഭോപ്പാൽ, ഡിസ്ട്രിക്ട് ഭോപ്പാൽ, സ്റ്റേറ്റ് മധ്യപ്രദേശ്, പിൻ 462038. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://nidmb.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://nidmb.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 1. ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ രാജസ്ഥാനിലെ ജയ്പൂരിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ അധ്യാപക അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 49 ഒഴിവുണ്ട്. സർവകലാശാലയുടെ വിവിധ കേന്ദ്രങ്ങളിലേക്കാണ് നിയമനം. അധ്യാപക തസ്തികകളും ഒഴിവും പ്രൊഫസർ 14, അസോസിയേറ്റ് പ്രൊഫസർ 14, അസിസ്റ്റന്റ് പ്രൊഫസർ 11. അനധ്യാപക തസ്തികകളും ഒഴിവും മെഡിക്കൽ ഓഫീസർ 1, ഡെപ്യൂട്ടി ഡയറക്ടർ അഡ്മിൻ ആൻഡ് ഫിനാൻസ് 1, അക്കൗണ്ടന്റ് 1, നഴ്സിംഗ് ഓഫീസർ 1, ലൈബ്രറിയൻ 1, പഞ്ചകർമ്മ വൈദ്യ 1, റേഡിയോളജിസ്റ്റ് 1, ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ 1, അക്കൗണ്ടന്റ് 1, ഫാർമസിസ്റ്റ് 1. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nia.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nia.nic.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 20.
2: തൊഴിൽ ദർശനം.

0: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: LED ടിവി വാങ്ങുമ്പോൾ 6000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 രൂപ വരെ ക്യാഷ് ബാക്കും.
0: വിട്ടാപ്പിളിൽ ഏജൻസീസ്.

0: വെങ്കലം എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ വരികളെഴുതി, രവീന്ദ്രൻ ഈണമിട്ട്, യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. പുലർവട്ടം ഇനി 7:35 തുടരും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 19th റോസ്കാർ മേളയുടെ ഭാഗമായി 51,000+ യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന സംയുക്ത പ്രസ്താവനയുമായി ഇന്ത്യയും സൈപ്രസും. രാജ്യത്ത് ഇന്ധന ലഭ്യത ഉറപ്പാക്കിയതായും ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. US ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥ ശ്രമവുമായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി. കേരളത്തിൽ മഴ തുടരും. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 55 റൺ ജയം. വാർത്തകൾ വിശദമായി. 19th റോസ്കാർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000+ യുവാക്കൾക്ക് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് റോസ്കാർ മേള നടക്കുന്നത്. പാലക്കാട്ടെ റോസ്കാർ മേളയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഏതാനും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലെ താൽക്കാലിക സമ്മർദ്ദം പരിഹരിക്കുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. US ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായി മധ്യസ്ഥ ശ്രമവുമായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി. ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് ഖത്തർ വിട്ടുനിൽക്കുകയായിരുന്നു. അതേസമയം ഇറാനുമായുള്ള പരോക്ഷ ചർച്ചകളിൽ നേരിയ പുരോഗതിയുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അമിത പ്രതീക്ഷകൾ വേണ്ടെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിന്റെ മേലുള്ള ഇറാന്റെ നിയന്ത്രണം അന്താരാഷ്ട്ര സമൂഹം അംഗീകരിക്കരുതെന്ന് അഭ്യർത്ഥിച്ച അദ്ദേഹം ജലപാത തുറക്കാൻ സഖ്യകക്ഷികളുടെ സഹായം ആവശ്യമാണെന്നും പ്രതികരിച്ചു. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് സംയുക്ത പ്രസ്താവനയിറക്കി ഇന്ത്യയും സൈപ്രസും. ഐക്യരാഷ്ട്രസഭാ ചട്ടക്കൂടിനുള്ളിൽ അന്താരാഷ്ട്ര ഭീകരത സംബന്ധിച്ച സമഗ്ര ഉടമ്പടി അന്തിമമാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിഡസും ആവശ്യപ്പെട്ടു. ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണമെന്നും ന്യൂഡൽഹിയിൽ ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
2: തീവ്രവാദ ആക്രമണം, ഭീകരവാദത്തിന് ധനസഹായം നൽകൽ, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവ ചെറുക്കുന്നതിന് കൂടുതൽ സഹകരണം ആവശ്യമാണെന്ന് പ്രധാനമന്ത്രിയും സൈപ്രസ് പ്രസിഡന്റും എടുത്തു പറഞ്ഞു. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി സാങ്കേതികവിദ്യ ദുരുപയോഗം ചെയ്യുന്നത് ഒഴിവാക്കുന്നതിനും തീവ്രവാദ റിക്രൂട്ട്മെന്റ് തടയുന്നതിനും കൂട്ടായ ശ്രമം വേണമെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. ഭീകരരുടെ സുരക്ഷിത താവളങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും ഇല്ലാതാക്കുക, തീവ്രവാദ ശൃംഖലകൾ തകർക്കുക തുടങ്ങിയവയ്ക്കും ആഹ്വാനം ചെയ്തു. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് സ്ഥാപിക്കുന്നതിനുള്ള ധാരണാപത്രത്തിലും ഒപ്പുവച്ചു. എല്ലാ ഭീകര സംഘടനകൾക്കുമെതിരെ ശക്തമായതും ഏകോപിതവുമായ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യയും സൈപ്രസും ആവശ്യപ്പെട്ടു. സൈപ്രസ് പ്രസിഡന്റ് ഇന്നലെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രപതി ഭവനിൽ അദ്ദേഹത്തിന് വിരുന്നും ഒരുക്കിയിരുന്നു. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം കൂടുതൽ വികസിപ്പിക്കുന്നതിൽ സൈപ്രസിന് സുപ്രധാന പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കോംഗോയിലെ എബോള രോഗബാധയുടെ പൊതുജനാരോഗ്യ അപകട സാധ്യത ഉയർന്ന നിലയിലെന്ന് ലോകാരോഗ്യ സംഘടന. അതേസമയം ആഗോളതലത്തിൽ കുറഞ്ഞ അപകട സാധ്യതയാണ് ഇപ്പോൾ വിലയിരുത്തുന്നതെന്ന് WHO ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയോസസ് പറഞ്ഞു. നിലവിൽ എബോളയെന്ന് സംശയിക്കുന്ന ഏകദേശം 750 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എബോളയുടെ ബൊഡി ബുഗിയോ വകഭേദം മൂലമുണ്ടാകുന്ന പകർച്ചവ്യാധി കോംഗോയിലും അയൽരാജ്യമായ യുഗാണ്ടയിലുമാണ് വ്യാപിച്ചിരിക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്രപരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ലെബനനിലെ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയിൽ സേവനമനുഷ്ഠിക്കുന്ന ഇന്ത്യൻ കരസേനാ ഉദ്യോഗസ്ഥ മേജർ അഭിലാഷ ബരാക്കിന് 2025 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം. ഈ പുരസ്കാരം നേടുന്ന 3-ാമത്തെ ഇന്ത്യൻ സമാധാന സേനാംഗമാണിവർ. നിലവിൽ ലെബനനിലെ യു എൻ ഇടക്കാല സേനയിലെ ഇന്ത്യൻ ബറ്റാലിയനിൽ വനിതാ എൻഗേജ്മെന്റ് ടീമിന്റെ കമാൻഡറാണ്. ഇന്ത്യൻ സൈന്യത്തിലെ ആദ്യത്തെ വനിതാ കോംബാറ്റ് ഹെലികോപ്റ്റർ പൈലറ്റ് കൂടിയാണ് മേജർ അഭിലാഷ ബരാക്ക്. US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ച തുൾസി ഗബ്ബാർഡ്. ഭർത്താവ് എബ്രഹാം വില്യംസിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് തീരുമാനം. അടുത്ത മാസം 30 സ്ഥാനമൊഴിയുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അയച്ച രാജിക്കത്തിൽ തുൾസി വ്യക്തമാക്കി. തുൾസി ഗബ്ബാർഡിന്റെ സേവനങ്ങളെ ട്രംപ് പ്രശംസിച്ചു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 സന്ദർശനത്തിനായി ഇന്ന് കൊൽക്കത്തയിലെത്തും. മദർ തെരേസയ്ക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്ന അദ്ദേഹം വിക്ടോറിയ മെമ്മോറിയലും സന്ദർശിക്കും. തുടർന്ന് ന്യൂഡൽഹിയിലെത്തുന്ന അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. 2025-26 സാമ്പത്തിക വർഷത്തിലെ റെക്കോർഡ് ലാഭവിഹിതമായ 2.86 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാരിന് കൈമാറാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കേന്ദ്രബാങ്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകകളിലൊന്നാണിത്. മുംബൈയിൽ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന RBI ഡയറക്ടർമാരുടെ യോഗത്തിലാണ് തീരുമാനം. ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ആദ്യ വനിതാ പർവ്വതാരോഹക പര്യവേഷണ സംഘത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. ദുർഘടമായ ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും മൌണ്ട് എവറസ്റ്റിന്റെ മുകളിൽ ദേശീയ പതാക ഉയർത്തിയ ഇവർ രാജ്യത്തിന് അഭിമാനമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്ത് കഴിഞ്ഞ 12 റെയിൽവേ അടിസ്ഥാന സൌകര്യത്തിൽ ദ്രുതഗതിയിലുള്ള വികസനം സാധ്യമാക്കിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. നിരവധി റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാനിലെ ജലോറിൽ ഭുജ് ബറേലി എക്സ്പ്രസ് ട്രെയിൻ സർവീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
4: जोधपुर से दिल्ली की जो वंदे भारत ट्रेन है बहुत ही एक पॉपुलर ट्रेन है. जब से चालू हुई तब से 150% से अधिक इसका रहता था ऑक्यूपेंसी, तो अब इसको 8 से बढ़ाकर सीधा 20 में कन्वर्ट कर दिया गया है. साथ ही साथ आज जैसलमेर से अहमदाबाद की सर्विस भी शुरू

0: होगी और जोधपुर में नई गाड़ियां शुरू हो सके इसके लिए एक कोचिंग टर्मिनल की व्यवस्था भी जोधपुर से होगी.
1: ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 55 റൺ ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് നിശ്ചിത ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 255 റൺ എടുത്തപ്പോൾ മറുപടിയായി ബംഗളൂരുവിന് 4 വിക്കറ്റിന് 200 റൺ എടുക്കാനേ സാധിച്ചുള്ളൂ. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പേഴ്സണൽ സ്റ്റാഫായി 20 പേർക്ക് നിയമനം. ശ്രീകുമാർ ടി സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയാകും. സി ജി കടയ്ക്കൽ പ്രസ് സെക്രട്ടറിയും റോയ് മാത്യു മീഡിയ സെക്രട്ടറിയുമാകും. തിലകൻ കെ പി കെ, അനീഷ് അനിരുദ്ധൻ, മോഹനചന്ദ്രൻ എന്നിവരെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരായും നിയമിച്ചു. എറണാകുളത്ത് പരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. കേസ് സർക്കാർ ഏറ്റെടുക്കുമെന്നും അനുകൂല വിധിയില്ലെങ്കിൽ പുനരധിവാസത്തിന് ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 19-ാമത് റോസ്കർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറും. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന സംയുക്ത പ്രസ്താവനയുമായി ഇന്ത്യയും സൈപ്രസും. രാജ്യത്ത് ഇന്ധന ലഭ്യത ഉറപ്പാക്കിയതായും ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. യുഎസ് ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥ ശ്രമവുമായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി. കേരളത്തിൽ മഴ തുടരും. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 55 റൺ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: പ്രിയശ്രോതകളെ, പുലർവെട്ടം തുടരുന്നു. ഇപ്പോൾ കാലം സാക്ഷി.
3: രാജീവ് ഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയുടെ 6-ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി 1944 ഓഗസ്റ്റ് 20 മുംബൈയിലാണ് ജനിച്ചത്. ഡെറാഡൂണിലെ ഡൂൺ സ്കൂളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം 1962 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠനത്തിനായി കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ ചേർന്നു. ഇന്ത്യയിൽ മടങ്ങിയെത്തി ഡൽഹി ഫ്ലയിംഗ് ക്ലബിൽ പൈലറ്റ് പരിശീലനം പൂർത്തിയാക്കിയ ശേഷം ഇന്ത്യൻ എയർലൈൻസിൽ വൈമാനികനായി ജോലിയിൽ പ്രവേശിച്ചു. സഹോദരൻ സഞ്ജയ് ഗാന്ധിയുടെ മരണത്തിന് ശേഷമാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. 1981 അമേഠി മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായും പ്രവർത്തിച്ചു. പ്രധാനമന്ത്രിയായിരുന്ന അമ്മ ഇന്ദിരാഗാന്ധിയുടെ വിയോഗശേഷം 1984 രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ രാജീവ് ഗാന്ധി അതേ വർഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ചു. നവോദയ വിദ്യാലയങ്ങൾ തുടങ്ങിയതും വിവരസാങ്കേതിക വിദ്യയിലും വാർത്താവിനിമയ രംഗത്തും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നതും അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി എന്ന നേട്ടത്തിനുടമയായ രാജീവ് ഗാന്ധി 1991 മെയ് 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് നടന്ന ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. രാജ്യം 1991 മരണാനന്തര ബഹുമതിയായി അദ്ദേഹത്തിന് ഭാരതരത്ന നൽകി ആദരിച്ചു. കാലം സാക്ഷിയിൽ ഇന്ന് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ശബ്ദം. കാലം
4: സാക്ഷി. സഹോദരി, സഹോദരൻ മാരെ, സുഹൃത്തുക്കളെ, നമസ്കാരം. ഐ മസ്റ്റ് ഫസ്റ്റ് thank you for the very warm welcome that you have given me all the way from the helipad to this meeting. It gives me great pleasure to be here with you today. This town of yours has a historic place in India's history. It was from here that Gandhiji launched perhaps his biggest social reform. It was that spirit that led to our independence, and it is that spirit that we want to rekindle today to take India ahead towards the next century. One of our biggest tasks today is removing poverty. We define socialism as the alleviation, the removal of poverty. We believe that the thrust of our development has to be aimed at the poorest sections of our society. These anti-poverty programs, what is most essential

0: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
0: പിട്ടപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: പാട്ടും പൊരുളും രചന ശ്രീകുമാർ മുഖത്തല.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പാട്ടും പൊരുളും പരിപാടിയിലേക്ക് സ്വാഗതം. കവികളുടെ മനസ്സ് സഞ്ചരിക്കുന്ന വഴികൾ നിഗൂഢങ്ങളാണ്. അവരിൽ ശൈശവം മുതൽ നിക്ഷേപിക്കപ്പെട്ടതെല്ലാം അനേക മാന്തരപരിവർത്തനങ്ങൾക്ക് വിധേയമായി ഭാവപൂർണതയോടെ പുറത്തുവരും. നമ്മുടെ പരമ്പരാഗതമായ കാവ്യസങ്കല്പങ്ങളെ പിന്തുടർന്നിരുന്ന കവികളെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ കവിതയുടെ രൂപവും ഭാവവും മാറി. മേൽപ്പറഞ്ഞ കവികൾ നോക്കുന്നിടത്തെല്ലാം ഭാവനയുടെ പ്രഫുല്ല ദൃശ്യങ്ങളും ഭാവനയുടെ തന്നെ സൂക്ഷ്മശ്രുതികളും നിറഞ്ഞിരുന്നു. അതിസാധാരണമായ ജീവിതാംശങ്ങൾ അവർക്ക് മനസ്സിനെ ആവിഷ്കരിക്കാനുള്ള ഉപാധിയായി തീർന്നു. മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ പ്രത്യേകിച്ചും പി ഭാസ്കരൻ എന്ന പാട്ടെഴുത്തിൻ്റെ മാസ്റ്റർ ഇക്കാര്യത്തിൽ വളരെ മുന്നിലായിരുന്നു. മാനത്തിൻ മുറ്റത്ത് മഴവില്ലാൽ അഴകട്ടും മധുമാസ സന്ധ്യകളെ, കാർമുകിലാടകൾ തോരയിടാൻ വരും കാലത്തിൻ കന്യ.

ഭാസ്കരൻ മാസ്റ്റർക്ക് കാവ്യഭാവന ഒരിടത്ത് ഉറപ്പിച്ച് പേനയെടുക്കുകയേ വേണ്ടു. പിന്നെ ഔചിത്യം തെല്ലും കുറയാതെ ഭാവനയുടെ ചിറക് വിടരും. അത് ലളിതമായി, അനായാസമായി, സ്വാഭാവികമായി പറന്നു തുടങ്ങും. അഴ അല്ലെങ്കിൽ ആയ കെട്ടുക എന്നത് കേരളത്തിലെ എല്ലാ വീടുകളിലും സാധാരണമായിരുന്നു. ഇപ്പോഴും അതുണ്ട്. ക്ലോത്ത് സ്റ്റാൻഡുകൾ വ്യാപകമായി വരുന്നേ ഉള്ളൂ. അതിനെ എങ്ങനെ ആകാശത്തിലെത്തിച്ചു എന്ന് നോക്കുക. മധുമാസ സന്ധ്യകളാണ് അഴ കെട്ടുന്നത്. വസന്തമാസ സന്ധ്യകളാണ് മധുമാസ സന്ധ്യകൾ. പൂക്കളിൽ തേൻ നിറയുന്ന മാസം, അതാണ് മധുമാസം. അവൾ മാനത്തിൻ്റെ മുറ്റത്ത് അഴ കെട്ടുന്നു. നമ്മൾക്ക് കയറാണ് അഴ കെട്ടാൻ വേണ്ടത്. മധുമാസ സന്ധ്യകൾ മഴവില്ലുകൊണ്ടാണ് അഴ കെട്ടുന്നത്. അവിടെ എന്തോ തോരാനിടണം, ഈറനായ എന്തോ ഒന്ന്. അഴകെട്ടിയത് മധുമാസ സന്ധ്യകളാണെങ്കിലും അവിടെ തോരയിടാനെത്തുന്നത് കാലത്തിൻ്റെ കന്യകമാരാണ്. അവർ കാർമുകിലാടകൾ വിരിച്ചിടുന്നു. കറുത്ത മേഘമാണ് കാർമുകിൽ. അവ ജലം നിറഞ്ഞ് ഈറനായിരിക്കുന്നു. കാലത്തിൻ്റെ കന്യകകൾക്ക് മാത്രമേ ഋതുക്കളിൽ ഇങ്ങനെ ഇടപെടാനാവൂ. മധുമാസ സന്ധ്യയിൽ കാർമുകിൽ

മണ്ണിൽ വീണുവല്ലോ. ഒരു കൊച്ചു കാറ്റിനാൽ നിങ്ങൾ തൻ നാടകൾ അഴപൊട്ടി വീണുവല്ലോ, അഴപൊട്ടി വീണുവല്ലോ. അഭിസംബോധന രണ്ടുണ്ട് ഈ ഗാനത്തിൽ. മധുമാസ സന്ധ്യകളെ എന്നും കാലത്തിൻ കന്യകളെ എന്നും. ഒരു കൂട്ടർ മഴവില്ലാൽ അഴകെട്ടി, മറ്റൊരു കൂട്ടർ കാർമുകിലാടകൾ ഉണങ്ങാനിട്ടു. രണ്ടു കൂട്ടർക്കും ബാധകമാകാവുന്ന കാര്യമാണ് ഇനി പറയുന്നത്. മടിയിൽ തിരികിയ സിന്ദൂരച്ചെപ്പ് പൊടിമണ്ണിൽ വീണു. അന്തിയിൽ മേഘം നിറഞ്ഞിരിക്കെ തന്നെ അതിനെ കടന്ന് മണ്ണിൽ വീഴുന്ന ചുവന്ന വെളിച്ചം കണ്ടിട്ടുള്ളവർക്ക് ഈ സിന്ദൂരച്ചെപ്പിനെക്കുറിച്ച് പറഞ്ഞുകൊടുക്കേണ്ടതില്ല. എത്ര സമുചിതമായി അത് പറഞ്ഞു ഭാസ്കരൻ മാസ്റ്റർ. ഒരു കൊച്ചു കാറ്റു വന്ന് നിങ്ങളുടെ ആടകളെ താഴെ വീഴ്ത്തി. അതും അഴപൊട്ടിയാണ് വീണത്. അന്തിയുടെ സിന്ദൂരച്ചെപ്പ് തൂകിപ്പോയാൽ പിന്നെ മഴവില്ലിൻ്റെ അഴ എങ്ങനെ നിൽക്കും? പൊട്ടി വീഴുക തന്നെ ചെയ്യും. മഴയായി കാർമുകിലാടകൾ മണ്ണിൽ വീഴും. ഇവിടെ വീണുവല്ലോ എന്ന ആവർത്തനത്തിലൂടെ നമ്മളെ ആസ്വാദകരെയും കവി ഇതിൽ പങ്കാളികളാക്കുന്നു. നോക്കി നിൽക്കുമ്പോൾ മാത്രമേ ദേ വീണുവല്ലോ എന്ന് പറയാനാവൂ. ഇവിടെ അത് അങ്ങനെ വ്യാഖ്യാനിക്കാനാണ് തോന്നുന്നത്.

നിങ്ങളെ കാണുമ്പോൾ എൻ കരൾ തമ്പുരു സംഗീതം മൂളിടുന്നു. പണ്ടത്തെ ഗാനത്തിൻ മാധുരി വീണ്ടും എൻ ചുണ്ടത്തണഞ്ഞുവല്ലോ, ചുണ്ടത്തണഞ്ഞുവല്ലോ. കാർമുകിലാടകൾ മണ്ണിൽ വീഴും വരെ പ്രത്യക്ഷപ്പെടാതിരുന്ന ഞാൻ ഇതാ വരുന്നു. എൻ്റെ, അതായത് ആഖ്യാതാവിൻ്റെ കാഴ്ചയിലും ഭാവനയിലുമാണ് സകലതും സംഭവിച്ചത്. അയാൾ പറയുന്നു, മധുമാസ സന്ധ്യ കെട്ടിയ മഴവില്ലിൻ്റെ അഴയിൽ കാലത്തിൻ്റെ കന്യകൾ കാർമുകിലാട കെട്ടിയിട്ടതും സിന്ദൂരച്ചെപ്പ് മറിഞ്ഞതും ഒരു കാറ്റിൽ മഴവില്ലിൻ്റെ അഴ പൊട്ടിയതും മുകിലാടകൾ വീണതും കണ്ടു നിന്നപ്പോൾ എൻ്റെ കരളാകുന്ന തമ്പുരു ഈണം മൂളുന്നു.

ഏതോ പഴയ ഗാനത്തിൻ്റെ മാധുരി ചുണ്ട തണയുന്നു. ഭാസ്കരൻ മാസ്റ്റർ തന്നെ എഴുതിയിട്ടുള്ളതുപോലെ പാടാനോർത്തൊരു മധുരിത ഗാനം. സംഗീതത്തിലും ആലാപനത്തിലും നേർത്തൊരു ശോകച്ഛായ വീണുകിടപ്പില്ലേ ഈ ഗാനത്തിൽ എന്ന് സംശയം. മധുരിതമായ ഓർമ്മയിൽ ഒരു പാട്ട് ചുണ്ടിലൂറുന്നതിന് എത്ര ഗംഭീരമായ ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിക്കപ്പെട്ടത്. ആണ്ടുമുഴുകുമ്പോൾ ഓരോ പാട്ടും നമ്മളെ ആനന്ദമനുഭവിപ്പിക്കുന്നു. ഓരോന്നും ഓർമ്മയിലെ മധുരം. എം കെ അർജുനന്റെ ഈണത്തിലാണ് മധുമാസകന്യകമാർ മഴവില്ലിൻ്റെ അഴകെട്ടിയത്. ആ കാർമുകിലാടകൾ മണ്ണിൽ വീണത് നാം അറിഞ്ഞത് എസ് ജാനകിയുടെ ശബ്ദത്തിൽ. യേശുദാസും ഈ ഗാനം പാടിയിട്ടുണ്ട്. ചിത്രം കറുത്ത പൗർണമി.

നമുക്ക് ചുറ്റും. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ നടത്തിവരുന്ന 2 വർഷം ദൈർഘ്യമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് കോഴ്സിലേക്ക് മെയ് 30 വരെ അപേക്ഷിക്കാവുന്നതാണ്. പ്രോസ്പെക്ടസ് www.lbs

സെന്റർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 0471 2560361 എക്സ്റ്റൻഷൻസ് 362 363 364 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. കേരള സർക്കാർ സ്ഥാപനമായ ഐഎച്ച്ആർഡിയുടെ കീഴിൽ എറണാകുളം, ചെങ്ങന്നൂർ, അടൂർ, കരുനാഗപ്പള്ളി, കല്ലൂപ്പാറ, ചേർത്തല, ആറ്റിങ്ങൽ, കൊട്ടാരക്കര, മൂന്നാർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തിൽ NRI സീറ്റുകളിൽ ഓൺലൈൻ വഴി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷ https://nri.ihrd.ac.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ കോളേജുകളുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. ജൂൺ 8 വൈകിട്ട് 4 മണി വരെ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. വിശദവിവരങ്ങൾ 8547005000 എന്ന ഫോൺ നമ്പറിലും IHRD വെബ്സൈറ്റായ www.ihrd.ac.inലും ലഭ്യമാണ്. കേരളത്തിലെ മുഴുവൻ സർക്കാർ എയ്ഡഡ് ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിലേക്ക് ലാറ്ററൽ എൻട്രി വഴി 2ാം വർഷ ഡിപ്ലോമ പ്രവേശനത്തിന് ഇനി പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി പ്രവേശനത്തിന് അപേക്ഷിക്കാവുന്നതാണ്. +2 അല്ലെങ്കിൽ VHSE അല്ലെങ്കിൽ ITI അല്ലെങ്കിൽ KGCE വിഭാഗക്കാർ 50% കുറയാത്ത മാർക്ക് ലഭിച്ച് പാസായി ഉന്നത പഠനത്തിന് അർഹത നേടിയിരിക്കണം. +2 അല്ലെങ്കിൽ VHSE വിഭാഗക്കാർ ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ AICTE നിഷ്കർഷിച്ചിരിക്കുന്ന 11 അഡീഷണൽ കോഴ്സുകളിലേതെങ്കിലും പഠിച്ച് പാസ്സായിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ 2 വർഷം മെട്രിക്, ITI അല്ലെങ്കിൽ KGCE കോഴ്സുകൾ പഠിച്ച് പാസ്സായിരിക്കേണ്ടതാണ്. ലാറ്ററൽ എൻട്രി വഴി പ്രവേശനം നേടുന്നവർ പ്രോസ്പെക്ടസിൽ പ്രതിപാദിച്ചിട്ടുള്ള 1ാം വർഷത്തിന്റെ അധിക വിഷയങ്ങൾ നിശ്ചിത സമയത്തിനകം പാസ്സാകേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 3. കൂടുതൽ വിവരങ്ങൾക്ക് www.le.polyadmission.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. യൂണിവേഴ്സിറ്റി കോളേജിൽ നടത്തുന്ന സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷാ പരിശീലനത്തിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 28 വരെ നീട്ടി. www.univese.com വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. റദ്ദാക്കിയ നീറ്റ് UG പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് ഫീസ് തിരികെ നൽകാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടപടി തുടങ്ങി. നീറ്റ് UG രജിസ്ട്രേഷൻ പോർട്ടലിൽ ലോഗിൻ ചെയ്താൽ റീഫണ്ട് ലിങ്ക് കാണാം. ഇതുവഴി 27 വരെ അപേക്ഷിക്കാം. ബാങ്ക് അക്കൌണ്ട്, ഉടമയുടെ പേര്, IFSC നമ്പർ, അക്കൌണ്ട് നമ്പർ, ബാങ്കിന്റെ പേര് എന്നിവയാണ് നൽകേണ്ടത്. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും. പുലർവിടത്തിൽ ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: As part of our series, People's Padma on Akashvani, in our upcoming episode, we speak to N. Rajam, a renowned violinist. She will be honored with the prestigious Padma Vibhushan.
1: मुझे कई साल परिश्रम करना पड़ा, मेहनत करनी पड़ी, जिसमें मेरे गुरुजी, मेरे पिताजी सभी ने मेरे साथ काम किया और एक-एक करके हो गई बात। और मुझे संगीत के अलावा मेरी दुनिया में और कोई भी बात नहीं थी।
0: To listen to the conversation, tune in to 100.1 Akashvani Gold today at 9:10 a.m. You can also listen to this conversation on News on AIR app and News on AIR official YouTube channel. Petrol and diesel prices were increased by up to 91 paise per litre today, marking the third hike in less than 10 days. In Delhi, petrol price has been increased by 87 paise to 99 rupees 51 paise per litre, while diesel has gone up by 91 paise to 92 rupees 49 paise per litre. This is the third revision in fuel rates in recent days. The increase comes amid a sharp surge in global crude oil prices following the Iran conflict and disruptions in the Strait of Hormuz. Meanwhile, Ministry of Petroleum and Natural Gas has said that India has adequate availability of petrol and diesel and supplies across the country remain stable. In a social media post, the ministry advised citizens to avoid panic buying and to purchase fuel only as per actual requirement. The ministry further stated that responsible consumption and public cooperation will help ensure smooth fuel availability for all during the ongoing high demand period. The Madhya Pradesh government has taken an important step towards Uniform Civil Code UCC. Chief Minister Mohan Yadav launched the website ucc.mp.gov.in at the Secretariat yesterday. Through this portal, citizens, political parties and social organizations can share their views and suggestions on the proposed UCC. The last date for submitting feedback is 15th of June this year. The India Meteorological Department, IMD, has issued red colour warning for severe heat wave conditions over East Madhya Pradesh, Uttar Pradesh and Vidarbha today. IMD has also issued orange colour warning for heat wave conditions over Delhi, Punjab, Haryana, Chandigarh, Rajasthan, Bihar, Chhattisgarh, Jharkhand and Odisha during the next 5 days. Meanwhile, Madhya Pradesh continues to reel under intense heat wave conditions. We have a report from our correspondent.
2: The Met Department has issued heat wave warnings in 42 districts today. Tikamgarh, Chhatarpur and Panna are the worst affected. All three are under red alert. Gwalior and 20 other districts are under orange alert for severe heat wave. Bhopal, Indore and 16 other districts are under yellow alert. Yesterday, the temperature crossed 44 degrees Celsius in 10 cities. Nogaon in Chhatarpur district was the hottest place in the state. The mercury touched 46.8 degrees there. The biggest worry is that Notapa has not even begun yet. Notapa starts on May 25th and lasts for 9 days. The Met Department says the heat will remain at its peak till May 31st. Abhinav Goyal, Akashvani, Bhopal.
0: In IPL cricket, Sunrisers Hyderabad, SRH, defeated Royal Challengers Bengaluru, RCB, by 55 runs in Hyderabad last night, chasing a massive target of 256 runs. Set by SRH, RCB could manage to score 200 runs for 4 wickets in 20 overs. Rajat Patidar was the top scorer with 56 runs. For Hyderabad, Ishan Malinga claimed 2 wickets. Earlier opting to bat first, SRH posted 255 for 4 in their stipulated 20 overs. Ishan Kishan was the top scorer with unbeaten 79 runs and so he was named player of the match. Today, Lucknow Super Giants will take on Punjab Kings in Lucknow at 7:30 this evening. And now, for a look at today's newspapers, it's over to Nina Arakal.
3: Thank you, Sunil. The Asian Age leads with the headline, India Cyprus Inc. Six Packs Boost Trade Security Ties. The Reserve Bank of India Central Board has approved a record surplus transfer of 2.86 lakh crore rupees to the government for financial year 26, reports the Economic Times. In its editorial piece titled She Putin Meet, a new axis in the making, the Pioneer argues that the recent summit between Xi Jinping and Vladimir Putin signals a deepening China-Russia alignment with potentially major consequences for the global order. The piece suggests that Beijing and Moscow are moving beyond symbolism and toward a more coordinated challenge to American influence. It concludes that the emergence of such an axis may become one of the defining geopolitical development of our time. And finally, in a bold push to boost biodiversity and climate resilience, the Andhra Pradesh Forest Department has launched preparations to produce 25 million seed balls in June during the monsoon season, writes the Statesman. And with that, it's back to you, Sunil.
0: Thank you, Nina. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi to distribute over 51,000 appointment letters to new recruits in various government departments today. RBI approves record surplus transfer of 2.86 lakh crore rupees to central government for financial year 2025-26. US Secretary of State Marco Rubio arrives in Kolkata on his maiden four-day visit to India to call on Prime Minister Modi in New Delhi this afternoon. IMD issues red alert for severe heat wave over East Madhya Pradesh, East Uttar Pradesh and Vidarbha today. Indian Army Officer Major Abhilasha Barak honored with prestigious UN Military Gender Advocate of the Year Award 2025. And in IPL cricket, host Sunrisers Hyderabad beat Royal Challengers Bengaluru by 55 runs. And with that, we end the morning news. Have a nice day.
4: August 1.
5: Novel Sanjaram.
6: Uru Bedia Novel. Sundarigalum Sundaranmarum. Avadiripikunada Kuripura Sajeev.
7: ഭാര്യ തുടരാൻ പുറപ്പെട്ടപ്പോൾ അയാൾ ഒച്ചയിട്ടു, നിർത്ത്, നിർത്തില്ല, നിർത്തിയില്ലെങ്കിൽ ഞാൻ ഈ കുട്ടിയെ എടുത്ത് പുറത്തേക്കെറിയും, അല്ലെങ്കിൽ ഞാൻ പോയി തൂങ്ങിച്ചാവും. രണ്ടിലൊന്ന് ഇന്നിവിടെ സംഭവിക്കും. ഉദയം മുതൽ അസ്തമയം വരെ തടി വെള്ളമാക്കി ഉണ്ടാക്കുന്ന കാശ് ചെലവിടുക, എന്നിട്ട് ഞാൻ ശകാരവും കേൾക്കുക. ഇത് നല്ല പുതുമ എല്ലാ ഭാഗത്തുനിന്നും കടന്നൽ കുത്തോ? ഞാനൊരു മനുഷ്യനല്ലേ? എനിക്കൊരു ദിവസം സുഖമായിട്ടുണ്ടോ? ഒരു നാഴിക എന്തെങ്കിലും ഒരു മോഹം സാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? പറയ്. എനിക്കല്പം ക്ഷമയുണ്ട്, വിവേകമുണ്ട്. വാസ്തവമാണ്, ഒരു സ്കൂൾ മാസ്റ്റർക്ക് അതൊക്കെ വേണം. അതിനുമില്ലേ ഒരതിര്? ഇന്നേ വരെ എന്നെ തടുത്തു വയ്ക്കാനും ശകാരിക്കാനും അല്ലാതെ ഒരാളുണ്ടായിട്ടുണ്ടോ? ക്ഷീണമുണ്ടോ എന്ന് ഒരു ജീവി എന്നോട് ചോദിച്ചിട്ടുണ്ടോ? ഓട്ടുങ്ങാത്ത ഒരു വയറ്റിൽ വേദനയും ഇതെന്നെ കൊല്ലും. വണ്ടിക്കാളേക്കാൾ കഷ്ടമായി ജന്മം, പിന്നെ ശകാരവും. ഇത് നല്ല പുതുമ. ഞാൻ ഒരു കഷ്ണം കയറ് ചെലവാക്കി കളയും. പോട്ടെ, പോ. കിതപ്പുകൊണ്ട് മാസ്റ്റർക്ക് ശ്വാസം മുട്ടി. ഒടുക്കമൊടുക്കം എത്തുമ്പോഴേക്കും ആ സംഭാഷണം ഒരു നിലവിളി പോലെയായിരുന്നു. മാധവിയമ്മ തളർന്നുപോയി. ഇങ്ങനെ ഒരു പൊട്ടിച്ചീറൽ അവർ പ്രതീക്ഷിച്ചതല്ല. ഭർത്താവിന് ആകെയൊന്നു നോക്കി. കിതച്ചുകൊണ്ട് നിൽക്കുന്ന ആ കുട്ടികളുടെ അച്ഛനെ കണ്ടപ്പോൾ അവരുടെ മനസ്സുരുകി. അവർ പതുക്കെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് മൃദുസ്വരത്തിൽ പറഞ്ഞു, അപ്പോഴേക്കും ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടാലോ? ദേഷ്യപ്പെടുകയല്ല, തൂങ്ങി മരിക്കുകയാണ് വേണ്ടത്. ഒന്നാം തരം ഒരു തൂങ്ങി മരണം ഇന്ന് ഈ വീട്ടിൽ നടക്കും. ആ ശവം ഇളിച്ചു കാട്ടിക്കൊണ്ട് നിങ്ങളുടെ മുന്നിൽ കിടന്ന് ആടണം. അപ്പോഴേ നിങ്ങൾ ഓർക്കൂ ഞാൻ ആരായിരുന്നു എന്ന്, എന്തിനു വേണ്ടി എന്റെ ജീവിതം പണയം കെട്ടി എന്ന്. കതിർ വന്ന മുളക്കൂട്ടം കാറ്റിലാടുന്നതുപോലെ അയാൾ നിന്ന നിൽപ്പിൽ ഒന്നാടി. വാക്കുകൾ അപ്പോഴും ഉതിരുന്നുണ്ടായിരുന്നു. മാധവിയമ്മയാകട്ടെ പനി പിടിച്ച് തൂങ്ങിയ പിടക്കോഴിയെപ്പോലെ ആ മുളക്കൂട്ടത്തിന് ചുവട്ടിൽ ഉതിർമണികൾ നോക്കി വിമ്മിട്ടപ്പെട്ടുകൊണ്ട് നിന്നു. അവസാനം നിറഞ്ഞ കൺപീലികളോടെ മാസ്റ്റർ പോയി ചുമരും ചാരിയിരിപ്പായി. അന്തിക്കതിരുകൾ തട്ടി ചമ്പകക്കാടുകൾ പോലായ മേഘമാലകൾ അയാളുടെ മുമ്പിലൂടെ നീങ്ങി നീങ്ങി പോവുകയാണ്. അവ അനന്ത നീലിമയിലേക്ക് അലിഞ്ഞു ചേരുന്നു. ആരും ഒന്നും സംസാരിച്ചില്ല. ഭർത്താവിൻ്റെ ഈ ക്ഷോഭം മാധവിയമ്മയെ തെല്ലൊന്ന് അമ്പരപ്പിക്കാതിരുന്നില്ല. അതൊന്നും മാസ്റ്ററുടെ സമ്പ്രദായമല്ല. ഇതിലും വലിയ വിപ്ലവമൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടും മറുഭാഗത്തു നിന്ന് ഇത്ര കടുത്തൊരു പ്രത്യാഘാതം ഉണ്ടായിട്ടില്ല. ഇപ്പോഴെന്തേ, പ്രായമാവുകയല്ലേ, ക്ഷീണമുണ്ടാവും, അവർ വിചാരിച്ചു. എന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു, വരൂ, കുളിച്ച് വല്ലതും കഴിച്ചോളൂ. മാസ്റ്റർ അനങ്ങിയില്ല. മാധവിയമ്മ

0: വിടാതെ നിർബന്ധിച്ച് അയാളെ എഴുന്നേൽപ്പിച്ചു. പുറത്തു പറ്റിയിരുന്ന കുമ്മായം തുടച്ചുകൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ ബഹളം അവസാനിച്ചു.
1: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിറ്റാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേരാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
2: പിറ്റാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
4: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
5: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
4: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
6: ആകാശവാണി സ്മൃതിമധുരം. വീണാവാദനം വരികളിൽ പ്രതിപാദിച്ചുകൊണ്ടുള്ള ഗാനങ്ങൾ ഇന്ന് സ്മൃതിമധുരത്തിൽ കേൾക്കാം. വീണാനാദം അകമ്പടിയായെത്തിയ ഗാനങ്ങൾ.

0: കാറ്റത്തെ കിളിക്കൂട് എന്ന ചിത്രത്തിന് വേണ്ടി കാവാല നാരായണ പണിക്കരുടെ രചന, ജോൺസൺ ഈണമിട്ട് എസ് ജാനകി പാടിയ ഗാനമാണ് കേട്ടത്.
1: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: കൈതപ്രം എഴുതിയ വരികൾക്ക് ശരത് ഈണമിട്ട് യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം സിന്ദൂര രേഖ.

0: വീണാവാദനം വരികളിൽ പ്രതിപാദിച്ചുകൊണ്ടുള്ള ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും നാളെ രാവിലെ 8:35.
1: ആകാശവാണി സംഗീത സരണി. വയലിൻ പാഠം പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ, പഠിക്കുന്നത് ലക്ഷ്മി എസ് വാസുദേവ്. വദ്ദനെ വാരുലേരു എന്നാരംഭിക്കുന്ന ത്യാഗരാജസ്വാമികൾ രചിച്ച കൃതി, രാഗം ഷൺമുഖപ്രിയ.

സംഗീത സരണിയിലെ വയലിൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന കൃതി ത്യാഗരാജസ്വാമികൾ രചിച്ച ഷൺമുഖപ്രിയ രാഗത്തിലെ ആദിതാള കൃതിയാണ് വദ്ദനേ വാരു. ത്യാഗരാജസ്വാമികൾ ഷൺമുഖപ്രിയ രാഗത്തിൽ രചിച്ച ഏക കൃതിയാണ് വദ്ദനേ വാരു. അനുപല്ലവിയിൽ ശേഷിക്കുന്ന ഭാഗം ഇന്ന് പഠിപ്പിച്ചതിന് ശേഷം ചരണം പഠിപ്പിക്കാം.

0: ഇപ്പോൾ അനുപല്ലവി ഭംഗിയായിട്ട് മനസ്സിലായോ?
1: മനസ്സിലായി സർ.
0: ഈ കൃതിയുടെ ചരണം ഇന്ന് പഠിപ്പിക്കുന്നു. ചരണ സ്വരവും സാഹിത്യവും ഞാൻ പാഠം എഴുതിയെടുക്കും.

അതിലെ രണ്ടാമത്തെ സംഗതി. സരി ഗാ രേ സനി രേ സ സനി ദ ദ പ നി ദ സനി രേ സ

0: ചരണത്തിൽ ശേഷിക്കുന്ന ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം.
1: ശരി സർ.
2: ഇതുവരെ കേട്ടത് വയലിൻ പാഠം നാലാം ഭാഗം. പഠിപ്പിച്ചത് എസ് ആർ മഹാദേവ ശർമ്മ, പഠിച്ചത് ലക്ഷ്മി എസ് വാസുദേവ്. സംഗീതസരണി സമാപിച്ചു.

0: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: LED ടിവി വാങ്ങുമ്പോൾ 6000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 രൂപ വരെ ക്യാഷ് ബാക്കും.
0: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
6: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേരാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
5: വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.

മൊഴിയുറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക്.

മുല്ലനേഴി എഴുതിയ വരികൾക്ക് ദേവരാജൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം വെള്ളം. ഇനി സൂര്യവംശം എന്ന ചിത്രത്തിന് വേണ്ടി സുശീല പാടിയ ഗാനം. രചന വയലാർ, സംഗീതം MK അർജുനൻ.

വയലാർ എഴുതിയ വരികൾ സലിൽ ചൗധരിയുടെ ഈണം. ജാനകി പാടിയത് ചിത്രം നീലപ്പൊന്മാൻ.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 11:40 കേൾക്കാം. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 വരെ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തു മാധവൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495563621, 9496596321. ഓർക്കുക, മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൽ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് നേർവഴിയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്ന ബിനോയ് കുര്യാക്കോസുമായി റൂബി ബാബു നടത്തുന്ന അഭിമുഖം കേൾക്കാം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. പലപ്പോഴും നാം ഒക്കെ ചെറിയ പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവരാണ്. പക്ഷേ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ പുഞ്ചിരിയോടെ നേരിട്ട് അകക്കണ്ണിന്റെ ആ ഒരു വെളിച്ചത്തെ കൊണ്ട് ജീവിതം വർണ്ണാഭമാക്കിയ ഒരാളാണ് ഇന്ന് നേർവഴിയിൽ നമ്മോടൊപ്പമുള്ളത്, ശ്രീ ബിനോയ് കുര്യാക്കോസ്. ആദ്യം തന്നെ സാറിനോട് ചോദിച്ചോട്ടെ, ഈ പരിപാടി കേൾക്കാറുണ്ടോ?
2: ആ, ഈ പരിപാടി കേൾക്കാറുണ്ട്. ഇത് കേൾക്കുമ്പോൾ വളരെ പ്രചോദനമുള്ള ഒരു കാര്യമാണ്.
1: സാർ വളരെ അധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു വന്ന്, നമുക്ക് ആരോഗ്യമാണല്ലോ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. ആ ഒരു സമ്പത്തിന്റെ വന്ന ഒരു ചെറിയ പരിമിതിയിൽ നിന്ന് കരകയറി വന്ന ഒരാളാണ്. അപ്പോ എങ്ങനെയായിരുന്നു ചെറുപ്പകാലം പിന്നിട്ടത്? ആ ഒരു അനുഭവമൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ?
2: ഞാൻ എൻ്റെ വീട്ടിലെ ഏറ്റവും ഇളയാളാണ്. ഒരു ദിവസം എൻ്റെ അച്ഛൻ ജോലിക്ക് പോയിട്ട് വന്നിട്ട് മോനെ നിന്ന് വിളിച്ചു. അച്ഛൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് വട്ടം കറങ്ങിയ, എന്താ ചെയ്തെന്നറിയത്. അങ്ങനെയാണ് എനിക്ക് കാഴ്ചയില്ല എന്നുള്ളത് വീട്ടുകാർ കണ്ടെത്തുന്നത്.
1: അപ്പോൾ എത്ര വയസ്സായിരുന്നു?
2: 6 മാസം. അത് കഴിഞ്ഞ് പിന്നെ പല ഡോക്ടേഴ്സ് എൻ്റെ അടുക്കലും പോയി. അപ്പോൾ അവർ പറഞ്ഞു കാഴ്ച ഇങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ കുറച്ചുള്ളതും പോകുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഒരു 10-20 വയസ്സായപ്പോഴത്തേക്കും എൻ്റെ പ്രകാശം ഏകദേശമൊക്കെ
1: പൂർണ്ണമായിട്ട്
2: പോയി.
1: പക്ഷെ ആ ഒരു സമയം വരെ കണ്ട ലോകത്തെ ഇപ്പോഴും മനസ്സിലുണ്ടല്ലേ?
2: ആ, ഉണ്ട്.
1: അപ്പോൾ പഠനമൊക്കെ എങ്ങനെയായിരുന്നു?
2: പഠനമൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ നോർമൽ സ്കൂളിലാണ് പഠിച്ചത്. അമ്മ സ്പെഷ്യൽ സ്കൂളിനെ കുറിച്ചൊക്കെ അറിയാൻ കേട്ടിട്ടുണ്ടെങ്കിലും അമ്മയ്ക്ക് വിടാൻ മനസ്സില്ലായിരുന്നു. അപ്പനെ വിടാൻ താല്പര്യമായിരുന്നു. കാരണം അപ്പൻ ഈ വർക്കല സ്കൂളുണ്ട്, ആ സ്കൂളിലെ കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ ഞങ്ങളവിടെ വന്ന് അവരെ അവതരിപ്പിക്കാറുണ്ട്. അതൊക്കെ കണ്ടിട്ട് പിന്നെ അവിടെ കൊണ്ടുവിടാന്ന് പറയുമ്പോൾ അമ്മ പറയും പറ്റത്തില്ലെന്ന് പറയും. അന്നത്തെ ഒരു അമ്മയുടെ ഒക്കെ ഒരു ഇത് അത്രയ്ക്കും ഉള്ളായിരുന്നു, ഇളയ കുഞ്ഞല്ലേ. പിന്നെ അമ്മമാർക്കെപ്പോഴും ഈ നമ്മൾ എളുപ്പത്തിൽ പറഞ്ഞ ദുർബലരായ കുഞ്ഞുങ്ങളോടൊരു അടുപ്പം കൂടുതൽ കാണുമല്ലോ. അപ്പം അങ്ങനെ അമ്മ വിടാൻ സമ്മതിക്കായിരുന്നു. പിന്നെ എന്നെ അവിടെ വിളക്കോട്ടം GLP സ്കൂളിൽ ചേർത്തു.
1: നോർമൽ സ്കൂളിൽ പഠിച്ചപ്പോൾ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ?
2: നോർമൽ സ്കൂളിൽ പഠിച്ചപ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മളിപ്പോൾ പിള്ളേരല്ലേ, ആ കുഞ്ഞല്ലേ, നമ്മൾ പഠിത്തത്തിൻ്റെ സീരിയസോ അതൊന്നും നമ്മൾ അതിനെപ്പറ്റിയും ചിന്തിക്കുന്നില്ലല്ലോ. നമ്മളിങ്ങനെ കളിച്ചോടി നടക്കുന്നു എന്നൊക്കെ ഉള്ളതല്ലാതെ നോർമൽ സ്കൂള് അത്ര ഇതല്ല. കാരണം ഒരു വശത്ത് പിള്ളേരുടെ ശല്യപ്പെടുത്തലും എൻ്റെ കണ്ണാടി എടുത്തുകൊണ്ട് പോവുക അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുമെല്ലാം ഒരുപാട് അനുഭവിച്ചു. പക്ഷേ 1 മുതൽ 4 വരെയുള്ള ആ സ്കൂളിലെ അധ്യാപകരുടെ കരുതലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല.
1: ഉന്നത പഠനത്തിന് പോയത് ആ ഒരു ജീവിതയാത്രയൊന്ന് വിശദീകരിക്കാമോ?
2: 5ാം ക്ലാസ് മുതൽ എൻ്റെ ഒരു വിദ്യാഭ്യാസ കാലം എന്ന് പറയുന്നത് എനിക്ക് ഏറെ പ്രയാസമുള്ള കാലമായിരുന്നു. കാരണം ബ്രെയിൽ ലിപിയും അല്ലെങ്കിൽ ബ്ലൈൻഡുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള പഠിത്തങ്ങളോ ഒന്നും നടത്താൻ ആ രീതിയിലല്ലായിരുന്നു നല്ല പഠിത്തം. സാധാരണ കുട്ടികളുടെ കൂടെ എന്നുള്ള പഠിത്തമാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പോലെ ഉള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഒരുപാട് ക്ലാസ്സുകളിൽ തോക്കുകയും ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. കാരണം പരീക്ഷ എഴുതുമ്പം നമുക്ക് എഴുതാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റാതെ വരുമ്പം ആ ഒരു ഇത് വെച്ചുകൊണ്ട് എനിക്ക് മാർക്ക് കുറയും. അങ്ങനെ ഒരുപാട് ക്ലാസ് തോപ്പിച്ചിട്ടിട്ടുണ്ട്.
1: അപ്പോൾ അന്ന് ഈ പറയുന്ന പോലെ നമുക്ക് ഒരാളെ എഴുതാൻ വേണ്ടി ബൈ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരാളെ ഇട്ടും, അങ്ങനെയൊന്നും സപ്പോർട്ട് അന്ന് ഉണ്ടായിരുന്നില്ല അല്ലേ?
2: അന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടിരുത്തും. ആ കാലഘട്ടത്തിൽ വളരെ അധികം വിഷണ്ണനായിരുന്നു. കാരണം ഈ കുട്ടികളെ കളിയാക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് കാഴ്ചയില്ല എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ നോർമൽ സ്കൂളിൽ വിടരുത്. എവിടെയെങ്കിലും ഇനി കിട്ടിയാൽ അത് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നോർമൽ സ്കൂളിൽ വിടരുത്, നിങ്ങൾ ആ കുട്ടിയെ സ്പെഷ്യൽ സ്കൂളിലെ വിടാവുള്ളൂ എന്നെപ്പോഴും ഞാൻ പറയാറുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ആണ് എന്നെ അത് പറയിക്കുന്നത്.
1: പക്ഷെ സാർ, ഇപ്പോൾ കുറച്ചും കൂടി ഇൻക്ലൂസീവ് ആയില്ലേ സൊസൈറ്റി? അന്നത്തെ ഒരു കാഴ്ചപ്പാടല്ലോ. ഇപ്പോൾ കുറെ കൂടി നമ്മൾ ചേർത്ത് പിടിക്കുക എന്നുള്ളൊരു ഇതിലേക്ക് കുട്ടികളും നമ്മുടെ സമൂഹവും കുറച്ചൊക്കെ വളർന്നില്ലേ? സാറിന് ഇപ്പോഴത്തെ ഇതിൽ എന്താണ് തോന്നുന്നത്? അന്നത്തേതിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ടോ?

0: അന്നത്തേതിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട്, മാറ്റം വരണമല്ലോ. ആ മാറ്റം നമുക്ക് ആവശ്യമാണല്ലോ.
1: അതെ,
0: അത് ഒരുപാട് ഒരുപാട് മാറിയിട്ടുണ്ട് അന്നത്തേതിൽ നിന്ന് ഇന്നത്തേതിലേക്ക്. പക്ഷെ അന്നത്തെ എൻ്റെ അനുഭവം
1: അതായിരുന്നു,
0: ഇന്നത്തേതല്ലായിരുന്നല്ലോ. പക്ഷെ ഇന്നും ഭിന്നശേഷിക്കാരായ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരിപ്പോഴും നമ്മുടെ സ്കൂളുകളിലുണ്ടെങ്കിൽ പോലും അവരൊക്കെ ഓരോരോ പ്രത്യേക കോഴ്സുകളായിരിക്കും പഠിച്ചിട്ട് വരുന്നത്. അവരുടെ സ്പെഷ്യൽ ബി എഡ് എന്ന് പറയുന്നത്, ചിലത് കേൾവി ശേഷി കുറവുള്ള കുട്ടികളുണ്ടല്ലോ, ഒരാളുടെ ബി എഡ് അതായിരിക്കും. വേറെ സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ടീച്ചർ പഠിച്ചിരിക്കുന്ന ബി എഡ് വേറെ ഒന്നായിരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം ഇപ്പോഴും ഉണ്ട്.
1: അതായത് സ്പെഷ്യലൈസേഷൻ വേണം ഇതുപോലെയുള്ള ആൾക്കാരെ പഠിപ്പിക്കാൻ.
0: ആ ഒരു സ്കൂളിൽ ഒരു സ്പെഷ്യൽ ടീച്ചർ ഉണ്ടെങ്കിൽ ആ ടീച്ചർ എല്ലാ കുട്ടികളെയും പഠിപ്പിക്കാൻ അതിനുള്ള ഒരു ഇത് നേടിയിരിക്കണം.
1: ഇപ്പൊ സാർ ജോലി ചെയ്യുന്നത് ഒരു സ്കൂളിലാണ്, അപ്പോ സാറിന് എന്തു തോന്നുന്നു ആ ജോലി നേടിയതിന്റെ പിന്നിലുള്ള പരിശ്രമവും ആ ജോലി ലഭിച്ചപ്പോഴുണ്ടായ സന്തോഷവും ഒക്കെ നമ്മളോടൊന്ന് പങ്കുവെക്കാമോ?
0: ഞാൻ ഒരു വശത്ത് എനിക്ക് കാഴ്ചക്കുറവിന്റെ അല്ലെങ്കിൽ ആ കുട്ടിക്കാലത്തെ ആ ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കുറച്ച് ഹാപ്പി ആയിട്ടൊക്കെ നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. അപ്പോൾ ജോലി കിട്ടി. ജോലി കിട്ടുകയെന്ന് പറഞ്ഞാൽ ജോലി കിട്ടിയത് കല്യാണം കഴിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ജോലി കിട്ടിയത്. അത് കാരണം ജോലി കിട്ടിയിട്ട് നമ്മളൊരു ജോലി കിട്ടുന്നതിന് മുമ്പ് ഒരു ഇച്ചിരി ഒന്ന് വിലസമൊക്കെ ചെയ്യുമല്ലോ. ജോലി കിട്ടിക്കഴിഞ്ഞ് നമുക്കൊന്ന് ഒന്ന് ഒറ്റയ്ക്കൊന്ന് ഷൈൻ ചെയ്യാൻ നടക്കാനൊക്കെ പറ്റുമല്ലോ. ആ അത് പറ്റിയില്ല.
1: ഈ ഒരു ജോലിയാണോ ട്രൈ ചെയ്തത്, അതോ എങ്ങനെയായിരുന്നു? ഒരുപാട് മത്സര പരീക്ഷകൾ എഴുതുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ?
0: ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത ജോലി ഇതാ.
1: ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടി.
0: ആ അതെ, ഇത് തന്നെ കിട്ടി. അത് കഴിഞ്ഞ് രണ്ടെണ്ണം കൂടെ വന്നു. പക്ഷേ ഇതാണ് ആദ്യം എനിക്ക് കിട്ടിയത്. ആ രണ്ടെണ്ണത്തിൽ ഒരെണ്ണത്തിന് എനിക്ക് സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ഞാൻ പോയില്ല, കാരണം അത് എം എസ് സിറ്റി കോട്ടയിലായിരുന്നു.
1: ഇപ്പോൾ സാർ ആദ്യം പറഞ്ഞു എനിക്ക് സ്കൂൾ കാലയളവിൽ നല്ല മാർക്ക് ലഭിച്ചിരുന്നില്ല, പക്ഷെ പിന്നീട് സാർ ഇപ്പോൾ ഈ ജീവിതയാത്രയിൽ ആദ്യം അറ്റംപ്റ്റ് ചെയ്ത ജോലി കിട്ടി, പിന്നീട് എഴുതിയ പരീക്ഷകളിലൊക്കെ ഉന്നത നിലവാരം പുലർത്തി. അപ്പോൾ ആ ഒരു മധുരമായിട്ടുള്ള ഒരു ജീവിത വിജയം അല്ലെങ്കിൽ ഒരു മധുര പ്രതികാരം എന്ന് പറയുന്നത് എന്ത് തോന്നി ആ ഒരു സമയം?
0: നമ്മുടെ ജീവിത വഴി നമുക്ക് ദൈവത്തിന്റെ കരുണയുണ്ടോ, നമുക്ക് ജോലിയായിട്ട് കിട്ടിക്കഴിഞ്ഞു, പിന്നെ നമ്മൾ പുറകോട്ട് ചിന്തിക്കേണ്ട കാര്യം വരുന്നില്ല. പക്ഷേ കഴിഞ്ഞ കാലങ്ങള് ഇതുപോലുള്ള അവസരങ്ങളിൽ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഒരുപാട് കുട്ടികളുടെ ഭാവി അത് മുൻനിർത്തിയാണ് ഞാൻ എപ്പോഴും സ്പെഷ്യൽ സ്കൂളിനെ കുറിച്ച് പറയുന്നത്.
1: ജോലി സമയം അല്ലാതെയുള്ള സമയങ്ങളിൽ എന്താണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്?
0: ജോലി സമയം കഴിഞ്ഞ് വൈകുന്നേരം പ്രോഗ്രാമുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും.
1: റേഡിയോ കേൾക്കാറുണ്ട് അല്ലേ?
0: റേഡിയോ കേൾക്കാറുണ്ട്.
1: ഇഷ്ടപ്പെട്ട പ്രോഗ്രാമുകൾ പറയാമോ?
0: ഓരോ പ്രോഗ്രാമും നമ്മൾ എടുത്തു പറഞ്ഞാൽ നമുക്ക് അതാണ് അതാണ് നല്ലതെന്ന് തോന്നും. കാരണം ആകാശവാണിയുടെ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ആ സാഹിത്യ ഭംഗി എല്ലാവരും ആകർഷിക്കുന്നതാണ്.
1: പാട്ടുകൾ കേൾക്കോ?
0: ആ പാട്ട് കേൾക്കാറുണ്ട്.
1: ഇഷ്ടപ്പെട്ട പാട്ട് ഒന്ന് പാടാമോ നമുക്ക് വേണ്ടി?
0: ശരശയ്യ ഭീഷ്മർ തന്നുംബരമറിഞ്ഞപ്പോൾ ഗാന്ധീവമിടിമിന്നൽ ശരമുതിർത്തപ്പോൾ ശരശയ്യ ഭീഷ്മർതെന്നുംബരമറിഞ്ഞപ്പോൾ ഗാന്ധീവമിടിമിന്നൽ ശരമുതിർത്തപ്പോൾ.

0: സാർ വളരെ നന്നായി പാടുന്നു,
1: നന്ദി.
0: പഠിച്ചിട്ടുണ്ടോ?
1: ഞാൻ 10-ാം ക്ലാസ് പാസ്സായിട്ട് ആർട്സ് കോളേജിൽ പ്രീതിയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ സ്വാതന്ത്ര്യനാളിൽ ഗാനഭൂഷണത്തിന് ചേർന്നു. പിന്നെ ഞാൻ അതിനെ ഇച്ചിരി ഉഴപ്പുന്ന ഓട്ടത്തില്ല, അതുകൊണ്ട്
0: പക്ഷെ അത് ആ സ്വരത്തിലൊട്ടും ഇല്ല കേട്ടോ, ആ ഒരു ഉഴപ്പൊന്നും സ്വരത്തിലില്ല, അത്ര നന്നായി പാടി. ഈ സാറ് പറഞ്ഞൂലോ പല ജോലി കിട്ടി ഷൈൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞൂലോ, അപ്പൊ ഈ പാട്ട് കാരണം ഒരുപാട് എടുത്ത് ഷൈൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ?
1: അതൊക്കെ ഉണ്ട്.
0: പരിപാടികളിലൊക്കെ പാടാറുണ്ടോ?
1: അങ്ങനെ ഗാനമേളയ്ക്കൊന്നും പോകാറില്ല, ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനൊന്നും ഒക്കത്തില്ല, കാരണം മൊബിലിറ്റി ഇച്ചിരി കുറവാണ്. കാരണം വീട്ടിൽ നിന്ന് ഇല്ല മറ്റുള്ളവരുടെ കയ്യെ പിടിച്ചിങ്ങനെ നടന്നു അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് മാത്രമേ ഉള്ളതുകൊണ്ട് ഒറ്റയ്ക്കുള്ള യാത്രയൊക്കെ കുറവാണ്. പിന്നെ ഏതെങ്കിലും സദസ്സിലൊക്കെ പോയി ഒന്ന് പാടാറും ഒക്കെ ഉണ്ട്.
0: കുടുംബത്തെക്കുറിച്ചും സഹധർമ്മിണിയെക്കുറിച്ചും എല്ലാവരെക്കുറിച്ചും ഒന്ന് പറയാം.
1: ഞാൻ ഒരു ഇടത്തരം കുടുംബത്തിലാണ്. അച്ഛൻ PWD ജീവനക്കാരനായിരുന്നു. അച്ഛനും അമ്മയെല്ലാം മരിച്ചു. പിന്നെ 3 ബ്രദേഴ്സ് ഉണ്ട്, അവർ ഒരാൾ മരിച്ചു. പിന്നെ ബാക്കി ഉള്ളവരെല്ലാം ഉണ്ട്. പിന്നെ 2012 കല്യാണം കഴിക്കുന്നത്. ഒരു മോനുണ്ട്, 6 വയസ്സ്.
0: എങ്ങനെയുണ്ട്, പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമോ മകനെ?
1: ഞങ്ങൾ വിളിച്ചിരിക്കത്തില്ല.
0: നമ്മുടെ ചുറ്റും ഈ ഒരു പരിമിതിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അവരൊക്കെ സാറിന്റെ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നുണ്ടാവും. അവരോടായിട്ട് എന്താണ് പറയാനുള്ളത്?
1: നമ്മൾ മുന്നോട്ട് പോവുക, പുറകോട്ട് നോക്കുക, അതിന്റെ ഇരട്ടി ശക്തിയോടെ മുന്നോട്ട് നോക്കി നടക്കുക.
0: ഇനിയും എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ആഗ്രഹങ്ങളൊക്കെ ബാക്കിയുണ്ടോ? ജീവിതത്തിൽ ഇനിയും കൈവരിക്കണം എന്ന ആഗ്രഹമുള്ള കാര്യങ്ങൾ ഒന്ന് പങ്കുവെക്കാമോ?
1: കലാപരമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ട്. മോന് കുറച്ചൊരു പാട്ടിൻ്റെ ഒരു അല്പം ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവനെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ചെടുത്തു കൊണ്ടുപോകണമെന്നുണ്ട്. പിന്നെ ഞങ്ങൾ കാഴ്ചയില്ലാത്ത ആളുകൾ സംഘടിതരാണല്ലോ,
0: ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്.
1: ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്, അതിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് കുറേ പ്രവർത്തനങ്ങളൊക്കെ എല്ലാവർക്കും ഒപ്പം നിന്നുകൊണ്ട് അല്ലെങ്കിൽ സപ്പോർട്ടീവായിട്ടെങ്കിലും നിന്നുകൊണ്ട് മുന്നോട്ട് പ്രവർത്തിച്ച് പോകണമെന്നുണ്ട്. ജീവിതത്തിൽ പരമാവധി മനുഷ്യന് നന്മയാകുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്.
0: ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച ശ്രീ ബിനോയ് കുര്യാക്കോസിന്റെ വാക്കുകൾ നമുക്കൊരു പ്രചോദനമാണ്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പരിമിതികളായി കണ്ട് ഒതുങ്ങിക്കൂടുന്നവരോട് സാറിന്റെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. അപ്പോൾ ഇനിയും ഒരുപാട് പേർക്ക് പ്രചോദനാത്മകമാകട്ടെ താങ്കളുടെ ജീവിതം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.
1: നന്ദി.
2: വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്ന ബിനോയ് കുര്യാക്കോസുമായി റൂബി ബാബു നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ BT.

നേർവഴി. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.

ഇന്ന് വൈകുന്നേരം 3-5 കൂട്ടുകാരെ, ഉപ്പുകാറ്റേറ്റ ഉടലുകൾ, ചിത്രീകരണം രചന അനിഷ എ മെൻഡസ്.

ഉപ്പുകാറ്റേറ്റ ഉടലുകൾ ചിത്രീകരണം ഇന്ന് വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ. രചന അനിഷ എ മെൻഡസ്.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ, പാലൈ എന്റെ ഐവകി നിലങ്ങളാലും തന്നെ അഴകുപടുത്തി കൊള്ളും ഇടംതാൻ അൻ്റെ നാഞ്ചിൽ നാട് എന്റെ പോറ്റപ്പെട്ട ഇന്ത്യാവിൽ തെർക്കുമുനയിൻ കന്യാകുമരി മാവട്ടം. കുമരി മാവട്ടം അൻ്റും ഇന്തും വല്ലാറ്റ് സിറപ്പ് മിക്കത് എൺപതൻ സാക്ഷികൾ താൻ അങ്ങുള്ള കോട്ടകൾ മറ്റും കൽവെട്ടുകൾ. ഇന്ത്യ തമിഴ്ചോഴി മാലയിൽ നിഴ്ചിയിൽ മുതലാവതാക നേർകൾ കേട്ടിരുപ്പത് തിരു എസ് മുരുകൻ അവർ എഴുതി വഴങ്ങും ഉരൈ കന്യാകുമരി മാവട്ട കോട്ടകൾ.

സാലയോര സാക്ഷികൾ നിഘിൽ ഇതുവരെ നേർക്കൽ കേട്ടത് തിരു കുമരി എഴിലൻ അവർ എഴുതി വഴങ്ങിയ സിറുകഥ.

നേരുകൾക്ക് ഒരു അറിവിപ്പ്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലിരുന്ന് ഒലിപ്പരപ്പാകും തമിഴ്ച്ചൊൽ മാലൈ നിഘഴ്ചിയെ കുറിച്ച് നേരുകളിലെ കരുത്തുക്കൾ വരവേൽക്കപ്പെടുകിന്റെ. കരുത്തുക്കൾ അനുഭവേണ്ടിയ മുഖവരി: എഴുത്തുപെട്ടി, ആകാശവാണി, തിരുവനന്തപുരം 14. അല്ലത് ഉങ്ങൾ കരുത്തുക്കളെ മിന്നഞ്ചൽ മൂലമാകവും അനുപ്പലാം. ഇമെയിൽ മൂലമാക അനുപ്പവേണ്ടിയ മുഖവരി: AIR TVM PM@gmail.com. മുഖവരി ഒരു മുറ കൂടെ: എഴുത്തുപെട്ടി, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ അനുപ്പവേണ്ടിയ മുഖവരി: AIR TVM PM@gmail.com.

0: നിഗഷിയിൽ ഇതുവരെ നേർകൾ കേട്ടുകൊണ്ടിരുന്നത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലും ഒലിപരപ്പാണ് തമിഴ്ചൊഴൽ മാലൈ. ഇത്തുടൻ ഇന്ത്യ നിഗഷിയിൽ നിറയുമടിക്കുന്നതിന് വീണ്ടും സന്ധിക്കും വരെ ഉങ്ങളിടമിരുന്ന് വിടപെറുവത് എം സംഗീത കൃഷ്ണകുമാർ. നന്ദി, വണക്കം.
1: തമിഴ്ചൊൽ

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: ഗാനകൈരളി കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
2: ഭാഷാ സാഹിത്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് കവിത. വളരെ ശ്രേഷ്ഠമായ കാവ്യപാരമ്പര്യമാണ് നമ്മുടെ മലയാള ഭാഷയ്ക്കുള്ളത്. ആ കാവ്യപാരമ്പര്യം

ത്തെ കർണാടക സംഗീതവുമായി ഇഴചേർക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ ഗാനകൈരളിയുടെ മുൻ അധ്യായങ്ങളിലൂടെ കേട്ടുവന്നതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ അധ്യായത്തിലും. കാവാലം നാരായണ പണിക്കർ, മുരിങ്ങൂർ ശങ്കരൻകുട്ടി, ഉണ്ണികൃഷ്ണൻ നായർ, വി ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ രചനകളിലുള്ള കൃതികളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് കേൾക്കാം.

കാവാലം നാരായണ പണിക്കരുടെ രചനയിൽ ഹ്രീം മന്ത്രകണികേ എന്നു തുടങ്ങുന്ന കൃതി, കുന്തളവരാളി രാഗം ഖണ്ഡചാപ്പ് താളം, പാടിയത് കാവാലം ശ്രീകുമാർ.

ഉണ്ണികൃഷ്ണൻ നായരുടെ രചനയിൽ ഗോപകിശോര സ്വരൂപ എന്നു തുടങ്ങുന്ന കൃതി. രാഗം മോഹനം, ആദിതാളം. പാടിയത് കോന്നിയൂർ സുരേഷ് കെ നായർ.

അവസാനമായി വി ഉണ്ണികൃഷ്ണന്റെ രചനയിൽ മംഗളാബ്ദി എന്നു തുടങ്ങുന്ന കൃതി കേൾക്കാം. രാഗം സുരുട്ടി, രൂപകതാളം വിമല ബി വർമ്മ പാടിയിരിക്കുന്നു.

0: വിവിധ മലയാള കവികളുടെ രചനയിലുള്ള കൃതികളാണ് ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ കേട്ടത്.
1: ഗാനകൈരളി സമാപിക്കുന്നു.
2: ആഖ്യാനം സാജുമോൻ, നിർവഹണ സഹായം കെ ജി സുമിത, രചന നിർവഹണം സന്ദീപ് സുരേഷ്.

0: സർഗം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. ആകാശവാണി
1: റേഡിയോ സ്മരണകൾ.
2: ഇന്ന് റേഡിയോ സ്മരണകൾ പങ്കുവയ്ക്കുന്നത് നാടകരചയിതാവും സംവിധായകനും നടനുമായ ശ്രീ ജോയി ചിറയിൻകീഴ്.
3: നമുക്കറിയാം, ഇംഗ്ലണ്ടിൽ 1896 മാർക്കോണിയാണ് റേഡിയോ കണ്ടുപിടിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് 1922 ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ നെറ്റ്വർക്കായിരുന്നു ആൾ ഇന്ത്യ റേഡിയോ. ആൾ ഇന്ത്യ റേഡിയോ 1943 മാർച്ച് 12 തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് തിരുവനന്തപുരം നിലയവും പ്രക്ഷേപണവും ഉദ്ഘാടനം നടത്തിയത്. ഡൽഹിയിലും കേരളത്തിലും പ്രക്ഷേപണം ആരംഭിച്ച ആൾ ഇന്ത്യ റേഡിയോ ഉയർത്തിവിട്ടത് അറിവിൻ്റെയും മാനവ സംസ്കാരത്തിൻ്റെയും പുതിയ നവോത്ഥാനത്തിൻ്റെയും ആകാശ തരംഗങ്ങളായിരുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. സ്വാതന്ത്ര്യസമര സേനാനികൾ, സാമൂഹിക പരിഷ്കർത്താക്കൾ, സാഹിത്യകാരന്മാർ, നാട്യ സംഗീത കലാകാരന്മാർ, ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർ തുടങ്ങിയ ആയിരക്കണക്കിന് പ്രതിഭകൾ അവരുടെ സ്വന്തം ശബ്ദത്തിലൂടെ ലക്ഷോപലക്ഷം ശ്രോതാക്കളെ സൃഷ്ടിക്കുകയുണ്ടായി. എൻ്റെ ഗ്രാമം തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴാണ്. എൻ്റെ ഓർമ്മയിൽ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ വീട്ടിൽ ഒരു ഫിലിപ്സ് കമ്പനിയുടെ വലിയ റേഡിയോ സ്വീകരണ മുറിയിൽ ഒരു ഗ്രഹനാഥൻ്റെ ഗാംഭീര്യത്തോടെ പ്രധാന സ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ റേഡിയോ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയുണ്ടായിരുന്ന എൻ്റെ മൂത്ത അമ്മാവൻ വാങ്ങിക്കൊണ്ടുവന്നതായിരുന്നു. അക്കാലത്ത് റേഡിയോ പ്രവർത്തിക്കാൻ സർക്കാരിൻ്റെ ലൈസൻസ് വേണം. വർഷാവർഷം ആ ലൈസൻസ് ബുക്ക് പുതുക്കുകയും വേണം. ഫീസുണ്ടായിരുന്നോ എന്നറിയില്ല, പക്ഷേ വർഷത്തിലൊരിക്കൽ ലൈസൻസ് ബുക്ക് പരിശോധിച്ച് ലൈസൻസ് പുതുക്കി തരുന്നതിന് റേഡിയോ ഇൻസ്പെക്ടർമാർ വീട്ടിലെത്തുമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ലക്ഷക്കണക്കിന് ശ്രോതാക്കളെ ആദ്യം കൂടുതൽ ആകർഷിച്ചത് കൃത്യമായ വാർത്താ ബുള്ളറ്റിനുകൾ തന്നെ. രാജ്യത്തും ലോകമെമ്പാടും നടക്കുന്ന സംഭവങ്ങളും വാർത്തകളും ഏറ്റവും പെട്ടെന്ന് ശ്രോതാക്കളിൽ എത്തിക്കുന്ന സാങ്കേതിക വിദ്യയിലൂടെ ആൾ ഇന്ത്യ റേഡിയോ തുടങ്ങി വച്ചത് അറിവിൻ്റെയും ചിന്തയുടെയും ഒരു സാങ്കേതിക വിപ്ലവം തന്നെയായിരുന്നു. ക്രമേണ റേഡിയോ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗവുമായി. ചിറയെങ്കിൽ ആദ്യമായി പൊതുജനങ്ങൾക്കായി ഒരു റേഡിയോ ക്യൂസ്ക് ഉണ്ടായത് ശാർക്കര പറമ്പിനോട് ചേർന്ന് പഞ്ചായത്ത് പുറമ്പോക്കിലുള്ള ഒരു ചെറിയ സ്ഥലത്തായിരുന്നു. അന്ന് ചിറയൻകീഴ് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ശ്രീ കൃഷ്ണപിള്ളയായിരുന്നു പഞ്ചായത്ത് വക സ്ഥലവും റേഡിയോയും മറ്റ് ഉപകരണങ്ങളും അനുവദിച്ചത്. കെട്ടിട നിർമ്മാണം സൗജന്യമായി നടത്തി തന്നത് ശാർക്കര നിവാസിയും പ്രവാസിയുമായ ശ്രീ സുകുമാരൻ നായരാണ്. വാർത്തകൾ കേൾക്കാനും മറ്റും രാത്രിയിൽ പോലും ശ്രോതാക്കൾ കാത്തു നിൽക്കുമായിരുന്നു. ശ്രോതാക്കളുടെ സദസ്സ് ഒരു കൂട്ടായ്മയുടെയും അറിവ് പങ്കുവയ്ക്കലിൻ്റെയും സൗഹൃദത്തിൻ്റെയും കൂടി മാറിയിരുന്നു. മഹത്തായ മലയാള ഭാഷയുടെ അർത്ഥവും സംസ്കാരവും ഉച്ചാരണശുദ്ധിയും ഭാഷാശൈലിയും അതിൻ്റെ അന്തസ് ഒട്ടും നഷ്ടപ്പെടാതെയുള്ള വാർത്താ പ്രക്ഷേപണം തന്നെയാണ് ശ്രോതാക്കളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ഡൽഹിയിലും കേരളത്തിലും മലയാള വാർത്തകൾ വായിച്ചിരുന്നത് പ്രഗത്ഭരും പ്രശസ്തരുമായ നിരവധി വാർത്താ വായനക്കാരായിരുന്നു. രാമചന്ദ്രൻ, സതീന്ദ്രൻ, പ്രതാപൻ, വെൺമണി വിഷ്ണു, ഗോപൻ, പി പത്മരാജൻ, സുഷമ, ശ്രീദേവി, ഹേമലത, രാജേശ്വരി മോഹൻ തുടങ്ങി നൂറിൽപ്പരം വാർത്താ വായനക്കാർ മലയാള വാർത്താരംഗത്ത് ഉണ്ടായിരുന്നു. വാർത്താ വായനക്കാരിൽ ശ്രീദേവി ഞങ്ങളുടെ നാട്ടുകാരിയും ശാർക്കര ക്ഷേത്ര പരിസരത്തുള്ള കൂനക്കുഴിയിൽ കുടുംബാംഗവുമാണ്. ശ്രീദേവി ഡൽഹിയിൽ നിന്നും 12:50 വാർത്താ ബുള്ളറ്റിൻ ആദ്യമായി വായിച്ചപ്പോൾ റേഡിയോ ക്യൂസ്കിൻ്റെ മുന്നിലും പരിസരത്തുള്ള എല്ലാ വീടുകളിലും റേഡിയോ വാർത്ത കേട്ടത് ഇന്നും ഞാൻ ഓർക്കുന്നു. ഡൽഹിയിൽ അവരുടെ വീട് സന്ദർശിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കലാസമിതിയായ ഫ്ലൈയിങ് ആരോസിന് ഓണം, വിഷു, ക്രിസ്മസ് പെരുന്നാളുകൾക്കെല്ലാം ഞങ്ങൾക്ക് വിശേഷാൽ പരിപാടികൾ അവതരിപ്പിക്കാൻ അവസരവും ലഭിച്ചു. അങ്ങനെ ഒരു ഓണപ്പരിപാടിയിൽ ആദ്യമായി ചലച്ചിത്ര പിന്നണി ഗായകനായ ഇടവ ബഷീറിനെ ആകാശവാണിയിൽ ആദ്യമായി ഒരു പാട്ട് പാടാൻ ഞങ്ങൾ അവസരമൊരുക്കി. ആദ്യമായി ഇടവ ബഷീർ ആകാശവാണിയിൽ പാടിയ ലളിതഗാനം രചിക്കുവാനുള്ള ഭാഗ്യം എനിക്കാണ് ലഭിച്ചത്. സംഗീതം നൽകിയത് ഡോക്ടർ കോശി മാത്യുവിൻ്റെ മകൻ അമ്പച്ചനാണ്. ഓണപ്പൂ, പുലരിപ്പൂ.

0: ഒരായിരം പൂക്കളുള്ള അത്തപ്പൂ എന്നായിരുന്നു ആ ഗാനം തുടങ്ങിയത്. ഞങ്ങൾ അവതരിപ്പിച്ച പല വിശേഷാൽ പരിപാടികളിൽ പലതും ചിറയൻകീഴ് ആകാശവാണി ഉദ്യോഗസ്ഥരായ മള്ളൂർ രാമകൃഷ്ണൻ, ചിറയൻകീഴ് രാജൻ എന്നിവർ ആകാശവാണിയുടെ വാഹനത്തിൽ ചിറയൻകീഴിലെത്തി റെക്കോർഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സംഗീതപ്രിയനായ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് ഡെന്റൽ ഡോക്ടറായ ഡോക്ടർ കോശി മാത്യു സാറിൻ്റെ കെട്ടിടമാണ് റെക്കോർഡിങ്ങിനായി സ്റ്റുഡിയോയായി ഞങ്ങൾ ഉപയോഗിച്ചത്. ആകാശവാണിയുടെ പേര് പതിപ്പിച്ച വാഹനവും റെക്കോർഡിംഗ് ഉപകരണങ്ങളും ഒക്കെയായി ഞങ്ങൾ അവതരിപ്പിച്ച പരിപാടികൾ റെക്കോർഡ് ചെയ്യാൻ വരുന്ന ഉദ്യോഗസ്ഥരായ മള്ളൂർ സാറും രാജൻ സാറും ഒക്കെ ഞങ്ങളുടെ നാട്ടിലെത്തി പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുന്നത് നാട്ടുകാർക്കും ഞങ്ങൾക്കും ഒക്കെ വളരെ ആദരവും അന്തസ്സും കൂടിയായിരുന്നു. ഞങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ച് ഒരിക്കൽ തത്സമയ വാർത്താ പ്രക്ഷേപണം കാണുവാൻ എനിക്ക് അവസരമുണ്ടായി. അന്തരിച്ച സുഹൃത്ത് ശ്രീ കെ ശിവകുമാറുമായി ഞാൻ സ്റ്റുഡിയോയിലെത്തി. അന്ന് വാർത്ത വായിച്ചത് പ്രതാപൻ സാറായിരുന്നു. വാർത്ത തീർന്ന ശേഷം അവിടെ എത്തിയ പി പത്മരാജൻ, എം ജി രാധാകൃഷ്ണൻ, പൂവച്ചൽ ഖാദർ എന്നിവരെ പരിചയപ്പെടാനും കഴിഞ്ഞ നിമിഷങ്ങൾ ഞാനൊരു ഭാഗ്യമായി തന്നെയാണ് കരുതുന്നത്. നാടക ആചാര്യന്മാരായ ജഗതി എൻ കെ ആചാര്യ, നാഗവള്ളി ആർ എസ് കുറുപ്പ്, കെ ജി സേതുനാഥ്, വീരരാഘവൻ നായർ, ടി എൻ ഗോപിനാഥൻ നായർ, ടി ആർ സുകുമാരൻ നായർ, മടവൂർ ഭാസി, എസ് രാമൻകുട്ടി നായർ, ഭാർഗവൻപിള്ള, കെ ജി ദേവകിയമ്മ, ടി പി രാധാമണി, ആറന്മുള പൊന്നമ്മ, മാവേലിക്കര പൊന്നമ്മ മുതലായ എത്രയോ വലിയ കലാകാരന്മാർ അക്കാലത്ത് തന്നെ ആകാശവാണിയിൽ പ്രവർത്തിച്ചിരുന്നു. വർഷാവർഷം ഒരു നാടകവാരവും അക്കാലത്തുണ്ടായിരുന്നു. സത്യൻ, പ്രേം നസീർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, തിക്കുറിശി, അടൂർ ഭാസി, പി ഭാസ്കരൻ, ഷീല, ടി ആർ ഓമന തുടങ്ങിയവർ അഭിനയിച്ച ഒരു നാടകവും അവസാന ദിവസം ഉണ്ടായിരുന്നു. വർഷം തോറും ശബരിമലയിലെ മകരവിളക്കിൻ്റെ തത്സമയ സംപ്രേഷണം മനോഹരവും ഭക്തിപൂർവ്വം അവതരിപ്പിച്ചിരുന്നത് മഹാനായ ശ്രീ നാഗവള്ളി ആർ എസ് കുറുപ്പ് സാറായിരുന്നു. പിൽക്കാലത്ത് എൻ്റെ 50 വർഷത്തെ കലാ സാംസ്കാരിക പ്രവർത്തനത്തിൽ ആകാശവാണിയിലെ മുതിർന്ന കലാ സാഹിത്യ പ്രവർത്തകരുമായി വേദി പങ്കിടാനും അഭിനയിക്കാനും സഹകരിക്കാനും എനിക്ക് അവസരങ്ങൾ ലഭിച്ചത് എൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗ്യം തന്നെയാണ്. നാട്യകലാ സാംസ്കാരിക സാഹിത്യ പ്രവർത്തകർ അറിയപ്പെട്ടത് കൂടുതൽ പ്രശസ്തിയിലേക്ക് ഉയർന്നത് ആകാശവാണിയിലൂടെ തന്നെയായിരുന്നു. ഒരു മലയാളിയുടെ അഭിരുചി മനസ്സിലാക്കി മനുഷ്യ സമൂഹത്തിന് അറിവിൻ്റെയും സംസ്കാരത്തിൻ്റെയും വർണ്ണചിത്രങ്ങൾ ശബ്ദ തരംഗങ്ങളുടെ മായാപ്രപഞ്ചത്തിലേറ്റി ശ്രോതാക്കളിൽ എത്തിച്ചുകൊണ്ടിരുന്ന ഒരിക്കലും മരണമില്ലാത്ത ആകാശവാണിക്കും പ്രവർത്തകർക്കും ദീർഘായുസ് ലഭിക്കുവാനും പ്രാർത്ഥിക്കുകയാണ് നിങ്ങളെപ്പോലെ ഞാനും. ഇന്നും ഒരു ഭദ്രദീപം പോലെ ആകാശവാണിയെ എല്ലാ ശ്രോതാക്കളും കൈക്കുമ്പിളിലെ കിടാവിളക്കായി തലമുറകളായി നെഞ്ചോട് ചേർത്ത് പിടിക്കുമെന്ന കാര്യം തീർച്ച. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ നിത്യഹരിത നായകനായ പ്രേം നസീറിനെ പോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആകാശവാണിയും നിത്യഹരിത ശോഭ കൈവരിക്കട്ടെ. ഒപ്പം ആകാശവാണിക്കും കലാപ്രവർത്തകർ, സാങ്കേതിക പ്രവർത്തകർ എല്ലാവർക്കും നന്മകൾ നേരുന്നു. ആശംസകൾ, അഭിനന്ദനങ്ങൾ, നമസ്കാരം.
1: റേഡിയോ സ്മരണകൾ ഇതുവരെ നമ്മോട് പങ്കുവച്ചത് നാടകരചയിതാവും സംവിധായകനും നടനുമായ ശ്രീ ജോയി ചിറയൻകീഴ്.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്
1: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം.

0: വന്ദനം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമാണ് കേട്ടത്. രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ. ഇനി യേശുദാസ് പാടിയ ഗാനം, വരികൾ എഴുതിയത് കൈതപ്രം, സംഗീതം രവീന്ദ്രൻ. ചിത്രം അയാൾ കഥയെഴുതുകയാണ്.
1: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം യേശുദാസും സുജാതയും പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ. ചിത്രം അയാൾ കഥ എഴുതുകയാണ്.

ശ്യാമിന്റെ സംഗീത സംവിധാനത്തിൽ യേശുദാസും കേസ് ചിത്രയും പാടിയ ഗാനം. ഗാനരചന ബിച്ചു തിരുമല. ചിത്രം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി
1: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ ശാന്തി ഈശ്വർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. നീലാകാശ പൊയ്കയിൽ ഇന്നലെ അന്തിക്കൊരമ്പിളി പൂവിരിഞ്ഞു. ഗാനമെഴുതിയത് പഴവീട് ശ്രീ. സംഗീതം നൽകിയത് നെച്ചൂർ ആർ. രതീശൻ.

അടുത്ത ഗാനം എഴുതിയത് പ്രജിത്ത് കുടവൂർ, സംഗീതം നൽകിയത് റാണ. ഇന്നെൻ്റെ മുറ്റത്തെ മുക്കൂറ്റിപ്പൂവിന് മുന്നാഴി മുത്തം കൊടുത്തു സൂര്യൻ.

അവസാനമായി പൂങ്കുയിലെ നീയൻ പൂമരച്ചില്ലയിൽ പുന്നാരം പറയാനോ വന്നു. ഡോക്ടർ വി വി വിശ്വം എഴുതിയത്. സംഗീതം നൽകിയത് ഡോക്ടർ വാഴമുട്ടം ബി ചന്ദ്രബാബു.

പഴവീട് ശ്രീ പ്രജിത് കുടവൂർ, ഡോക്ടർ വി വി വിശ്വം എന്നിവർ ഗാനങ്ങളെഴുതി. നെച്ചൂർ ആർ രതീശൻ, റാണ, ഡോക്ടർ വാഴമുട്ടം ബി ചന്ദ്രബാബു എന്നിവർ സംഗീതം നൽകി. ശാന്തി ഈശ്വർ പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

0: ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. 19-ാമത് റോസ്കർ മേളയുടെ ഭാഗമായി 50,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതമെന്ന ലക്ഷ്യം നിറവേറ്റുന്നതിൽ യുവജനങ്ങൾക്ക് നിർണായക പങ്കെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് പാലക്കാടും തിരുവനന്തപുരത്തും റോസ്കർ മേള നടന്നു. യുവാക്കളുടെ ഊർജ്ജം രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കപ്പെടണമെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. എറണാകുളം പരിയത്തുങ്കാവ് കുടിയൊഴിപ്പിക്കലിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത.

0: ഐപിഎൽ ക്രിക്കറ്റിൽ നിന്ന് ലക്നൌ സൂപ്പർ ജയിംസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 19-ാമത് റോസ്കർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറി. രാജ്യത്തിന്റെ വികസന യാത്രയിൽ ഉത്തരവാദിത്തത്തോടെ സംഭാവന ചെയ്യാൻ ഉദ്യോഗാർത്ഥികൾക്ക് കഴിയട്ടെയെന്ന് ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ആശംസിച്ചു. വികസിത ഭാരതത്തിനായുള്ള ദൃഢനിശ്ചയം നിറവേറ്റുന്നതിൽ യുവജനങ്ങൾക്ക് നിർണായക പങ്കാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് റോസ്കർ മേള നടന്നത്. പാലക്കാട് നടന്ന റോസ്കർ മേളയിൽ റെയിൽവേയിലെ 7 പേർക്കടക്കം 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയായി. യുവാക്കളുടെ ഊർജ്ജം രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കപ്പെടണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. റോസ്കർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്കർ മേളയെന്നും നിയമന ഉത്തരവ് ലഭിച്ചവർ രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തേണ്ടവരാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: It is a grand vision to transform Yuva Shakti into Rashtra Shakti, youth power into national power. The young recruits joining the service of the Government of India today are not just taking up jobs. They are stepping up to shape the absolute future of our great nation, Bharat.
0: രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് ഇന്ന് കൂടിയത്. 10 ദിവസത്തിനിടെയുണ്ടാകുന്ന 3-ാമത്തെ വില വർധനവാണ് ഇത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 112.65 രൂപയും ഡീസലിന് 101.56 രൂപയുമായി ഉയർന്നു. ഹോർമൂസ് കടലിടുക്കുണ്ടായ തടസ്സങ്ങളും ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നതുമാണ് വില വർധനവിന് കാരണം. CBSE 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭ്യമാകുന്നതിനുള്ള അവസാന തീയതി നാളെ വരെ നീട്ടി. CBSE വെബ്സൈറ്റിൽ അസാധാരണമായ തിരക്ക് അനുഭവപ്പെട്ടതുൾപ്പെടെ കണക്കിലെടുത്താണ് തീരുമാനം. നീട്ടിയ സമയപരിധി പ്രയോജനപ്പെടുത്തി നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ CBSE വിദ്യാർത്ഥികളോട് നിർദ്ദേശിച്ചു. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ നാളെ നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. തൃശൂർ മാരാങ്കോട് 2 കൈ ഉന്നതികളിൽ ജില്ലാ കളക്ടർ സന്ദർശനം നടത്തി. ചാലക്കുടി താലൂക്കിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന അരേക്കാപ്പ്, വീരാങ്കുടി ഉന്നതികളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ച കശുമാവിൻ തോട് ഉന്നതിയിലെയും 2 കൈ ഉന്നതിയിലെയും ജനങ്ങളുമായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സംവദിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: 46 കുടുംബങ്ങൾ താമസിക്കുന്ന കശുമാവിൻ തോട്ടിലെ പുനരധിവാസ സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടറും സംഘവും ഉന്നതിയിലുള്ളവരുമായി സംസാരിച്ചു. ഉന്നതിയിലെ വിദ്യാർത്ഥികൾക്ക് മുടങ്ങിക്കിടക്കുന്ന ഇ ഗ്രാൻസ് അടിയന്തരമായി ലഭ്യമാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സൌകര്യമൊരുക്കുന്നതിനും പട്ടികവർഗ വികസന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. 2 കൈ ഉന്നതിയിലേക്കുള്ള ഗതാഗത സൌകര്യവും വൈദ്യുതിയും വീടില്ലാത്തവർക്ക് വീടൊരുക്കുന്നതിനും ഉന്നതിയിലെ കാനയുടെ സൈഡ് കെട്ടുന്നതിനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടർ 2 കൈ ഉന്നതിയിലുള്ള കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രവും സന്ദർശിച്ചു.
0: എറണാകുളം പരുത്തുകാവ് കുഴിയൊഴിപ്പിക്കലിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. കേസ് സർക്കാർ ഏറ്റെടുക്കുമെന്നും അനുകൂല വിധിയില്ലെങ്കിൽ പുനരധിവാസത്തിന് ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം അറിയിച്ചത്. സംസ്ഥാനത്ത് വിഷു ബെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റുകൾക്ക് സമ്പൂർണ്ണ വിൽപ്പന. ഇന്ന് നറുക്കെടുപ്പ് നടക്കാനിരിക്കെയാണ് അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചത്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത്. ഇന്നുച്ചയ്ക്ക് 2-നാണ് നറുക്കെടുപ്പ്. 1-ാം സമ്മാനം 12 കോടി രൂപ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. SP റാങ്കിന് മുകളിലേക്കുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയിൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ലഖ്നൌവിലാണ് മത്സരം. വയനാട്ടിൽ വീണ്ടും കടുവ സാന്നിധ്യം. മീനങ്ങാടി ഒരപ്പുവയലിൽ വനവകുപ്പ് കൂട് സ്ഥാപിച്ചു. കടുവ കൂടുതൽ തവണ എത്തിയ പ്രദേശത്താണ് ഇപ്പോൾ കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: മീനങ്ങാടി പഞ്ചായത്തിലെ അരിമുള, ഒരപ്പുവയൽ, കാര്യമ്പാടി, പുത്തൂർ മേഖലകളിലാണ് ഒരു മാസത്തിലേറെയായി കടുവ സാന്നിധ്യമുള്ളത്. ഇവിടെ ക്യാമറ അടക്കം വനംവകുപ്പ് നേരത്തെ സ്ഥാപിച്ചിരുന്നു. അരിമുളയിലെ ജനവാസ മേഖലയിലെ റോഡിലൂടെ കടുവ കടന്നു പോകുന്നത് പ്രദേശവാസികൾ നേരിട്ട് കാണുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് 2 ആഴ്ചയിലേറെ കടുവ ഇവിടേക്ക് എത്തുന്നതിനാൽ ക്യാമറകളെല്ലാം എടുത്തു മാറ്റുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും പ്രദേശത്ത് കടുവ എത്തിയത്. തുടർച്ചയായ ദിവസങ്ങളിൽ ഈ മേഖലയിൽ കാൽപ്പാടുകൾ കണ്ടതോടെയാണ് വനംവകുപ്പ് വീണ്ടും കൂട് സ്ഥാപിച്ചത്.
0: തൃശൂർ ടൗൺഹാൾ പരിസരത്ത് വെച്ച് ഇടഞ്ഞ ആനയെ തളച്ചു. ശിവലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് നഗരത്തിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചത്. വീടുകളുടെ ഗേറ്റുകളും വാഹനങ്ങളും ഉൾപ്പെടെ ആന തകർത്തു. നായെ കണ്ട് ഭയന്നാണ് ആന ഇടഞ്ഞതെന്നാണ് പ്രാഥമിക വിവരം. പോലീസും എലഫന്റ് സ്ക്വാഡും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ സ്ഥലത്തെത്തി ഏറെ നേരം പരിശ്രമിച്ചാണ് ആനയെ തളച്ചത്. ഇടുക്കി മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ തമിഴ്നാട് പോലീസ് പരാതി സ്വീകരിച്ചു. തേനി കളക്ടറേറ്റിൽ നിന്നും നിർദ്ദേശം ലഭിച്ചതോടെയാണ് തമിഴ്നാട്ടിലെ കൊരങ്ങണി പോലീസ് സ്റ്റേഷനിൽ പരാതി സ്വീകരിച്ചത്. ടോപ്പ് സ്റ്റേഷൻ സ്വദേശികളായ വിനോദ്, ഋത്തിക്, ഡേവിഡ് എന്നിവർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി. ആക്രമണത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് വർക്കല സ്വദേശികൾക്ക് നേരെ മൂന്നാറിൽ ആക്രമണം ഉണ്ടായത്. തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ മതിയായ രേഖകളില്ലാതെ നിയമവിരുദ്ധമായി താമസിച്ച 25 ബംഗ്ലാദേശി തൊഴിലാളികൾക്ക് പ്രത്യേക കോടതി 2 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. വസ്ത്രവിതരണ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നവർക്കാണ് ശിക്ഷ ലഭിച്ചത്. ഇവരിൽ നിന്ന് ബംഗ്ലാദേശ് പൌരത്വം തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖകൾ പോലീസ് കണ്ടെത്തിയിരുന്നു. തിരുവനന്തപുരം വഴുതക്കാട് കാഴ്ച പരിമിതർക്കായുള്ള സർക്കാർ വിദ്യാലയത്തിൽ വിവിധ ഒഴിവുകളിലേക്ക് ദിവസ വേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഫീമെയിൽ മേട്രൺ, നൈറ്റ് വാച്ച്മാൻ, ബ്രെയിൽ ലിസ്റ്റ് തസ്തികകളിൽ ഈ മാസം 25-നും ക്രാഫ്റ്റ് ടീച്ചർ, ഫീമെയിൽ ഗൈഡ്, കുക്ക്, മെയിൽ മേട്രൺ തസ്തികകളിൽ 29-നും പ്രായോഗിക പരീക്ഷയും അഭിമുഖവും നടത്തും. വയനാട് പള്ളിക്കൽ ഗവൺമെന്റ് LP സ്കൂൾ ഈ അധ്യയന വർഷം തന്നെ UP സ്കൂളാക്കി ഉയർത്താൻ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ശുപാർശ. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് കമ്മീഷൻ ഇത് സംബന്ധിച്ച ശുപാർശ നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. 19th ഓസ്കർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതമെന്ന ലക്ഷ്യം നിറവേറ്റുന്നതിൽ യുവജനങ്ങൾക്ക് നിർണായക പങ്കെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് പാലക്കാടും തിരുവനന്തപുരത്തും റോസ്കർ മേള നടന്നു. യുവാക്കളുടെ ഊർജ്ജം രാഷ്ട്ര നിർമ്മാണത്തിനായി വിനിയോഗിക്കപ്പെടണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. എറണാകുളം പരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മന്ത്രി റോജി ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയിൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.
5: ഫാറ്റി ലിവർ ഹോമിയോപ്പതിയിലൂടെ ഡോക്ടർ റിജി റഷീദ് സംസാരിക്കുന്നു.
6: എന്തുകൊണ്ടാണ് ഇന്ന് ചെറുപ്പക്കാരിൽ ഫാറ്റി ലിവർ കൂടുതലായി കാണുന്നത്. ഒരു കാലത്ത് ഫാറ്റി ലിവർ എന്ന് കേട്ടാൽ 45 അല്ലെങ്കിൽ 50 വയസ്സിന് മുകളിലുള്ളവരെയാണ് ആളുകൾ ചിന്തിച്ചിരുന്നത്. പക്ഷെ ഇന്ന് 20 അല്ലെങ്കിൽ 35 വയസ്സിനിടയിലുള്ള യുവാക്കളിൽ മിക്ക പേരിലും ഫാറ്റി ലിവർ വളരെ സാധാരണമായി മാറിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളും ഇക്കാര്യത്തിൽ സേഫല്ല. ചെറുപ്പക്കാരിൽ എന്തുകൊണ്ട് അധികമായി വരുന്നു എന്ന് പറഞ്ഞാൽ, ഇരുന്ന് ചെയ്യുന്ന ജോലികൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലൈഫ് അങ്ങനെ തന്നെ മാറിപ്പോയി എന്നുള്ളതാണ്. മിക്ക പേരുടെയും ജോലി ലാപ്ടോപ്പിന് മുന്നിൽ മണിക്കൂറോളം ഇരിക്കുക, അതുപോലെ തന്നെ മൊബൈലിന്റെ അമിതമായ ഉപയോഗം, പിന്നെ വീട്ടിലിരുന്ന് ജോലി ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ എക്സസൈസ് ഇല്ലായ്മ എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന് നമ്മൾ എടുക്കുന്ന കാലറീസ് എരിച്ചു കളയാൻ പറ്റാതെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫാറ്റ് അടിഞ്ഞുകൂടുന്നു. ഈ അടിഞ്ഞുകൂടാനുള്ള ഒരു പ്രധാന സ്ഥലം എന്ന് പറയുന്നത് ലിവറാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജങ്ക് ഫുഡ് കൾച്ചർ. വയറിന് വേണ്ടിയിട്ട് എന്നതിനേക്കാൾ ഉപരി മനസ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ടും ഭക്ഷണം കഴിക്കുന്നത്. ഇന്നത്തെ തലമുറയിൽ മാനസിക സമ്മർദ്ദം വന്നു കഴിഞ്ഞാൽ അമിതമായ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ ഷവർമ, ബർഗർ, പിസ്സ, ഫ്രൈഡ് ചിക്കൻ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ബേക്കറി ഐറ്റംസ്, ഇതൊക്കെ എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു താൽക്കാലിക സന്തോഷമാണ് നമുക്ക് ലഭിക്കുക. പക്ഷെ ഇതിനകത്തൊക്കെയുള്ള ട്രാൻസ്ഫാറ്റ്സ്, അതുപോലെ തന്നെ റിഫൈൻഡ് ഷുഗേഴ്സ്, നമ്മുടെ ബോഡിയിലേക്ക് അധികമായി കയറുന്ന എക്സസ് ആയിട്ടുള്ള കാലറീസ്, ഇതൊക്കെ നമ്മളെ കരളിന് ഓവർലോഡാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാത്രി ജീവിതം എന്ന് പറയുക. പല യുവാക്കളുടെയും ഒരു റുട്ടീൻ എന്ന് പറയുന്നത് വളരെ വൈകി ഉറങ്ങുക, എപ്പോ വേണമെങ്കിലും ഭക്ഷണം കഴിക്കുക എന്നുള്ള ടെൻഡൻസിയിലേക്ക് മാറി. അതും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ ഗെയിമിങ്. യഥാർത്ഥത്തിൽ രാത്രിയിൽ ശരീരം റിപ്പയർ മോഡിലേക്ക് പോകേണ്ട സമയത്താണ് ഈ ഡൈജഷൻ ഓവർലോഡ് ആകുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഉറക്കത്തിൽ വരുന്ന ഒരു ബുദ്ധിമുട്ട് അവരുടെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാക്കുകയും വെയിറ്റ് കൂടുകയും ഫാറ്റി ലിവർ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇമോഷണൽ ഈറ്റിംഗ്, അതായത് വിശപ്പിനേക്കാൾ കൂടുതൽ ഒറ്റപ്പെടൽ അനുഭവപ്പെടുമ്പോൾ ഭക്ഷണ രീതിയിൽ വരുന്ന വ്യത്യാസം, അത് ഇന്നത്തെ കാലത്ത് കൂടുതലാണ്. സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള വെല്ലുവിളികൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ അവരുടെ മനസ്സ് ഡൗൺ ആണ് എന്ന് തോന്നുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത് പതിയെ പതിയെ പതിയെ അവരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നു. സ്ട്രെസ്സും നമ്മളുടെ ബോഡിയിലെ കോർട്ടിസോളാണ്. നിരന്തരമായിട്ട് ഇങ്ങനെ മാനസിക സമ്മർദ്ദം വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിലെ കോർട്ടിസോൾ ഹോർമോൺ ഉയരും. അത് കൂടുമ്പോൾ നമ്മുടെ വയറിന് ചുറ്റുമുള്ള ഫാറ്റ് കൂടും, അതുപോലെ തന്നെ മധുരം എടുക്കാനുള്ള ടെൻഡൻസി നമുക്ക് കൂടിക്കൂടി വരും. അതുവഴി നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാം. ഈ സമയത്തും നമ്മുടെ ലിവറിൽ ഫാറ്റ് സ്റ്റോറേജ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രെസ് എന്ന് പറയുന്നത് മെന്റലി മാത്രമല്ല, തീർച്ചയായിട്ടും ഫിസിക്കലി നമ്മളുടെ ശരീരത്തെ അത് വല്ലാതെ ബാധിക്കുന്നുണ്ട്. പിന്നെ ഫാറ്റി ലിവറിന്റെ കേസിൽ നമുക്കറിയാം പ്രകടമായ ലക്ഷണങ്ങളൊന്നും ആദ്യം ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. പക്ഷെ എന്നാലും ആസിഡിറ്റി, വയറ് ഊതി വീർത്തിരിക്കുക, എന്തെങ്കിലും കഴിച്ചാൽ ഉടനെ ബാത്റൂമിൽ പോകണം എന്നുള്ള തോന്നൽ, പോയി കഴിഞ്ഞാലും മൊത്തമായും പോയി എന്നുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടാതിരിക്കുക, എന്തെങ്കിലും പ്രസന്റേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റേജിലേക്ക് കയറേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ പരീക്ഷയുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് ഒരു ഇറിറ്റബിലിറ്റി ഉണ്ടാവുക, സാധാരണ രീതിയിലുള്ള ദഹനം നടക്കാതിരിക്കുക. അപ്പൊ ഈ നമ്മുടെ ഗട്ട് മെറ്റബോളിസം തകരാറിലാകുമ്പോഴും ആ ഭാരവും വരുന്നത് നമ്മുടെ ലിവറിന് തന്നെയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് പ്രധാനമായിട്ടും പ്രകടമായിട്ടും നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ് ബാലൻസ് ഇല്ലാത്ത ജിം കൾച്ചറാണ്. അതായത് അവിടെ പോയി കഴിഞ്ഞാൽ എക്സ്ട്രീം ആയിട്ട് ഡയറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഒത്തിരി സപ്ലിമെന്റ്സ് നമ്മുടെ ബോഡിക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ എടുക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ സ്റ്റിറോയിഡ്സിന്റെ അബ്യൂസ് എടുക്കുന്ന ആൾക്കാരുമുണ്ട്. ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ബോഡി ട്രാൻസ്ഫോർമേഷന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ പലപ്പോഴും നമ്മളെ മെറ്റബോളിസത്തിനെ ഡിസ്റ്റർബ് ചെയ്ത് നമ്മുടെ വലിയ ബുദ്ധിമുട്ടിലേക്കാണ് കൊണ്ടെത്തിക്കാറുള്ളത്. പിന്നെയുള്ളത് ആൽക്കഹോൾ സോഷ്യൽ ട്രെൻഡ് എന്നുള്ളതാണ്. അതായത് വീക്കെൻഡ് ഡ്രിങ്കിങ് ഓൺലി എന്ന് അല്ലെങ്കിൽ ഒക്കേഷണൽ ഡ്രിങ്കിങ് എന്ന് പറയുന്നത് വളരെ ഹാംലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. പക്ഷെ നമ്മൾ റെഗുലർ ആയിട്ട് എടുക്കുന്ന ആ മദ്യം, ഉറക്കമില്ലായ്മ, ഇതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ജങ്ക് ഫുഡും കൂടെ ആകുമ്പോൾ എത്ര യങ്ങായിട്ടുള്ള ഒരു ലിവറിനാണെങ്കിൽ പോലും അത് ഭാവിയിൽ ഡാമേജ് ഉണ്ടാക്കാം. അതുപോലെ തന്നെയാണ് സ്ക്രീൻ അഡിക്ഷൻ. സ്ക്രീൻ അഡിക്ഷൻ വന്നു കഴിയുമ്പോൾ അതിന്റെ ഒരു സ്ക്രീൻ ഓവർലോഡ് വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് അത് നശിപ്പിക്കും. അതുപോലെ തന്നെ ദേഹം അനങ്ങി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറയും, മാനസിക സമ്മർദ്ദവും കൂട്ടും. നമ്മളിൽ പലരും രാത്രി 2 മണി വരെ സ്ക്രോള് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ശരീരത്തിൽ ഹോർമോണൽ റിക്കവറി പ്രോപ്പർലി ചെയ്യത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലിവറിന് അതൊരു അധിക ഭാരമായി വരാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും സപ്രസ്ഡ് ഇമോഷൻസ് ആണ്. നമ്മളുടെ വൈകാരിക തലത്തെ നമ്മളിങ്ങനെ അടിച്ചമർത്തി വെക്കുക എന്നുള്ളതാണ്. അതായത് ഉള്ളിലുള്ള ഫീലിങ്സ് അങ്ങനെ തന്നെ ഷെയർ ചെയ്യാറില്ല. നമ്മൾ പുറമേ വന്നിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അഭിനയിക്കും, പിന്നെ ഈ സ്ട്രെസ് ഇങ്ങനെ സൈലന്റ് ആയിട്ട് ക്യാരി ചെയ്യും. പുറത്ത് നല്ല ചിരിയൊക്കെ ആയിരിക്കും, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവർ അനുഭവിക്കുന്ന ആ ഒരു സമ്മർദ്ദം അവരെ ഭാവിയിൽ എവിടെ കൊണ്ട് എത്തിക്കും എന്നുള്ള ഒരു അറിവില്ലായ്മയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മൾ ശരീരം വന്നിട്ട് സിഗ്നൽസ് തരാൻ തുടങ്ങും. അതായത് ക്ഷീണം, വണ്ണം വെക്കുക, നേരത്തെ പറഞ്ഞ മാതിരി IBS ഉണ്ടാവുക, മുടി കൊടിയുക, ഫാറ്റി ലിവറിന്റെ ലക്ഷണങ്ങൾ കാണിക്കുക, ഇങ്ങനെയൊക്കെ. അപ്പൊ ഇന്നത്തെ തലമുറയ്ക്ക് ഫാറ്റി ലിവർ ഒരു വാർണിംഗ് ആണ്. അതായത് നിന്റെ ജീവിത രീതി എന്നെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർണിംഗ് ആണ് പറയുന്നത്. പക്ഷെ പലരും ഇത് അറിയാതെ പോകുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ, മറ്റെന്തെങ്കിലും അസുഖത്തിന് സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ Grade 1 ഫാറ്റി ലിവറോ Grade 2 ഫാറ്റി ഇൻഫിൽട്രേഷനോ ഒക്കെ കാണുന്നത്. അതും പലരും ഇഗ്നോർ ചെയ്യാറാണ് പതിവ്. കാര്യം ഡോക്ടർ പറഞ്ഞു എക്സസൈസ് എടുത്താൽ മതി, അല്ലെങ്കിൽ ഡയറ്റ് എടുത്താൽ മതി, ഇപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. നോർമലി തന്നെ ഡയറ്റും എക്സസൈസും എടുക്കാത്ത നമ്മൾ ഇതുകൂടെ കേൾക്കുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും എന്ന ധാരണയിലേക്കാവും. ഒരു 2 കൊല്ലോ 4 കൊല്ലോ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ ബാക്കി ബുദ്ധിമുട്ടുകളിലേക്ക് അവരെത്തി.

0: ഗെയിം കാണുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, രണ്ടുപേരിലും ഫാറ്റി ലിവർ ഗ്രേഡ് 2 ഉണ്ടെന്ന് വെക്കുക. ഈ രണ്ടുപേരിലും സ്വാഭാവികമായിട്ടും ട്രൈഗ്ലിസറൈഡും അല്ലെങ്കിൽ LDL കൂടുതലാണെന്ന് വെക്കുക. പക്ഷെ ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ കാണുന്നു എന്ന് വെച്ചാൽ, ആദ്യത്തെ ആൾക്ക് ചിലപ്പം അമിതമായ ദേഷ്യം അല്ലെങ്കിൽ സമ്മർദ്ദം കൂടുമ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നുകയോ അല്ലെങ്കിൽ ആസിഡിറ്റിയോ പെട്ടെന്ന് എടുത്തടിച്ച പോലത്തെ ഒരു ദേഷ്യം പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവമോ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് അവർക്ക് വന്നിട്ട് ഹീമോഗ്ലോബിൻ കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ആദ്യത്തെ ആൾക്ക് ഉണ്ടായിരിക്കാം. രണ്ടാമത്തെ ആൾക്ക് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ പഴയ കുറേ ദുഃഖങ്ങൾ ഇങ്ങനെ ആലോചിച്ച് അതിൽ തന്നെ മുഴുകി ജീവിക്കുന്നവരായിരിക്കാം. ഇമോഷണൽ സപ്രഷൻ ഉള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ ഉള്ള ആളായിരിക്കാം, മറ്റുള്ളവരുടെ മുന്നിൽ കരയാൻ മടിയുള്ള ആളായിരിക്കാം. അപ്പം നമ്മളിങ്ങനെ പലതരത്തിൽ ശാരീരിക മാനസിക വൈകാരിക തലത്തിലാണ് നമ്മൾ ഒരാളെ കണക്കിലെടുക്കുന്നത്. ഒരു കരൾ രോഗം എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഇതിന്റെ പിന്നിലുള്ള ഓരോ കാരണങ്ങളും, അതായത് പൊണ്ണത്തടി, ഒറ്റപ്പെട്ട ജീവിതം, അല്ലെങ്കിൽ ഹോർമോൺ ഇംബാലൻസ്, സ്ട്രെസ്സിന്റെ ആ ഒരു ആഘാതം, അവർക്കുണ്ടായ ഇമോഷണൽ ട്രോമ, പൂവർ ഡൈജഷൻ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. എപ്പോഴും ഹോമിയോപ്പതി മാനസിക ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകാറുണ്ട്. ലാബ് ടെസ്റ്റോ സ്കാനിങ്ങോ മറ്റു കാര്യങ്ങളോ ചെയ്യുന്നില്ല എന്നല്ല അതിനർത്ഥം. പക്ഷെ അതോടൊപ്പം തന്നെ ഞങ്ങൾ മാനസിക ഘടകങ്ങൾക്ക് കൂടെ പ്രാധാന്യം നൽകാറുണ്ട്. നമ്മൾ രോഗിയെ കേൾക്കാൻ സമയം ചെലവഴിക്കുന്ന രീതി, അത് എപ്പോഴും ഹോമിയോപ്പതിയിൽ ഒരു പ്രത്യേകത തന്നെയാണ്. കുടവയറുള്ളവർ ഫാറ്റി ലിവറിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വയറിനുള്ളിലെ അവയവങ്ങളിൽ കൊഴിപ്പടിഞ്ഞു കൂടുന്ന വിസറൽ ഫാറ്റാണ് കുടവയറിന് കാരണം. സ്വാഭാവികമായും ഇവരിൽ കരളിലുള്ള കൊഴുപ്പിന്റെ അടിവും കൂടുതലായിരിക്കും. മെലിഞ്ഞ ആൾക്കാരിലും അവരുടെ ഓർഗൻസില് കൊളസ്ട്രോളിന്റെ വ്യത്യാസം, അല്ലെങ്കിൽ LFT നമ്മൾ ചെയ്യുമ്പോൾ അതിൽ വരുന്ന വ്യത്യാസം, അതിൽ നിന്നും കരളിൽ കൊഴുപ്പടിഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. പുരുഷന്മാരിൽ കൂടുതൽ കാണുന്ന ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ വയറിന് ചുറ്റും പെട്ടെന്ന് കൊഴുപ്പടിയിക്കുന്നു. സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ അരക്കെട്ടിന് താഴെ കൊഴുപ്പടിയാൻ ഒരു കാരണമാകുന്നു. വ്യായാമം തീർച്ചയായും ഒരു മികച്ച മരുന്നാണ്. കരളിൽ കൊഴുപ്പടിയുന്നത് ഒഴിവാക്കാൻ വ്യായാമം ഏറെ പ്രയോജനപ്രദമാണ്. ദിവസവും ഒരു 20 മിനിറ്റ് നേരം ശരാശരിയിൽ കൂടുതൽ വേഗത്തിൽ നടന്നാൽ പോലും കരളിന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു തുടങ്ങും. അതുപോലെ തന്നെ നമുക്കുള്ള ബോഡി വെയ്റ്റിന്റെ 10 മുതൽ 12% വരെ നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കുമ്പോഴും നമുക്ക് ഈ ഒരു വ്യത്യാസം അനുഭവപ്പെടുന്നതാണ്. നിശബ്ദ കൊലയാളിയായ ഫാറ്റി ലിവർ തീർച്ചയായിട്ടും നമ്മൾ ചികിത്സിച്ചു മാറ്റേണ്ടതാണ്. ഫാറ്റി ഇൻഫിൽട്രേഷൻ അല്ല ഗ്രേഡ് 1 ഫാറ്റി ലിവർ ആണെങ്കിൽ പോലും നിങ്ങൾ തീർച്ചയായിട്ടും കൃത്യമായ ചികിത്സ എടുക്കേണ്ടതാണ്. ഫാറ്റി ലിവർ എന്ന് നമ്മൾ കണ്ടെത്തുന്നത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമായി പലപ്പോഴും മാറാറുണ്ട്. തീർച്ചയായിട്ടും ഫാറ്റി ഇൻഫിൽട്രേഷൻ ആണെങ്കിലും അല്ല ഗ്രേഡ് 1 ഫാറ്റി ലിവർ ആണെങ്കിലും കൃത്യമായിട്ടും ചികിത്സിക്കുകയും വീണ്ടും അൾട്രാസൗണ്ട് സ്കാൻ എടുത്തത് ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എപ്പോഴും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.
1: ഫാറ്റി ലിവർ ഹോമിയോപ്പതിയിലൂടെ ഡോക്ടർ റിജി റഷീദ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഇന്ത്യ സൈപ്രസ് ബന്ധം പാരമ്പര്യത്തിലധിഷ്ഠിതമെന്നും ഭാവിയിലും അത് ദൃഢമായി തുടരുമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ സ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. കേരളത്തിൽ തിരുവനന്തപുരത്തും പാലക്കാടും റോസ്ഗാർ മേള നടന്നു. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗാർ മേളയെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ പങ്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ലധികം യുവാക്കൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറിയ ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സ്വന്തം പരിശ്രമത്തിലുപരി സമൂഹത്തിന്റെ ആകെ പിന്തുണയുടെ ഫലമാണ് ഓരോരുത്തരുടെയും വിജയമെന്ന് ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രി.

0: മന്ത്രി യുവാക്കളോട് സമൂഹത്തിനായി പ്രയത്നിക്കാൻ ആഹ്വാനം ചെയ്തു.
1: ആനെ വാലേ വർഷോ മേ വികസിത് ഭാരത് കേ സങ്കൽപ് കോ സിദ്ധ കർനേ മേ ആപ് സഭി മഹത്വപൂർണ ഭൂമിക നിഭാനെ വാലേ ഹം സിർഫ് അപ്നേ കാരണ നഹീ പഹുഞ്ചതേ സിർഫ് അപ്നേ പരിവാർ കേ കാരണ നഹീ പഹുഞ്ചതേ ഇസ് വിശാൽ ദേശ് കേ 140 കരോഡ് നാഗരികോ കേ യോഗദാൻ കാ ഭീ ബഹുത് ബഡാ മഹത്വ ഹോതാ ഹൈ ആർ ഇസ്ലിയേ ഹമാരാ ദായിത്വ खुद के प्रति, खुद के परिवार प्रति, वैसे ही संपूर्ण समाज के प्रति भी रहता है. और मुझे विश्वास है कि इन सभी कामों के लिए आप अपने आप को और अधिक योग्य बनाएंगे. मैं आपको बहुत शुभकामनाएं देता हूँ.
0: രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് ഇന്ന് റോസ്ഗാർ മേള നടന്നത്. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗാർ മേള എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ 130 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പാലക്കാട് നടന്ന റോസ്ഗാർ മേളയിൽ റെയിൽവേയിലെ 7 പേർക്കടക്കം 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയായി. ഇന്ത്യ സൈപ്രസ് ബന്ധം പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണെന്നും തുടർന്നുള്ള വർഷങ്ങളിലും അത് സുദൃഢമായി തുടരുമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിഡസിന്റെ ബഹുമാനാർത്ഥം രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയ അത്താഴ വിരുന്നിലാണ് ശ്രീമതി മുർമു ഇക്കാര്യം വ്യക്തമാക്കിയത്.
2: 1972
0: രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. ഇന്ന് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 91 വരെ വർദ്ധിപ്പിച്ചു. 10 മൂന്നാമത്തെ വർധനവാണിത്. ഡൽഹിയിൽ പെട്രോൾ വില ലിറ്ററിന് 87 വർദ്ധിച്ച് 99.51 രൂപയായി. ഡീസൽ 91 വർദ്ധിച്ച് 92.49 രൂപയായി. ഇറാൻ സംഘർഷത്തെയും ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങളെയും തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണവിലയിലുണ്ടായ കുത്തനെയുള്ള കുതിച്ചുചാട്ടത്തിനിടയിലാണ് ഈ വർധനവ്. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിലെ റെക്കോർഡ് ലാഭവിഹിതമായ 2.86 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാരിന് കൈമാറാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കേന്ദ്രബാങ്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകകളിലൊന്നാണിത്. മുംബൈയിൽ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന RBI ഡയറക്ടർമാരുടെ യോഗത്തിലാണ് തീരുമാനം. 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷകളുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള അവസാന തീയതി നാളെ വരെ നീട്ടിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 സമയം നൽകിയതായും CBSE അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ഇന്ത്യ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊൽക്കത്തയിലെത്തി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും വ്യാപാരം, പ്രതിരോധം, ഊർജ്ജ സുരക്ഷ, സാങ്കേതികവിദ്യ എന്നിവയിൽ സഹകരണം വികസിപ്പിക്കുന്നതിനുമുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണിത്. മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ആസ്ഥാനമായ മദർ ഹൌസ് അദ്ദേഹം സന്ദർശിച്ചു. തുടർന്ന് ന്യൂഡൽഹിയിലെത്തുന്ന അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തും. ചൊവ്വാഴ്ച ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. June 1 സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ പദ്ധതിക്ക് തുടക്കമാകും. സിന്തറ്റിക് ലഹരി വസ്തുക്കളടക്കമുള്ള ലഹരി വസ്തുക്കളുടെ വ്യാപനം തടയുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരമേറ്റ സാഹചര്യത്തിൽ ദേശീയപാത 85 ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായി. വനമേഖലയിൽ റോഡിന്റെ റീടാറിംഗ് നടത്തിയെങ്കിലും വീതി വർദ്ധിപ്പിക്കാൻ ഉൾപ്പെടെയുള്ള പ്രധാന ജോലികൾ മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. യുഡിഎഫ് അധികാരത്തിലെത്തിയാൽ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് നേതാക്കൾ മുൻപ് ഉറപ്പു നൽകിയിരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: പാതയുടെ മറ്റു ഭാഗങ്ങളിൽ നിർമ്മാണം വേഗത്തിൽ പുരോഗമിക്കുമ്പോഴും നേര്യമംഗലത്ത് മാത്രം ജോലികൾ പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. റോഡിന് വീതി വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷാഭിത്തികൾ നിർമ്മിക്കുന്നതിനുമായി കരാർ കമ്പനി പണികൾ ആരംഭിച്ചിരുന്നെങ്കിലും തുടർന്നുണ്ടായ നിയമക്കുരുക്കുകളാണ് പ്രതിസന്ധിക്ക് കാരണമായത്. നിർമ്മാണ തടസ്സം നീക്കണമെന്നാവശ്യപ്പെട്ട് ഉയർന്നുവന്ന ജനകീയ പ്രതിഷേധങ്ങൾക്ക് യുഡിഎഫ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ സർക്കാർ എത്രയും വേഗം നിർമ്മാണം തുടങ്ങുന്നതിനുള്ള അനുകൂല തീരുമാനം കൈക്കൊള്ളണമെന്ന ആവശ്യം ശക്തമായത്.
0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദ് 55 റൺസിന് വിജയിച്ചു. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച കേസിൽ പൂനെയിൽ നിന്നുള്ള ഒരാൾ കൂടി സിബിഐയുടെ പിടിയിൽ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സബ്ജക്ട് വിദഗ്ധയായി നിയമിച്ച മനീഷ ഹവൽദാറാണ് അറസ്റ്റിലായത്. കേസിൽ ഇതുവരെ 11 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 111 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. സ്വർണവില കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ് 116,640 രൂപയാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് വിഷു ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റുകൾക്ക് സമ്പൂർണ്ണ വിൽപ്പന. ഇന്ന് നറുക്കെടുപ്പ് നടക്കാനിരിക്കെയാണ് അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ സൈപ്രസ് ബന്ധം പാരമ്പര്യത്തിലധിഷ്ഠിതമെന്നും ഭാവിയിലും അത് ദൃഢമായി തുടരുമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ സ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. കേരളത്തിൽ തിരുവനന്തപുരത്തും പാലക്കാടും റോസ്ഗാർ മേള നടന്നു. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗാർ മേളയെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
4: ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കവരത്തി. സമയം 1 മണി കഴിഞ്ഞ് 17 സെക്കൻഡ്. രഞ്ജിനി. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെടുന്ന ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി.

ആദ്യ കത്ത് ആരുടേതെന്ന് നോക്കാം. ആകാശവാണിയിലെ എല്ലാ അണിയറ ശില്പികൾക്കും അവതാരകർക്കും സ്നേഹം അറിയിച്ചുകൊണ്ട് കത്തെഴുതിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ പുതുശ്ശേരിയിലുള്ള സതീഷാണ്. കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അഷ്ടമുടിക്കായൽ എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി, പാടിയത് യേശുദാസ്.

അടുത്ത കത്ത് എറണാകുളം പട്ടിമറ്റത്ത് നിന്നും എം പി പൌലോസിന്റേതാണ്. രഞ്ജനിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം തിടമ്പ് എന്ന ചിത്രത്തിലേതാണ്. പാടിയത് യേശുദാസ്. രവി കെ വിലങ്ങന്റെ വരികൾക്ക് ജോൺസൺ ഈണം നൽകിയിരിക്കുന്നു.

ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ആരുഷാർ കമ്മത്ത് രഞ്ജിനിയോട് പറയുന്നു, വെക്കേഷൻ സമയത്ത് എല്ലാ ദിവസവും ഞാൻ പാട്ട് കേൾക്കാറുണ്ട്. രഞ്ജിനിയിലൂടെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കണം. തീർച്ചയായും കേൾക്കാം. ഈ കൊച്ചുമിടുക്കിന് ഇഷ്ടപ്പെട്ട ഗാനം അടുത്തടുത്ത് എന്ന ചിത്രത്തിൽ യേശുദാസും കേസ് ചിത്രയും പാടിയതാണ്. വരികൾ എഴുതിയിരിക്കുന്നത് സത്യൻ അന്തിക്കാട്, സംഗീതം രവീന്ദ്രൻ. കേൾക്കാം.

0: ഈ ശനിയാഴ്ച എൽ ഇ ഡി ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: എൽ ഇ ഡി ടിവി വാങ്ങുമ്പോൾ 6000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 രൂപ വരെ ക്യാഷ് ബാക്കും.
0: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: പുതുവിളയിലുള്ള സോമശേഖരൻ എഴുതുന്നു, എന്റെ 4 കത്തുകൾ പരിഗണിച്ചില്ല, ഇതെങ്കിലും പരിഗണിക്കണം. തീർച്ചയായും പരിഗണിക്കുന്നു. ആവശ്യപ്പെടുന്ന ഗാനം കരുണ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം G. ദേവരാജൻ. ഗാനം കേട്ടോളൂ.

കോട്ടയം വള്ളിക്കോട് നിന്നും തങ്കച്ചനും സൂസനും ഈ മാസം വിവാഹവാർഷികം ആഘോഷിക്കുകയാണ്. 21-ാം തീയതിയായിരുന്നു വിവാഹവാർഷികം. രഞ്ജിനിയുടെ സ്നേഹത്തോടെയുള്ള ആശംസകൾ അറിയിക്കുന്നു തങ്കച്ചനും സൂസനും. ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്റെ ഗ്രാമം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ്. ശ്രീമൂല നഗരം വിജയന്റെ വരികൾക്ക് വിദ്യാധരൻ സംഗീതം നൽകിയിരിക്കുന്നു. ഒരിക്കൽ കൂടി വിവാഹവാർഷിക ആശംസകൾ.

രഞ്ജിനിയുടെ സ്ഥിരം ശ്രോതാക്കളായ ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഈ ഗാനം കേൾക്കാൻ. ഇതെഴുതിയിരിക്കുന്നത് മലപ്പുറം പുലാമന്തോൾ ചെമ്മലശ്ശേരിയിൽ നിന്ന് ഷാഫി, ഷറഫുനിസ, മിദ്ലാജ്, മിൻഹാജ്, ഫാത്തിമ നൈഹ എന്നിവരാണ്. ഈ റേഡിയോ കുടുംബം കാത്തിരിക്കുന്നത് ചതുരംഗം എന്ന ചിത്രത്തിൽ എം എൽ വസന്തകുമാരി പാടിയ ഗാനമാണ്. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ. കേൾക്കാം.

ആലപ്പുഴ കുട്ടനാട് കിടങ്ങറയിലുള്ള പി കെ വേണുഗോപാലൻ നായരും ഭാര്യ ശ്രീദേവിയും എഴുതുന്നു, ഞങ്ങളുടെ ഇഷ്ടപരിപാടിയായ രഞ്ജിനിയിലൂടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനം കേൾക്കണം. കേൾപ്പിക്കാം. നോക്കത്ത ദൂരത്ത് കണ്ണും നട്ട് എന്ന ചിത്രത്തിലേതാണ് ആ ഗാനം. ബിച്ചു തിരുമലയുടെ വരികളും ജെറി അമൽദേവിന്റെ സംഗീതവും. പാടിയത് കെ എസ് ചിത്രയും സംഘവും.

May 23 ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. പന്തളം പൂന്തലയിലുള്ള രാജു സൂസി ദമ്പതികളുടെ കത്താണിത്. രാജുവിനും സൂസിക്കും രഞ്ജിനിയുടെ സ്നേഹാശംസകൾ. ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ ഈണം നൽകി, യേശുദാസ് പാടിയ ഒരു ഗാനമാണ്. ചിത്രം ചന്ദ്രോത്സവം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തു മാധവൻ മറുപടി നൽകുന്നു. ഇതിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു. രഞ്ജിനി തുടരുന്നു. പറവൂർ വടക്കേക്കരയിലുള്ള ബാബു കെ ഡി രഞ്ജിനിയോട് ആവശ്യപ്പെടുന്ന ഗാനം ദോസ്ത് എന്ന ചിത്രത്തിലേതാണ്. എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി, യേശുദാസും സുജാതയും പാടിയത്.

കയംകുളം കണ്ടല്ലൂർ തെക്ക് നിന്നും പുഷ്പദാസ് ആവശ്യപ്പെടുന്നത് പി സുശീല പാടിയ ഒരു ഗാനമാണ്. ചിത്രം ഗന്ധർവക്ഷേത്രം, ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ. ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പുഷ്പദാസിന് ഇതാ ആവശ്യപ്പെട്ട ഗാനം.

പ്രിയങ്കരയായ രഞ്ജിനിയോട് ചേർത്തല പെരുമ്പളത്ത് നിന്ന് കെ പി മോഹനൻ ആവശ്യപ്പെടുന്ന ഗാനം കാമം ക്രോധം മോഹം എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയതാണ്. ഗാനരചന ഭരണിക്കാവ് ശിവകുമാർ, സംഗീതം ശ്യാം.

കോട്ടയം പാലായിലുള്ള റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ പ്രഭാകരൻ രഞ്ജിനിയിലേക്ക് എഴുതിയിരിക്കുന്നു, മെയ് 26 എനിക്ക് 78 വയസ്സ് തികയുന്നു. പ്രിയ ശ്രോതാവിന് സ്നേഹത്തോടെ രഞ്ജിനി ജന്മദിന ആശംസ അറിയിക്കുന്നു. ആവശ്യപ്പെടുന്ന ഗാനം കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ്. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കരിമൺകുളത്തുള്ള സന്തോഷ് കുമാർ ഇന്ന് രഞ്ജിനിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അനുമോദനം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഒരു ഗാനമാണ്. ഗാനരചന ഭരണിക്കാവ് ശിവകുമാർ, സംഗീതം എ.ടി. ഉമ്മർ.

ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെടുന്ന ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ പരിപാടി രഞ്ജിനി സമാപിക്കുന്നു. ഇന്ന് രഞ്ജിനിയിൽ ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ശാന്തി മാധവി.

0: Republic of the Congo from high to very high at the national level. WHO Director General Tedros Adhanom Ghebreyesus said the risk is now assessed as very high nationally, high regionally, and low globally. He added that 82 cases and 7 deaths have been confirmed, but the outbreak is likely much larger, with nearly 750 suspected cases and 177 suspected deaths reported so far. The WHO had earlier declared the outbreak a public health emergency of international concern, while clarifying that it is not at the pandemic level. Indian Oil has reassured customers and the general public that there is no overall shortage of petrol and diesel in the country. In a statement, the oil marketing company said that the current situation being witnessed at certain retail outlets is highly localized and temporary in nature, arising due to local demand-supply imbalances and redistribution of sales patterns in select areas. Indraprastha Gas Limited, IGL, increased the price of compressed natural gas, CNG, by 1 rupee today. After the price hike, the new rate for 1 kg CNG in the national capital is 81 rupees and 9 paise. In IPL cricket, Lucknow Super Giants will take on Punjab Kings in Lucknow this evening. The match will start at 7:30 p.m. Last night, Sunrisers Hyderabad defeated Royal Challengers Bengaluru by 55 runs in Hyderabad. The India Meteorological Department, IMD, has issued a red warning for heatwave to severe heatwave conditions over East Uttar Pradesh, East Madhya Pradesh and Vidarbha till tomorrow. According to the IMD, heatwave conditions are expected to persist over large parts of northwest, central and eastern India over the next 6 to 7 days. Now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi distributes over 51,000 appointment letters to new recruits in various government departments, says India is partnering with various countries across the world to provide opportunities, employment and global exposure to youth. Bihar government to recruit 1 lakh teachers in the state over the next 5 years. CBSE extends last date for obtaining scanned copies, photocopies of answer books for Class 12 board examinations until tomorrow. U.S. Secretary of State Marco Rubio to call on Prime Minister Modi in New Delhi today. WHO raises public health risk of Bundi Bugyo strain of Ebola in Congo from high to very high. And in IPL cricket, Lucknow Super Giants to take on Punjab Kings in Lucknow this evening. And with that, we end the midday news.
1: Aagashavani.
2: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 27-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, മീന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
3: കഥാനായകൻ റസ്കോൾനിക്കോവിന്റെ പെങ്ങൾ ഡോണിയ സുന്ദരിയാണ്. ഡോണിയയും അമ്മയും കൂടി വിദൂരദേശത്ത് നിന്ന് നഗരത്തിൽ പഠിക്കുന്ന മകൻ നിക്കോവിനെ കാണാൻ വന്നതാണ്. ഡോണിയയ്ക്ക് നിശ്ചയിച്ചിരിക്കുന്ന കല്യാണകാര്യം ആങ്ങള് നിക്കോവിനെ കൂടി അറിയിച്ച് പരസ്പരം കാണിച്ച് ഉറപ്പിക്കുക എന്നത് അവരുടെ വരവിന്റെ പ്രധാന ലക്ഷ്യമായിരുന്നു. പക്ഷെ പെങ്ങളുടെ ഭാവി വരനെ ഇഷ്ടപ്പെടാതിരുന്ന നിക്കോവ് അയാളെ പിണക്കിവിട്ടിരിക്കുകയാണ്. മകൻ യൂണിവേഴ്സിറ്റി പ്രൊഫസറാകുമെന്നാണ് ആ പാവം അമ്മ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ മകൻ നിക്കോവ് രണ്ടുപേരുടെ ജീവനെടുത്ത ഘാതകനാണെന്ന് ആരറിയുന്നു? ഒരരിശത്തിന് കിണറ്റിൽ ചാടിയിട്ട് ഏഴരിശത്തിന് തിരികെ കയറാനാവാതെ താൻ ചിന്തിയ ചോരക്കിണറിൽ നിക്കോവ് മുങ്ങിപ്പൊങ്ങുകയാണ്. പനിവന്നും പേക്കിനാവുകണ്ടും പതറുന്ന നിക്കോവിനെ ചികിത്സിക്കാൻ വന്ന ഡോക്ടർ സോസിമോവും നഗരത്തിൽ നിക്കോവിന്റെ സുഹൃത്തായി തീർന്ന റസുമഹീനുമാണ് രംഗത്താദ്യം. മകന്റെ ഭാവമാറ്റത്തിൽ ആശങ്കപ്പെടുന്ന അമ്മയും അനിയത്തിയും അടുത്തൊരു മുറിയിലുണ്ട്.
4: ഞാനൊരു കാര്യം ചോദിച്ചാൽ മനസ്സിലിരിപ്പ് പറയണം. നിങ്ങൾക്ക് ഡോണിയെ ഇഷ്ടമാണോ?
5: ഇഷ്ടമാണോന്ന് അങ്ങ് ഒറ്റയടിക്ക് ചോദിച്ചാൽ ഡോക്ടർ

0: അവൾ വിനയമുള്ളവളാണ്, ലജ്ജാവതി, പരിശുദ്ധ, വേണമെങ്കിൽ ഭീരു എന്നും വിശേഷിപ്പിക്കാം. കത്തുന്ന സൗന്ദര്യമല്ലേ അവൾക്ക്? അതുകൊണ്ട് ഞാൻ അവളുടെ മുഖത്ത് നോക്കുന്നില്ല.
1: കൊള്ളാം, നിങ്ങൾ മനസ്സിൽ തട്ടിയാണ് പറയുന്നത്. എന്നാൽ ഇത്രയധികം അവളെ പറ്റി സംസാരിക്കണോ?
0: വേണം. അവളെ പറ്റി പറയുമ്പോ എനിക്ക് നൂറ് നാക്ക് വരുന്നു.
1: പറയൂ, എന്താണ് അവൾക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടത്?
0: അത്ര വലുതായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. അവളുടെ അടുത്തിരിക്കുമ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള കാര്യത്തിൽ വാചാലനാവുക. നിങ്ങൾ ഒരു ഡോക്ടറാണെന്ന കാര്യം മറക്കണ്ട. അവളുടെ നിസ്സാരമായ എന്തെങ്കിലും അസുഖം അവൾക്ക് സുഖപ്പെടുത്തി കൊടുക്കാം.
1: നിങ്ങൾ അവൾക്ക് വല്ല വാഗ്ദാനവും നൽകിയിട്ടുണ്ടോ? രേഖാമൂലം എന്തെങ്കിലും, വിവാഹ വാഗ്ദാനമോ മറ്റോ?
0: ഒരിക്കലുമില്ല, അത്തരത്തിൽ യാതൊന്നുമില്ല.
2: അത് മാത്രമല്ല, അവൾ അത്തരക്കാരിയല്ല.
0: അതിന് ശ്രമിച്ച് പരാജയപ്പെട്ട പലരെയും എനിക്കറിയാം. ഞാൻ പക്ഷെ അത്തരക്കാരനല്ല.
1: ശരി, ആ അപ്പോ പിന്നെ അവളെ വിട്ടുകളയാല്ലേ?
0: എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ വയ്യ.
1: എന്തുകൊണ്ട് പറ്റില്ല?
0: പറ്റില്ല, അത്ര തന്നെ. അവൾ എന്തോ ഒരു തരം ആകർഷണീയതയുണ്ട് ഡോക്ടർ.
1: അപ്പോ നിങ്ങൾ എന്തിനാണ് അവളെ ഭ്രമിപ്പിച്ചത്?
0: ഏയ്, ഞാൻ ഒരിക്കലും അവളെ ഭ്രമിപ്പിച്ചിട്ടില്ല. അവളെ സംബന്ധിച്ചിടത്തോളം ഇന്ന ആളെന്നില്ല, ആരുകൂടെ ഇരുന്നാലും ഒരുപോലെയാണ്. ഞാനായാലും നിങ്ങളായാലും ഒരു വ്യത്യാസവും.
1: ഇതെന്ത് കഥ? ഇപ്പോ കാര്യങ്ങൾ തിരിഞ്ഞോ? ഞാൻ പിൻവാങ്ങിയപ്പോ
0: നിങ്ങൾക്ക് അവളെ വിട്ടുപോകാനാവില്ല എന്നൊരു തോന്നല് മാത്രം അവളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക, അത് തന്നെ ധാരാളം. നിങ്ങൾക്കും അവിടെ അവളുടെ സാന്നിധ്യം വളരെ ആശ്വാസകരമായിരിക്കും.
1: ഈ പറഞ്ഞു വരുന്നത് എന്നെ പ്രലോഭിപ്പിക്കുകയാണോ? റസുമിഹിൻ, ഇതെന്താണ്?
0: സ്വന്തം വീട്ടിലെന്ന പോലെ നിങ്ങൾക്ക് അവിടെ ഇരിക്കുകയോ കിടക്കുകയോ വായിക്കുകയോ എഴുതുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. കരുതിയിരുന്നാൽ വേണമെങ്കിൽ ഒന്ന് ചുംബിക്കുകയും ചെയ്യാം.
1: അതുകൊണ്ട് ഞാനെന്ത് നേടാനാണ്?
0: എത്ര പറഞ്ഞിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ ഡോക്ടർ. നിങ്ങൾ അവൾക്കും അവൾ നിങ്ങൾക്കും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്.
1: ആദ്യം എന്റെ ഭ്രമം പറഞ്ഞപ്പോ തടുത്ത നിങ്ങളോ ഇപ്പോ ഇങ്ങനെ പറയുന്നത്?
0: ആവശ്യം കഴിഞ്ഞ് ഉപയോഗിച്ചെറിയുന്ന കള്ളി വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്.
1: അങ്ങനെയാണോ എന്നെ കരുതിയിരിക്കുന്നത്?
0: എന്തായാലും ഇത് ലോകത്തിന്റെ അന്ത്യമാണ്. സ്വസ്ഥമായൊരു അഭയസ്ഥാനം, വേണ്ടതെല്ലാം അവിടെ ലഭിക്കും. നല്ല ഭക്ഷണം, വറുത്ത മീൻ, നേരിയ നെടുവീർപ്പുകൾ, ഊഷ്മളമായ പുതപ്പുകൾക്കിടയിൽ തീക്കുണ്ഠത്തിനടുത്തുള്ള സുഖകരമായ ഉറക്കം, ഒരേ സമയം ഇത്രയത്ര നേട്ടങ്ങൾ.
1: നിന്റെ ബുദ്ധി കൊള്ളാം. റസ്കോൾനിക്കോവിന് പറ്റിയ ചങ്ങാതി തന്നെ.
0: അയ്യോ, നേരം പോയി. ഞാൻ അവനെ പോയി നോക്കിയിട്ട് വരാം. പനിയോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ഞാൻ ഡോക്ടറെ വന്ന് ഉണർത്തും. അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. ശിവരാത്രി ഡോക്ടർ, ശിവരാത്രി.

0: ആ വന്നോ റസുമുഹിൻ.
1: ആ ഞാൻ എത്തിയമ്മേ.
0: ഇപ്പോ രാവിലെ 9 മണി.
1: അയ്യോ ഞാൻ എണീക്കാൻ താമസിച്ചു.
0: 7 മണിക്കേ ഞങ്ങൾ കാത്തിരിക്കുകയാണ്.
1: ഉറക്കം എങ്ങനെയുണ്ടായിരുന്നു? ഇന്നലെ ഞാൻ അപമര്യാദയായി വല്ലതും പെരുമാറിയോ?
0: എന്റെ മോനെപ്പോലെയല്ലേ റസു. ആ നിക്കോവിനെങ്ങനെയുണ്ട്? എന്റെ മോൻ ഉറങ്ങിയോ?
1: അമ്മയുടെ മോൻ ഇന്നലെ സുഖമായി ഉറങ്ങി. രാവിലെ ഇത്ര നേരമായിട്ടും എണീറ്റിട്ടില്ല.
0: റസു നീ തുറന്നു പറ, എന്റെ മോൻ എന്തു പറ്റി?
1: മാനസികമായി എന്തോ അവനെ അലട്ടുന്നുണ്ട്.
0: അവന്റെ ഇപ്പോഴത്തെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എന്തൊക്കെയാണ്? നീ സുഹൃത്തല്ലേ, നിനക്കെല്ലാം അറിയാമായിരിക്കും. എന്നോട് പറ, അവൻ എന്താ? തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യം. എന്താണ് അവന്റെ ആഗ്രഹങ്ങൾ? അവന്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? അവന് ആരോടെങ്കിലും പ്രണയം?

0: എന്നുമുള്ളതായിട്ട് എനിക്കറിയില്ല. അവന് മറ്റുള്ളവരോട് കാരുണ്യമുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അത് നല്ലൊരു ഗുണമല്ലേ അമ്മേ?
1: എനിക്ക് അവന്റെ കാര്യത്തിൽ എപ്പോഴും ഉത്കണ്ഠയാ. അതുകൊണ്ടാണ് നിന്നെ ഇങ്ങനെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത്. അതിരിക്കട്ടെ, അവൻ മദ്യപിക്കുമോ, ചൂത് കളിക്കുമോ?
2: എന്റെ അമ്മേ, ഇങ്ങനെ നിർത്താതെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്ന റസ്മുഖിൻ എങ്ങനെ ഉത്തരം പറയുന്നേ?
0: അമ്മേ, അങ്ങനെയുള്ള ദുശീലങ്ങൾ ഒന്നുമില്ല.
1: പിന്നെങ്ങനെ അവന് ഇത്തരം സ്വഭാവങ്ങൾ കിട്ടി?
0: അവന് പ്രശ്നം മാനസികമാണ്.
1: ദൈവമേ, ഞാൻ ഒരിക്കലും എന്റെ മോനെ ഈ അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല.
0: എനിക്ക് അമ്മയില്ല, എന്നാൽ എന്റെ അമ്മാവൻ എല്ലാ വർഷവും എന്നെ കാണാൻ വരും. ഓരോ തവണ കാണുമ്പോഴും അദ്ദേഹം എന്നെ തിരിച്ചറിയാറില്ല. എന്റെ മുഖച്ഛായ തന്നെ മാറിയതുപോലെ എന്ന് പറഞ്ഞ് അത്ഭുതപ്പെടും.
1: 3 വർഷത്തിന് ശേഷം അവനെ ഞാൻ കാണുന്നത്.
2: അമ്മേ, ഒന്ന് സമാധാനിക്ക്, ചേട്ടന് ഒരു കുഴപ്പമില്ല.
1: നിങ്ങൾ തമ്മിൽ പരിചയം തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി മോനെ?
0: 18 മാസം. അവനൊരു സ്വപ്ന ജീവിയാണ്, സംശയാലുവാണ്, അതേസമയം മാന്യനും ഭൂതദയാലുവുമാണ്. അവൻ അതൊന്നും പുറത്തു കാണിക്കാറില്ല.
2: ചേട്ടനെ എനിക്ക് ജീവന് തുല്യ സ്നേഹ.
0: സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, ദ്വേഷിച്ചാലോ കുത്തിക്കൊല്ലും. ചില സമയങ്ങളിൽ ആർക്കും ഭയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകൃതമാണ് അവന്റേത്.
1: ആ, അത് പണ്ടേയുള്ള സ്വഭാവമാണ്. മറ്റുള്ളവർ വളരെ താല്പര്യപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങൾ അവൻ നിസ്സാരമായി തള്ളിക്കളയും.
0: എന്തായാലും ഇപ്പോഴത്തെ നിങ്ങളുടെ വരവ് അവന് ഏറ്റവും ഗുണകരമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അവനിൽ സാരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും.
1: ദൈവാനുഗ്രഹത്താൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ.
0: എന്നെ തന്നെ നോക്കിയാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ശ്രദ്ധിക്കുമ്പോ ദൃഷ്ടികൾ തമ്മിലിടയുന്നു. പെട്ടെന്ന് ദൃഷ്ടികൾ ദൂരേക്ക് വായിക്കുന്നു. ശുന്ദര അലൗകിക സൗന്ദര്യമാണ് ഇവൾക്ക്.
2: അല്ല, എന്റെ ചേട്ടനെ പറ്റി കൃത്യമായി പഠിച്ച ഒരു സുഹൃത്താണല്ലോ താങ്കള്. ഞങ്ങളുടെ ഭാഗ്യം ചേട്ടൻ ഇത്ര കാര്യമായി മനസ്സിലാക്കിയല്ലോ.
0: ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. വിശദമായിട്ട് ഞാനൊന്നും പറഞ്ഞില്ല.
2: ഇത്രയും പറഞ്ഞതിലുണ്ടല്ലോ.
1: ഇവനെല്ലാം അറിയാം.
2: ചേട്ടന് ഏതെങ്കിലും സ്ത്രീയോട് താല്പര്യം തോന്നി തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങൾക്കെല്ലാം അറിയാന്നല്ലേ പറഞ്ഞത്.
0: അയ്യോ, അവൻ ഇപ്പൊ ഒരു സ്ത്രീയെയും സ്നേഹിക്കുന്നില്ല. ഒരുപക്ഷെ ഒരിക്കലും അവൻ സ്നേഹിക്കാനാവുമെന്നും എനിക്ക് തോന്നുന്നില്ല.
2: അതെന്താ, എന്റെ സഹോദരന് പ്രണയിക്കാൻ കഴിവില്ലെന്നാണോ? നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നേ?
0: നിങ്ങൾക്കറിയാമോ, നിങ്ങളെല്ലാ കാര്യത്തിലും ശരിക്കും സ്വന്തം സഹോദരനെ പോലെ തന്നെയാണ്. അതെ, ഞാൻ വെറുതെ പറയുന്നതല്ല. കാഴ്ചയിലും സ്വഭാവത്തിലും എല്ലാം തീർച്ചയായും അങ്ങനെ തന്നെ.
1: ഹേ, നിങ്ങൾ രണ്ടുപേർക്കും അവനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. ഇപ്പോഴത്തെ അവന്റെ പെരുമാറ്റത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്. 15 വയസ്സ് മുതൽ അവനെ മനസ്സിലാക്കാൻ എനിക്ക് പോലും കഴിയാറില്ല. ഒരു ഉദാഹരണം, അവന്റെ വീട്ടുടമസ്ഥയുടെ മകളെ വിവാഹം കഴിക്കാനുള്ള തീരുമാനം. ഓഹ്, അതിന്റെ ആഘാതത്തിൽ ഞാനൊന്ന് മരിച്ചുപോയേനെ. അതിനെപ്പറ്റി വല്ലതും നിനക്കറിയാമോ?
0: പെൺകുട്ടി സുന്ദരിയല്ലായിരുന്നു, മാത്രമല്ല വിരൂപിയുമായിരുന്നു. എന്നിട്ടും ആകർഷണം. അവൾ മരിച്ചുപോയതിനാൽ വിവാഹം മുടങ്ങിപ്പോയി. എപ്പോഴാണ്, എങ്ങനെയാണ്, ആരിലാണ് അവന്റെ മനസ്സ് ചെന്ന് ചാടുന്നതെന്ന് പറയാൻ പറ്റില്ല.
1: കർത്താവ് എന്നോട് ക്ഷമിക്കട്ടെ. ആ പെൺകുട്ടിയുടെ മരണവിവരം അറിഞ്ഞ് ഞാൻ സന്തോഷിച്ചു. എന്തിനാണെന്നറിയില്ല.

കുറ്റവും ശിക്ഷയും തുടർ നാടകം 27-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ് ശ്രീകുമാർ മുഖത്തല, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തു മാധവൻ മറുപടി നൽകുന്നു. ഇതിനായി വിളിക്കേണ്ട നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496553321. ഒരു നമ്പർ കൂടി പറയാം, 9496593321. ഓർക്കുക, മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എ ആർ റഹ്മാൻ ഈണം നൽകി. വിജയ് യേശുദാസ്, ചിന്മയി, രക്ഷിത സുരേഷ് എന്നിവർ പാടിയ ഗാനം. ചിത്രം ആടുജീവിതം.

എന്ന് സ്വന്തം പുണ്യാളൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. സ്വന്തം സംഗീതത്തിൽ സാം സിഎസ് വിനീത് ശ്രീനിവാസനോടൊപ്പം പാടിയ ഗാനം. വരികൾ എഴുതിയിരിക്കുന്നത് വിനായക് ശശികുമാർ.

0: വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ആർ സി ഈണം നൽകി അന്തോണി ദാസനും ആർ സിയും പാടിയ ഗാനം ചിത്രം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ.
1: ബീറ്റ് മാറ്റടാ.

ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിൽ ശരത് സന്തോഷ് പാടിയ ഒരു ഗാനം. ഗാനരചന ഹരിത ഹരിബാബു. സംഗീതം ഗിബ്രാൻ വൈബോധ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 3:30 കേൾക്കാം. ആകാശവാണി.
1: കൂട്ടുകാരി.

0: ഇന്ന് കൂട്ടുകാരിയിൽ ഒരു ചിത്രീകരണം കേൾക്കാം. ഉപ്പുകാറ്റേറ്റ ഉടലുകൾ. രചന അനീഷ എ. മെൻഡസ്.
1: കാലാവസ്ഥാ വ്യതിയാനം എന്നത് വിദൂര ഭാവിയിൽ എപ്പോഴും സംഭവിക്കാനുള്ളതെന്നായിരുന്നു കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വരെ നാം എല്ലാം കരുതിയിരുന്നത്. എന്നാൽ ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം ഒരു ആഗോള പ്രതിസന്ധിയാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന അതിതീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾക്ക് മുന്നിൽ പരിഹാരം എന്തെന്നറിയാതെ പതറി നിൽക്കുകയാണ് ലോകം. ലോകത്താകമാനം പരിസ്ഥിതിയെയോ കാലാവസ്ഥയെയോ പരിഗണിക്കാതെ നടക്കുന്ന അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ കാലാവസ്ഥാ പ്രതിസന്ധിയുടെ ആക്കം കൂട്ടി. കാലാവസ്ഥാ മാറ്റവും ആഗോളതാപനവും സമുദ്രനിരപ്പ് ഉയരുന്നതുമൊക്കെ സംബന്ധിച്ച് ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരും നയതന്ത്രജ്ഞരും ഗൗരവപരമായ ചർച്ചകൾ നടത്താറുണ്ട്. എന്നാൽ കേരളത്തിന്റെ തെക്കേയറ്റത്ത് തിരുവനന്തപുരം ജില്ലയിലെ അതിർത്തി ഗ്രാമമായ പൊഴിയൂരെന്ന കടലോര ഗ്രാമത്തിൽ ആർത്തലച്ചു വരുന്ന ഓരോ തിരമാലകളും തങ്ങളുടെ കിടപ്പാടങ്ങൾ കൂടി കൊണ്ടുപോകുമോ എന്ന് നെഞ്ചിടിപ്പോടെ ജീവിക്കുന്ന സ്ത്രീകളുണ്ട്. കാലാവസ്ഥാ മാറ്റവും അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളും ഉണ്ടാക്കിയ തീരശോഷണം മൂലം ചിന്നിച്ചിതറി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് പൊഴിയൂർ എന്ന തീരഗ്രാമം. കേരള തീരത്തെ ആകമാനം ബാധിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനവും കടലാക്രമണവും ഓഖിയും അറബിക്കടലിൽ തുടർച്ചയായി ഉണ്ടാകുന്ന കാറ്റുകളും പൊഴിയൂരിലെ തീരശോഷണത്തിൻ്റെ ആക്കം കൂട്ടി. പൊഴിയൂരിലെ തീരശോഷണം ഒരു ആഗോള പ്രതിഭാസമാണെങ്കിലും അതിൻ്റെ പ്രഹരം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അവിടുത്തെ സ്ത്രീകളെയാണ്.

0: എന്തുകൊണ്ട് ഈ മാറ്റങ്ങൾ സ്ത്രീകളെ കൂടുതൽ ബാധിക്കുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പൊഴിയൂർ.
1: എന്റെ പേര് സിജി എന്നാണ്. പൊഴിയൊരു തെക്കേ കൊല്ലങ്കോടാണ് എന്റെ വീട്. അവിടുന്ന് കടൽ ക്ഷോഭമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ വീട് കടലിൽ പോയി. അങ്ങനെ ഗവൺമെന്റ് നമുക്ക് ഒരു ഫ്ലാറ്റ് തന്നിട്ടുണ്ടായിരുന്നു. നിറവെന്നാണ് ഫ്ലാറ്റിന്റെ പേര്. ഒരു പുനർഗ്രഹം പദ്ധതി പ്രകാരം ഞങ്ങൾക്ക് ഫ്ലാറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലൊരു മൂന്ന് കുടുംബം താമസിച്ചു വന്നായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് രണ്ട് ഫ്ലാറ്റാണ് ഗവൺമെന്റ് തന്നത്. ആ ഫ്ലാറ്റ് ഞങ്ങൾ 2021 ഫ്ലാറ്റ് കിട്ടി. ഞങ്ങൾ അങ്ങ് കയറി ഫ്ലാറ്റിൽ വന്നതിന് ശേഷം ഒരു 50% പൂർത്തിയാക്കിയ ഒരു ഫ്ലാറ്റ് ആയിരുന്നു ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് ആ വീട്ടില് സുരക്ഷിതത്വം ഇല്ലാത്ത ഒരു ഭവനമായിരുന്നു നമ്മുടെ കയ്യിലേക്ക് കിട്ടിയത്. പിന്നെ വന്നിട്ട് അവിടെ ഈ 128 ഫ്ലാറ്റ് ഉണ്ട്. ഒരു 500+ കുടുംബങ്ങളാണ് ആ ഫ്ലാറ്റിൽ താമസിക്കുന്നത്. നമുക്ക് വേസ്റ്റ് ഇടാനുള്ള ഒരു സൗകര്യം നമുക്ക് അവിടെ കിട്ടിയിട്ടില്ല. വേസ്റ്റ് എല്ലാം നമ്മള് കയറുന്ന ആ ഒരു പുറത്താണ്, ഫ്ലാറ്റിലാണ് വേസ്റ്റ് ഒക്കെ കൊണ്ടിടുന്നത്. എല്ലാം സ്ത്രീകളുടെ നാപ്കിന് ഉൾപ്പെടെ എല്ലാ വേസ്റ്റും അവിടെയാണ് കൊണ്ടിടുന്നത്. പിന്നെ പ്ലാസ്റ്റിക് ഒന്നില്ല. അങ്ങനെ ഒരുപാട് വേസ്റ്റുകൾ അതിനകത്ത് കൊണ്ടിടുന്നുണ്ട്. ഡ്രെയിനേജിന്റെ വേസ്റ്റ് പോകാനുള്ള സൗകര്യം ഇല്ല. മാസാമാസം ഓരോ പരിധിയിൽ വെച്ചിട്ടാണ് ആ വേസ്റ്റ് ഡ്രെയിനേജ് പൊട്ടിപ്പോകുന്നത്. ഞങ്ങൾ ഇങ്ങനെ ഡ്രെയിനേജ് വേസ്റ്റ് പൊട്ടിപ്പോകുന്ന നമുക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ആ ഡ്രെയിനേജ് വേസ്റ്റ് ഞങ്ങൾ തന്നെ എല്ലാവരും ഫണ്ട് വീട്ടിൽ നിന്ന് ഓരോ വീട്ടിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ആ വേസ്റ്റ് ശരിയാക്കുന്നത്. സ്ത്രീകൾക്ക് നാപ്കിൻ വേസ്റ്റ് ഇടാനുള്ള സൗകര്യം അവിടെ ഇല്ല. അതെല്ലാവരും ചിലര് കത്തിച്ച് കളയുന്നു, ചിലര് ക്ലോസറ്റിൽ തന്നെ ഇട്ട് അങ്ങനെ അവര് ചെയ്യുന്നുണ്ട്. കാരണം അത് എവിടെ കളയണമെന്നൊന്നും അവർക്ക് അറിയില്ല. പിന്നെ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം 2 km നടന്നിട്ട് വേണം ഞങ്ങൾക്കൊരു വണ്ടി കയറി പോകാനുള്ള ഇത് ഉള്ളത്. അവിടെ നിന്ന് പള്ളിയിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ വണ്ടി പിടിച്ച് വരികയാണെങ്കിൽ 200-300 നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കണം.

0: സമുദ്രനിരപ്പ് ഉയരുന്നതും തീരശോഷണവും കേവലം പാരിസ്ഥിതിക പ്രശ്നമായി മാത്രമല്ല നോക്കിക്കാണേണ്ടത്. അതൊരു സാമൂഹികവും ലിംഗനീതിപരവുമായ പ്രതിസന്ധി കൂടിയാണ്.
1: ഞാൻ അറ്റിപ്പൊഴിയിൽ ഒരു എക്സ് ജനത്തോന്നുകയാണ്. തീരദേശത്ത് എന്റെ വീട് നടത്തി വരുന്ന കാലവർഷത്തിൽ എന്റെ വീടും പോകാൻ കാത്തിരിക്കാം. എന്റെ വീടിന്റെ മുൻവശത്ത് ഉള്ള വീട് ഇപ്പൊ ഭാഗികമായി തകർന്നിരിക്കുകയാണ്. അടുത്ത് പോകാൻ പോകുന്നത് എന്റെ വീടാണ്. അപ്പോ ഇതേപോലെ തന്നെയാണ് നിരവധി പേരുടെ വീടുകൾ. ഇന്ന് ഞാൻ വാടകയ്ക്ക് താമസിക്കേണ്ട ഒരവസ്ഥയിലാണ്. ജനങ്ങൾ ഓരോ ദിവസവും ഭയത്തോടെയാണ് കടൽ ഒരു ദിവസം വീട്ടിൽ വന്ന് ആ വീടിനെ കൊണ്ടുപോകും എന്ന ആശങ്കയിലാണ് പല കുടുംബങ്ങളും. മത്സ്യബന്ധനത്തിനായി കടലിൽ പോകാൻ കഴിയാതെ ദിവസങ്ങൾ വർദ്ധിക്കുകയാണ്. ഇന്ധന ചെലവ് കൂടുന്നു, മത്സ്യലഭ്യത കുറയുന്നു, സുരക്ഷാ ഭീഷണികൾ ഉയരുന്നു. ഓരോ വർഷവും കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം കൂവാർ കോസ്റ്റൽ പോലീസിൽ നിന്ന് എടുത്ത കണക്ക് 19 പേരുടെ ഏറ്റവും നശിച്ചു പോയെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അങ്ങനെ പല സുരക്ഷാ ഭീഷണികളും നേരിടുകയാണ്. പല യുവാക്കളും ഈ തൊഴിൽ വിട്ടു പോകുന്ന അവസ്ഥയിലാണ്. എന്നാൽ ഒരു പുതിയ തൊഴിൽ സാധ്യതകളോ പരിശീലനങ്ങളോ പലർക്കും ലഭിക്കുന്നുമില്ല. ഇതിന്റെ മാനസികവും സാമൂഹികവുമായ ആഘാതം സ്ത്രീകളെയും കുട്ടികളെയും വളരെ ബാധിക്കും. സ്കൂള് തുറക്കുന്നതിന് മുമ്പ് സാധാരണ എല്ലാ വിദ്യാർത്ഥികളും ആവശ്യത്തോടെയായിരിക്കും സ്കൂളിലേക്ക് പോകാൻ വരുന്നു. പക്ഷേ തൊഴിലുള്ള വിദ്യാർത്ഥികൾ ക്യാമ്പിൽ നിന്ന് പോകേണ്ട അവസ്ഥയാണ്. അവരുടെ പാഠപുസ്തകങ്ങൾ സൂക്ഷിക്കാൻ കഴിയാതെ എവിടെ വെക്കണമെന്നറിയാത്ത ഭയാനകമായിട്ടുള്ള ഒരു രീതിയിലേക്കാണ് ഞങ്ങളുടെ ഈ പൊഴിയൂരിലെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുന്നത്. റോഡുകൾ പോലും നഷ്ടപ്പെടും, സ്കൂൾ ബസ്സുകൾ വരാൻ കഴിയാത്ത അവസ്ഥകളാവും. വരുമാനം ഇല്ലാതെ വരുമ്പോഴേക്കും ആ കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും സ്ത്രീകളുടെ മേലെ വീഴുകയാണ്. കാരണം പണിക്ക് പോകാൻ കഴിയാതെ ഭർത്താക്കന്മാർ വീട്ടിലാകുമ്പോൾ ആ വീട്ടിലെ ചെലവുകൾ നോക്കി നടത്താൻ വേണ്ടി ഒമ്പിച്ച പലിശയ്ക്ക് അവർ ലോൺ എടുക്കേണ്ട അവസ്ഥകൾ വരുന്നു. അങ്ങനെ നിരന്തരം സ്ത്രീകൾക്ക് പോലും അത് വലിയൊരു തിരിച്ചടിയായിട്ട് അത് മാറുകയാണ്. അതേപോലെ തന്നെ പല യുവാക്കൾക്കും പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമായി ഇടപെടേണ്ടതുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷിതമായ വീടുകൾ 120 കുടുംബങ്ങൾക്ക് ഫ്ലാറ്റുകൾ നൽകിയെങ്കിലും ആ ഫ്ളാറ്റിൽ നമ്മുടെ അവരുടെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം സംവിധാനം അവിടെ നടപ്പിലാക്കാത്തത് അതൊരു വലിയൊരു തിരിച്ചടിയായിട്ട് അത് മാറിയിട്ടുണ്ട്. പുനർവേഗം പദ്ധതി വഴി 93 വീടുകൾ പല ഘട്ടങ്ങളിലായി നൽകിയെങ്കിലും അത് വീണ്ടും നൽകേണ്ട അവസ്ഥയാണ്. കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ തൊഴിലിന് പോകാൻ കഴിയാതെ വരുമ്പോൾ അവർക്കത് ബദലായിട്ടുള്ള ഒരു തൊഴിൽ പരിശീലനം വരുമാന മാർഗം കണ്ടെത്താൻ വേണ്ടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഒപ്പം തന്നെ യുവാക്കൾക്കായി സ്കിൽ ഡെവലപ്മെന്റ് പദ്ധതികൾ, സ്ത്രീകൾക്ക് വേണ്ടി സ്വയം തൊഴിൽ പദ്ധതികളൊക്കെ കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കുകയാണ് ഇതിനൊക്കെ ഒരു പരിഹാരമായി.

0: മാറും. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും ഭക്ഷ്യ സുരക്ഷയ്ക്കും വലിയ സംഭാവന ചെയ്യുന്ന ഒരു സമൂഹമാണ് തീരദേശത്തെ മത്സ്യ തൊഴിലാളികൾ. അവരുടെ കൈത്താങ്ങായി ഈ പൊതുസമൂഹം ഉണ്ടാകണം.
1: തകരുന്ന ഉപജീവനവും സാമ്പത്തിക അടിത്തറയും. പൊഴിയൂരിലെ തീരം വെറുമൊരു മണൽത്തിട്ടയായിരുന്നില്ല, മറിച്ച് നൂറുകണക്കിന് സ്ത്രീകളുടെ സ്വതന്ത്രമായ തൊഴിലിടമായിരുന്നു. മീനുണക്കാനും വല നെയ്യാനും ലേലം നടത്താനും പലഹാര കച്ചവടങ്ങൾ ചെയ്യാനും അവർക്ക് ആ തീരമുണ്ടായിരുന്നു. ഇന്ന് ആ തീരമില്ല.

ഞാൻ പ്രൊഫസർ എ ബിജുകുമാർ, കേരള ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡീസ് യൂണിവേഴ്സിറ്റി കുഫോസ് വൈസ് ചാൻസലർ ആണ്. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ദുർബലമായ തീരപ്രദേശങ്ങളിലൊന്നാണ് പൊഴിയൂർ. ഈ അടുത്ത കാലത്ത് ഈ പ്രദേശത്ത് ആവർത്തിച്ചുള്ള കടൽക്ഷോഭം, അതുപോലെ തന്നെ വേലിയേറ്റ വെള്ളപ്പൊക്കം, അതുമായിട്ടനുബന്ധിച്ച് ഈ റോഡുകളുടെയൊക്കെ നാശം നിരന്തരമായിട്ടുണ്ടാകുന്നു. അതിനകത്ത് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രക്ഷുബ്ധമായ കടൽ സാഹചര്യങ്ങളുണ്ട്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട വലിയ തിരമാലകൾ തീരത്തേക്ക് ആഞ്ഞടിക്കുന്നത് തീരദേശ ഗ്രാമങ്ങൾ നശിച്ചു പോകാനുള്ള ഒരു കാരണം ആയിട്ടുണ്ട്. ഇത് പലപ്പോഴും മത്സ്യബന്ധന സമൂഹങ്ങളുടെ ഉപജീവന മാർഗത്തിൽ ഭീഷണിയാകുകയും ചെയ്തു. ഇത് കടൽക്ഷോഭം എന്ന് പറയുന്ന ഒരൊറ്റ ഘടകം കൊണ്ട് മാത്രം സംഭവിക്കുന്ന പ്രശ്നമല്ല ഇവിടെ ഉള്ളത്. അതിനകത്ത് കാലാവസ്ഥാ വ്യതിയാനം ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. പ്രത്യേകിച്ചും അറബിക്കടലിൽ ചൂട് കൂടുമ്പോൾ വലിയ തിരമാലകൾ ഉണ്ടാകാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതുമാത്രമല്ല, കള്ളക്കടൽ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം വളരെ അധികം സംഭവിക്കുന്നത് കൊണ്ടും ഈ പ്രദേശങ്ങളിലെ അപകട സാധ്യത കൂടി വരുന്നു. അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ തീരപ്രദേശങ്ങളിൽ വളർന്നു വന്നിട്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ ചേർന്ന് കിടക്കുന്ന തമിഴ്നാട് ഭാഗത്ത് സംഭവിക്കുന്നത്, ഇതൊക്കെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ തീരപ്രദേശങ്ങളിൽ ഈ സെഡിമെന്റ് ട്രാൻസ്പോർട്ട്, അതായത് അവശിഷ്ടങ്ങൾ തീരസമുദ്രത്തിൽ കൂടെ യാത്ര ചെയ്യുന്നതിനകത്ത് വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഈ തീരം വെക്കുന്നതും തീരം എടുക്കുന്നതും തമ്മിൽ ഉണ്ടായിരുന്ന ഒരു സമതുലിതാവസ്ഥ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ പൊഴിയൂരിലെ ഇത്തരം തീരപ്രദേശങ്ങളിൽ തീരശോഷണം വ്യാപകമാകാനുള്ള ഒരു കാരണമായിട്ട് മാറിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ്. പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ, സാന്ദ്രത വളരെയധികം കൂടിയ ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ വീട്, ജോലിസ്ഥലം, അവരുടെ സംസ്കാരം, സ്വത്തം, ഇതെല്ലാം ഈ മണ്ണൊലിപ്പിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതിന് ഒരു പെട്ടെന്നുള്ള ഒരു പരിഹാരം നമുക്ക് സാധ്യമല്ല. അതിനകത്ത് വളരെ ശാസ്ത്രീയമായ ഒരു തീരദേശ മാനേജ്മെന്റ് പദ്ധതി നമുക്ക് ആവശ്യമുണ്ട്. ഒന്ന്, ഈ തീരമലകള് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഈ തീരത്ത് സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നത് എന്നുള്ളതിനെ പറ്റിട്ട് വിശദമായ ഒരു പഠനം ആവശ്യമുണ്ട്. അതനുസരിച്ചുള്ള ഒരു എഞ്ചിനീയറിംഗ് പരിഹാരം ആണ് ഇതിനകത്ത് വേണ്ടത്. രണ്ടാമത്, നമുക്ക് പലപ്പോഴും തീരപ്രദേശങ്ങളിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് മണൽക്കൂണകളുണ്ട്, തീരദേശ സസ്യങ്ങളിൽ കണ്ടൽക്കാടുകൾ ഉൾപ്പെടെയുള്ളവയുണ്ട്. അപ്പൊ അത് ഉൾപ്പെടെയുള്ള ഒരു പ്രകൃതിദത്ത തീരദേശ ബഫറുകൾ നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടുന്ന ഒരു ആവശ്യം ഈ പ്രദേശങ്ങളിലുണ്ട്. അപ്പൊ കൃത്യമായ ഒരു ഡേറ്റ പരിപാലനത്തിലൂടെ, കൃത്യമായ ഒരു ശാസ്ത്രീയമായ നിരീക്ഷണ പഠനത്തിലൂടെ മാത്രമാണ് നമുക്കൊരു കൃത്യമായ തീരം നിലനിർത്താനുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്താൻ കഴിയും. കാരണം ഈ ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുകയും അതേസമയം കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമാവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തീരം നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ അളവ് കൂടുന്നുണ്ട്, തീരം തിരിച്ചു വെക്കുന്നതിന്റെ അളവ് കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട പ്രശ്നമല്ല. ഇപ്പോൾ കേരളത്തിന്റെ പൊതുവായ തീരദേശ വികസന ആസൂത്രണങ്ങളും അതുപോലെ തന്നെ തീര സംരക്ഷണവും കൂടി കൃത്യമായ പഠനത്തിന് ശേഷമുള്ള ഒരു പരിഹാരമായിരിക്കും ഈ പ്രദേശത്ത് വേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലാവസ്ഥാ മാറ്റം വളരെ വ്യാപകമായിരിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെയധികം നടക്കുകയും ചെയ്യുന്ന സമയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ശാസ്ത്രീയ പഠനവും അതനുസരിച്ചുള്ള പ്രകൃതിദത്ത പരിഹാര മാർഗങ്ങളും കൂടി ആരായുക എന്നുള്ളതാണ് ഈ പ്രദേശത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം.

590 കിലോമീറ്ററോളം തീരമുള്ള നമ്മുടെ സംസ്ഥാനത്ത് തീരശോഷണം ഏറ്റവും രൂക്ഷമായ ഇടങ്ങളിലൊന്നാണ് പൊഴിയൂർ. തീരം നഷ്ടപ്പെട്ടതോടെ തീരവുമായി

0: ബന്ധപ്പെട്ട് വരുമാനം കണ്ടെത്തിയിരുന്ന നിരവധി സ്ത്രീകളുടെ ഉപജീവന മാർഗങ്ങൾ കൂടിയാണ് ഇല്ലാതായത്. കടലാക്രമണം രൂക്ഷമായതോടെ പൊഴിയൂരിൽ നിന്ന് കടലിൽ പണിക്കു പോകാൻ സാധിക്കാത്തതിനാൽ ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളെല്ലാം മറ്റു ജില്ലകളിലെ തീരങ്ങളിൽ പോയാണ് മത്സ്യബന്ധനം നടത്തുന്നത്. ഇത് പൊഴിയൂരിൽ അനുബന്ധ തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന സ്ത്രീകളുടെയെല്ലാം ഉപജീവന മാർഗങ്ങളെ ഇല്ലാതാക്കി. പൊഴിയൂരിലെ മത്സ്യക്കച്ചവടക്കാരായ സ്ത്രീകൾ ഇന്ന് മറ്റ് മത്സ്യബന്ധന ഗ്രാമങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. പുരുഷന്മാർ മത്സ്യബന്ധനത്തിനായി മറ്റു തീരങ്ങളിലേക്ക് പോകാൻ തുടങ്ങിയതോടെ അവർ പോയി ദിവസങ്ങൾ കഴിഞ്ഞ് തിരികെ വരും വരെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം മുഴുവനും സ്ത്രീകളുടെ ചുമലിലായി.
1: ഇപ്പോ ഞങ്ങളുടെ ഈ കടൽ തീരത്തിരുന്ന വീട്ടിലുള്ള ഒരു വയസ്സായ ഒരു അപ്പച്ചൻ ഇവിടെ വന്നതിന് ശേഷം മാനസികമായിട്ട് തളർന്ന് മാനസിക രോഗിയായി ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളുടെ ഈ ഫ്ലാറ്റില് ഒരാളല്ല, ഒന്ന് രണ്ട് പേരുണ്ട്. ഇത്രയും ദൂരം നടന്നു. അവിടെയാണെങ്കിൽ തീരം അടുത്തല്ലേ, അപ്പൊ അവർക്ക് ഉപജീവന മാർഗം എന്ന് പറയണം മത്സ്യബന്ധനം. അവിടെ നിന്ന് കടൽ തീരം അടുത്തായതുകൊണ്ട് അവർ അവിടെ പോയി മത്സ്യം പിടിച്ച് അങ്ങനെ കഴിച്ച് വന്നവരാണ്. പക്ഷെ ഇവിടെ ഇവിടെ ഇരുന്നപ്പോ ഇവിടെ നിന്ന് അവർക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ നമ്മള് എല്ലാരും ആ തീരത്തിരുന്നിട്ടാണ് എല്ലാരും ഒത്തുകൂടി സംസാരിച്ച് ഫാമിലി ആയിട്ടൊക്കെ മൊത്തം എൻജോയ് ചെയ്യണത് അവിടെയാണ്. പക്ഷെ അതൊന്നും ഇവിടെ ഇല്ല, ഇവിടെ പറ്റത്തില്ല. ഇവിടെ നിന്ന് ദൂരം പോയി അവിടെ പോയിരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഓരോ ദിവസം പോകുമ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് 200-300 പോകും. ഇവിടെ നിന്നിട്ട് ആണുങ്ങൾക്ക് മാക്സിമം ഒരുപാട് ആണുങ്ങൾക്ക് ഇവിടെ നിന്ന് ഉപജീവന മാർഗത്തിന് വേണ്ടി പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഒരുപാട് ദൂരം പോകണം. അതുകൊണ്ട് അവരെ ഇവിടെ രാത്രി കാലങ്ങളിലാണ് ചില മത്സ്യത്തൊഴിലാളികള് ഉപജീവനത്തിന് പോകുന്നത്. പക്ഷെ അവർക്ക് രാത്രി ഇവിടെ പട്ടുര ചെലവങ്ങളോ മറ്റും ഉള്ള വണ്ടി ഇല്ലാത്തത് കൊണ്ട് അവർക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഉള്ളത് കൊണ്ട് അവർ പോകാറില്ല. പോവാതെ എത്രയോ മാസങ്ങൾ കഴിഞ്ഞ് വീട്ടില് ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും വന്നാല് അവർ വേറൊരു ഉപജീവനം മാർഗം പകല് പോകാനുള്ള വഴിയിലാണ് അങ്ങനെ പോകുന്നത്. ഒന്ന് രണ്ട് കുടുംബം താമസിക്കുന്നവർ ഇതിനകത്തുണ്ട്. വീടുകളില്ലാതെ അവർക്ക് വീട് കിട്ടിയിട്ടില്ല. എല്ലാം നടക്കുന്നതൊരു വിശ്വാസം ഉണ്ട്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ഫ്ലാറ്റ് തരുന്നതിന് പകരം സ്വന്തമായിട്ടൊരു ഭവനം, എന്നുവെച്ചാൽ നമ്മള് ഇത്ര സെന്റ് സ്ഥലം വാങ്ങിച്ച് ഇത്ര സെന്റ് സ്ഥലത്തില് ഒരു ഭവനം അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ മതിയായിരുന്നു. കാരണം ഈ ഫ്ലാറ്റ് നമുക്ക് നിരന്തരമല്ല. നമുക്കിവിടെ പട്ടയും പ്രമാണം അങ്ങനത്തെ കാര്യങ്ങൾ, വീട്ടു നമ്പർ പോലും നമ്മുടെ ഈ ഫ്ലാറ്റിന് അവർ തന്നിട്ടില്ല. അവര് പറഞ്ഞത് 10 വർഷം കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഒരു വീട്ടു നമ്പറോ അല്ലെങ്കിൽ പ്രമാണമോ നിങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ. ചിലപ്പം അതിനു മുന്നേ ആരെങ്കിലും വിറ്റിട്ട് പോയാലോ എന്നുള്ള പേടിച്ചിട്ടായിരിക്കും അവർ അങ്ങനെ തരാത്തത്. പക്ഷേ അത് തരാതിരിക്കുമ്പോ ഇവിടെ പഠിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അവർക്ക് ഈ വിദ്യാഭ്യാസ ലോൺ എടുക്കാനോ അങ്ങനെ എടുക്കാനോ അവർക്ക് കയ്യിലൊരു തെളിവില്ല. പ്രമാണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അമ്മമാരാ മക്കൾക്ക് വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർ ലോൺ എടുത്തിട്ട് ഈ 5 വർഷത്തിൽ ഞങ്ങൾക്കിത് കിട്ടിയിട്ടില്ല. ഈ 3 മാസത്തിന് മുന്നേ അത് കിട്ടുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു, ഇതുവരെയും കിട്ടിയില്ല. അപ്പോ ഈ കറണ്ട് ബില്ല് മാത്രമേ അവരവരുടെ പേർക്കുള്ളൂ, അത് മാത്രമേ തെളിവായിട്ടുള്ളൂ.
0: കടലോര ഗ്രാമമായതിനാൽ തന്നെ ഭൂഗർഭ ജലസ്രോതസ്സുകൾ ഇവിടെയില്ല. പൊതു ടാപ്പുകളിൽ നിന്നാണ് ഇവിടെ സ്ത്രീകൾ വെള്ളം ശേഖരിക്കുന്നത്. നിശ്ചിത ദിവസങ്ങളിൽ ലഭ്യമാകുന്ന കുടിവെള്ളം ശേഖരിക്കുന്നത് സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമായി മാറുമ്പോൾ വീട്ടുജോലികൾ, കുടുംബത്തിന്റെ ഉത്തരവാദിത്തം എന്നിവയോടൊപ്പം ഇത് അവരുടെ സമയത്തെയും ആരോഗ്യത്തെയും ബാധിക്കുന്നു.
2: എൻ്റെ പേര് ഗോബിൻ. ഞാൻ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിൽ
3: ട്രിവാൻഡ്രം നോഡൽ ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് പൊഴിയൂരെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ തീരം ഇല്ലാതാകുന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ മാൻമെയ്ഡ് കൺസ്ട്രക്ഷൻസ് ആണ് ഒരു വലിയ ശതമാനം വരെ. അത് തമിഴ്നാട്ടിലൊക്കെ ഹാർബർ നിർമ്മാണവുമായിട്ടനുബന്ധിച്ച് കെട്ടുന്ന, കടലിലേക്ക് കെട്ടുന്ന പല സ്ട്രക്ചേഴ്സും
2: നോർത്ത് സൈഡിലുള്ള ബീച്ചുകൾ ഇല്ലാതാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ട്രഡീഷണൽ ആയിട്ട് മത്സ്യബന്ധന ഏർപ്പെട്ടിരുന്ന ഒരു വലിയ ശതമാനം ആളുകൾക്കും ഇന്ന് ജോലിയില്ലാതാകുകയാണ്, അവർക്ക് ഉപജീവന മാർഗം പോലും ഇല്ലാതാകുകയാണ്. രണ്ട് എന്ന് പറയുന്നത് അവിടുത്തെ തീരം ഇല്ലാതാകുന്നതുകൊണ്ട് അവിടെ പാരമ്പര്യമായി നിലനിന്നിരുന്ന പല മത്സ്യബന്ധന പ്രാക്ടീസസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ കമ്പാവല ഇടുന്ന ഒരു രീതിയുണ്ട്, അതിപ്പോൾ ഇല്ലാതാകണം. കാര്യം അത് ഇടണമെങ്കിൽ തന്നെ അവിടെ ഒരു വലിയ ബീച്ച് വേണം. രണ്ട് എന്ന് പറയുന്നത് ഈ കട്ടമാരൻ, പൊങ്ങവെള്ളം അതിലൊക്കെ പോയി മീൻ പിടിക്കുന്ന ആ ഒരു

സിസ്റ്റം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരുടെ ഉപജീവന മാർഗം ഒരുപാട് ഇല്ലാതാകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇതുകൊണ്ട് എഫക്റ്റഡ് ആകുന്നത് എന്ന് പറയുന്ന സ്ത്രീകളാണ്. കാര്യം സ്ത്രീകൾ മത്സ്യം വിറ്റ് ഒരു ഉപജീവന മാർഗം കണ്ടെത്തുന്നത് മാത്രമല്ല, ആ ഒരു കുടുംബം മുഴുവനായിട്ട് അവർ കൊണ്ടു നടക്കുന്നവരാണ്. അപ്പം ഇങ്ങനെ തീരെ ഇല്ലാതാകുന്നതുകൊണ്ട് അവിടുത്തെ മത്സ്യം പിടിക്കുന്ന പല രീതികൾ ഇല്ലാതാകുന്നുണ്ട്. ബീച്ചിലേക്ക് മത്സ്യം കൊണ്ടുവരാൻ പറ്റാതാകുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്ത്രീകൾ ദൂരെ ഒരുപാട് ദൂരെ സ്ഥലങ്ങളിൽ പോയിട്ട് അവരുടെ ജീവിത മാർഗങ്ങൾ തേടേണ്ട ഒരു അവസ്ഥ വരുന്നു. അത് കാരണം തന്നെ അവരുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. രണ്ട് എന്ന് പറഞ്ഞാൽ, ഈ തീരം ഇല്ലാതാകുന്നത് കൊണ്ട് തന്നെ അവിടെ താമസിച്ചിരുന്ന ഒരു വലിയ ശതമാനം ആളുകൾ ഇന്ന് അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ആ മാറ്റിപ്പാർപ്പിക്കപ്പെടുന്ന കുറെ ദൂരെ വേണം. അതുകൊണ്ട് എന്താണോ ഇത്രയും വർഷങ്ങളായി നിലനിന്നൊരു കൾച്ചർ അല്ലെങ്കിൽ ഒരു ട്രഡിഷൻ അവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ അവിടെ കടൽ ഭിത്തി കെട്ടുന്നുണ്ട്, മണ്ണിയാക്കൾ കൊണ്ടിടുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ അത് ഇടുന്നതോട് തന്നെ അവർ എന്താണോ ഇത്രയും കാലം ചെയ്തിരുന്നത് ആ ജീവിത മാർഗം ഇല്ലാതാകുകയാണ്. കാര്യം അവർക്ക് കടലിലേക്ക് ഇറങ്ങണമെങ്കിൽ കടൽ തീരം വേണം. അപ്പം തീരം ഇല്ലാതാകുന്നതും അവിടെ കടൽ ഭിത്തികൾ വരുന്നതോടെ അവരുടെ പൂർണ്ണമായ ജീവിത ചര്യകൾ മാറിപ്പോവുകയാണ്. അല്ലാതെ തന്നെ ഇപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് അനുബന്ധമായിട്ട് അവിടുത്തെ തിരകളിൽ വ്യത്യാസം വരുന്നുണ്ട്, കടലിൽ ചൂട് കൂടുന്നുണ്ട്, അതിനനുബന്ധമായി മീൻ കുറയുന്നുണ്ട്, അങ്ങനത്തെ പ്രശ്നങ്ങൾ അല്ലാതെ വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അവിടെ ഒരു വലിയ ലൈവ്ലിഹുഡും ഒരു പ്രോപ്പർ ആയിട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങളുടെ ഇല്ലായ്മയും അവിടെ ഉണ്ടാകുന്നുണ്ട്.

IPCC റിപ്പോർട്ടുകൾ മുന്നറിയിപ്പ് നൽകുന്നു. സമുദ്രനിരപ്പ് എക്കാലത്തെക്കാളും വേഗത്തിൽ ഉയരുന്നു. 1993 മുതൽ 2002 വരെയുള്ള കാലഘട്ടത്തെക്കാൾ ഇരട്ടി വേഗതയിലാണ് കഴിഞ്ഞ 10 വർഷമായി സമുദ്രനിരപ്പ് ഉയരുന്നത്. തീരത്തെ വീടുകളിൽ കഴിയുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം നമ്മൾ ചർച്ച ചെയ്യാറില്ല. പുരുഷന്മാർ തൊഴിൽ തേടി മറ്റിടങ്ങളിലേക്ക് പോകുമ്പോൾ തകരാൻ പോകുന്ന വീടിനുള്ളിൽ മക്കളോടൊപ്പം രാത്രികൾ തള്ളി നീക്കുന്നത് ഈ സ്ത്രീകളാണ്. പലപ്പോഴും വീടിനുള്ളിലേക്ക് ആർത്തലച്ചെത്തിയ തിരമാലയ്ക്ക് മുന്നിൽ നിന്നും കുഞ്ഞുങ്ങളെയും ജീവനും വാരിയെടുത്ത് ഓടിയവരാണ് ഇവരിൽ പലരും. IPCC റിപ്പോർട്ടിൽ പറയുന്ന 0.48 സെന്റിമീറ്റർ ഉയർച്ച ഇവർക്ക് വെറുമൊരു ഡാറ്റയല്ല, അത് അവരുടെ ഉറക്കം കെടുത്തുന്ന മരണമണിയാണ്. തീരശോഷണം മൂലം 266 വീടുകളാണ് പൊഴിയൂരിന് നഷ്ടമായത്. തങ്ങളുടെ പ്രിയപ്പെട്ട അയൽക്കാർ, സ്നേഹിതർ, പങ്കുവെക്കലുകൾ, ഓർമ്മകൾ ഒക്കെ നിറഞ്ഞ കൂട്ടുജീവിതം ഇല്ലാതായതും ഇവിടെയുള്ള സ്ത്രീകളെ മാനസികമായി ബാധിച്ചു.

0: എന്റെ പേര് പി എൻ ദിനേശ്. ഞാൻ കോത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. നമുക്ക് കഴിഞ്ഞ ആഴ്ച തന്നെ കടൽക്ഷോഭത്തിൽ ഒരു 10 വീടുകൾ നാശനഷ്ടമുണ്ടായി. അവരെ നമ്മൾ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൊത്തത്തിൽ നമ്മൾ കഴിഞ്ഞ വർഷവും കാലാകാലങ്ങളിൽ തന്നെ ഒരു 550 വീടുകൾ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഫ്ളാറ്റുകളിൽ 248 വീടാണ് ഫ്ളാറ്റുകൾ, ബാക്കി ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വീടുകളാണ്. ഫ്ളാറ്റിൽ കുടിവെള്ളം, മാലിന്യ സംസ്കരണത്തിന്റെ പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ ടോയ്ലറ്റ്, അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ മോശമാണ്. അത് ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം എടുത്ത് സർക്കാരിനെ അറിയിക്കുന്നതാണ്.
1: പൊഴിയൂർ ഒരു തുടക്കം മാത്രമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ സ്ത്രീകളുടെ ശബ്ദത്തിന് പ്രാധാന്യം നൽകേണ്ടതുണ്ട്. തീരസംരക്ഷണ പദ്ധതികളിൽ സ്ത്രീ പങ്കാളിത്തം ഉറപ്പാക്കണം. കാലാവസ്ഥാ പ്രതിസന്ധികൾ സ്ത്രീകളുടെ ശാരീരിക മാനസികാരോഗ്യത്തെ ബാധിക്കുന്നത് എങ്ങനെയെന്ന പഠനങ്ങൾ ആവശ്യമാണെന്നുകൂടി പൊഴിയൂർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
2: എന്റെ പേര് സുനി. ഞങ്ങളുടെ തീരദേശം എന്ന് പറയുമ്പോൾ നേരത്തെയൊക്കെ കല്ല് ഇങ്ങനെ വർഷത്തിൽ കല്ല് അടുക്കിക്കൊണ്ടിരുന്ന, ഇപ്പൊ ഒരു 5 കല്ല് കൊണ്ട് ഇറക്കുന്നില്ല. അതിന്റെ ഭാഗമായിട്ടും പിന്നെ തമിഴ്നാട് ഈ പുലിമൂട്ടിൽ ഇട്ടത് കൊണ്ടായിരിക്കാം ഈ കടലെടുത്ത് ഇങ്ങനെ തീരമൊക്കെ നഷ്ടപ്പെട്ടത്. പൊഴിയൂരിന്റെ റോഡുകളൊക്കെ നഷ്ടപ്പെട്ട് യാത്രാ സൗകര്യം തന്നെ നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. വീട് ഫുള്ളും കടല് കയറാറുണ്ട്. എപ്പോ കടല് കയറിയാലും

0: ഈ കള്ളക്കടൽ എന്ന് പറയാ, കടൽ കയറുമ്പോഴെല്ലാം ഞങ്ങളുടെ വീട്ടില് കടൽ, ഞങ്ങള് ചാക്കും മണ്ണൊക്കെ അടുക്കി വെച്ചിട്ടാണ് ഞങ്ങള് താമസിക്കുന്നത്. ഇപ്പൊ എനിക്ക് 3 കുട്ടികളുണ്ട്, കൊച്ചുകുട്ടികളാണ്. ആ കുട്ടികളെയും വെച്ചോണ്ട് ഞങ്ങള് പേടിച്ചാണ് ഞങ്ങള് താമസിക്കുന്നത്. കാരണം അതിനുള്ള ഒരു സാമ്പത്തികം ഞങ്ങൾക്കില്ല. അപ്പൊ അങ്ങോട്ട് പോയി മുകളിലോട്ട് പോയി വേറെ വീട് വാങ്ങി താമസിക്കാനോ അങ്ങനത്തെ ഒരു സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ കടലിന്റെ അടുത്ത് കിടക്കുന്നത്. ബുദ്ധിമുട്ടിലിടും, എല്ലാം ശരിയാകും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ ഇരിക്കുന്നു. ഇതിനുവേണ്ടി ഞങ്ങൾ കുറെ സമരമൊക്കെ ചെയ്തിട്ടുണ്ട്, ഒന്നും നടക്കുന്നില്ല. ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾ എല്ലാരോടും പറഞ്ഞിട്ടുണ്ട്.
1: കാലാവസ്ഥ വ്യതിയാനം ലിംഗനീതിയുടെ പ്രശ്നം കൂടിയാണ്. പൊഴിയൂരിലെ ഈ പെൺമുഖങ്ങൾ നമുക്ക് നൽകുന്ന പാഠം ഇതാണ്. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് വെറുമൊരു മുദ്രാവാക്യമല്ല, അത് നമ്മുടെ സഹജീവികളുടെ അതിജീവനത്തിനുള്ള ഏകമാർഗമാണ്. ഈ തിരമാലകൾ ശാന്തമാകട്ടെ, ആ സ്ത്രീകളുടെ ജീവിതവും.

ഉപ്പുകാറ്റേറ്റ ഉടലുകൾ ചിത്രീകരണം സമാപിക്കുന്നു. രചന അനീഷ എ മെൻഡസ്, നിർവഹണം ഐശ്വര്യ, നിർവഹണ സഹായം അജിത അരവിന്ദ്.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ആനമയിൽ ഒട്ടകം എന്ന ചിത്രത്തിനു വേണ്ടി അനിൽ സൈൻ എഴുതി ശ്യാം രമേശ് ഈണം നൽകി ഒ യു ബഷീറും രേഷ്മ ജോണിയും പാടിയ ഗാനം.

മനുമഞ്ജിത്തിന്റെ വരികൾ, ഷാൻ റഹ്മാന്റെ ഈണം. വിധു പ്രതാപ്, രമ്യ, ഷാൻ റഹ്മാൻ എന്നിവർ പാടിയത് ചിത്രം അടിക്കപ്യാരി കൂട്ടമണി.

ഡാൻസ് ഡാൻസ് എന്ന ചിത്രത്തിൽ വിൽസൺ രാജ് പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ശശിധരൻ, സംഗീതം കെ പ്രകാശ്.

മേജർ ജോസഫിന്റെ സംഗീത സംവിധാനത്തിൽ മിൻമിനിയും കൌശിക് മേനോനും പാടിയ ഗാനം. ചിത്രം എൻട്രി. ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ.

ചിത്രം ചങ്സ്. അരുൺ ഗോപൻ, സിയ ഉൽ ഹക്ക്, കാവ്യ അജിത്, സംഗീത എന്നിവർ പാടിയത്. ഗാനരചന ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

നിഖിൽ പ്രഭയുടെ സംഗീത സംവിധാനത്തിൽ നജീം അർഷാദ് പാടിയ ഗാനം ചിത്രം ഡെഡ് ലൈൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഫിലിപ്പോസ് തത്തംപള്ളി.

ചിത്രം എന്നാലും ശരത്. പാടിയത് നിരഞ്ജ് സുരേഷ്, റിമി ടോമി. ഗാനരചന ഹരിനാരായണൻ, സംഗീതം ഔസേപ്പച്ചൻ.

0: ആകാശവാണി.
1: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
2: നമസ്കാരം. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
3: മിഷേൽ.
2: സ്ഥലം?
3: ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാ, ഇവിടെ വെള്ളയമ്പലം.
2: എന്ത് ചെയ്യാണ് ഇപ്പോ?
3: ഞാനിപ്പോ എം എ ഹിസ്റ്ററി പഠിക്കുക ചെന്നൈയിൽ.
2: ഇപ്പോ ഇവിടെ ലീവിന് വന്നാണോ?
3: ഇവിടെ ഞാൻ ആക്ച്വലി ഇന്റേൺഷിപ്പിന് വന്നേ. ഇവിടെ നേപ്പിയർ മ്യൂസിയത്തിൽ ഇന്റേൺഷിപ്പ് ചെയ്തോണ്ടിരിക്കുക.
2: ബി എ ഇവിടെ തന്നെയാണോ?
3: ബി എ ഞാൻ ആക്ച്വലി ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെയാ പഠിച്ചത്. എം എക്ക് വേണ്ടി ചെന്നൈ പോയതാ.
2: അപ്പോ എങ്ങനെയുണ്ട് ചെന്നൈ ലൈഫൊക്കെ?
3: ചെന്നൈ ലൈഫ് കൊള്ളാം. അവിടെ നല്ല ക്യാമ്പസ് ആണ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ല ഫ്രണ്ട്സും ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കൊള്ളാം. മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു ചെന്നൈ.
2: ചെന്നൈ എന്ന് പറയുമ്പോൾ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി ആണല്ലോ അല്ലേ?
3: അതെ അതെ, ട്രിവാൻഡ്രത്തേയും കാട്ടി കുറെ കൂടെ ഫാസ്റ്റ് പേസ്ഡാ.
2: അവിടുത്തെ ഫുഡ് ഒക്കെ എങ്ങനെയുണ്ട്?
3: ഫുഡ് ഏകദേശം നമ്മുടെ ആയിട്ട് കുറെ സിമിലർ ആണ്, കുറച്ച് ഡിഫറൻസേ ഉള്ളൂ, ചില സ്പൈസിന്റെ വ്യത്യാസം, പക്ഷെ ഏകദേശം നമ്മുടെ ഒക്കെ ഫുഡ് പോലെ തന്നെയാണ്.
2: നിങ്ങൾ എങ്ങനെ അവിടെ ഹോസ്റ്റലിൽ തന്നെയാണോ സ്വന്തമായിട്ട് കുക്ക് ചെയ്യോ എങ്ങനെയാണ്?
3: ഇല്ല ഇല്ല, കോളേജിന്റെ തന്നെ വിമൻസ് ഹോസ്റ്റൽ ഉണ്ട്, അവിടെ താമസിക്കുന്നത്. ഹോസ്റ്റലാണ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാം.
2: അവിടെ ഇപ്പോ ചെന്നൈയിലെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോയോ?
3: അവിടെ എഗ്മോറിന്റെ ആർക്കൈവ്സ് ഉണ്ട്, ആർക്കൈവ്സിൽ പോയിട്ടുണ്ട്. പിന്നെ രണ്ട് മൂന്ന് മോളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അവിടെ പോണ്ടി ബസാർ ഒക്കെ ഭയങ്കര ഫേമസ്, അത് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല.
2: അവിടെ ഈ ചെന്നൈ മറീന ബീച്ചിലൊക്കെ പോയോ?
3: അവിടെ ഞാൻ പോവാൻ പറ്റിയിട്ടില്ല ഇതുവരെ, അത് ഇനി അടുത്ത വർഷം നോക്കണം.
2: ചെന്നൈയിലെ ചൂടൊക്കെ എങ്ങനെയുണ്ട്?
3: ചൂട് ഇവിടെ ആയിട്ട് വലിയ വ്യത്യാസം ഇല്ല ആക്ച്വലി. ഇവിടെയും കാട്ടി കുറച്ചുകൂടെ ചൂടാണ് അവിടെ, പക്ഷെ അവിടെ ക്യാമ്പസിൽ കുറെ മരങ്ങൾ ഉള്ളതുകൊണ്ട് അതിന്റെ ഷെയ്ഡിൽ പോയിരിക്കാം.
2: അതിന്റെ ഒരു സമാധാനം ഉണ്ട് അല്ലേ?
3: അതെ അതെ.
2: കോളേജ് വൈബൊക്കെ എങ്ങനെയുണ്ട്?
3: വൈബ് നല്ലതാണ്. കോളേജ് സ്ട്രിക്റ്റ് ആണെങ്കിലും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് പൊതുവെ നല്ല റിലാക്സ്ഡ് ആണ്. ഇപ്പം ടീച്ചേഴ്സ് ഒക്കെ നമുക്ക് നല്ല ഫ്രീഡം ഉണ്ട് അവരായിട്ട് എന്ത് പറയാനാണേലും ഒക്കെ.
2: ഫ്രണ്ട്സ് ഒക്കെ ഒത്തിരി ഉണ്ടോ?
3: ഫ്രണ്ട്സ് ഒരു കുഞ്ഞു സർക്കിൾ ഓഫ് ഫ്രണ്ട്സ്, പക്ഷെ അവരായിട്ട് നല്ല ക്ലോസ് ആണ്.
2: അപ്പൊ നിങ്ങൾ ഇപ്പോ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോ ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് എന്തൊക്കെയാണ് പ്രോഗ്രാംസ് ഒക്കെ?
3: ഞങ്ങള് മോസ്റ്റ്ലി ക്യാമ്പസിന്റെ അകത്ത് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുകയാണെങ്കിലും. ഇപ്പൊ ഞങ്ങൾ ചില ദിവസമൊക്കെ ഞങ്ങൾ പിക്നിക് പ്ലാൻ ചെയ്യും. ക്യാമ്പസിന്റെ അകത്ത് തന്നെ കുറെ ഗ്രൗണ്ട്സ് ഉണ്ട്, അപ്പൊ ഞങ്ങൾ ഒരു ഗ്രൗണ്ടിൽ പോയിരുന്ന് കുറെ സ്നാക്സ് എല്ലാരും മേടിച്ച് അവിടെ തന്നെ ഇരുന്ന് സൺസെറ്റ് ഒക്കെ കണ്ടിരിക്കും. മെയിനായിട്ട് അതാ പരിപാടി.
2: അടിപൊളിയാണ്,
3: അടിപൊളിയാണ്.
2: ആരൊക്കെ ഉണ്ട് വീട്ടില്?
3: വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഒരു ചേട്ടനുണ്ട്, മൂത്ത ചേട്ടനാ, കല്യാണം കഴിച്ചു, ഇപ്പൊ രണ്ട് പിള്ളേരൊക്കെ ആയി.
2: പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന ആളാണോ?
3: അതെ, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്.
2: പാടുന്ന ആളാണോ?
3: അയ്യോ അതൊട്ടുമല്ല, പാട്ട് പാടാൻ അറിയില്ല, കേൾക്കാൻ ഇഷ്ടം.
2: കൂടുതലും ഇപ്പോ എങ്ങനെയുള്ള പാട്ടുകളൊക്കെയാണ് കേൾക്കാറ്?
3: അതേ മൂഡ് അനുസരിച്ചിരിക്കും ആക്ച്വലി. ഇപ്പം നമ്മൾ ഓരോ സിനിമകൾ ഇറങ്ങുമ്പോൾ അതിന്റെ പാട്ട് കേട്ട് ഇടയ്ക്ക് സിനിമാ പാട്ടായിരിക്കും, പിന്നെ ഇടയ്ക്ക് ഹോളിവുഡ് പോപ്പ് മ്യൂസിക് ആയിരിക്കും, അങ്ങനെ പിന്നെ ഇടയ്ക്ക് ക്രിസ്ത്യൻ മ്യൂസിക് ആയിരിക്കും. അത് ഓരോ ദിവസത്തെ വൈബ് അനുസരിച്ച്.
2: എല്ലാത്തരം പാട്ടുകളും കേൾക്കും അല്ലേ?
3: അതെ അതെ കേൾക്കും, ഒരുവിധം.
2: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഒരു പാട്ട് ചോദിച്ചല്ലേ പറയാം.
3: നീ എൻ വെണ്ണില്ല എന്നും പറഞ്ഞൊരു പാട്ടുണ്ട് നമ്മുടെ കസിൻ സിനിമയ്ക്കകത്ത്, ആ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്,
2: കേൾക്കാൻ നല്ല രസമുള്ള ഒരു പാട്ടാണ്.
3: അതെ അതെ, എത്ര കേട്ടാലും മടുക്കാത്ത ഒരു പാട്ടായിട്ട്.
2: ഗാനം കേൾക്കാം, വളരെ നന്ദി.
3: താങ്ക് യു.

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്ത് തിരികെയാണ്. പേരെന്താ?
1: എന്റെ പേര് ലക്ഷ്മണൻ.
0: സ്ഥലം
1: കണ്ണൂർ.
0: അപ്പോ ഇങ്ങനെ തിരുവനന്തപുരം കാണാൻ വന്നതാണോ?
1: അതെ.
0: എത്ര പേരുണ്ട് നിങ്ങളുടെ ടീമില്?
1: ഞങ്ങൾ രണ്ടുപേരും, അച്ഛനും മോനും.
0: എത്ര ദിവസമായി ഇവിടെ വന്നിട്ട്?
1: ഇവിടെ ഇപ്പം 2 ദിവസമായി.
0: തിരുവനന്തപുരത്ത് എവിടെയൊക്കെ കണ്ടു?
1: ആഴിമല കണ്ടു, കോവളം ബീച്ച് കണ്ടു, പത്മനാഭസ്വാമി ക്ഷേത്രം കണ്ടു, ഇപ്പോൾ മ്യൂസിയം, സൂ, അങ്ങനെ
0: ഓരോ സ്ഥലങ്ങളായി ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
1: അതെ.
0: അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ തിരുവനന്തപുരം?
1: അടിപൊളി.
0: ഇനി എവിടെയൊക്കെ പോകാനാണ് പ്ലാനൊക്കെ?
1: ഇനിയിപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്.
0: ഇന്നും കൂടെ ഉള്ളൂ?
1: ഇന്നും കൂടെ ഉള്ളൂ.
0: കണ്ണൂർ എവിടെയാണ്?
1: കണ്ണൂർ തളിപ്പറമ്പ് എന്ന് പറയും, രാജരാജ അമ്പലത്തിൻ്റെ അടുത്തവർ.
0: അവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ?
1: സുഖം തന്നെ, കുഴപ്പമില്ല.
0: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: വീട്ടിൽ ഭാര്യയുണ്ട്, 2 മക്കള്, ഞാൻ.
0: മക്കളൊക്കെ എന്ത് ചെയ്യണം?
1: മക്കൾ ഒരാൾ ചാർട്ടർ അക്കൗണ്ടൻ്റാണ്, ഒരാൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, അമ്മ ടീച്ചറാണ്, ഞാൻ ടെക്നീഷ്യനായിരുന്നു, VRS എടുത്തു.
0: വിശ്രമ ജീവിതം അങ്ങനെ അടിപൊളിയായിട്ട് പോകാം.
1: അതെ അതെ.
0: ഇപ്പോൾ ധാരാളം സമയം കിട്ടുമായിരിക്കും അല്ലേ?
1: അതെ.
0: വേറെ ഇപ്പോൾ എന്തെങ്കിലും കൃഷിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: ചെയ്യുന്നുണ്ട്, നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള
0: പച്ചക്കറികളൊക്കെ. സിനിമകളൊക്കെ കാണാൻ ഇഷ്ടമാണ്?
1: ആ, സിനിമകളൊക്കെ കാണാൻ ഇഷ്ടമാണ്.
0: നിങ്ങളെല്ലാം ഫാമിലി ആയിട്ട് പോയി. ഇപ്പോൾ അവസാനം കണ്ട ഒരു സിനിമ ഏതാ?
1: അവസാനം കണ്ട സിനിമ അത് വാഴ കണ്ടിരുന്നു, പിന്നെ പേറ്റേറ്റ് കണ്ടു.
0: സിനിമകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബമാണ്.
1: അതെ അതെ.
0: കോമഡി സിനിമകളാണോ കുടുംബ ചിത്രങ്ങളാണോ?
1: കുടുംബ ചിത്രങ്ങളും ഇഷ്ടം, പിന്നെ കോമഡിയും ഇഷ്ടമാണ്.
0: അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു നടനും നടിയൊക്കെ ചോദിച്ചാൽ?
1: മോഹൻലാലിന് ഇഷ്ടമാണ്, പിന്നെ ശോഭനും ഇഷ്ടമായിരുന്നു.
0: മലയാളികൾ എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പോയാണ് മോഹൻലാൽ ശോഭന.
1: അതെ.
0: പാട്ടുകളോടൊക്കെ എങ്ങനെയാണ്?
1: പാട്ടുകൾ എനിക്ക് പഴയ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്.
0: പാടുന്ന ആളാണോ?
1: ഞാൻ പാടാറില്ല.
0: രണ്ടുപേരും ശ്രമിച്ചു നോക്കിയാലോ?
1: പാടാൻ എനിക്കറിയില്ല.
0: പഴയ പാട്ടുകളുടെ ആരാധകനാണ്?
1: അതെ.
0: എന്താണ് ഈ പഴയ പാട്ടുകളോടൊരു ഇഷ്ടം തോന്നാൻ? അതിൽ കാണുന്ന ഒരു പ്രത്യേകത എന്താണ്?
1: അതിൻ്റെ നല്ലൊരു മ്യൂസിക്കായിരുന്നു, പിന്നെ കേൾക്കാൻ നല്ലൊരു മനസ്സിന് നല്ല ഉന്മേഷം കിട്ടുന്ന പാട്ടുകളാണ്. അതുകൊണ്ടാണ് പഴയ പാട്ടുകൾ
0: നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകളാണ് അല്ലേ?
1: അതെ.
0: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: 1000 പാദസ്വരങ്ങൾ നദിയിലെ സോങ്.
0: ഒരു എവർഗ്രീൻ ഹിറ്റ് സോങ് ആണല്ലേ?
1: കുടുംബത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം.
0: അപ്പോൾ നമുക്ക് ഈ മനോഹര ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: ഓക്കെ, താങ്ക് യു.

0: നമസ്കാരം. വെള്ളി വെളിച്ചത്തിൽ നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താണ്?
1: ഹായ്, എന്റെ പേര് ബ്ലസി പോൾ. ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. പഠിക്കുന്നത് കോട്ടയത്താണ്, സിഎംഎസ് കോളേജിൽ പഠിക്കുന്നു.
0: കേരളത്തിലെ ആദ്യത്തെ കോളേജാണ് അല്ലേ?
1: അതെ അതെ.
0: അപ്പോ എന്തൊക്കെയാണ് സിഎംഎസ് കോളേജിന്റെ വിശേഷങ്ങൾ?
1: സിഎംഎസ് കോളേജിന്റെ പഠിത്തത്തിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഭയങ്കര മികച്ചു നിൽക്കുന്ന ഒരു കോളേജാണ്. പിന്നെ അല്ലാണ്ട് ക്യാമ്പസ് ഒക്കെ ആണെങ്കിലും അടിപൊളിയാണ്. നമുക്ക് പഠിക്കാനും എല്ലാത്തിനും പറ്റിയൊരു സ്ഥലമാണ് സിഎംഎസ് കോളേജ് എന്ന് പറയുന്നത്.
0: ഇടുക്കിയിൽ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ?
1: ഇടുക്കിയിൽ നമുക്ക് ഇഷ്ടംപോലെ കാണാനുണ്ട്, കുന്നുകളും അതുപോലെ.
0: കാരണം വളരെ മനോഹരമായ ഒരു പ്രദേശമാണല്ലോ.
1: അതെ അതെ.
0: എവിടെയാണ് കറക്റ്റ് സ്ഥലം?
1: ഇടുക്കി കഞ്ഞിക്കുഴി എന്ന് പറയും.
0: ഇടുക്കി ഡാമിലൊക്കെ പോയിട്ടുണ്ടോ?
1: ഓ, പോയിട്ടുണ്ട്. ഒത്തിരി പ്രാവശ്യമൊന്നും പോയിട്ടില്ല, എന്നാ പോയിട്ടുണ്ട്. പിന്നെ മൂന്നാറൊക്കെ പോയിട്ടുണ്ട്, അങ്ങനെ വാഗമൺ.
0: എല്ലാം അവിടെ നിന്ന് നമുക്ക് പോകാൻ എളുപ്പമാണ് അല്ലേ?
1: ആ, എളുപ്പമാണ്.
0: തിരുവനന്തപുരത്ത് എന്താണ് ചെയ്യുന്നത്?
1: തിരുവനന്തപുരത്ത് ഇപ്പോൾ ഞങ്ങളുടെ പഠിത്തത്തിന്റെ ഭാഗമായിട്ട് ഇന്റേൺഷിപ്പ് ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ തിരുവനന്തപുരം നേപ്പിയർ മ്യൂസിയത്തിൽ വന്നിരിക്കുകയാണ്.
0: ഏത് വിഷയമാണ് പഠിക്കുന്നത്?
1: ഞാൻ ഹിസ്റ്ററിയാണ് പഠിക്കുന്നത്. ഹിസ്റ്ററി സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്, ഇപ്പോൾ തേർഡ് ഇയറിലേക്ക് കയറി.
0: ഹിസ്റ്ററിയൊക്കെ പഠിച്ചു വന്നപ്പോൾ എങ്ങനെയുണ്ട്?
1: വളരെ മികച്ചതാണ്. അത് ഞാൻ എക്കണോമിക്സ് ആയിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് പഠിക്കാൻ പാടായതുകൊണ്ട് ഹിസ്റ്ററിയിലേക്ക് നേരെ അങ്ങ് മാറി. ഇപ്പോൾ എളുപ്പമാണ്, കുഴപ്പമില്ല, പഠിക്കാൻ പറ്റുന്നുണ്ട്.
0: ഈ കോഴ്സിന് ശേഷം എന്താണ് ഭാവി ലക്ഷ്യം?
1: ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ബി എഡ് പഠിക്കണമെന്നാണ്. ടീച്ചിങ് ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഹിസ്റ്ററി കഴിഞ്ഞിട്ട് നേരെ ബി എഡ് എടുത്ത് പഠിച്ച് അങ്ങനെ പോകാനാണ് ഇഷ്ടം.
0: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഞങ്ങൾ നാല് പെമ്മക്കളാണ്. മൂത്ത ചേച്ചിമാരാണ്.
0: അവരൊക്കെ എന്ത് ചെയ്യാണ്?
1: മൂന്ന് പേരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവര് ഓരോ സ്ഥലത്തൊക്കെ സെറ്റിൽഡ് ആണ്. പിള്ളേരുണ്ട്.
0: ഈ പഠനത്തിന്റെ ഇടയിൽ ഇപ്പോൾ ഒഴിവ് സമയം കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസൊക്കെ?
1: ഒഴിവ് സമയം കിട്ടുമ്പോഴത്തേക്കും ഫ്രണ്ട്സിൻ്റെ കൂടെ പോകും, ഓരോ സ്ഥലങ്ങളൊക്കെ പോകും. പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നല്ല പാട്ടൊക്കെ കേൾക്കും, അതൊക്കെ തന്നെ.
0: ഇങ്ങനെ പാട്ടൊക്കെ കേട്ടെങ്കിൽ പിന്നെ എന്ത് രസമല്ലേ?
1: അതെ അതെ.
0: യാത്രകളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്?
1: ആ, യാത്രയൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്.
0: ദൂരയാത്രകൾ എവിടെയും ചെയ്തിട്ടുണ്ടോ?
1: ദൂരെ അങ്ങനെ ഒത്തിരി ദൂരേക്കൊന്നും പോയിട്ടില്ല. അടുത്തുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ പോയിട്ട് കണ്ടിട്ടൊക്കെ ഉണ്ട്.
0: ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നപ്പോൾ എങ്ങനെയുണ്ട്?
1: തിരുവനന്തപുരത്ത് വന്നപ്പോൾ എനിക്ക് കോട്ടയത്തിലെങ്കിലും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് തിരുവനന്തപുരത്താണ്. കാരണം ഇവിടെ കാണാൻ നല്ല കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഇവിടെയാണ്.
0: പാടുന്ന ആളാണോ?
1: അല്ല അല്ല.
0: നമുക്ക് രണ്ടുപേരും ശ്രമിച്ചു നോക്കിയാലോ?
1: വേണ്ട വേണ്ട വേണ്ട.
0: ഇന്ന് പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് മൺചിത്രത്താഴ് നമ്മുടെ എല്ലാം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതിലത്തെ വരുവാനില്ലാരും എന്ന് പറയുന്ന സോങ് ഭയങ്കര ഇഷ്ടമാണ്.
0: മണിച്ചിത്രത്താഴ് എത്ര തവണ കണ്ടിട്ടുണ്ട്?
1: കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്.
0: പിന്നെ പിന്നെ കണ്ടാലും മടുക്കാത്തൊരു സിനിമയാണല്ലേ?
1: അതെ അതെ. തമാശയ്ക്ക് തമാശ എല്ലാം ഉണ്ട് അതിനകത്ത്, എത്ര കണ്ടാലും മടുക്കത്തില്ല.
0: അപ്പൊ നമുക്ക് ഈ മനോഹര ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു.

0: നമസ്കാരം. പേരെന്താണ്?
1: രജിത.
0: സ്ഥലം?
1: ഇപ്പം തിരുവനന്തപുരം ആണ്. ഞാൻ കോട്ടയംകാരിയാണ്.
0: തിരുവനന്തപുരത്ത് എന്താണ് ചെയ്യുന്നത്?
1: ഹസ്ബൻഡ് ISROയിലാണ് വർക്ക് ചെയ്യുന്നത്. അത് കാരണം ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. ഞാൻ അക്കാഡമിക് കൗൺസിലറാണ്. ഞാൻ UK ബേസ്ഡ് കമ്പനിയിൽ ഒരു സ്റ്റുഡന്റ് മെന്ററും കൗൺസിലറും ഒക്കെയാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാണ്.
0: എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
1: ജോലി നല്ല രീതിയിൽ പോകുന്നു. ഇപ്പം വർക്ക് ഫ്രം ഹോം എടുത്ത് വീട്ടിൽ തന്നെയാണ്. ഇടയ്ക്ക് ഓഫീസിൽ പോയാൽ മതി. ഓഫീസ് വരുന്ന കൊച്ചിയിലാണ്, മെയിൻ ഓഫീസ് വരുന്ന ലണ്ടനിലാണ്.
0: അപ്പോൾ ഇനി അങ്ങോട്ടൊക്കെ പോകാനൊരു സാധ്യത ഉണ്ടോ?
1: തീർച്ചയായിട്ടും പോകാൻ വേണ്ടി തന്നെയാണ്.
0: അപ്പോൾ അതിനുള്ളൊരു പ്ലാനിങ്ങിലാണ്?
1: പ്ലാനിങ്ങിലാണ്.
0: അപ്പോൾ IELTS ഒക്കെ?
1: ഇല്ല, പ്രിപ്പറേഷൻ ഉണ്ട്. കൂടുതൽ വീട്ടിലിരുന്ന് തന്നെയാണ് നോക്കുന്നത്. അതിന് വേണ്ടി യൂട്യൂബുകളും അങ്ങനെയുള്ള ഓരോ ഇത് നോക്കിയാണ് പഠിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കാര്യമായിട്ടൊരു കോച്ചിങ്ങിലേക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലൊക്കെ തന്നെയാണ്.
0: ഈ IELTS എടുക്കാൻ എങ്ങനെ താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ, എങ്ങനെ എളുപ്പമാണോ കുറച്ച് പാടാണോ കിട്ടാനൊക്കെ?
1: കുറച്ച് ടഫാണ്. നന്നായിട്ട് തന്നെ നമ്മൾ ട്രൈ ചെയ്താൽ മാത്രമേ കിട്ടാൻ പറ്റുള്ളൂ.
0: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: വീട്ടിൽ ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ.
0: ഒഴിവ് സമയം കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഒക്കെ?
1: ഒഴിവ് സമയങ്ങളിൽ കൂടുതലും യാത്ര ചെയ്യുക, കൂടുതലും ഈ മ്യൂസിയത്തിൽ വന്നിരിക്കുകയും കൂടുതൽ വായനയിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
0: ഇനി പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു ഡ്രീം പ്ലേസ് എന്നൊക്കെ പറയുന്ന പോലെ?
1: എനിക്ക് ഇന്ത്യ മുഴുവൻ ഒന്ന് ട്രിപ്പ് പോകണം, പിന്നെ യൂറോപ്പൊക്കെ കാണണം എന്ന് ആഗ്രഹമുണ്ട്. അതെല്ലാം ഭാവിയിൽ നടക്കണം. അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷനിലൊക്കെയാണ്.
0: നടക്കട്ടെ ആഗ്രഹം പോലെ.
1: ഓക്കെ, താങ്ക് യു.
0: ഇന്ന് പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് പൂക്കൾ പനിനീർ പൂക്കൾ എന്നുള്ള പാട്ടാണ് കേൾക്കേണ്ടത്.
0: ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിലെ ഗാനമാണല്ലേ?
1: അതെ അതെ, ജെറി അമൽദേവിന്റെ സംഗീതത്തിൽ.
0: യേശുദാസും വാണി ജയറാം പാടിയൊരു മനോഹര ഗാനം. നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: ഓക്കെ, താങ്ക് യു.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തു മാധവൻ മറുപടി നൽകുന്നു. ഇതിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9495563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കൽക്കട്ട ന്യൂസ് എന്ന ചിത്രത്തിനുവേണ്ടി വയലാർ ശരത്ചന്ദ്ര വർമ്മ എഴുതി, ദേവ് ജ്യോതി മിശ്ര ഈണം നൽകി, കെ എസ് ചിത്രയും മധു ബാലകൃഷ്ണനും പാടിയത്.

ചിത്രം പ്രേമാഭിഷേകം. പഠിത് യേശുദാസും വാണി ജയറാമും. ഗാനരചന പൂച്ചൽ ഖാദർ. സംഗീതം ഗംഗൈ അമരൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: ഇയം ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം. ഇതാനീം സംസ്കൃത കാര്യക്രമ ഭവതി. അദ്യതന സംസ്കൃത കാര്യക്രമേ സംസ്ഥാന കലോത്സവേ പ്രഥമശ്രേണി പ്രാപ്താഹ വിവിധ സ്പർദ്ധാഹ അവതാര്യന്തേ. പ്രഥമം വയം ഏകം അഷ്ടപദീ ശൃണുമഹ. സുപ്രീത പീതാംബരം ഇതി സർഗാത് കിസലയ ശയനം ഇതി അഷ്ടപദീ പ്രസ്തൗതി ഗൗതം എ അരുൺ.

ലവ പ്രസവ ശയനേ നിക്ഷിപ്തക്ഷീ വാച ഹരിപ്രിയാ.

ഇതാനീം ഉപന്യാസരചനാ പ്രതിയോഗിതായാം സുലിഖിതം ഭാരതീയ വിജ്ഞാന പരമ്പര സംസ്കൃത ഭാഷാച്ച ഇതി വിഷയമധികൃത്യ പ്രഭാഷണം പ്രസ്തൗ

0: ദി അപർണ എസ് പൈ.
1: ഭാരതീയ വിജ്ഞാന പരമ്പര സംസ്കൃത ഭാഷാ ച ആധുനികീകരണസ്യ ഔദ്യോഗികീകരണസ്യ വിജ്ഞാന വിസ്ഫോടസ്യ ച അസ്മിൻ യുഗേ അസ്മാകം ഭാരതദേശ വിശ്വമണ്ഡലെ അഗ്രഗണ്യം സ്ഥാനം ഭജതി. അസ്യ പ്രഗതേഹ മുഖ്യ കാരണം തു അത്രത്യാഹ കർമ്മോന്മുഖാഹ യുവാനഹ മേധാവിനഹ ഛാത്രാശ്ച സന്തി. അദ്യ വൈയക്തിക ആരോഗ്യശാസ്ത്ര സാങ്കേതിക സമ്പത്തി മണ്ഡലേഷു ഭാരതീയാഹ സ്വകീയ മുദ്രാം അങ്കയന്തി. അയം ഭാരതദേശ വേദാന്ത പണ്ഡിതാനാം ശാസ്ത്ര പാരംഗതാനാം തത്വചിന്തകാനാം ച ജന്മന പാവനഃ അസ്തി. മാതാ ഭൂമിഹി പുത്രോഹം പൃഥിവ്യാഹ ഇതി വേദസൂക്തി മനുസൃത്യ അസ്മത് പൂർവജാഹ ഇമാം വസുന്ധരാം മാതൃരൂപേണ പൂജിതവന്തഃ. അസ്മാകം മഹത്തര ആശയ സംഹിതാം ജീവനശൈലീം ച വീക്ഷ്യ പാശ്ചാത്യ ജഗത് അഭി വിസ്മയേന സ്തബ്ധം ഭവതി. കിന്തു അദ്യ കിം ജായമാനമസ്തി ദുർദൈവേന അദ്യതനീ യുവ പരമ്പര സുഖഭോഗാനാം ആഡംബര വസ്തൂനാം പാശ്ചാത്യ സംസ്കാരാണാം ച അന്തവാഹനം കരോതി. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാതപി ഗരീയസി ഇതി കാലജയീ വചനം വിസ്മൃത്യ തേ പാശ്ചാത്യ മരീചികായാഹ പൃഷ്ടതഃ ധാവന്തി. സ്വീയാം സമൃദ്ധാം ഭാരതീയ വിജ്ഞാന പരമ്പരാം വിസ്മൃത്യ ഏവ ഏഷഃ പ്രമാദഃ ഭവതി. സാമാജിക പരിവർത്തനം അദ്യതന സമാജേ കാണിച്ചന ദുഃഖദ ദൃശ്യാണി വയം പശ്യാമഃ. കേചന ഛാത്രാഃ യുവാനശ്ച ഉന്മാദക വസ്തൂനാം വ്യസനേ നിമഗ്നാഃ സന്തി. ഏതേന ന കേവലം തേഷാം ആരോഗ്യം നശ്യതി അപിതു പാരിവാരികം സൗഖ്യം മാനസികോല്ലാസഃ ഉജ്ജ്വല ഭവിഷ്യം ച അപഹൃതം ഭവതി. അസ്മാകം പ്രഥമ പ്രധാനമന്ത്രിണ ജവഹർലാൽ നെഹ്റു മഹോദയേന ഉക്തം യത് ഭാരതസ്യ ഉന്നതിഹ് സ്ത്രീണാം യുവാനാം ച സാമാജിക ആർത്ഥിക പ്രഗതൌ നിഹിത അസ്തി ഇതി. ഏതാദൃശീം കുപ്രവൃത്തിം നിവാരയിതും പുസ്തക പഠനം കലാക്രീഡാ കൗശലാനാം വികാസഃ സർഗാത്മക കാര്യാണി ച ആവശ്യകാനി. സാഹിത്യം തു കേവലം മനോരഞ്ജനായ ന അപിതു സമാജ പരിവർത്തനായ മഹൗഷധം ഭവതി. യഥാ വയം സാഹിത്യസ്യ ചർച്ചം കുർമഃ തദാ അസ്മാകം മനസി ആദിഭാഷായാഹ സംസ്കൃതസ്യ സ്മരണം സ്വാഭാവികം. സംസ്കൃതം നാമ ദൈവീ വാക്ക് ഇതി പ്രസിദ്ധം. ഇയം ഭാഷ അമരവാണി ഗീർവാണ ഭാരതി ഇതി ച നാനാ നാമാഭിഃ വിശ്വസ്മിൻ പ്രതിഥ അസ്തി. അസ്യാം ഏവ ഭാഷായാം അസ്മാകം വിജ്ഞാന പരമ്പര നിഹിത അസ്തി. വിജ്ഞാന പരമ്പര അസ്മാകം രാഷ്ട്രസ്യ പ്രഗതേഹ മൂലസ്തംഭഃ അസ്മാകം സംസ്കൃതിഹി അതുല പൈതൃകത ച അസ്തി. ഗണിത ജ്യോതിഷ സാഹിത്യ വാസ്തു ശില്പകലാ മണ്ഡലേഷു അസ്മാകം പൂർവജാഹ വിശ്വഗുരവഹ ആസൻ. വിജ്ഞാനക്ഷേത്രേ ദൃഷ്ടിം പാദയാമഹ ചേത് ആര്യഭടസ്യ ആര്യഭടീയം ഭാസ്കരാചാര്യസ്യ ലീലാവതി വരാഹമിഹിരസ്യ ബൃഹത് സംഹിത ഇത്യാദയഃ കാലജയിനഃ ഗ്രന്ഥാഃ അദ്യാപി അസ്മാൻ മാർഗദർശയന്തി. ശൂന്യസ്യ ആവിഷ്കാരേണ വിശ്വം വിസ്മിതം കൃതവാൻ ആര്യഭടഃ ഭാരതീയ ഗണിതശാസ്ത്രസ്യ ജനകഃ ഇതി ഖ്യാതഃ അസ്തി. അതഃ സംസ്കൃതം കേവലം ഭാഷാ ന അപിതു ഭാരതസ്യ പ്രാണഭൂത ജീവധാര അസ്തി. ആധുനിക വൈജ്ഞാനിക ചിന്തനം ഇയം ഭാഷ അദ്യാപി ഭാരതീയാനാം ഹൃദയേഷു അമൃതവാഹിനി ഇവ പ്രവഹതി. അദ്യതന സാങ്കേതിക യുഗേപി അസ്യാഹ മഹത്വം സ്വീകൃതം അസ്തി. വിശ്വപ്രസിദ്ധ നാസ സദൃശീ സംസ്ഥ അപ്പി ശോധകാര്യേഷു കഥയതി യത് സംഗണകതന്ത്രാംശ്ചേ കൃതേ സംസ്കൃതം ഭാഷാശാസ്ത്രദൃഷ്ട്യ അത്യന്തം യോഗ്യ ഭാഷ ഇതി. പര്യാവരണം നാരീ സുരക്ഷാ ച വിദ്യാ ദദാതി വിനയം ഇതി അസ്മാകം ധേയവാക്യം. പര്യാവരണ രക്ഷണസ്യ വിഷയെ അസ്മാകം പൂർവജാനാം ദൃഷ്ടിഹി അതീവ വൈജ്ഞാനികീ ആസീത്. മത്സ്യപുരാണേ ഉക്തം ദശകൂപ സമവാപി ദശവാപി സമോഹ്രദഃ ദശഹ്രദ സമപുത്രഃ ദശപുത്ര സമോദ്രുമഃ. അനേന ജ്ഞായതെ യത് അസ്മാകം പൂർവജാഃ വൃക്ഷാൻ പുത്രരൂപേണ പരിപാലിതവന്തഃ. തഥൈവ സമാജസ്യ ആധാരഭൂതായാഃ നാര്യാഃ വിഷയെ കുത്രചിത് ഉക്തം യത്ര നാര്യസ്തു പൂജ്യന്തി രമന്തി തത്ര ദേവതാഃ ഇതി. അസ്മാകം പ്രിയം കേരള സംസ്ഥാനമപി ശിക്ഷ കല ആരോഗ്യ സാങ്കേതിക മണ്ഡലേഷു അദ്യ വിശ്വപടലേ അഗ്രഗണ്യം വർത്തതേ. ആദിശങ്കരാചാര്യഃ മേൽപത്തൂർ നാരായണ ഭട്ടപാദഃ ഗണിതശാസ്ത്രജ്ഞഃ സംഗമഗ്രാമ മാധവഃ ഇത്യാദയഃ മഹാന്തഃ അസ്മാകം ഗൗരവം. ഏതേഷാം സർവേഷാം ജ്ഞാനസ്യ ആധാരഃ സംസ്കൃതഭാഷ ഏവ ആസീത്. അതഃ ഉപസംഹാരേ അഹം വദാമി സംസ്കൃതം ന കേവലം ഭാഷ അപിതു സാ അസ്മാകം ഭവിഷ്യസ്യ ആധാരശില അസ്തി. യഥാ വയം സ്വകീയം പൈതൃകം വിജ്ഞാനം സംസ്കൃതമാധ്യമേന ജാനീമഃ

0: ഏവ വയം പൂർണ്ണ രൂപേണ ഉന്നതാഹ ഭവിഷ്യാമഃ. സർവേ ഭവന്തു സുഖിനഃ ഇതി ഉദാത്ത ഭാവം അംഗീകൃത്യ വയം സർവേ ഭാരതസ്യ ഏതാം മഹതീ ജ്ഞാന പരമ്പരാം സംരക്ഷാമഃ. ധന്യവാദഃ.
1: ഏതാവത് പര്യന്തം ഭവദ്ഭിഃ ശ്രുതം സംസ്ഥാന കലോത്സവേ പ്രഥമശ്രേണീം പ്രാപ്താനാം വിവിധ സ്പർദ്ധാനാം അവതരണം സംസ്കൃത കാര്യക്രമഃ സമാപ്തഃ. ധന്യവാദഃ.
2: ഈ ശനിയാഴ്ച എൽ ഇ ഡി ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: എൽ ഇ ഡി ടിവി വാങ്ങുമ്പോൾ 6000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 രൂപ വരെ ക്യാഷ് ബാക്കും.
2: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
4: ആകാശവാണി ഇപ്പോൾ
5: പാട്ടുകളം. പാട്ടുകളത്തിൽ ഇന്ന് തോറ്റം പാട്ട് അവതരിപ്പിക്കുന്നത് ആർ മധുകുമാരൻ നായരും സംഘവും.

പാട്ടുകളത്തിൽ ഇന്ന് തോറ്റം പാട്ട് അവതരിപ്പിച്ചത് ആർ മധുകുമാരൻ നായരും സംഘവും. പങ്കെടുത്തവർ സുരേന്ദ്രൻ നായർ എം, അനീഷ് എം എസ്, കിഷോർ എ ജെ.

മൊഴിയുറവകൾ. മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് MG രാധാകൃഷ്ണൻ സംഗീതം നൽകി. S. ജാനകി പാടിയ ഗാനം, ചിത്രം ചാമരം.

0: ആകാശവാണി ഇപ്പോൾ കേൾക്കാം.
1: ഭക്തിഗാനങ്ങൾ അവതരിപ്പിക്കുന്നത് എസ് സരസ്വതി. ആദ്യഗാനം ഏകരതനം വാരണവദനം.

ആകാശവാണി ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ, 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും, മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും, ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി, 8 മണിക്ക് നാടകം പെയ്ത്ത് 1 ഭാഗം, രചന ആദിത് കൃഷ്ണാസി, സംവിധാനം റൂബി ബാബു, ശബ്ദം നൽകുന്നവർ അജ്മൽ ദേവദത്തൻ, നിതീഷ് ധർമ്മരാജൻ, ഷാഹിനാസ് അബ്ദുൾ സമദ്, ഷീബ കെ നായർ, ശിൽപ പി പ്രസാദ്, ഗ്രീറ്റ യൂജിൻ, ജയന്തി കൃഷ്ണ തുടങ്ങിയവർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജന, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 കായിക ലോകം, ഇതിൽ ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലൂടെ പ്രത്യേക പരിപാടി, രചന അജ്മൽ എൻ എസ്, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി, ചങ്ങനാശ്ശേരി സി പി മാധവൻ നമ്പൂതിരി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, തിരുവിഴ വിജു എസ് ആനന്ദ് വയലിൻ, കോട്ടയം ജി സന്തോഷ് കുമാർ മൃദംഗം, വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഖടം, 11:00 സ്പോട്ടൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ, 11:15 മുതൽ രാവിലെ 5:48 വരെ എഫ് എം ഗോൾഡ് ഡൽഹി റിലേ. ഇനി നാളെ രാവിലെ 5:55 സുഭാഷിതം, സ്വാമി മുനിനാരായണ പ്രസാദ് അവതരിപ്പിച്ചത്, 6:00 ഉഷമലരി, സി ജെ മണ്ണുമൂടി എഴുതിയ ഞാവൽപ്പഴങ്ങൾ എന്ന കവിത ആലാപനം വിഷ്ണു പ്രദീപ്, 6:10 അറിയിപ്പുകൾ, 6:15 ഉദയഗീതം ഉണ്ണിമേനോൻ പാടിയത്, 6:30 പ്രഭാതപേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 പുലർവേട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ നിന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 27 ഭാഗം, 8:35 സ്മൃതിമധുരം, 8:45 ഗീതം സംഗീതം ലളിത സംഗീത പാഠം, രചന ദേവദാസ് ചിങ്ങോലി, സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ ആനന്ദ് വർമ്മ, പഠിക്കുന്നത് ആര്യ എം ജി, 9:00 ഓർമ്മച്ചെപ്പ്, 10:00 എഴുത്തുപെട്ടി, 10:20 നിയമരംഗം, വനസംരക്ഷണ നിയമം 1980 അഡ്വക്കേറ്റ് ഡോക്ടർ അരുണ ബി കെ സംസാരിക്കുന്നു, 10:30 ചലച്ചിത്രഗാനങ്ങൾ, 11:00 ബാലലോകം, തിരുവനന്തപുരം നെടുമങ്ങാട് അമൃതകൈരളി വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ, 11:30 എന്തരോ മഹാനുഭാവലു മൺമറങ്ങിയ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി, ഇതിൽ പഴനി സുബ്രഹ്മണ്യപിള്ള 2 ഭാഗം, 12:00 ഏകധാര ലളിത സംഗീത പരിപാടി, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര മോഹാലസ്യം അറിയേണ്ട കാര്യങ്ങൾ, ഡോക്ടർ പ്രദീപ് കിടങ്ങൂർ സംസാരിക്കുന്നു, 12:50 വാർത്തകൾ, 1:00 രഞ്ജിനി, 2:30 സ്പൈസ് സ്പോൺസർഡ് പരിപാടി, 2:45 ഹരിതവാണി കിളിക്കൊഞ്ചൽ പക്ഷികളെക്കുറിച്ചുള്ള ഒരു പ്രക്ഷേപണ പരമ്പര ചെമ്പൻപാടി, 3:00 ചലച്ചിത്രഗാനങ്ങൾ, 4:00 സായന്തനം ഡോക്ടർ കണ്ണൻ കന്നീറ്റി പങ്കെടുക്കുന്നു, 4:30 സൺഡേ സെലക്ഷൻസ്, 5:00 മൊഴിയുറവകൾ, സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത അനുഭവത്തെക്കുറിച്ചും ജയിൽവാസത്തെക്കുറിച്ചും മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ പങ്കുവച്ച സ്മരണകൾ, 5:30 ചലച്ചിത്രഗാനങ്ങൾ, 5:45 ഭക്തിഗാനങ്ങൾ എസ് വാഷിംഗ്ടണും സംഘവും പാടിയത്, 5:55 അറിയിപ്പുകൾ, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 വയലും വീടും, ഇതിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും, ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി, ഇതിൽ ഷഹസാദ് അവതരിപ്പിക്കുന്ന കഥ, അശ്വതി ധന്യ അവതരിപ്പിക്കുന്ന കവിത, 8:00 നാട്ടുചിന്ത, പെരുമൺ സജീവ് കുമാറും സംഘവും അവതരിപ്പിക്കുന്ന നാടൻപാട്ടുകൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 പണ്ട്, 9:30 അക്ഷര സൌരഭം, നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ ജി ആർ ഇന്ദുഗോപനുമായി അഭിമുഖം ആദ്യഭാഗം, 10:00 രവിവാസരിയ അഖിൽ ഭാരതീയ സംഗീത് സഭ, ഹരിശങ്കർ ഭട്ടാചാര്യയുടെ സിത്താർവാദനം, 11:00 സുഭാഷിതം, സ്വാമി മുനിനാരായണ പ്രസാദ് അവതരിപ്പിച്ചത്, 11:10 മുതൽ രാവിലെ 5:48 വരെ എഫ് എം ഗോൾഡ് ഡൽഹി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.1 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പ് സമാപിച്ചു.

0: ആകാശവാണി ഇപ്പോൾ. പദ്ധതികൾ ജനനന്മയ്ക്ക്. NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ, ഈ പദ്ധതിയെക്കുറിച്ച് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഫൽ എൻ സംസാരിക്കുന്നു.
1: അക്കാദമിക് ഗവേഷകർ, MSMEകൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ വർദ്ധിച്ചുവരുന്ന കമ്പ്യൂട്ടേഷണൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രാജ്യത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നൽകുന്നതിനായി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ സ്ഥാപിച്ചു. രാജ്യത്തിന്റെ കമ്പ്യൂട്ടിംഗ് ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ആദ്യ ശ്രമമാണിത് എന്ന് പറയാം. പൂനെയിലെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗും ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ദേശീയ അക്കാദമിക് ഗവേഷണ വികസന സ്ഥാപനങ്ങളെ 7 വർഷ കാലയളവിൽ 4,500 കോടി രൂപ ചിലവിൽ 70-ലധികം ഉയർന്ന ശേഷിയുള്ള കമ്പ്യൂട്ടിംഗ് സൗകര്യങ്ങളുടെ ഒരു ഗ്രിഡുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രഖ്യാപിച്ചത്. പ്രസ്തുത പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ സംരംഭങ്ങളുടെ ഭാഗമാണ്. ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ എണ്ണം മെച്ചപ്പെടുത്താനുള്ള ശ്രമം കൂടിയാണ് ഈ പദ്ധതി. ഈ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ നാഷണൽ നോളജ് നെറ്റ്വർക്ക് വഴി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഗ്രിഡിലും നെറ്റ്വർക്ക് ചെയ്യും. മിഷന്റെ ഭാഗമായി അക്കാദമിക് സ്ഥാപനങ്ങളെയും ഗവേഷണ വികസന ലാബുകളെയും ഒരു അതിവേഗ നെറ്റ്വർക്കിലൂടെ ബന്ധിപ്പിക്കുന്നു. സാങ്കേതിക ഉപദേശക സമിതിയുടെയും എക്സിക്യൂട്ടീവ് ബോർഡിന്റെയും അംഗീകാരത്തോടെ വാങ്ങൽ നിർമ്മാണം സമീപനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതുക്കിയ പദ്ധതി എന്ന നിലയിലാണ് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ നടപ്പിലാക്കിയിട്ടുള്ളത്. തദ്ദേശീയമായി അസംബിൾ ചെയ്ത ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരംശിവായ് IIT സ്ഥാപിക്കുകയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതുപോലെ 14-ാമത്തെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി ഗുവാഹത്തി IIT രാഷ്ട്രത്തിന് സമർപ്പിച്ചു. കാലാവസ്ഥാ നിരീക്ഷണം, കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ്, ബയോ ഇൻഫർമാറ്റിക്സ്, മെറ്റീരിയൽ സയൻസ് തുടങ്ങിയ മേഖലകളെ പഠിക്കുന്നതിനുള്ള ആപ്ലിക്കേഷനുകൾ ഈ പദ്ധതിയുടെ ഭാഗമായി സജ്ജീകരിച്ചിരിക്കുന്നു. NSM പ്രധാന നേട്ടങ്ങൾ താഴെ പറയുന്നവയാണ്. മൊത്തം 24.83 PFHPC മെഷീനുകളുടെ ശേഷി പ്രാദേശികമായി നിർമ്മിച്ച് രാജ്യത്തുടനീളം കമ്മീഷൻ ചെയ്യാൻ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞു. രുദ്ര സെർവർ ബോർഡ് 1.0, ത്രിനേത്ര HPC ഇന്റർകണക്റ്റുകൾ, HPC സിസ്റ്റം സോഫ്റ്റ്വെയർ സ്റ്റാക്ക് 1.1, വിവിധ ബെഞ്ച്മാർക്കുകൾ, ആപ്ലിക്കേഷനുകൾ എന്നിവയുടെ വികസനം ഈ പദ്ധതിയിലൂടെ സാധ്യമാക്കി. ഉയർന്ന പെർഫോമൻസ് കമ്പ്യൂട്ടിംഗിൽ ഇതുവരെ 17,500 പേർക്ക് ഈ പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നൽകി. NSM പുരോഗതി. 2019 വാരണാസിയിലെ IIT BHU പരംശിവായ് എന്ന് പേരിട്ടിരുന്ന NSM ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ സ്ഥാപിച്ചു. ഇതിന് 837 ടെറാഫ്ലോപ്പ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ശേഷിയുണ്ട്. രണ്ടാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 1.66 പെറ്റാഫ്ലോപ്പ് ശേഷിയുള്ള രണ്ടാമത്തെ സൂപ്പർ കമ്പ്യൂട്ടർ IIT ഖരഗ്പൂരിൽ സ്ഥാപിച്ചു. മൂന്നാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 797 ടെറാഫ്ലോപ്പ് ശേഷിയുള്ള IISER പൂനെയിൽ സ്ഥാപിച്ചു. സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിൽ ഇന്ത്യ വരാനിരിക്കുന്ന കാലങ്ങളിൽ ആർജിക്കുന്ന നേട്ടങ്ങളുടെ അടിത്തറയായി സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രവർത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മേഖലയിലും മറ്റ് അനുബന്ധ മേഖലകളിലുമുള്ള കുതിച്ചുചാട്ടത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിലെ വളർച്ച അനിവാര്യമായതുകൊണ്ട് തന്നെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രതീക്ഷയോടെയാണ് രാജ്യം കണക്കാക്കുന്നത്.
0: NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഷാദ് എൻ.

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ.
1: ആലപ്പുഴ ജില്ലാ കോടതി പാലത്തിന്റെ പുനർനിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ യാത്രക്കാർ ദുരിതത്തിലാണ്. പാലത്തിന്റെ തെക്കേക്കരയിലും വടക്കേക്കരയിലും വഴിതിരിച്ചുവിട്ട റോഡുകൾ കല്ലും ചെളിയും നിറഞ്ഞ് ദുരിത കുഴികളായി മാറി. തിരഞ്ഞെടുപ്പിന് ശേഷം ഉദ്യോഗസ്ഥരും കരാർ കമ്പനിയും കാര്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നില്ല. ആലപ്പുഴ STV സ്കൂൾ മുതൽ നഗരസഭയുടെ ലൈബ്രറി വരെയുള്ള ഭാഗത്തെ റോഡ് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറി. പാലത്തിന്റെ തെക്കേക്കരയിലെ റോഡ് അടുത്തിടെയാണ് തുറന്നത്. ഈ റോഡ് ഇപ്പോൾ തോട് പോലെ കിടക്കുകയാണ്. ഇതിനിടയിൽ ഈ റോഡിലൂടെ കുടിവെള്ള വിതരണത്തിലുള്ള പൈപ്പ് ലൈൻ വലിച്ചത് ദുരിതം ഇരട്ടിയാക്കി. കുട്ടനാട്ടിലെ എടത്വയിൽ തോട്ടിൽ മുങ്ങിത്താഴ്ന്ന പ്ലസ് വൺ വിദ്യാർത്ഥിയെ സാഹസികമായി സുഹൃത്തുക്കൾ രക്ഷിച്ചു. പച്ച ചെക്കിടിക്കാട് ലൂർദ് മാതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയെയാണ് കൂട്ടുകാരായ ഷാരോണും മൈക്കിളും ചേർന്ന് രക്ഷിച്ചത്. കഴിഞ്ഞ ദിവസം കൂട്ടുകാരുമൊത്ത് പന്ത് കളിച്ച ശേഷം സമീപത്തെ തോട്ടിൽ കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. ആലപ്പുഴ ജില്ലയിലെ പോലീസ് ഓഫീസർമാർക്കായി ജില്ലാ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. ജില്ലാ റൈഫിൾ ക്ലബിൽ നടന്ന മത്സരത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി N. മോഹനേന്ദ്രൻ നിർവഹിച്ചു. 2018 പ്രളയത്തെ തുടർന്ന് മടവീഴ്ചയുണ്ടായ കുട്ടനാട്ടിലെ കനകാശ്ശേരി പാടശേഖരം കൃഷിയോഗ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് കർഷകരും നാട്ടുകാരും. പ്രളയത്തിന് ശേഷം നാളിതുവരെയായി കർഷകർക്ക് പാടശേഖരത്ത് കൃഷി ഇറക്കാനോ വിളവെടുപ്പ് നടത്താനോ കഴിഞ്ഞിട്ടില്ല. ശക്തമായ പുറംബണ്ട് ഇല്ലാത്തതിനാൽ ചെറിയ വെള്ളപ്പൊക്കത്തിന് പോലും മടവീഴ്ചയുണ്ടാകും. ഇതിന് പരിഹാരം തേടി പലതവണ നിവേദനം നൽകിയിട്ടും ആരും സഹായിച്ചില്ല. കൃഷി മുടങ്ങിയതിനാൽ കർഷകരും ദുരിതത്തിലാണ്. നവഭാരത ശില്പിയായിരുന്നു മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെന്ന് DCC പ്രസിഡന്റ് B. ബാബു പ്രസാദ് പറഞ്ഞു. രാജീവ് ഗാന്ധിയുടെ 35th രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് DCC സംഘടിപ്പിച്ച രാജീവ് ഗാന്ധി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴയിൽ സഹകരണ വകുപ്പിന് കീഴിലുള്ള കൺസ്യൂമർ ഫെഡിന്റെ സ്റ്റുഡന്റ് മാർക്കറ്റ് ആലപ്പുഴ മുല്ലക്കൽ ക്ഷേത്രത്തിന് സമീപം പ്രവർത്തനം തുടങ്ങി. 10 മുതൽ 40% വരെ വിലക്കുറവിൽ പഠനോപകരണങ്ങൾ ലഭിക്കും. ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ് നിർവഹിച്ചു. കൺസ്യൂമർ ഫെഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓമനക്കുട്ടൻ ആദ്യ വിൽപ്പന നടത്തി. റീജിയണൽ മാനേജർ കുരുവള സി മാത്യു, കൗൺസിലർ സതി ദേവി എന്നിവർ പങ്കെടുത്തു. ആലപ്പുഴയിലെ നൂറിനാട് പ്രദേശത്തെ കാട്ടുപന്നിയുടെ ആക്രമണം തുടരുന്നു. കഴിഞ്ഞ ദിവസവും കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കർഷകന് പരിക്കേറ്റു. എരിമക്കുഴി അരുണാലയത്തിൽ സദാശിവനെയാണ് കാട്ടുപന്നി കുത്തിയത്. പകൽ സമയത്തെ വാഴയ്ക്കും ചേമ്പിനും തടമെടുത്ത് വളം ചെയ്യുമ്പോഴായിരുന്നു സംഭവം. 6 ദിവസം മുമ്പ് കർഷകനായ നൂറിനാട് സ്വദേശി ശിവശങ്കരൻ പിള്ളയെയും കാട്ടുപന്നി ആക്രമിച്ചിരുന്നു. ആലപ്പുഴയിലെ ദേവികുളങ്ങര പ്രദേശത്തെ തീരപ്രദേശത്തുള്ള ഡ്രഡ്ജിംഗ് ഒരറിയിപ്പുണ്ടാവുന്നവരെ നിർത്തിവെക്കാൻ ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നിർദ്ദേശം ലംഘിച്ച് ഡ്രഡ്ജിംഗ് നടത്തിയതോടെ മന്ത്രി M. ലിജു ജലവിഭവ വകുപ്പ് മന്ത്രിയോട് ഇടപെടാൻ ആവശ്യപ്പെടുകയായിരുന്നു. ദേശീയപാത നിർമ്മാണത്തിനായാണ് കായലിൽ നിന്നും മണൽ ഡ്രഡ്ജ് ചെയ്യുന്നത്. ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വ്യാഴാഴ്ച സ്ഥലം സന്ദർശിച്ചിരുന്നു. ഡ്രഡ്ജിംഗ് മൂലം നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുവെന്ന് പരാതിയും ലഭിച്ചു. കായലിൽ നിന്നുള്ള മണ്ണെടുപ്പ് മത്സ്യത്തൊഴിലാളികൾക്കും ദുരിതമായി മാറിയിട്ടുണ്ട്. വായനയുടെ പ്രസക്തി കുറഞ്ഞെന്ന് പറയുന്നത് വായിക്കാത്തവരാണെന്ന് മുൻമന്ത്രിയും MLA G. സുധാകരൻ പറഞ്ഞു. മാതൃഭൂമി ആലപ്പുഴ യൂണിറ്റ് മുൻ ബ്യൂറോ ചീഫ് ജോയ് വർഗീസിന്റെ സ്മരണാർത്ഥമുള്ള പുരസ്കാരം മാതൃഭൂമി കോഴിക്കോട് യൂണിറ്റിലെ സീനിയർ സബ് എഡിറ്റർ രജി ആർ നായർക്ക് സമ്മാനിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
0: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്കെഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: AIRTVMPM@gmail.com.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പ്രിയ ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ. ഇതിൽ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തു മാധവൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടി 9496556321. ഓർക്കുക, മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

മൊഴിയുറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.

0: സമയം 6 മണി കഴിഞ്ഞ് 19:55. ഇനി അല്പസമയത്തിനകം സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ലളിത് മോഹനഃ തിവാരി. ആദൌ മുഖ്യവാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 21st ആജീവികാമേലകെ അദ്യ പ്രശാസനസ്യ വിഭിന്ന വിഭാഗേഷു സംസ്ഥാസു ച നവനിയുക്തേഭ്യഃ 150,000 യുവകേഭ്യഃ നവനിയുക്തിപത്രാണി പ്രദത്താനി. ബീഹാര പ്രശാസനേന ഘോഷിതം യത് ആഗാമിഷു 5 വർഷേഷു രാജ്യേ 100,000 ശിക്ഷകാണാം നിയുക്തിഃ ഭവിഷ്യതി. കേന്ദ്രീയ മാധ്യമിക് ശിക്ഷാ പരിഷദ് ഇത്തനേൻ ദ്വാദശി കക്ഷായാഹ വാർഷിക് പരീക്ഷായാ ഉത്തരപുസ്തികാനാം പ്രതിലിപിം പ്രാപ്തും ആവേദനസ്യ അന്തിമാ തിഥി 1 ദിവസപര്യന്തം വർദ്ധിത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തഥാ അമേരിക്കാ ദേശസ്യ വിദേശമന്ത്രി മാർക്കോ റൂബിയോ ചോ ഭാരത അമേരിക്ക വ്യാപക വൈശ്വിക രണനീതിക സന്ധിം സുദൃഢയിത്തും ചർച്ചാം കൃതവന്തൌ. വിശ്വ സ്വാസ്ഥ്യ സംഘടനേന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ ദേശ എബോള സംക്രമണസ്യ ബുന്ദി ബുഗ്യു പ്രഭേദസ്യ സാർവജനിക സ്വാസ്ഥ്യ സംഘടനം രാഷ്ട്രീയസ്തരേ ഉച്ചതഃ അതീവ ഉച്ചസ്തരേ വർദ്ധിതം. അപ്പി ച IPL 20th ക്രിക്കറ്റ് ക്രീഡാ സ്പർദ്ധായാം അദ്യ ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് ദലയോ മധ്യേ ലക്നൌ നഗരെ സ്പർദ്ധാ ഭവിഷ്യതി. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 21st ആജീവികാമേലകെ അദ്യ പ്രശാസനസ്യ വിഭിന്ന വിഭാഗേഷു സംസ്ഥാസു ച നവനിയുക്തേഭ്യഃ 150,000 യുവകേഭ്യഃ നിയുക്തിപത്രാണി പ്രദത്താനി. ഏതത് ആജീവികാമേലകം സമ്പൂർണേ ദേശേ 47 വിഭിന്ന സ്ഥാനേഷു ആയോജിതഃ ആസീത്. സമ്പൂർണദേശാത് ചൈനിതഃ ഏതേ നൂതന കർമ്മചാരിണഃ റെയിൽമന്ത്രാലയ ഗൃഹമന്ത്രാലയ സ്വാസ്ഥ്യ പരിവാര കല്യാണ മന്ത്രാലയ ഉച്ചശിക്ഷാ വിഭാഗേ ച ഇത്യാദിഷു വിഭിന്ന മന്ത്രാലയേഷു വിഭാഗേഷു ച സ്വസേവാഃ പ്രദാസ്യന്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവദത്യ പ്രശാസനിക നിയുക്തയഃ നാഗരികാണാം ജീവനം ശ്രേഷ്ഠതരം സുലഭതരം ച കർത്തും മഹത്വപൂർണം സാധനം അസ്തി. പ്രധാനമന്ത്രി അവദത് യത് രാഷ്ട്രേണ സ്വീയ കർമ്മയോഗീഷു വിശ്വാസ പ്രദർശിത അസ്തി. അധുനാ തേഷാം ദായിത്വം അസ്തി യത് തേ സ്വീയയാ നിഷ്ഠയാ സദാചാരേണ ദൈനിക കാര്യേണ ച തസ്യ വിശ്വാസസ്യ മാനം രക്ഷേയുഃ.
2: കർമ്മയോഗി പ്രാരംഭ ജസ്റ്റ് മൊഡ്യൂൾ സേ ആപ്കോ അപ്നി ജിമ്മേദാരിയാ സമജ്നേ മേ ബഹുത് സഹൂലിയത് ഹോഗി. മേരാ ആപ്സേ ആഗ്രഹ ഹൈ കി ഇസ്കാ ജ്യാദാ സേ ജ്യാദാ ലാഭ് ഉഠായേ. ആജ് ഭാരത് കാ യുവ ദുനിയാ കേ ഹർ ക്ഷേത്ര മേ അപ്നി പെഹചാൻ ബനാ രഹാ ഹൈ. യഹി സ്പിരിറ്റ് യഹി ഊർജ പബ്ലിക് സർവീസ് മേ ഭീ ദിഖായി ദേനി ചായി. വികസിത് ഭാരത് ഐസേ ഹി യുവാഓ കേ പ്രയാസ് സേ ബനേഗാ ജോ അപ്നേ കാം കോ ദേശ് സേവാ കാ മാധ്യം മാൻതേ ഹൈ.
1: ശ്രീ മോദി അവദത് യത് സമ്പൂർണ വിശ്വ ഭാരതസ്യ വികാസ യാത്രായാം സമ്മിലിതം ഭവിതും ഉത്സുകഃ അസ്തി. പ്രധാനമന്ത്രി ഉക്തവാന് യത് പ്രത്യേക ഭാരതീയ വികസിത ഭാരതസ്യ നിർമ്മാണായ സങ്കല്പേന സഹ കാര്യം കരോതി. അസ്യ ലക്ഷ്യസ്യ പ്രാപ്തേ രാഷ്ട്രം ബഹുസു ക്ഷേത്രേഷു നിവേശം കരോതി. പ്രധാനമന്ത്രി യൂനാം കൃതേ നൂതന വൃത്യാവസരാണാം സൃജനം ക്രിയമാണം ഇതി വിശേഷരൂപേണ അവദത്.
2: दुनिया भारत के युवाओं और भारत की टेक्नोलॉजिकल प्रोग्रेस को लेकर बहुत उत्साहित है. आज दुनिया भारत की विकास यात्रा का हिस्सा बनना चाहती है. भारत भी दुनिया के अलग अलग देशों के साथ पार्टनरशिप कर रहा है. इसका उद्देश्य यही है कि भारत के युवाओं को अवसर मिले, रोजगार मिले, उनका सामर्थ्य खिल उठे. साथ साथ मैं चाहता हूं मेरे देश के नौजवानों को ग्लोबल एक्सपोजर भी मिले.
1: ശ്രീ മോദി അഗ്രേ ഉക്തവാന് യത് പ്രത്യേക ഭാരതീയ 47,000 ഭാരതം വികസിത ഭാരതം കർത്തും ദൃഢ സങ്കല്പേന കാര്യം കരോതി.
2: आज हर भारतीय एक बड़े संकल्प के साथ आगे बढ़ रहा है. ये संकल्प 2047 तक विकसित भारत के निर्माण का संकल्प है. इस लक्ष्य की प्राप्ति के लिए आज देश अलग अलग सेक्टर्स में निवेश कर रहा है और इस निवेश से देश के युवाओं के लिए रोजगार के लाखों नए अवसर बन रहे हैं.

0: जिसे आज भारत में सेमीकंडक्टर मैन्युफैक्चरिंग की पूरी सप्लाई चेन तैयार की जा रही है.
1: പ്രധാനമന്ത്രി നവനിയുക്താൻ പ്രധാധികാരിണഃ IGOTT കർമ്മയോഗി മഞ്ചസ്യ സമ്യക് ലാഭം ഗ്രഹീതും പ്രോത്സാഹിതവാൻ. സ ഉക്തവാൻ യത് ഏതേന തേ സ്വകർത്തവ്യാനി സരളതയാ അവഗന്തും സമർത്ഥാ ഭവിഷ്യന്തി. ശ്രീമോദി വിശ്വാസ പ്രകടിതവാൻ യത് ഏതേ നവനിയുക്തഃ പദാധികാരിണഃ രാഷ്ട്രസ്യ പ്രഗതൗ യോഗദാനം ദാസ്യന്തി തഥാ ച തേഷാം കാര്യാണി നിർണയാശ്ച വികസിത ഭാരതസ്യ ദൃഷ്ടികോണം സാകാരയിതും മഹത്വപൂർണാം ഭൂമികാം നിർവഹിഷ്യന്തി. രാജസ്ഥാനസ്യ ജയ്പൂർ ജോധ്പൂർ അജ്മീർ ബീക്കാനീർ ചേത്യാദിഷു നഗരേഷു ആജീവികാ മേൽക്കം ആയോജിതം യത്ര ഏകാദശശതധികേഭ്യ യുവകേഭ്യ നിയുക്തിപത്രാണി വിതരിതാനി. റെയിൽമന്ത്രി അശ്വനി വൈഷ്ണവ രാജ്യസ്തരീയ ആജീവികാ മേൽക്കേ സഹഭാഗിത്വം കൃത്വാൻ. ജയ്പൂരെ ആയോജിതേ കാര്യക്രമേ ശ്രീ വൈഷ്ണവ സഭാം സംബോധയൻ അവദത് യത് റെയിൽവിഭാഗേ ഷഷ്ടിസഹസ്രാധികൈകലക്ഷപദേഷു നിയുക്തിപ്രക്രിയ പ്രചലതി യസ്മിൻ ചത്വാരി കോട്യധികാഃ അഭ്യർത്ഥിനഃ സഹഭാഗം കുർവന്തി. പഞ്ചാബ് രാജ്യസ്യ അദ്യ കപൂർത്തല പട്യാല ചേത്യതയോ ദ്വയോ സ്ഥലേഷു ഊനവിംശതിതമം ആജീവികാമേൽക്കം ആയോജിതം യത്ര ഏകാശീത്യധികദ്വിശത നവലാഭാർത്ഥിഭ്യഃ നിയുക്തിപത്രാണി വിതരിതാനി. കപൂർത്തലാ സ്ഥിതി RCF സംസ്ഥാനെ കേന്ദ്രീയ പെട്രോളിയം പ്രാകൃതിക് വാത്യന്ധനമന്ത്രി ഹർദീപ് പുരി കാര്യക്രമസ്യ അധ്യക്ഷതാം കുർവൻ ഉക്തവാൻ യത് ആജീവികാമേൽക്കം ഏകം സുദൃഢം രാഷ്ട്രീയ സംസ്ഥാനരൂപേണ പരിവർത്തിതം അസ്തി യത് പാരദർശിതാം തഥാ യോഗ്യതാ ആധാരിതാം സമയബദ്ധതാം നിയുക്തിം സുനിശ്ചിതം കരോതി. സംസ്കൃതവാർത്തയാ സംസ്കരണമിദം ഇദാനീം ആകാശവാണിതഃ പ്രസാര്യതേ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാലപട്ടലെ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ AIR ചലദൂർഭാഷീയതന്ത്രാംശേ അപി ഉപലബ്ധോ ഭവിഷ്യതി. ബീഹാര രാജ്യസ്യ മുഖ്യമന്ത്രി സമ്രാട് ചൗധരി അദ്യ ഉദ്ഘോഷിതവാൻ യത് ആഗാമിഷു പഞ്ചവർഷേഷു രാജ്യേ ഏകലക്ഷ ശിക്ഷകാണാം നിയുക്തിഃ ഭവിഷ്യതി. ശിക്ഷാവിഭാഗസ്യ ഉച്ചസ്തരീയ സമീക്ഷോപവേശനെ മുഖ്യമന്ത്രിണാ അധികാരിണഃ നിർദ്ദിഷ്ടാഃ യത് പ്രതിവർഷം ന്യൂനാതിന്യൂനം 20,000 ശിക്ഷകാണാം നിയുക്തിഃ സുനിശ്ചിതാ ഭവേത്. സ അവദത് യത് നിയുക്തിപ്രക്രിയാം സുഗമാം കർത്തും ശിക്ഷക നിയുക്തേ അധിസൂചന ഇദാനീം പ്രതിവർഷം ജുലൈ മാസേ ഏവ പ്രസാരയിഷ്യതെ. അവധേയം യത് ശിക്ഷാമന്ത്രി മിഥിലേശ് തിവാരി അവദത് യത് മുഖ്യമന്ത്രിണഃ അനയാ ഘോഷണയാ ശിക്ഷക നിയുക്തി പരീക്ഷായാഃ ചതുർത്ഥചരണം പ്രതി അനിശ്ചിതതായാഃ സ്ഥിതിഃ സമാപ്താ അഭവത്. സ സൂചിതവാന് യത് ശിക്ഷാവിഭാഗഃ ശീഘ്രമേവ രിക്താനാം ശിക്ഷകപദാനാം മൂല്യാങ്കനം വിധായ അഗ്രേ നിയുക്ത്യർത്ഥം നൂതനം യാചനാപത്രം പ്രേഷയിഷ്യതി. കേന്ദ്രീയ മാധ്യമിക് ശിക്ഷാ പരിഷത് CBSE ഇത്യനേന ദ്വാദശീ കക്ഷായാഃ വാർഷിക പരീക്ഷായാ ഉത്തരപുസ്തികാനാം പ്രതിലിപിം പ്രാപ്തം ആവേദനസ്യ അന്തിമാ തിഥി ഏകദിവസ പര്യന്തം വർദ്ധിത. പൂർവം ഏഷാ തിഥി അദ്യ യാവത് ആസീത്. CBSE ഇത്യനേന ഉക്തം യത് ഗതദിനേഭ്യ ജാലപുടേ അഭൂത്പൂർവ പരിചാലനഭാരസ്യ തഥാ അനധികൃത ഹസ്തക്ഷേപസ്യ അനേക പ്രയത്നാനാം കാരണേന ജാലപുടസ്യ കാര്യേ വ്യവധാനം ഉത്പന്നം. അതഃ ഏഷഃ നിർണയഃ സ്വീകൃതഃ. CBSE ഇത്യനേന സൂചിതം യത് ഛാത്രാഃ സ്വസ്യ ഉത്തരപുസ്തികാനാം പ്രതിലിപിം പ്രാപ്യ അങ്കാനാം സത്യാപനസ്യ അഥവാ പുനർമൂല്യാങ്കനസ്യ അഗ്രിമചരണായ ആവേദനം കർത്തും ദ്വിദിനാത്മകം സമയം പ്രാപ്സ്യന്തി. സഹേവ അഭ്യർത്ഥിനഃ വിസ്താരിത സമയസീമായാഃ സമ്യക് ഉപയോഗം കൃത്വാ പ്രക്രിയാം സമ്പൂർണാം കുർവന്തു ഇതി. അമേരിക്കാദേശസ്യ വിദേശമന്ത്രി മാർക്കോ റൂബിയോ അദ്യ പ്രാതഃ ചതുർദിവസാത്മകേ ഭാരതയാത്രാ പ്രസംഗേ കൊൽക്കത്ത നഗരം സമ്പ്രാപ്തവാൻ. ദ്വിപക്ഷീയ സംബന്ധാൻ സുദൃഢീകർത്തും സഹേവ വാണിജ്യ രക്ഷാ ഊർജ്ജാ സുരക്ഷാ പ്രൗദ്യോഗികി ഹിന്ദി പ്രശാന്ത വ്യൂഹരത്ന ഇത്യാദിഷു ക്ഷേത്രേഷു സഹയോഗസ്യ വിസ്താരാർത്ഥം ഏഷാ തസ്യ പ്രഥമാ ഭാരത്യാത്ര അത്യന്തം മഹത്വപൂർണാ വർത്തതേ. ഭാരത്തെ നിയുക്ത അമേരിക്കീ രാജദൂത സെർജിയോ ഗോര കൊൽക്കത്ത വിമാനപത്തനെ റൂബിയോ മഹോദയസ്യ സ്വാഗതം കൃതവാൻ. വിമാനപത്തനാത് ആഗമാനന്തരം സ സദ്യ ഏവ കൊൽക്കത്ത നഗരസ്ഥം സെന്റ് ടെരേസായാ മിഷനറീസ് ഓഫ് ചാരിറ്റി ഇത്യസ്യ മുഖ്യകാര്യാലയം മദർ ഹൌസ് തഥാ ബാല ആശ്രമം ച ദൃഷ്ടവാൻ. വിശ്വ സ്വാസ്ഥ്യ സംഘടനേന ഡെമോക്രറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ ദേശേ ഇബോള സംക്രമണസ്യ ബുന്ദിബുഗ്യോ പ്രഭേദസ്യ സാർവജനിക സ്വാസ്ഥ്യ സംഘടനം രാഷ്ട്രീയസ്തരേ ഉച്ചതഃ അതീവ ഉച്ചസ്തരേ വർദ്ധിതം. സംഘടനസ്യ മഹാനിദേശക ട്രെഡ്രോസ് അഥാനോം ഘേബ്രിയസസ് അവദത് യത് അസ്യ സംക്രമണസ്യ സംഘടനം സമ്പ്രതി രാഷ്ട്രീയസ്തരേ അതീവാധികം ക്ഷേത്രീയസ്തരേ അധികം വൈശ്വികസ്തരേ ച ന്യൂനം ഇതി മൂല്യാങ്കിതം അസ്തി. സ സ്പഷ്ടീകൃതവാൻ യത് അധുനാ യാവത് ദ്വയശീതി പ്രകരണേഷു സപ്തജനാഃ മൃതാഃ പരന്തു വാസ്തവിക പ്രകോപഃ ഏതസ്മാത് ബൃഹത്തരഃ ഭവിതും ശക്നോതി. യതഃ പ്രായഃ പഞ്ചാശദധിക സപ്തശത സന്ദിഗ്ധ പ്രകരണാനി സപ്തസപ്തധികൈകശത സന്ദിഗ്ധ മൃത്യവഃ ച പഞ്ജീകൃതാഃ സന്തി.

0: IPL विंशतिः प्रतिविंशतिः क्रिकेट क्रीडा स्पर्धायाम् अद्य लखनऊ सुपर जायंट्स पंजाब किंग्स दलयो मध्ये लखनऊ नगरे स्पर्धा भविष्यति। स्पर्धेयं सार्धसप्तवादने समारप्स्यते इति वार्ताः।
1: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. 19th റോസ്ഗർ മേളയുടെ ഭാഗമായി 51,000+ യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുല പങ്കെന്ന് പ്രധാനമന്ത്രി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർദ്ധനവ്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാഠപുസ്തക വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 സ്കൂളുകളിൽ വിതരണം നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ പങ്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19th റോസ്ഗർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000+ യുവാക്കൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറിക്കൊണ്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് ഇന്ന് റോസ്ഗർ മേള നടന്നത്. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗർ മേള എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. 19th റോസ്ഗർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ 130 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പാലക്കാട് നടന്ന റോസ്ഗർ മേളയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയായി. ചടങ്ങിൽ 137 പേർക്കുള്ള നിയമന ഉത്തരവ് കൈമാറി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർദ്ധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് ഇന്ന് കൂടിയത്. 10 ദിവസത്തിനിടെയുണ്ടാകുന്ന 3rd വില വർദ്ധനവാണിത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 112.65 രൂപയും ഡീസലിന് 101.56 രൂപയുമായി ഉയർന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണവിലയിലുണ്ടായ കുത്തനെയുള്ള കുതിച്ചുചാട്ടത്തിനിടയിലാണ് ഈ വർദ്ധനവ്. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. അതേസമയം ഹോർമൂസ് കടലെടുക്ക് തടസ്സപ്പെട്ടതിന്റെ ആദ്യ 76 ദിവസങ്ങളിൽ ചില്ലറ ഇന്ധനവില മാറ്റമില്ലാതെ നിലനിർത്തിയ ലോകത്തിലെ ഏക പ്രധാന സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. June 1 സ്കൂൾ തുറക്കുന്ന ദിവസം സംസ്ഥാന വ്യാപകമായി പദ്ധതിക്ക് തുടക്കമാകും. കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി വേരോടെ പിഴുതെറിയുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ 484 പോലീസ് സ്റ്റേഷനുകളും ജനസൌഹൃദ സേവന കേന്ദ്രങ്ങളാക്കി മാറ്റുകയും സ്റ്റേഷനിൽ എത്തുന്നവരെ മാന്യമായി സ്വീകരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി.
4: എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് മാറി ചെന്ന് കടന്നാലും അവർക്ക് ആദ്യം നമസ്കാരം പറയും, അവരെ സ്വീകരിച്ച് ഇരുത്തി അവരുടെ പരാതികൾ കേൾക്കാനുള്ള സംവിധാനമായിരിക്കും ആരംഭിക്കും. ചുരുക്കത്തിൽ കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകൾക്കും ഒരു പുതിയ മുഖം ഉണ്ടാകും. അതുപോലെ തന്നെ കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് പുതിയ ഒരു പദ്ധതി ആരംഭിക്കുകയാണ്. ഓപ്പറേഷൻ തുഫാൻ, ദ നർക്കോ ഹണ്ട് പദ്ധതി വിജയിപ്പിക്കാൻ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും പരമാവധി സഹായം കേരള പോലീസ് തേടുകയാണ്. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ ഇത് ആരംഭിക്കും.
3: സൈബർ കുറ്റകൃത്യങ്ങൾ, ലോൺ ആപ്പ് തട്ടിപ്പുകൾ, സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തി അധിക്ഷേപം, മതപരമായ ഭിന്നത പടർത്തൽ, ക്രിപ്റ്റോ തട്ടിപ്പുകൾ എന്നിവ കർശനമായി നേരിടും. റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിനായി പുതിയ മൊബൈൽ ആപ്പുകളും ഐടി സംവിധാനങ്ങളും നടപ്പിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു. പാഠപുസ്തകങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 സ്കൂളുകളിൽ പാഠപുസ്തകങ്ങളുടെ വിതരണം നടക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. മലപ്പുറം പ്രസ് ക്ലബ്ബിൽ നടന്ന മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിഎം ശ്രീ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാൻ സാധിക്കുമോ എന്ന കാര്യം പരിശോധിക്കുമെന്നും മലപ്പുറം ജില്ലയിലടക്കമുള്ള +1 സീറ്റിന്റെ കുറവ് പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. SSLC പാസാകുന്ന വിദ്യാർത്ഥികൾക്ക് അതേ വിദ്യാഭ്യാസ ജില്ലയിൽ ഹയർ സെക്കൻഡറി പഠനം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പവർ കട്ട് ഇല്ലെന്നും എന്നാൽ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ടെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
5: പവർ കട്ട് ഇല്ല, ചിലപ്പോൾ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ട്. നമ്മളുടെ ചില ലൈനുകളിൽ ഗുരുതരമായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ റിപ്പയർ വർക്ക് നടക്കുകയാണ്. ആ റിപ്പയർ വർക്കിന്റെ ഭാഗമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു വാർത്താക്കുറിപ്പ് കൊടുത്തിരുന്നു. ആ തടസ്സങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗത്തിൽ ആ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്.
3: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
3: പുതിയ അധ്യയന വർഷത്തിൽ പുനരുപയോഗത്തിന്റെ സന്ദേശവുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ ജില്ലാ ശുചിത്വ മിഷൻ റീയൂസ് ഹീറോസ് ദ റിയൽ ഹീറോസ് ക്യാമ്പയിന് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
7: വിദ്യാർത്ഥികളിൽ പുനരുപയോഗശീലം വളർത്തുക, പ്രകൃതി വിഭവങ്ങളുടെ അമിതോപയോഗവും മാലിന്യ നിർമ്മാർജ്ജനവും ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യം കൊണ്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പുതിയ ബാഗ്, കുട, ചെരുപ്പ്, യൂണിഫോം എന്നിവ ഉപയോഗിക്കുന്നത് അഭിമാനമെന്ന ധാരണ മാറ്റി പഴയ വസ്തുക്കൾ പുനരുപയോഗിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അഭിനന്ദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും മറ്റുള്ളവരെ ഈ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ് ക്യാമ്പയിൻ.
3: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രതിഷ്ഠാദിന പൂജകൾക്ക് ശബരിമല നട ഈ മാസം 25 തുറക്കും. 26 പ്രതിഷ്ഠാ ദിനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
8: ശബരിമലയിൽ പ്രതിഷ്ഠാദിന പൂജകൾക്കായി നട ഈ മാസം 25 വൈകിട്ട് 5 തുറക്കും. പ്രതിഷ്ഠാദിനമായ 26 രാവിലെ 5 മുതൽ നട അടയ്ക്കുന്ന രാത്രി 10 വരെ വിശേഷാൽ പൂജകൾ ഉൾപ്പെടെ എല്ലാ പൂജകളും നടക്കും. ഇതിനായുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. സന്നിധാനത്ത് മുറികൾ ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള സൌകര്യവും തീർത്ഥാടകർക്ക് ഉപയോഗപ്പെടുത്താം.
3: സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് സംസ്ഥാനത്തെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 6 ജില്ലകളിലും തിങ്കളാഴ്ച 9 ജില്ലകളിലും യെല്ലോ അലർട്ട് തുടരും. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. വലിയ പെരുന്നാളിന് പൊതുജനങ്ങൾക്ക് അവശ്യവസ്തുക്കളും സബ്സിഡി സാധനങ്ങളും സപ്ലൈകോ ഉറപ്പാക്കും. സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഈ മാസം 26 വരെയാണ് കിറ്റ് ലഭ്യമാവുക. 1,101 രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾ 850 രൂപയ്ക്കാണ് പ്രത്യേക കിറ്റായി നൽകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 19th റോസ്ഗർ മേളയുടെ ഭാഗമായി 51,000+ യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുല പങ്കെന്ന് പ്രധാനമന്ത്രി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർദ്ധനവ്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാഠപുസ്തക വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 സ്കൂളുകളിൽ വിതരണം നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി ഇപ്പോൾ.
9: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപ്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. പ്ലാസ്റ്റിക് വസ്തുക്കളും മറ്റും കൂട്ടിയിട്ട് മാലിന്യക്കുന്നായി മാറിയ ഒരിടം മനോഹരമായ പാർക്കായി മാറ്റുന്ന തിരക്കിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം. കോർപ്പറേഷൻ ഓഫീസിന് പിന്നിൽ മാലിന്യം കൂട്ടിയിട്ടിരുന്ന സ്ഥലത്താണ് വേസ്റ്റ് വണ്ടർ പാർക്ക് ഒരുങ്ങുന്നത്. മണ്ണും മറ്റു മാലിന്യങ്ങളുമൊക്കെ നീക്കി കൂമ്പാരത്തിലെ വസ്തുക്കൾ തന്നെ ഉപയോഗിച്ചാണ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഒരാഴ്ച കൊണ്ട് മാത്രം പാർക്കിന് രൂപം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉപയോഗശൂന്യമായ ഉന്തുവണ്ടി, കുട്ടികൾ ഉപയോഗിച്ചു പോയ റോബോട്ട്, പലതരം ആക്രി സാധനങ്ങൾ, കുപ്പികൾ, ബൈക്ക്, തുരുമ്പെടുത്ത ഫ്രിഡ്ജ്, പഴയ ബൾബ്, കമാനങ്ങൾ എന്നിവയൊക്കെയാണ് പെയിന്റ് അടിച്ചു മനോഹരമാക്കി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങളിൽ നിന്ന് ഉപയോഗിക്കാവുന്ന സാധനങ്ങൾ തരംതിരിച്ചെടുക്കുകയായിരുന്നു. മാലിന്യമുക്ത നഗരം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാൻ നിർദ്ദേശമുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു നടപടി. കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാന്റെ നേതൃത്വത്തിലാണ് പാർക്കിന്റെ പണി നടക്കുന്നത്.
10: ഈ ഒരു പദ്ധതി ചെയ്തേക്കുന്നതിന് സ്വച്ഛ സർവേക്ഷൻ 2026 ഭാഗമായിട്ടാണ്. കുറച്ചുകൂടെ പണി നമുക്ക് ബാക്കിയുണ്ട്, ഫിനിഷിംഗ് വർക്കുകളോട് ബാക്കിയുണ്ട്. ഇപ്പൊ ഇത്രയും പണികൾ നടന്നതിന് ഏകദേശം 2 സമയം എടുത്തിട്ടാണ്. നമ്മളിതിന്റെ പ്ലാനിങ് ഒരു 2 മുമ്പ് തന്നെ തുടങ്ങിയെങ്കിലും ഈ ഏരിയ ക്ലീൻ ചെയ്യുകയും അവിടെ നിന്നുള്ള സാധനങ്ങൾ റിട്രീവ് ചെയ്തെടുക്കുന്നതും അതിനനുസരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി പ്രവൃത്തിയിലേക്ക് ഇറങ്ങിയിട്ട് 2 ആയിട്ടുണ്ട്.
9: റോഡരികിൽ ആളുകൾ ഉപേക്ഷിച്ചു പോയ മദ്യക്കുപ്പികൾ കഴുകി വൃത്തിയാക്കി അലങ്കാര വസ്തുക്കളാക്കി മാറ്റി. സ്ലാബുകൾ ഇരിപ്പിടങ്ങളായി. ബോട്ടിലുകളും ടിന്നുകളുമൊക്കെ ചെടിച്ചട്ടികളായും മാറ്റി. സ്ഥലമുണ്ടെങ്കിൽ കുട്ടികൾക്കായി ഊഞ്ഞാലും ഓപ്പൺ ജിമ്മും ഒരുക്കും. ആളുകൾക്ക് നിശ്ചിത സമയം വരെ വന്നിരിക്കാൻ സാധിക്കുന്ന രീതിയിൽ മാറ്റം വരുത്താനും ആലോചനയുണ്ട്. പാർക്കിൽ തണലിനായി മരം വയ്ക്കുന്ന കാര്യവും ആലോചനയിലാണ്. ഇരിക്കാനായി പുൽത്തകിടിയും ഒരുക്കും. എല്ലാ വസ്തുക്കളും പുനരുപയോഗ സാധ്യതയുള്ളതാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് വേസ്റ്റ് വണ്ടർ പാർക്ക്. പ്രകൃതിദത്തമായ ആവാസ വ്യവസ്ഥയിൽ മൃഗങ്ങൾ സ്വതന്ത്രമായി വിഹരിക്കുന്ന കേരളത്തിലെ ഒരു പാർക്കിനെക്കുറിച്ചാണ് നല്ല വാർത്തയിലിനി. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാലയും ഏഷ്യയിലെ ഏറ്റവും വലിയ മൃഗശാലകളിലുമൊന്നായ തൃശൂർ സുവോളജിക്കൽ പാർക്ക് തൃശൂർ പുത്തൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. 23 ആവാസ വ്യവസ്ഥകളിലായി 350 ജീവികളാണ് നിലവിൽ പുത്തൂരിലുള്ളത്. മനോഹരമായ പ്രകൃതി ഭംഗിയിൽ സ്വന്തം ആവാസ വ്യവസ്ഥയിൽ സ്വൈര്യവിഹാരം നടത്തുന്ന വന്യമൃഗങ്ങളുടെ കാഴ്ച മനസ്സിന് കുളിർമയേകുമെന്നതിൽ സംശയമില്ല. ഗ്ലാസ് മറയ്ക്കപ്പുറം വെള്ളത്തിൽ നീന്തി തുടിക്കുന്ന പുലിയും കൂടിന്റെ അഴികളില്ലാതെ തുറന്ന പ്രദേശത്ത് രാജകീയമായി വിലസുന്ന കടുവയുമെല്ലാം പാർക്കിലെത്തുന്നവർക്ക് ദൃശ്യവിസ്മയമൊരുക്കുന്നു. ജയിലഴിക്കുള്ളിലെ ജീവിതം അവസാനിപ്പിച്ചാണ് പല മൃഗങ്ങളും പുത്തൂരിലെ തുറന്നയിടത്ത് എത്തിയിരിക്കുന്നത്. മൃഗങ്ങൾ പുതിയ ഇടത്തോട് ഇണങ്ങി വരുന്നു. പാർക്ക് ഇനിയുമേറെ വിപുലീകരിക്കാനുണ്ടെങ്കിലും 30 കാത്തിരിപ്പ് അവസാനിപ്പിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകിയതിലൂടെ സഞ്ചാരികളും നാട്ടുകാരും ഏറെ സന്തോഷത്തിലാണ്. നാട്ടുമാങ്ങകളുടെ രുചിയും പാരമ്പര്യവും വരും തലമുറയ്ക്കായി കാത്തുസൂക്ഷിക്കുകയാണ് പാലക്കാട് ശ്രീകൃഷ്ണപുരം വലമ്പിള്ളിമംഗലത്തെ മൂർത്തിയെടുത്ത മനയിൽ ശങ്കരൻ നമ്പൂതിരി. 741 വ്യത്യസ്ത മാവിനങ്ങളാണ് ഇപ്പോൾ ശങ്കരൻ നമ്പൂതിരിയുടെ ശേഖരത്തിലുള്ളത്. 1976 മുതൽ ആരംഭിച്ച തന്റെ പ്രകൃതി സൌഹൃദ കൃഷിയിലൂടെ നാശത്തിന്റെ വക്കിലെത്തിയിരുന്ന നൂറുകണക്കിന് മാവിനങ്ങളെയാണ് ശങ്കരൻ നമ്പൂതിരി സംരക്ഷിച്ച് വളർത്തിയെടുത്തത്. അമേരിക്ക, പാകിസ്ഥാൻ, ഓസ്ട്രേലിയ, ചൈന, ജപ്പാൻ, തായ്ലന്റ്, മലേഷ്യ തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാവിനങ്ങൾ മുതൽ കേരളത്തിന്റെ തനത് നാട്ടുമാങ്ങകൾ വരെ ഈ ശേഖരത്തിലുണ്ട്. ഇന്ത്യയിലെ ഭൂപ്രദേശ സൂചിക പദവി ലഭിച്ച 22 ഇനം മാങ്ങകളിൽ 17 എണ്ണവും ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. മാവിനങ്ങളുടെ ഒരു വലിയ ജീൻ ബാങ്ക് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശങ്കരൻ നമ്പൂതിരി മാമ്പഴ രുചികൾ തേടിയുള്ള യാത്ര തുടരുന്നത്.
11: കുറച്ച് റബ്ബർ വെച്ചിട്ടുണ്ട്, പിന്നുള്ളത് തെങ്ങ്, കഴുങ്ക്, ജാതി, കുരുമുളക്, പിന്നുള്ള അനവധി തരം പഴവർഗ്ഗങ്ങൾ, ഔഷധസസ്യങ്ങൾ, അങ്ങേറ്റത്തെ വൈവിധ്യമാണ്. ആദ്യം പറഞ്ഞ 4-5 കൊണ്ട് എൻ്റെ കാർഷിക കുടുംബം എനിക്ക് മിതമായ ഒരു വരുമാനം കിട്ടും. ഞാൻ അതിൽ സംതൃപ്തനാണ്. പൂർണ്ണമായിട്ട് ജൈവ കൃഷിയാണ്. അപ്പോൾ വളം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു. ഒരു സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യം ഒരു ചെടിക്ക് എത്രത്തോളം ഉണ്ടോ അതിനടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വിളകളിൽ വൈവിധ്യം കുറഞ്ഞത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം വേണ്ടത് തെങ്ങിനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കഴുങ്കിനാണ്. പിന്നെ ജാതി. ജാതിയൊക്കെ ആകുമ്പോഴേക്കും ഒരു 60-70% സൂര്യപ്രകാശമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെ മാംഗോസ്റ്റ് ഉണ്ട്, കാപ്പി ഉണ്ട്, ഏല ഉണ്ട്, മിക്ക ഫ്രൂട്ട്സുകളുണ്ട്. അങ്ങനെ മാക്സിമം വൈവിധ്യം കുറഞ്ഞിരിക്കുകയാണ്. കുറച്ച് കാലങ്ങളായിട്ട് മാവുകൾ കുറെ കളക്ട് ചെയ്തിട്ടുണ്ട്. കാരണം മാവ് ഇങ്ങനെ അന്യം നിന്ന് പോവുകയാണ്. അതിൻ്റെ പല നാടൻ വെറൈറ്റികളും മിക്ക രാജ്യങ്ങളിലും കളക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ കേരളത്തിൻ്റെ തനത് മാവുകളായിട്ടുള്ള ഒരു 450 വെറൈറ്റി, ഇതിൻ്റെയൊക്കെ ഒരു ജീൻ ബാങ്ക് ഉണ്ടാക്കുകയാണ്. കാരണം ഇതൊക്കെ അന്യം നിന്ന് പോവുകയാണ്. 10-50 വെറൈറ്റി പ്ലാവുകളുണ്ട്, അനവധി തരം പഴവർഗ്ഗങ്ങളുണ്ട്.
9: മാമ്പഴ മഹാത്മ്യത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ശങ്കരൻ നമ്പൂതിരിയുടെ കൃഷിയും കൃഷിയിടവും. മാവുകൾക്ക് പുറമെ അടയ്ക്ക, ജാതിക്ക, മറ്റു ഫലവൃക്ഷങ്ങൾ എന്നിവയും ഇദ്ദേഹം ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നു. താൻ ആർജിച്ചെടുത്ത കാർഷിക അറിവുകൾ ലോകമെമ്പാടുമുള്ള സന്ദർശകർക്കായി പകർന്നു നൽകാൻ ഒരു പ്രത്യേക ഡെമോൺസ്ട്രേഷൻ പ്ലോട്ട് കൂടി അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സസ്യശാസ്ത്രജ്ഞരും ഗവേഷണ വിദ്യാർത്ഥികളും സ്നേഹപൂർവ്വം സമീപിക്കുന്ന ഒരു മാതൃകാ ജൈവഭൂമി കൂടിയാണ് ഇത്. രാസവളങ്ങൾ പൂർണ്ണമായും അകറ്റി നിർത്തി സൂര്യപ്രകാശത്തെയും കൃഷിയിടത്തിൽ നിന്നുള്ള ജൈവാവശിഷ്ടങ്ങളെയും കാലികളെയും വീട്ടുകുളത്തെയും വീട്ടുകാരുടെ അധ്വാനത്തെയും ആശ്രയിച്ചു മാത്രം പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന വിളകളാണ് ഈ വീടിന് ചുറ്റുമുള്ള 4 ഏക്കർ കൃഷിയിടത്തിലുള്ളത്. പ്രകൃതിയെ മറക്കുന്ന ആധുനിക ലോകത്ത് വരും തലമുറയ്ക്കായി വൈവിധ്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ശങ്കരൻ നമ്പൂതിരിയുടെ ഈ ജീവിതയാത്ര ഏവർക്കും വലിയ പ്രചോദനമാണ്. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാനം. ഇക്കാര്യത്തിൽ ജപ്പാനെയാകും മാതൃകയാക്കുക. 2 മാസത്തിനകം പഠന റിപ്പോർട്ട് തയ്യാറാകും. മുതിർന്നവരെ എത്രത്തോളം ചേർത്ത് നിർത്തുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സമൂഹം പരിഷ്കൃതമാകുന്നതെന്നും ഇത് രാജ്യത്തിന് തന്നെ മാതൃക സൃഷ്ടിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. വയോജനങ്ങളെ പരിപാലിക്കാൻ ലോകത്തെന്നുള്ള സംവിധാനങ്ങളിൽ ഏറ്റവും മികച്ച ഒന്നാണ് ജപ്പാനിലേത്. വീട്ടിൽ നിന്ന് അരമണിക്കൂർ കൊണ്ടെത്താവുന്ന പരിധിയിൽ പ്രാദേശിക പരിചരണ കേന്ദ്രങ്ങളും ഡേ കെയർ സെന്ററുകളും ഉണ്ടാകും. നിർമ്മിത ബുദ്ധിയും റോബോട്ടിക് സാങ്കേതികവിദ്യയും പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്. ഈ മാതൃകകളൊക്കെ ഉൾക്കൊണ്ട് കേരളത്തിൽ വയോജന പരിരക്ഷ സാധ്യമാക്കിയാൽ സാമൂഹിക സാഹചര്യത്തിൽ തന്നെ ഏറെ മാറ്റമുണ്ടാകും. വിനോദസഞ്ചാരികൾക്ക് ഇനി തുറന്ന ബസ്സിൽ കോഴിക്കോടിന്റെ കാഴ്ചകൾ കാണാം. കോഴിക്കോട് നഗരത്തിന്റെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ KSRTC ഓപ്പൺ ഡബിൾ ഡെക്കർ ഇലക്ട്രിക് ബസ് സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളായ മാനാഞ്ചിറ, കോഴിക്കോട് ബീച്ച്, സരോവരം ബയോപാർക്ക് എന്നിവയിലൂടെയാണ് ഈ യാത്ര കടന്നുപോകുന്നത്. തിരുവനന്തപുരം നഗരത്തിലാണ് ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ് സർവീസ് ആദ്യം ആരംഭിച്ചത്. KSRTC ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഈ സിറ്റി റൈഡ് ബസ്സിൽ മുകളിൽ 36 പേർക്കും താഴെ 28 പേർക്കും സഞ്ചരിക്കാം. മുൻകൂട്ടി ടിക്കറ്റ് എടുത്തവർക്ക് മാത്രമാണ് യാത്ര സാധ്യമാകുക. തുറന്ന അപ്പർ ഡെക്ക് യാത്രയ്ക്ക് 200 രൂപയും താഴത്തെ ഡെക്കിൽ 100 രൂപയുമാണ് നിരക്ക്. 28 കിലോമീറ്റർ സഞ്ചരിച്ച് നഗരത്തിന്റെ സൌന്ദര്യം ആസ്വദിക്കാനുള്ള സൌകര്യമാണ് ലഭ്യമാകുന്നത്. സ്ത്രീകൾക്ക് ജൂൺ 15 മുതൽ KSRTC ബസ്സിൽ സൌജന്യമായി യാത്രാ സൌകര്യമുണ്ടാകുമെന്ന് സംസ്ഥാന സർക്കാർ. ഇക്കാര്യം തത്വത്തിൽ അംഗീകരിച്ചുള്ള ഫയലാണ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശേഷം ശ്രീ വി ഡി സതീശൻ ആദ്യം ഒപ്പിട്ടത്. സൌജന്യയാത്രയുടെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. നല്ല വാർത്ത. ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഇന്ന് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത ഫീഡ്ബാക്ക് @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയ അവതരിപ്പിച്ചു.

0: വയലും വീടും ശ്രോതാക്കളെ, ചുറ്റും ഇരുട്ടാണെങ്കിൽ വിഷമിക്കേണ്ട. നമ്മുടെ ഉള്ളിലെ വിളക്ക് തെളിയിക്കാനുള്ള അവസരമാണിത്. നാം തന്നെയാണ് നമുക്ക് വെളിച്ചം. ഈ ഒരു ശുഭചിന്തയോടെ ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗമാണ് ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതാണ്: ഇഞ്ചിയിലെ മൃദുചീയൽ രോഗം തടയുന്നതിനും ചെടി വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും ഉപയോഗിക്കുന്ന ബയോ ക്യാപ്സ്യൂൾ ഏത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. കൃഷിയുമായി ബന്ധപ്പെട്ട് നാം ധാരാളം പഴഞ്ചൊല്ലുകൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഒരു പഴഞ്ചൊല്ല് ഇന്ന് പരിചയപ്പെടാം. വിത്ത് നന്നായാൽ വിളവ് നന്നായി. ഏത് വിളയുടെ കാര്യത്തിലായാലും വിത്ത് നല്ലതല്ല എങ്കിൽ എത്ര തന്നെ ശാസ്ത്രീയ പരിചരണം നൽകിയാലും പ്രതീക്ഷയ്ക്കൊത്ത വിളവ് ലഭിക്കുകയില്ല. വിത്ത് നല്ലതാണ് എങ്കിൽ കൃഷി പകുതി ജയിച്ചു. ഇനം പാതി, പരിപാലനം പാതി എന്ന പഴഞ്ചൊല്ലും ഇതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വിത്ത് കൂടുതൽ ഉണങ്ങാൻ പാടില്ല. വിത്തിന്റെ മൂപ്പ് കൂടുകയും കുറയുകയും അരുത്. അതായത്, വിത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ജീവന്റെ തുടിപ്പ് അതിൽ കുടികൊള്ളുന്നു എന്ന ബോധം നിശ്ചയമായും ഉണ്ടായിരിക്കണം. നല്ല വിളവ് ലഭിക്കണമെങ്കിൽ നല്ല വിത്ത് നല്ല ഭൂമിയിൽ തന്നെ വിതയ്ക്കണം. നമുക്കിനി പ്രധാന പരിപാടിയിലേക്ക് പോകാം. മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം. ഡോക്ടർ ആർ വേണുഗോപാലുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ വേണുഗോപാൽ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. നമ്മൾ മൃഗസംരക്ഷണ മേഖലയിൽ നമ്മളൊരു സംരംഭകത്വ സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചാൽ ഇതിനെക്കുറിച്ച് സാറിന് പറയാനെന്തോ, എൻ്റെ സ്കോപ്പ് എത്രയുണ്ട്?
2: അനന്തമായ സാധ്യതകൾ ഈ മേഖലയിലുണ്ട്. അതായത്, ഒരു ഉദാഹരണം പറഞ്ഞാൽ പാലായാലും മുട്ടയായാലും മാംസമായാലും ഇതെല്ലാം തന്നെ കേരളത്തിൽ വളരെയധികം ഡിമാൻഡുള്ള പ്രോഡക്റ്റുകളാണ്. അപ്പോൾ പാലിൻ്റെ ഉൽപ്പാദനം, മുട്ട ഉൽപ്പാദനം, മാംസോൽപാദനം, ഇതുമായി ബന്ധപ്പെട്ട വ്യവസായ സംവിധാനങ്ങൾ, അതായത് പാല്, മുട്ട, മാംസം ഇത് ഉൽപ്പാദിപ്പിക്കുക, അത് സംസ്കരിക്കുക, അത് വിപണനം ചെയ്യുക, ബ്രാൻഡ് ചെയ്യുക, അതല്ലെങ്കിൽ അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണനം ചെയ്യുക, ഇതെല്ലാം തന്നെ സംരംഭക സാധ്യതകളാണ്. ഇതിലെല്ലാം തന്നെ ചെറിയ ചെറിയ യൂണിറ്റുകൾക്ക് കടന്നു വരാനുള്ള നിരവധി സാധ്യതകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ പശു വളർത്തുന്നു, അപ്പം ആ ഒരു കർഷകന് പാൽ ഉൽപ്പാദിപ്പിക്കുന്നു, അതൊരു സംരംഭമാണ്. ഇനി മറ്റൊരാൾ ഇദ്ദേഹത്തിൽ നിന്നും പാലെടുത്ത് ആ പാലിൽ നിന്നും പനീർ ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യുന്നു, അതൊരു സംരംഭമാണ്. ഈ കർഷകന് ആവശ്യമായിട്ടുള്ള തീറ്റപ്പുല്ലിന് പകരം സൈലേജ് ഉപയോഗിക്കുന്നെങ്കിൽ ആ സൈലേജ് വേറൊരു കർഷകന് ഉൽപ്പാദിപ്പിക്കാം. അപ്പം പല രീതിയിൽ ഇതിനകത്ത് അനുബന്ധമായിട്ടുള്ള വ്യവസായങ്ങൾ, ചെറിയ ചെറുകിട യൂണിറ്റുകൾക്ക് പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്.
1: നമ്മൾ ഈ ഒരാളുണ്ടെങ്കിൽ എന്റെ കൂടെ തന്നെ
2: കൂടെ ചേർന്ന് പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകൻ മാത്രമല്ല, ഈ പാലിൽ നിന്നും ബൈ പ്രോഡക്റ്റിലേക്ക് പോകുന്നു, അത് ബ്രാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ പാല് സംസ്കരിക്കുന്നു, മുട്ട ഉൽപ്പാദിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇറച്ചിക്കോഴികൾ വളർത്തുന്ന ഒരു കർഷകൻ ഉണ്ടാവാം. ആ ഇറച്ചിക്കോഴികളെ എടുത്ത് സംസ്കരിച്ച് വിപണനം ചെയ്യുന്ന, സെയില് ചെയ്യുന്ന അത്തരത്തിലുള്ള യൂണിറ്റുകളുണ്ടാവും, പൗൾട്രി പ്രോസസിങ് യൂണിറ്റുകളുണ്ടാവാം. ഇതെല്ലാം തന്നെ സംരംഭങ്ങളാണ്. അങ്ങനെ ഉള്ള സംരംഭങ്ങൾ കേരളത്തിൽ പല പ്രദേശത്തും പല സാധ്യതകളായിരിക്കും. അതിനുള്ള പരിമിതികളും സാധ്യതകളും കണ്ടെത്തി അതിലൂടെ കടന്നു വരിക എന്നുള്ളതാണ്.
1: ഒരു മാർക്കറ്റ് സ്റ്റഡി അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്റ്റഡി ചെയ്ത്,
2: തീർച്ചയായും തീർച്ചയായും മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക, എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണമെന്നുള്ളത് നോക്കുക, അതിനുള്ള ലൈസൻസുകളും ബാക്കിയെല്ലാം കൈക്കലാക്കിക്കൊണ്ട് ഈ മേഖലയിലേക്ക് കടന്നു വരിക, അതാണ് നമുക്ക് നിർദ്ദേശിക്കാനുള്ളത്.
1: അപ്പം സാർ, ചെറിയ തോതിൽ ഒരു യൂണിറ്റ് തുടങ്ങണമെങ്കിൽ എന്തായാലും ഒരു ബിൽഡിംഗ് വേണമായിരിക്കുമല്ലോ. പോൾട്രി ആവട്ടെ, അല്ലെങ്കിൽ ഡെയറി ആവട്ടെ, ഗോട്രി ആവട്ടെ, അപ്പം അതിനുവേണ്ടിയുള്ള ചട്ടങ്ങൾ എന്തൊക്കെയാണ്?
2: ഇപ്പൊ കേരളത്തിൽ 2024 ഫാമുകൾക്ക് വേണ്ടിയിട്ടുള്ള കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ വന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, 10-ൽ കൂടുതൽ പശുക്കളെ വളർത്തുന്ന ഒരു സംരംഭമാണെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിട്ട് മാത്രമേ അത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. 10 പശുക്കളിൽ കൂടുതൽ വളർത്തുന്ന സംരംഭമാണെങ്കിൽ, ആടിന്റെ കാര്യത്തിലാണെങ്കിൽ 50 ആടുകളിൽ കൂടുതൽ വളർത്തുന്ന ഒരു യൂണിറ്റാണ് നമ്മൾ ആരംഭിക്കുന്നതെങ്കിൽ അവയ്ക്ക് ബിൽഡിംഗ് പെർമിറ്റ് എടുക്കും.

0: ഇപ്പോൾ കോഴി വളർത്തലാണെന്നുണ്ടെങ്കിൽ 500 കൂടുതൽ കോഴികളെ വളർത്തുന്ന ഒരു സംരംഭമാണെങ്കിൽ അവിടെ ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിരിക്കണം. പന്നിയെ വളർത്തുന്ന ഒരു സംരംഭമാണെന്നുണ്ടെങ്കിൽ 5 പന്നിയിൽ കൂടുതൽ വളർത്തുകയാണെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റ് വേണം. അപ്പൊ ഈ ബിൽഡിംഗ് പെർമിറ്റ് നൽകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്, പഞ്ചായത്തുകളാണ് തീർച്ചയായും. അപ്പൊ പക്ഷെ ഈ ബിൽഡിംഗ് പെർമിറ്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ മതിലുമായിട്ടുള്ള, അതായത് കോമ്പൗണ്ട് വാളുമായിട്ടുള്ള മിനിമം സെറ്റ് ബാക്ക് പാലിച്ചിരിക്കണം. അപ്പൊ അതിൽ കേരളത്തിലെ ഫാമുകളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഈ കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. 750 സ്ക്വയർ മീറ്ററിനകത്ത് വിസ്തീർണമുള്ള കെട്ടിടങ്ങൾക്ക് അതിന് പ്രത്യേക ഒരു കാറ്റഗറിയാണ്. 750 മുകളിൽ വരുന്നവർക്ക് വേറൊരു കാറ്റഗറിയാണ്. അതിപ്പോൾ ഡയറി ആയാലും ബോട്ട് ഫാം ആണെങ്കിലും പൗൾട്രി ഫാം ആണെങ്കിലും ഈ രണ്ട് ക്ലാസ്സിനകത്ത് വരും. ഈ 750 സ്ക്വയർ മീറ്ററിനകത്ത് വരുന്ന ഒരു ഫാമാണെങ്കിൽ കെട്ടിടത്തിന്റെ വിസ്തീർണമാണ് നമ്മൾ പറയുന്നത്. മുൻഭാഗത്ത് 3 മീറ്റർ മിനിമം സെറ്റ് ബാക്ക് വിടണം, വശങ്ങളിലും 2 മീറ്റർ വേണം, പിൻഭാഗത്തും 2 മീറ്റർ വേണം. ഇതാണ് കെട്ടിട നിർമ്മാണ ചട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫ്ലോർ സ്പേസ് എത്ര ശതമാനം നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ 1 ഏക്കർ സ്ഥലം നമ്മൾ ഒരു ഫാമിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തിയാൽ അവിടെ ഒരു കെട്ടിടം നിർമ്മിക്കുകയാണെങ്കിൽ ആ 1 ഏക്കറും നിറയെ കെട്ടിടം കൊണ്ട് നിറയ്ക്കാൻ പറ്റില്ല. അവിടെ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. 75% സ്ഥലം കെട്ടിടത്തിനായിട്ട് 25% ഫ്രീ ആയിട്ട് വിടണം. ആ ഒരു ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഘടകം ഈ ഫാമുകൾക്ക് വേണ്ടിയിട്ട് കുറെ ഇളവ് ചെയ്തതാണ്. അപ്പൊ ഈ 750 മുകളിലുള്ള കെട്ടിടമാണെങ്കിൽ, ഇപ്പോൾ കുറച്ചുകൂടെ വലിയൊരു ഫാമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന സെറ്റ് ബാക്കിന്റെ കാര്യത്തിൽ കുറച്ചുകൂടെ കൂടുതൽ സെറ്റ് ബാക്ക് നമ്മൾ ഇടേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ മാനദണ്ഡങ്ങൾ പാലിച്ച് കൊണ്ട് മാത്രമേ നമുക്കൊരു കെട്ടിടം നമുക്ക് നിർമ്മിക്കാൻ കഴിയും.
1: ഇപ്പൊ സാർ സൂചിപ്പിച്ച മാതിരി ഈ കെട്ടിടത്തിന്റെ അകത്ത് നമ്മൾ പോൾട്രി ആവാം, ഗോട്രി ആവാം,
0: ഏത് തരത്തിലുള്ള, അത് കോമൺ ആയിട്ടുള്ളതാണ്. ബിൽഡിംഗ് പെർമിറ്റ് ആവശ്യമില്ലാത്ത ഒരു കാറ്റഗറി ആണെങ്കിൽ പോലും ഇപ്പൊ ഒരാൾ 2 പശുവിനെ വളർത്തുന്നുള്ളൂ, അപ്പൊ അയാൾ ഒരു തൊഴുത്ത് നിർമ്മിക്കുകയാണ്. ഒരു കാരണവശാലും അടുത്ത കെട്ടിടത്തിന്റെ മതിലോ അല്ലെങ്കിൽ അതിന്റെ ചോരോ ചേർത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പാടില്ല. കോമ്പൗണ്ട് വാളിൽ നിന്നും 1.5 മീറ്റർ ഗ്യാപ്പ് അവിടെ നിർബന്ധമായിട്ട് വിട്ടിരിക്കണം. അതാണ് ഈ ലൈസൻസ് എടുക്കാത്ത സംരംഭമാണെങ്കിൽ പോലും അത്തരം ഒരു വ്യത്യാസം വളരെ ഈ ചട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്.
1: പിന്നെ ബിൽഡിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന അതിൽ വല്ലതും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? അതില്ല, അത് നമ്മുടെ ആവശ്യമാതിരി ചെയ്യും. അത്
0: മുൻപ് ഒരുപാട് നിബന്ധനകൾ ഉണ്ടായിരുന്നു, ആ നിബന്ധനകളെല്ലാം തന്നെ ഒഴിവാക്കി. ഈ കെട്ടിട നിർമ്മാണ ബിൽഡിംഗ് പെർമിറ്റിന് അപേക്ഷിക്കുമ്പോൾ നമ്മൾ ഒരു കർഷകൻ അല്ലെങ്കിൽ ഒരു എന്റർപ്രണർ കൊടുക്കേണ്ടത് ഈ പറയുന്ന സ്ഥലത്തിന്റെ സ്കെച്ച് കൊടുക്കണം, ബിൽഡിംഗിന്റെ പ്ലാൻ കൊടുക്കേണ്ടതായിട്ട് വരും, അതോടൊപ്പം തന്നെ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, പൊസഷൻ സർട്ടിഫിക്കറ്റ്. സാധാരണ നമ്മളൊരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ ചെയ്യുന്ന പ്രമാണം, അതിന്റെ ഡീറ്റെയിൽസ് ഇതെല്ലാം കൂടെ വഴിച്ച് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബിൽഡിംഗിന് ഒരു പെർമിറ്റ് കിട്ടും. ആ പെർമിറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് കൺസ്ട്രക്ഷനിലേക്ക് പോകാൻ കഴിയുള്ളൂ.
1: അപ്പൊ ഈ പെർമിറ്റും നമ്മുടെ സാധാരണ നമ്മളൊരു വീട് നിർമ്മിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന പെർമിറ്റ് ഇതുമായിട്ട് വല്ലതും ഡിഫറൻസ് ഉണ്ടോ? ഇതിന് വല്ലതും ഇളവ് വല്ലതും ഉണ്ടോ ഇതിന് ഫാം ബിൽഡിംഗിന് വേണ്ടി?
0: അങ്ങനെ അല്ല, പ്രത്യേകിച്ച് ഇളവുകളൊന്നും തന്നെ ഇല്ല, കാരണം ഇതിനകത്ത് ഈ പറഞ്ഞ ഇളവുകൾ ഇപ്പൊ കൊണ്ടുവന്നിരിക്കുകയാണ്.
1: സർ, ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്.
0: ഓക്കെ,
1: ഹലോ.
2: ഹലോ, ഇടവയൻ പ്രദീപ്.
1: ആഹാ, പറഞ്ഞോളൂ പ്രദീപ് ജി.
2: അടുത്തൊരു ഇന്റഗ്രേറ്റഡ് ഫാം ആണ് തുടങ്ങിയിട്ടുണ്ട്.
0: ആയിക്കോട്ടെ.
2: അത് 2 കൊല്ലമായി. 12 പശുക്കളുണ്ട്, കുറെ കോഴിയുണ്ട്. മലിനീകരണം എന്ന് പറഞ്ഞ് പരിസരവാസികൾ എതിർക്കുകയാണ്. അപ്പൊ ഇത് തുടർന്ന് പോകാൻ കഴിയും?
0: ഈ അതായത് 10 പശുവിൽ കൂടുതൽ വളർത്തുന്ന ഒരു ഡയറി ഫാം ആണെങ്കിൽ അതിന് നിർബന്ധമായിട്ടും ലൈസൻസ് എടുത്തിരിക്കണം. അത് പഞ്ചായത്താണ് ലൈസൻസ് കൊടുക്കേണ്ടത്. 10 മുതിർന്ന പശുക്കൾ, അതായത് കറവയുള്ള 10 പശുക്കളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 1.5 വയസ്സിൽ താഴെയുള്ള മൃഗങ്ങളെ മെച്ചുറായിട്ട് നമ്മൾ കൂട്ടുന്നില്ല. അപ്പം 12 പശുക്കൾ അവിടെ ഉണ്ടെങ്കിൽ ഫാമിന് നിർബന്ധമായിട്ടും ലൈസൻസ് ആവശ്യമാണ്. അപ്പം ഈ ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഈ പറയുന്ന ചട്ടങ്ങളെല്ലാം അവർ പാലിച്ചിട്ടുണ്ടാവും. ഒരു ഫാമിലുണ്ടാവുന്ന ദ്രവമാലിന്യങ്ങളും ഖരമാലിന്യങ്ങളും പരിസര മലിനീകരണം ഉണ്ടാകാതെ സംസ്കരിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ലൈസൻസ് കിട്ടും. അല്ലാതെ വരികയാകുമ്പോഴാണെങ്കിൽ പഞ്ചായത്ത് അതിനകത്ത് ഇടപെട്ട് ഇത്തരം സംവിധാനം ഏർപ്പെടുത്താനായിട്ട് അവർക്ക് നോട്ടീസ് കൊടുക്കും. ആ നോട്ടീസ് കൊടുക്കുമ്പോൾ അദ്ദേഹം അത് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പരിസരത്ത് പരാതികളും മറ്റും വരും.
1: അപ്പൊ ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ കാണും,
0: തീർച്ചയായിട്ടും കാണും.
2: പുല്ലൊക്കെ വളർത്തുന്നുണ്ട്, പാമ്പിന്റെ ശല്യമുണ്ട്.
0: മറ്റ് സ്ഥലങ്ങളെ പോലെ അല്ല, തീറ്റപ്പുല്ലിന് ഈ കളപറിക്കലും ഇടകളയിലും വളവെടിയിലും ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് പാമ്പിന്റെ ശല്യം കുറയും. അങ്ങനെ ചെയ്യാതെ കാട് കയറി കിടക്കുകയാണെങ്കിലാണ് പാമ്പിന്റെ ശല്യം വരുന്നത്. 45 ദിവസം ആകുമ്പോഴത്തേക്ക് പുല്ല് കട്ടിയുന്നു, ഈ പറഞ്ഞ രീതിയിലുള്ള കൃഷി രീതി കാര്യങ്ങൾ അവിടെ ചെയ്യുമ്പോൾ പാമ്പിന്റെ ശല്യം കുറയും.
2: കിണറ്റിലൊക്കെ വെള്ളം ആവുന്നുണ്ടെന്ന് പരാതിയുണ്ട്.
0: അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പൊതുവെ ഫാമില് പരിസരത്തുള്ളവർ ആവശ്യപ്പെടുന്നവരെ അപ്പൊ വെള്ളം എടുത്ത് പരിശോധിക്കണം. വെള്ളത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കാനുള്ള സംവിധാനം സർക്കാർ സംവിധാനങ്ങളുണ്ട്. അത് പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയിലുണ്ട്, ആരോഗ്യവകുപ്പിന്റെ കീഴിൽ. അവിടെ വെള്ളം പരിശോധിക്കും.

0: ചോദിച്ചാല് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫീക്കൽ കോളിഫോമും ഫീക്കൽ സ്ട്രെപ്റ്റോകോക്കയും, അതായത് ഈ രണ്ടിന്റെ അനുപാതം നോക്കിയിട്ടാണ് ഈ കണ്ടാമിനേഷൻ ഏത് തരത്തിലാണ് വന്നതെന്ന് അറിയാൻ പറ്റുന്നത്. നമുക്ക് വെള്ളത്തിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ ഫാമിൽ നിന്ന് വന്ന മൃഗങ്ങളിൽ നിന്ന് മാലിന്യമാണോ അതോ തൊട്ടടുത്തുള്ള നമ്മുടെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വന്ന മാലിന്യമാണോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞൊരു സംശയം ഉണ്ടെങ്കിൽ കുടിവെള്ളം എടുത്ത് ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തെ ഫീക്കൽ കോളിഫോം ഫീക്കൽ സ്ട്രെപ്റ്റോകോക്കൈ അനുപാതം നോക്കിക്കഴിഞ്ഞാൽ അത് അതിന്റെ അനുപാതത്തിന്റെ ഒരു കണക്കൊക്കെ ഉണ്ട്. അപ്പൊ നാലിന് മുകളിലാണെങ്കിൽ അതിന്റെ സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ ഹ്യൂമൻ സോഴ്സ് ആണ്, അല്ല എങ്കിൽ ആനിമൽ സോഴ്സ് ആണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ ഫാമിന്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് നമ്മുടെ ഇവിടെ ഈ ബുദ്ധിമുട്ടുണ്ടായത്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെപ്റ്റിക് ടാങ്കിന്റെ ലീക്കേജ് കൊണ്ടുവരാം. ഈ രീതിയിൽ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് തന്നെ വേണം നമ്മൾ ആ ഫാമിന്റെ കാര്യമാണോ നമുക്ക് കണ്ടുപിടിക്കാൻ. അതിനുള്ള സംവിധാനം ഇന്ന് നാട്ടിലുണ്ട്.
1: ഓക്കെ, താങ്ക് യു. അടുത്ത ഘട്ടം വരുന്നത് ലൈസൻസിങ് ആണല്ലോ.
0: തീർച്ചയായിട്ടും ഫാം ലൈസൻസ് എന്ന് പറയുമ്പോൾ വളരെയധികം കാര്യങ്ങൾ അതിനകത്തുണ്ട്. കാരണം 2012 കേരളത്തിൽ ആദ്യമായിട്ട് ഫാം ലൈസൻസിങ് ചട്ടങ്ങൾ വന്നത്. ആ ചട്ടങ്ങളിനകത്ത് പല വ്യവസ്ഥകളും വളരെ പ്രയാസമുള്ളതായിരുന്നു. നിരവധി കർഷകരുടെ തന്നെ ആവശ്യമായിരുന്നു ഈ പറയുന്ന ചട്ടങ്ങളെ ലഘൂകരിക്കണം. അങ്ങനെ വളരെയധികം കർഷകരും അതുപോലെ തന്നെ പൊതുജനങ്ങളും ജനപ്രതിനിധികളുടെയൊക്കെ ഇടപെടൽ കൊണ്ട് 2024 ഇത് ലഘൂകരിച്ച് ഒരു ലളിതമാക്കിക്കൊണ്ടുള്ള ചട്ടങ്ങൾ 2024 വന്നു. അതിലാണ് ഈ പറഞ്ഞ, അതായത് നേരത്തെ 5 കൂടുതൽ വളർത്തുകയാണെങ്കിൽ ലൈസൻസ് വേണമായിരുന്നു. ഇപ്പോഴും പുതിയ ചട്ടത്തിൽ അത് 10 5 ഉണ്ടെങ്കിൽ 10 കൂട്ടുള്ളൂ. അതായത് മുതിർന്ന മൃഗത്തെ മാത്രമേ നമ്മൾ ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പം 10 മുകളിൽ വളർത്തുന്ന ഒരു സംരംഭം മാത്രം ലൈസൻസ് എടുത്താൽ മതി. ആടിന്റെ കാര്യത്തിൽ 20 മുകളിൽ ലൈസൻസ് വേണമായിരുന്നു, നിലവിൽ അത് 50 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കോഴിയുടെ കാര്യത്തിൽ ഇപ്പം നിലവിൽ 500 കൂടുതൽ വളർത്തുകയാണെങ്കിൽ ലൈസൻസ് എടുത്താൽ മതി. കാടയുടെ കാര്യത്തിൽ 1000 കാടയിൽ കൂടുതൽ വളർത്തുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ ലൈസൻസ് എടുത്താൽ മതി. അപ്പൊ ഇത്തരത്തില് ഈ ഒരു ക്ലാസിഫിക്കേഷൻ കുറെ കൂടെ ഇളവ് ചെയ്തുകൊണ്ടാണ് 2024 ഫാം ലൈസൻസ് ചട്ടങ്ങൾ പുറത്തു വന്നത്. ഇനി അതുകൂടാതെ ഈ ചട്ടത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മിനിമം ഫ്ലോർ സ്പേസ് പറയുന്നുണ്ട്. അതായത് 1 എത്ര മൃഗങ്ങളെയും പക്ഷികളെയും വളർത്താൻ കഴിയും, അങ്ങനെ ആ രീതിയിലൊരു ഫ്ലോർ സ്പേസ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനെ നമുക്ക്
1: തിങ്ങിപ്പാർപ്പിക്കാനായിട്ട്
0: പറ്റത്തില്ല. അപ്പൊ അതിനകത്ത് പറയുന്നത് 1 സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ 3 നമുക്ക് വളർത്താം. അതോടൊപ്പം തന്നെ 10 വളർത്താൻ മിനിമം 1 സ്ഥലം നീക്കി വെക്കണം. 2 വളർത്താനും 1 സ്ഥലം ആവശ്യമാണ്. 250 കോഴികളെ വളർത്തുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ 1 സ്ഥലം അതിനായിട്ട് മാറ്റി വെക്കണം. അല്ലെങ്കിൽ 1000 കാടകളെ വളർത്തണമെങ്കിൽ 1 സ്ഥലം വേണം. ഇങ്ങനെ ഈ ഇത് നേരത്തെ ഉള്ള ചട്ടത്തിൽ നിന്നും ലഘൂകരിച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്.
1: ഇത് ശാസ്ത്രീയമായിരിക്കും,
0: ശാസ്ത്രീയമായിട്ട് ഈ ഫ്ലോർ സ്പേസും പാലിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കും പലപ്പോഴും ഫാമുകൾക്ക് ലൈസൻസ് കിട്ടുന്നത്. ഇനി ഈ ഫാം ലൈസൻസുമായിട്ട് പറയുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫാമുകളെ ലൈസൻസ് നൽകുന്നതിന് വേണ്ടി വിവിധ ക്ലാസുകളായിട്ട് തിരിച്ച് എണ്ണത്തിന്റെ ആനുപാതികമായിട്ട്, ഒരു ഉദാഹരണം പറഞ്ഞാൽ 11-20 വരെയുള്ള ഒരു ക്ലാസ്, അതാണ് ഡയറിയുടെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. അങ്ങനെ കേരളത്തിലുള്ള ഫാമുകളെ 6 തരംതിരിച്ചു എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ്, എത്ര മൃഗങ്ങളുണ്ടെന്ന് നോക്കിയിട്ട്. അതുപോലെ ആടിന്റെ കാര്യത്തിലാണെങ്കിൽ 51-100 ആടുകളെ വളർത്തുന്ന ഒരു യൂണിറ്റിന് ക്ലാസ് എ എന്ന് പറയും. അതിന്റെ ഫീസ് ഇതിനനുപാതികമാണ്. പിന്നെ 2012 ഫീസ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഫീസിന്റെ കാര്യത്തിൽ വർധന വന്നിട്ടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം 11-20 വരെ വളർത്തുന്ന ക്ലാസ് എ വിഭാഗത്തിൽ, ക്ലാസ് 1 വിഭാഗത്തിൽപ്പെട്ട ഒരു ഡയറി യൂണിറ്റിന് വാർഷിക ഫീസ് 100 12 ഫീസ് 100 ഇപ്പോഴും അത് 100 തന്നെയാണ്. അതായത് ലൈസൻസിന്റെ ഫീസാണ്. പിന്നെ ഒരു ഇതെന്ന് പറയുന്നത് മുൻപ് ഈ ഫാം ലൈസൻസ് 1 നൽകിയിരുന്നത്, ഇപ്പോഴത് 5 ഒരുമിച്ചെടുക്കാം.
1: 5 കഴിഞ്ഞിട്ട് പുതുക്കിയാൽ മതി
0: കർഷകന്റെ താല്പര്യം. 5 നിർബന്ധമായിട്ട് എടുക്കണമെന്നല്ല, ചിലപ്പോൾ 2 എടുക്കാം. അദ്ദേഹത്തിന്റെ താല്പര്യം അനുസരിച്ച് ഒരുമിച്ച് 5 ലൈസൻസ് ഫാം ലൈസൻസ് കിട്ടും. പക്ഷേ ഈ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചാൽ അതിന് പെനാൽറ്റി വരും. പെനാൽറ്റി എന്ന് പറയുന്നത് 10,000 ഇപ്പോൾ പെനാൽറ്റി എന്ന് പറയുന്നത്. ഡെയിലി ഓരോ ദിവസവും 200 ക്യുമുലേറ്റീവ് ഫൈനും ഈ ചട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ചട്ടത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ല, അതെന്ന് പറയുന്നത് ഈ മലിനീകരണ
1: പറഞ്ഞ അനുസരിച്ച് ഒരു ഫാം തുടങ്ങുമ്പോ എന്തായാലും നമുക്ക് നിർബന്ധമായിട്ട് ഒരു ലൈസൻസ് എടുത്തിരിക്കണം.
0: തീർച്ചയായിട്ടും ഈ എണ്ണം ഇതിനകത്ത് മുകളിൽ വരുന്നുണ്ടെങ്കിൽ, ഈ ക്ലാസ്സിനകത്ത് വരുന്നുണ്ടെങ്കിൽ, ലൈസൻസ് ഇല്ലാതെ ഒരു ഫാം നടത്തിക്കൊണ്ടു പോകുന്നത് നിലവിലെ സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ.
1: ലൈസൻസും പഞ്ചായത്തുകളാണല്ലോ കൊടുക്കുന്നത്.
0: അതെ,
1: ലൈസൻസ് എടുക്കാൻ വേണ്ടി നമുക്ക് ഏതൊക്കെ ഡോക്യുമെന്റ്സ് കൊടുക്കണം, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കണം?
0: ഈ ലൈസൻസ് എടുക്കാനായിട്ട് പ്രധാനമായിട്ടും വേണ്ടുന്നത് ഈ ലാൻഡിന്റെ ഒരു

0: സ്കെച്ച് വേണം, അവിടുത്തെ ബിൽഡിങ്ങിന്റെ പ്ലാൻ വേണം, അതോടൊപ്പം തന്നെ ഈ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, പ്രമാണത്തിന്റെ പകർപ്പ്, അതോടൊപ്പം ഇനി പാട്ടത്തിനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പാട്ടക്കരാർ, ലീസ് ഡീഡ്, അതിന്റെ കോപ്പി വേണം. അതോടൊപ്പം ഇതിനൊരു അപേക്ഷാ ഫോമുണ്ട്, ഫോം നമ്പർ എ എന്ന് പറയുന്ന ഫോമില്, ഈ ചട്ടത്തിനകത്ത് തന്നെ പറയുന്നുണ്ട്. ആ ചട്ടത്തിനകത്ത് പറയുന്ന നിശ്ചിത ഫോമിലാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അത് ഓൺലൈനായിട്ട് സ്വീകരിക്കുന്നുണ്ട്, അല്ലാതെ ഡയറക്റ്റായിട്ടും പഞ്ചായത്തുകൾ സ്വീകരിക്കുന്നുണ്ട്. അതിനകത്ത് എത്ര ആനിമൽസ് ഉണ്ട്, ഏത് ഇനമാണ് ഉദ്ദേശിക്കുന്നത്, അത് സമ്മിശ്ര കൃഷിയാണോ ഇന്റഗ്രേറ്റഡ് ഫാം ആണോ,
1: അതും ചെയ്യാം,
0: അതും ചെയ്യാം. അപ്പൊ അതിനനുസരിച്ചുള്ള ഫീസും അടയ്ക്കണം, അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ അവിടെ കാണണം. ഇപ്പം ഒരാള് ഡയറി ഫാമും ഗോട്ട് ഫാമും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ഡയറി ഫാമിന് വേണ്ടുന്ന മാലിന്യ സംസ്കരണ സംവിധാനം അവിടെ വേണം, ഗോട്ട് ഫാമിന് വേണ്ടുന്ന സംവിധാനങ്ങൾ അവിടെ വേണം. അപ്പൊ രണ്ടും അതിനകത്ത് കാണിച്ചിരിക്കണം, ഇന്ന ഇന്ന ഇത്രയും അനിമൽസ് ഉണ്ട്, പൗട്ടറി ഉണ്ടെങ്കിൽ അതുണ്ട്. ഇതെല്ലാത്തിനുമുള്ള വേസ്റ്റ് മാനേജ്മെന്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, വേസ്റ്റ് മാനേജ്മെന്റിന് ചട്ടത്തിൽ വളരെയധികം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ബയോഗ്യാസ് ചെയ്യേണ്ട ആവശ്യമില്ല, ചാണകം ഉണക്കി സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ധാരാളമുണ്ട്. സൂര്യപ്രകാശത്തിൽ സോളാർ ഡ്രൈവിംഗ് ചെയ്യാം, അല്ലെങ്കിൽ യു വി ഷീറ്റ് ഉപയോഗിച്ചുള്ള ഡ്രൈ ചെയ്യാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡിവാട്ടറിംഗ് മെഷീൻ ഉപയോഗിച്ച് ചാണകം ഉണക്കിയെടുക്കാം. അപ്പം ഈ ചാണകം ഉണക്കുന്നത് തന്നെ വിവിധ സംവിധാനങ്ങളുണ്ട്.
1: അപ്പൊ ഈ ലൈസൻസ് കിട്ടാൻ വേണ്ടി ഈ മാലിന്യ സംസ്കരണം ഒരു പ്രധാന ഘടകമാണ്.
0: തീർച്ചയായിട്ടും, കാരണം ഈ ചട്ടത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്നത് അവിടെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഫാമിന് ലൈസൻസ് കിട്ടുള്ളൂ. പ്രധാനമായിട്ടും ഈ സോളിഡ് വേസ്റ്റും ലിക്വിഡ് വേസ്റ്റും ഫാമിൽ സംസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. അതില്ലാത്ത ഒരു ഫാമിനും ഒരിക്കലും ലൈസൻസ് കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് പഞ്ചായത്തിന് അപേക്ഷിക്കുന്നത്. പഞ്ചായത്ത് ഇത്തരത്തിലൊരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാല് 14 ദിവസത്തിനകത്ത് ഇത് അന്വേഷിച്ചിട്ട് ഇവർ എലിജിബിൾ ആണോ ഈ ലൈസൻസിനെന്ന് നോക്കും. അങ്ങനെ എലിജിബിൾ ആണെങ്കിൽ ആ ലൈസൻസ് കൊടുക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കാരണം പറഞ്ഞ് ലൈസൻസ് നിരസിക്കുകയും ഇവർക്ക് ആ സംവിധാനങ്ങൾ, കാരണത്തിൽ പറഞ്ഞിരിക്കുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഇവർക്ക് വീണ്ടും ലൈസൻസിന് അപ്ലൈ ചെയ്യാം. പൊള്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി കൂടെ പലപ്പോഴും പഞ്ചായത്തുകൾ ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ
1: മാലിന്യ സംസ്കരണം എല്ലാം ശരിയാണോ ഇല്ല,
0: കാരണം ഈ ചട്ടത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഈ ആവശ്യത്തിനുള്ള മാലിന്യത്തെ സംസ്കരിക്കാനുള്ള രീതിയിലാണോ ചെയ്തിരിക്കുന്നതെന്ന് പലപ്പോഴും പഞ്ചായത്തിന് നോക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ, ഉദാഹരണം, ഇപ്പോൾ ഒരു 10% ഒരു ഡയറി യൂണിറ്റ് ആണ്, അവിടെ ഒരു ബയോഗ്യാസ് പ്ലാന്റാണ് ചെയ്തിട്ടുണ്ട്. ഈ ബയോഗ്യാസ് പ്ലാന്റ് ഇവിടെ ഉണ്ടാകുന്ന ലിക്വിഡ് വേസ്റ്റിനെ പ്രോസസ്സ് ചെയ്യാനുള്ള വലിപ്പമുണ്ടോ, ഇത്ര ക്യൂബിക് മീറ്റർ, അതായത് ഇപ്പൊ 10 ഉള്ള ഒരു ഡയറി ഫാം ആണെങ്കിൽ 5 MQ ഒരു പ്ലാന്റ് വേണം. ഈ 5 MQ പ്ലാന്റ് തന്നെയാണോ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പറായി നടക്കുമോ എന്ന് എക്സ്പെർട്ടൈസ് ചിലപ്പോൾ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഇല്ല. പ്രത്യേകിച്ച് ഒരു വലിയ ഫാമൊക്കെ ആണെങ്കിൽ, ഇപ്പൊ ചെറിയൊരു യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ ആവശ്യം വരത്തില്ല. വലിയൊരു ഫാമിലോട്ട് പോകുമ്പോൾ അവിടെ ഈ സ്ലറി ഒക്കെ പ്രോസസ് ചെയ്യുന്നു, അത്തരം സംവിധാനങ്ങളെല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് അഡിക്വേറ്റ് ആയിട്ടുള്ള മാലിന്യ സംസ്കരണ സംവിധാനമാണെന്ന് സാക്ഷ്യപ്പെടുത്താൻ പലപ്പോഴും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ക്ലിയറൻസ് കൂടി പലപ്പോഴും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. അതുകൊണ്ട് വാങ്ങിയിട്ട് ലൈസൻസ് ഇഷ്യൂ ചെയ്യും. പക്ഷെ ലൈസൻസ് അൾട്ടിമേറ്റ് ആയിട്ട് നൽകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. ആ ലൈസൻസ് ഉണ്ടെങ്കിൽ ഈ ഫാമിന് പ്രവർത്തിക്കാൻ യാതൊരു തടസ്സവും ഇല്ല.
1: അപ്പൊ നമുക്ക് ഇതിനു വേണ്ടി ഇങ്ങനത്തെ ഒരു യൂണിറ്റ് തുടങ്ങാൻ താല്പര്യമുള്ളവര് ഇത് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നതും നല്ലതായിരിക്കും.
0: അത് തീർച്ചയായിട്ടും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, മലിനീകരണ നിയന്ത്രണ ബോർഡിന് വേറെ കുറച്ചധികം നിയമാവലികളുണ്ട്. തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ കെട്ടിടത്തിൽ നിന്നോ ഉള്ള ഡിസ്റ്റൻസ് ആണ് അവർ പ്രധാനമായിട്ടും നോക്കുന്നത്. സെറ്റ് ബാക്ക് മാത്രമല്ല,
1: ഇത് ഫാമിന്റെ ഡിസ്റ്റൻസ് ആയിരിക്കും അതോ മാലിന്യ സംസ്കരണം ചെയ്യുന്ന
0: ഫാമിന്റെ ഡിസ്റ്റൻസ് ആണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലൈസൻസ് കൊടുക്കുന്നത്. ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസ് എന്നല്ല അതിന് പറയുന്നത്, ക്ലിയറൻസ് ആണ്. പി സി ബി യുടെ ക്ലിയറൻസ് എന്ന് പറയുന്നത് 3 സാധാരണ കൊടുക്കുന്നത്. അത് ഓൺലൈനായിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഫീസ് അടയ്ക്കുന്നതും എല്ലാം ഓൺലൈനാണ്. അപ്പം പി സി ബിയുടെ ഒരു പരിശോധന കാണും, പരിശോധിച്ചതിന് ശേഷമാണ് ഈ പി സി ബിയുടെ ക്ലിയറൻസ് കൊടുക്കുന്നത്. അതിന് പ്രധാനമായിട്ട് നോക്കുന്നത് ഈ പറയുന്ന ഡിസ്റ്റൻസ് ആണ്, അടുത്ത വീടുമായിട്ടുള്ള ഡിസ്റ്റൻസ്. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ആടിന്റെ കാര്യത്തിൽ 20 മുതൽ 50 ആടുകൾക്ക് 10 മതി. പശുവിന്റെ കാര്യത്തില് 15 മുതൽ 20 പശുക്കളെ വളർത്തുന്ന ഒരു സംരംഭത്തിന് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് 10 ക്ലിയറൻസ് വേണം. പശുക്കളുടെ എണ്ണം കൂടുകയാണെങ്കിൽ 21 മുതൽ 50 പശുക്കളെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ 25 ആണ് അടുത്ത വീട്ടിൽ നിന്നുള്ള ക്ലിയറൻസ് ഡിസ്റ്റൻസുകൾ. അപ്പൊ അത് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ വെബ്സൈറ്റിൽ തന്നെ ഈ ഡിസ്റ്റൻസ് ക്രൈറ്റീരിയ സംബന്ധിച്ചിട്ടുള്ള ഗൈഡ് ലൈൻസ് എല്ലാം തന്നെ അവിടെ ഉണ്ട്.
1: ഫാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് നോക്കണം, നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് വിടാൻ
0: വേണം. പിന്നെ നമ്മുടെ ഒരു ഫാം നിർമ്മിച്ചതിന് ശേഷം അപ്പുറത്ത് വന്ന് വീട് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കുന്നതല്ല. കാരണം ഏതാണോ ആദ്യം വന്നതെന്നുള്ളതാണ് അവിടെ ഒരു വിഷയം. ഫാമാണ് ആദ്യം വന്നിക്കുന്നതെങ്കിൽ അവിടെ ഒരു പ്രശ്നം വരുന്നില്ല. മറിച്ച് ഫാം നിർമ്മിക്കുന്ന സമയത്ത് അപ്പുറത്തൊരു വീടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഡിസ്റ്റൻസ് ദൂരപരിധി നമ്മൾ പാലിക്കണം. ഏറ്റവും കൂടുതൽ വരുന്നത് ഈ പിഗിന്റെ കാര്യത്തിലാണ്. പന്നി വളർത്തുന്ന മേഖലയിൽ ഈ കാര്യങ്ങൾ വളരെ

0: ണ്ടായിട്ടുണ്ട്. കാരണം പിഗ് ഫാമുകൾക്കെതിരെ പൊതുവെ പരാതി വരവുണ്ട്. കാരണം അവിടെ മാലിന്യം, പ്രത്യേകിച്ച് ഈ കോഴി അറവ് മാലിന്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് പന്നികൾക്ക് ഭക്ഷണത്തിന് കൊടുക്കുന്ന സ്ഥലത്ത് ഈ മാലിന്യവുമായി ബന്ധപ്പെട്ട പരിസര മാലിന്യീകരണം നടക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം 5 പന്നിയെ വരെ വളർത്തുന്നതിന് മലിനീകരണ നിയന്ത്രണ ബോർഡ് യാതൊരു ദൂരപരിധിയും
1: വെച്ചിട്ടില്ല. ഡോക്ടർ വേണുഗോപാൽ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ച് താങ്കളുടെ വിലപ്പെട്ട സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: താങ്ക് യു.
2: മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗമാണ് ഇപ്പോൾ കേട്ടത്. ഡോക്ടർ ആർ വേണുഗോപാലുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഈ പരിപാടിയുടെ അവസാന ഭാഗം നാളെ വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ കേൾക്കാം. ഡോക്ടർ ആർ വേണുഗോപാലിന്റെ ഫോൺ നമ്പർ പറയാം: 9387830718.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: കുടംപുളി. ഒട്ടുമിക്ക മലയാളികൾക്കും ഉച്ചയൂണിനൊപ്പം മീൻകറി ഉണ്ടെങ്കിൽ സന്തോഷമായി. കുടംപുളി ഇട്ടുവെച്ച മീൻകറിയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട.

0: പരമ്പരാഗതമായ രുചിക്കൂട്ടുകളിൽ വിശിഷ്യ മീൻ വിഭവങ്ങളിൽ കുടംപുളിയുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. മീൻകറിക്ക് വിശേഷപ്പെട്ട സ്വാദും മണവും നൽകാൻ കുടംപുളി കാരണമാകുന്നു. വിറകടുപ്പിൽ മൺചട്ടിയിൽ വെന്ത് തിളയ്ക്കുന്ന മീൻകറിയിൽ കറുത്ത നിറത്തിൽ നീളത്തിൽ കിടക്കുന്ന കുടംപുളി കഷ്ണം, അതിന്റെ ഒരു പ്രത്യേക വാസന, ഇവയെല്ലാം അനുഭവിച്ചവർക്ക് ഇപ്പോൾ തന്നെ വായിൽ വെള്ളമുറിക്കാണും അല്ലേ? എന്നാൽ ഇന്ന് പുത്തൻ തരത്തിലുള്ള പാത്രങ്ങളും ഗ്യാസടുപ്പും അടുക്കള കയ്യേറിയതോടെ ഈ കാഴ്ചകൾ മിക്കയിടത്തും പടിക്ക് പുറത്തായി. മാറിയ സാഹചര്യങ്ങളിലും കുടംപുളി ഇട്ട് വെച്ച മീൻകറിയോട് മലയാളിക്ക് ഇന്നും എന്നും ഒരു പ്രത്യേക മമത തന്നെ. സഞ്ചാരികളായ നമ്മുടെ നാടിന്റെ കാഴ്ചകളും രുചികളും അനുഭവിക്കാനെത്തുന്ന നമ്മുടെ ആധുനിക യുഗത്തിന് ഈ കുടംപുളി ചേർത്ത മീൻകറിയുടെ രുചി ആസ്വദിക്കാൻ നാം അവസരം നൽകാറുണ്ട്. മീൻകറിയിലെ സാന്നിധ്യമായ കുടംപുളി നിസ്സാരക്കാരനല്ല എന്നാണ് ആധുനിക ശാസ്ത്ര പഠനങ്ങൾ തെളിയിക്കുന്നത്. ദഹന സംബന്ധിയായ അസ്വസ്ഥതകൾക്ക് കുടംപുളി ഔഷധമായി ഉപയോഗിക്കുന്നു. മാറിവരുന്ന ജീവിതശൈലിയിൽ ഏറെപ്പേരെ അലട്ടുന്ന പ്രശ്നമാണ് അമിതവണ്ണം അഥവാ പൊണ്ണത്തടി. കുടംപുളിയിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രോക്സി സിട്രിക് ആസിഡിന് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ നിയന്ത്രിക്കാൻ ആകുമെന്ന് ചില പഠനങ്ങൾ തെളിയിക്കുന്നു. കുടംപുളിയിലെ ഹൈഡ്രോക്സി സിട്രിക് ആസിഡ് അഥവാ HCA കൊഴുപ്പ് നിർമ്മാണ പ്രക്രിയയിലെ പ്രമുഖ രാസാഗ്നി അഥവാ എൻസൈമായ ATP സിട്രേറ്റ് ലയേസിന്റെ പ്രവർത്തനം തടയുന്നു. ഇതുവഴി ശരീരത്തിലെ അമിതമായുള്ള കൊഴുപ്പ് നിർമ്മാണ പ്രവർത്തനത്തെ തടയുന്നു. തന്മൂലം മൊത്തം കൊളസ്ട്രോൾ, LDL കൊളസ്ട്രോൾ എന്നിവയുടെ അളവ് ശരീരത്തിൽ കുറയുന്നു. അപ്രകാരം ആരോഗ്യകരമായ ഭക്ഷണരീതിയുടെ ഭാഗമാവുകയാണ് നമ്മുടെ കുടംപുളി.
1: പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പൊതുവെ കൃഷി എപ്പോഴും വലിയ തോതിൽ മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നു. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ജലസേചന സൗകര്യങ്ങൾ മാത്രം നൽകുന്ന ഒരു പദ്ധതിയല്ല. ഇന്ത്യൻ കൃഷിയുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു ഭാവി കാഴ്ചപ്പാടാണ് ഇത്.
0: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു: ഇഞ്ചിയിലെ മൃദുജീയൽ രോഗം തടയുന്നതിനും ചെടി വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും ഉപയോഗിക്കുന്ന ബയോ ക്യാപ്സ്യൂൾ ഏത്? ഉത്തരം: GRB 35. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം: ഷിബു ജോർജ്. നിർവഹണ സഹായം: ലിജി അനിൽ.
2: വയലും വീടും

ആകാശവാണി ഇപ്പോൾ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കിയ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളും തുടർന്ന് കമ്പോള വില നിലവാര ബുള്ളറ്റിനും കേൾക്കാം. കൃഷിവകുപ്പ് ലോകബാങ്കിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് സുസ്ഥിര വിപണിയും വിലയും ഉറപ്പുവരുത്താനുള്ള നൂതന സ്കീമായ പ്രൊഡക്റ്റീവ് അലയൻസിന് തുടക്കമായി. പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള 9

ജില്ലകളിലായി 100 പ്രൊഡക്റ്റീവ് അലയൻസുകൾ രൂപവൽക്കരിക്കുന്നതിനുള്ള അപേക്ഷകൾ ഇപ്പോൾ സമർപ്പിക്കാം. അടുത്ത 2 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് 150 പ്രൊഡക്റ്റീവ് അലയൻസുകൾ പ്രാവർത്തികമാക്കുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശ്യം. ഇതുവഴി കർഷക ഉൽപ്പാദക കമ്പനികളും കാർഷിക വാണിജ്യ കമ്പനിയും തമ്മിലുള്ള പങ്കാളിത്ത കരാറിന്റെ അടിസ്ഥാനത്തിൽ ഉൽപ്പാദന സഹായത്തിനും ബിസിനസ് വിപുലീകരണത്തിനുമായി ആകെ ചെലവിന്റെ 60% ഗ്രാന്റായി ലഭിക്കും. പരമാവധി 2 കോടി രൂപ വരെ ഗ്രാന്റായും ഒപ്പം 3 വർഷത്തെ സാങ്കേതിക സഹായവും ഒരു പ്രൊഡക്റ്റീവ് അലയൻസിന് ലഭിക്കും. കുറഞ്ഞത് 10 കോടി രൂപ വാർഷിക വിറ്റുവരവുള്ള കാർഷിക കാർഷികേതര കമ്പനികൾ, സൂപ്പർമാർക്കറ്റ് ശൃംഖലകൾ, കയറ്റുമതിക്കാർ, ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ തുടങ്ങിയവർക്കും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ചുരുങ്ങിയത് 200 അംഗമുള്ളതും 10 ലക്ഷം രൂപ വാർഷിക വിറ്റുവരവുമുള്ള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾക്കും pa.kera.kerala.gov.in എന്ന ലിങ്കിലൂടെ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് കേരയുടെ തൃശൂർ റീജിയണൽ ഓഫീസുമായോ 9037824056 അല്ലെങ്കിൽ 9037824026 എന്നീ നമ്പറുകളിലോ ബന്ധപ്പെടണമെന്ന് റീജിയണൽ പ്രോജക്ട് ഡയറക്ടർ അറിയിച്ചു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കാത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു കൂർക്കാത്തലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം രാവിലെ 9 മണി മുതൽ 4 മണി വരെ. ഫോൺ 9188248481. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് റീജിയണൽ പൌൾട്രി ഫാമിൽ ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട 1 ദിവസം പ്രായമുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങളും കൊത്തുമുട്ടകളും വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. പിടക്കോഴി കുഞ്ഞ് 1 ന് 25 രൂപ, പൂവൻകോഴി കുഞ്ഞ് 1 ന് വില 5 രൂപ, കൊത്തുമുട്ട വില 1 ന് 25 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് 0471273804 എന്ന നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ 5 മണി വരെ ബന്ധപ്പെടുക. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള വില നിലവാര ബുള്ളറ്റിൻ കേൾക്കാം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 24,200, ആലപ്പുഴ 24,700, ചെങ്ങന്നൂർ 28,000. കൊപ്ര ക്വിന്റലിന് കൊല്ലം 14,800, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിങ്കര 22,000, കായംകുളം 20,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിങ്കര 20,000, ചെങ്ങന്നൂർ 26,000. കുരുമുളക് അൺഗാർബിൾഡ്, നെടുമങ്ങാട് 66,000, കൊച്ചി 70,200, പാല 68,000. കുരുമുളക് ഗാർബിൾഡ്, കൊച്ചി 72,200. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ ആറാട്ടുപുഴ 7,400, കൊച്ചി പരവൂർ 5,000. കൊപ്ര ക്വിന്റലിന് കൊല്ലം 14,800, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850. നെടുമങ്ങാട് റബ്ബർ നെടുമങ്ങാട് ക്വിന്റലിന് 22,000, പുനലൂർ 24,200, കോട്ടയം 20,800. കമ്പോള വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 55 സെക്കൻഡും. ഇനി വാർത്തകൾ കേൾക്കാം. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. യുവജനങ്ങൾക്ക് ആഗോള തൊഴിൽ

0: അവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വി ബി ജി റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-നകം സമർപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയും മികച്ച കയറ്റുമതി വളർച്ചയും നിലനിർത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലഹരിക്കെതിരെ കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. യുവാക്കൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വീഡിയോ കോൺഫറൻസിംഗിലൂടെ 19-ാമത് റോസ്ഗാർ മേളയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രം അതിന്റെ കർമ്മയോഗികളിൽ വിശ്വാസമർപ്പിച്ചിട്ടുണ്ടെന്നും സമർപ്പണം, പെരുമാറ്റം, ദൈനംദിന പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ ആ വിശ്വാസത്തെ ബഹുമാനിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി.
1: കർമ്മയോഗി പ്രാരംഭ ജസ്റ്റ് മൊഡ്യൂൾ ആപ്കോ അപ്നി ജിമ്മേദാരിയാ സമജ്നമേ ബഹുത് സഹൂലിയത് ഹോഗി മേര ആപ്സേ ആഗ്രഹ ഹൈ ഇസ്കാ ജ്യാദാ സേ ജ്യാദാ ലാഭ് ഉഠായേ ആജ് ഭാരത് കാ യുവാ ദുനിയാ കേ ഹർ ക്ഷേത്രമേ അപ്നി പെഹചാൻ ബനാ രഹാ ഹൈ യഹി സ്പിരിറ്റ് പബ്ലിക് സർവീസ് മേ ഭീ ദിഖായി ദേനി ചാഹിയേ.
0: രാജ്യത്തെ 47 കേന്ദ്രങ്ങളിലായി നടന്ന റോസ്ഗാർ മേളയിൽ റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യം തുടങ്ങിയ വിവിധ മന്ത്രാലയങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത 51,000-ത്തിലധികം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. ദേശീയ റോസ്ഗാർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങ് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. യുവശക്തിയെ രാഷ്ട്രശക്തിയാക്കി മാറ്റുകയാണ് റോസ്ഗാർ മേളയുടെ ലക്ഷ്യമെന്നും വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാൻ യുവാക്കൾ പങ്കാളികളാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച ചടങ്ങിൽ 130-ഓളം പേർക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. പാലക്കാട് നടന്ന റോസ്ഗാർ മേളയിൽ 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. സമാധാനം, സുരക്ഷ, പ്രാദേശിക ആഗോള വിഷയങ്ങൾ തുടങ്ങിയവയും ചർച്ച ചെയ്തു. ആഗോള നന്മയ്ക്കുവേണ്ടി ഇന്ത്യയും യുഎസും യോജിച്ച് മുന്നോട്ടു പോകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നാളെ കൂടിക്കാഴ്ച നടത്തും. 4 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ അദ്ദേഹം ചൊവ്വാഴ്ച ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും പങ്കെടുക്കും. 2025 വി ബി ജി റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-നകം സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വികസിത് ഭാരത് ജി റാംജി നിയമം നിലവിൽ വരുന്നത്. പുതിയ നിയമം ഈ വർഷം July 1 മുതൽ പ്രാബല്യത്തിൽ വരും. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. June 1 സ്കൂൾ തുറക്കുന്ന ദിവസം സംസ്ഥാന വ്യാപകമായി പദ്ധതിക്ക് തുടക്കമാകും. കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി ഉന്മൂലനം ചെയ്യുകയാണ് പ്രധാന ലക്ഷ്യം. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 6 ജില്ലകളിലും തിങ്കളാഴ്ച 9 ജില്ലകളിലും മഞ്ഞജാഗ്രത തുടരും. ഇതിനിടെ തെക്കു പടിഞ്ഞാറൻ കാലവർഷം അറബിക്കടലിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും കൂടുതൽ ഭാഗങ്ങളിലേക്കും ആൻഡമാൻ കടലിലേക്കും വ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. രാജസ്ഥാനിലെ ദണ്ഡേവാല ഫീൽഡിൽ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് പുതിയ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. ഇവിടെ നിന്ന് പ്രതിദിനം ഏകദേശം 25,000 സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്റർ പ്രകൃതിവാതകം ലഭ്യമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോർമുസ് കടലിടുക്കിലെ സംഘർഷങ്ങൾക്കിടയിലും ആദ്യ 76 ദിവസങ്ങളിൽ ചില്ലറ ഇന്ധനവില മാറ്റമില്ലാതെ നിലനിർത്തിയ ലോകത്തിലെ ഏക സമ്പദ്വ്യവസ്ഥ ഇന്ത്യയാണെന്ന് കേന്ദ്ര സർക്കാർ. മേഖലയിലെ സംഘർഷത്തെ തുടർന്ന് ആഗോളതലത്തിൽ എണ്ണ വിതരണത്തിലുണ്ടായ ആഘാതം ഇന്ത്യയെയും ബാധിച്ചിട്ടുണ്ട്. ചില്ലറ വിലയിൽ ഈ വർധനവ് ബാധിക്കാതിരിക്കാൻ പെട്രോളിനും ഡീസലിനും എക്സൈസ് തീരുവ 4 തവണ സർക്കാർ കുറച്ചതായി

0: വൃത്തങ്ങൾ അറിയിച്ചു. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയും മികച്ച കയറ്റുമതി വളർച്ചയും നിലനിർത്തുകയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഏപ്രിലിലെ മികച്ച കയറ്റുമതി വളർച്ച മെയ് മാസത്തിലും തുടരുന്നത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ കരുത്താണ് കാണിക്കുന്നത്. വ്യവസായ സൌഹൃദ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താനായി ഭവ്യ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളം 100 വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു.
1: Multimodal logistics also as a part of infrastructure. They will promote social infrastructure in these parks. They will ensure sustainability as a focus area. They will be also supported by digital infrastructure, single window clearance. Our effort is to provide ease of starting business.
0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ലക്നൌവിലാണ് മത്സരം. ടോസ് നേടിയ പഞ്ചാബ് ബൌളിംഗ് തിരഞ്ഞെടുത്തു. വിയറ്റ്നാമിലെ ഡാനാങ്ങിൽ നടക്കുന്ന ഏഷ്യൻ അണ്ടർ 23 ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങളായ സൂരജ് വസിഷ്ഠും സാഗർ സിംഗും ഫൈനലിൽ പ്രവേശിച്ചു. 60 കിലോഗ്രാം വിഭാഗം ഫൈനലിൽ സൂരജ് കസാഖിസ്ഥാൻ താരത്തെയും 67 കിലോഗ്രാം വിഭാഗത്തിൽ സാഗർ സിംഗ് ഉസ്ബെക്കിസ്ഥാൻ താരത്തെയും നേരിടും. എവറസ്റ്റ് കീഴടക്കിയ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ആദ്യ വനിതാ പര്യവേഷണ സംഘത്തെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അഭിനന്ദിച്ചു. ഇന്ത്യയുടെ അഭിമാനമായ ഇവർ ആഗോളതലത്തിൽ ഇന്ത്യയുടെ നാരീശക്തിയെ പുനർനിർവചിക്കുകയാണെന്ന് സാമൂഹിക മാധ്യമ പോസ്റ്റിൽ ശ്രീ സിംഗ് പറഞ്ഞു. മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടത്തിയ 2 വ്യത്യസ്ത പരിശോധനകളിൽ 11.25 കോടി രൂപ വിലമതിക്കുന്ന 2.25 കിലോഗ്രാം കൊക്കെയിൻ പിടികൂടി. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ആണ് പരിശോധന നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 വിദേശ പൌരന്മാരെ അറസ്റ്റ് ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി നാളെ വരെ നീട്ടിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും CBSE അറിയിച്ചു. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിൽ കൽക്കരി ഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 90 ഉയർന്നു. 201 ഖനി തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ആവശ്യപ്പെട്ടു. അമേരിക്കയുടെ അത്യാധുനിക അർദ്ധചാലകങ്ങൾ ചൈനയിലേക്ക് കടത്തുന്നത് തടയുന്നതിനുള്ള ഉഭയകക്ഷി ബില്ലിന് US സെനറ്റ് അംഗീകാരം നൽകി. ചൈന ഈ ചിപ്പുകൾ സൈനിക ആവശ്യങ്ങൾക്കും നിർമ്മിത ബുദ്ധി പ്രോഗ്രാമുകൾക്കും ഉപയോഗിച്ചേക്കാമെന്ന വാഷിംഗ്ടണിന്റെ ആശങ്കയെ തുടർന്നാണ് നടപടി. നിയമവിരുദ്ധമായ സെമി കണ്ടക്ടർ കയറ്റുമതി കണ്ടെത്താൻ ഒരു വിസിൽ ബ്ലോവർ പ്രോത്സാഹന പരിപാടി ബില്ല് നിർദ്ദേശിക്കുന്നുണ്ട്. ആണവായുധ വ്യാപന നിരോധന കരാർ അവലോകന സമ്മേളനം പരാജയപ്പെട്ടതിന് പിന്നാലെ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കുമെതിരെ ഇറാൻ രംഗത്ത്. അമേരിക്കയുടെ തടസ്സവാദങ്ങൾ കാരണമാണ് അന്തിമരേഖ പുറത്തിറക്കാനാകാതെ തുടർച്ചയായ 3-ാം തവണയും ചർച്ച പരാജയപ്പെട്ടതെന്ന് UNലെ ഇറാൻ പ്രതിനിധി സംഘം കുറ്റപ്പെടുത്തി. തങ്ങൾ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന വാചകം ഒഴിവാക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് നിലനിർത്തണമെന്ന് അമേരിക്ക നിർബന്ധം പിടിച്ചതാണ് ചർച്ചകൾ പരാജയപ്പെടാൻ ഇടയാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. VBG റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-നകം സമർപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയും മികച്ച കയറ്റുമതി വളർച്ചയും നിലനിർത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലഹരിക്കെതിരെ കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35. ആകാശവാണി ഇപ്പോൾ
2: യുവവാണി. Welcome to Music Time Special.

ആണ് യുവവാണി. ഐ എം യുവർ ഹോസ്റ്റ് തേജസ് ആൻഡ് ടുഡേ വി ആർ ടേണിംഗ് അപ്പ് ദ എനർജി വിത്ത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് നെയിംസ് ഇൻ ഇലക്ട്രോണിക് ഡാൻസ് മ്യൂസിക്, ഡേവിഡ് ഗുറ്റ. From massive festival anthems to emotional collaborations, Guitar has redefined modern dance music and brought it to audiences around the globe. So get ready to feel the beat, lift your mood, and lose yourself in the rhythm. Let's kick things off with a track that blends melody and emotion beautifully. Here's I Can Only Imagine.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭയാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ വിലാസം youth.AIRTVM@gmail.com അല്ലെങ്കിൽ 8281420305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 8281420305.

0: ആകാശവാണി
1: പെയ്ത്ത് നാടകം. രചന അദിത് കൃഷ്ണ ചെമ്പത്ത്. ശബ്ദം നൽകുന്നവർ ഗ്രീറ്റ യൂജിൻ പള്ളിത്തുറ, ശിൽപ അജ്മൽ നാസർ കൊട്ടാരക്കര, ഷീബ കെ നായർ, നിധീഷ് ധർമ്മരാജ്, ഷെഹനാസ് ബിന്ദ്, ദേവദത്തൻ, ജയന്തി കൃഷ്ണ. സംവിധാനം റൂബി ബാബു.

മഴ ആസ്വദിക്കാൻ എനിക്കിഷ്ടമായിരുന്നു. പെയ്യുന്ന ഓരോ മഴയും എൻ്റെ ഭാവങ്ങൾ കടമെടുക്കുന്നത് വരെ. ഒരു വേള ഞാൻ തന്നെയാണെന്ന് തോന്നിപ്പിക്കുമാറ് എൻ്റെ ജനാലയിൽ വന്ന് മഴ കരയും. ജനാല തുറന്ന് ഞാൻ എന്നോട് തന്നെ സംസാരിക്കും.

ശാന്തമായ മഴയെ എനിക്ക് പേടിയാണ്. അവ ഒരു കുറ്റവാളിയുടെ ഭാവത്തോടെ എന്നെ നോക്കുന്നു. ഒരു പ്രളയത്തിന്റെ ജലം അവയ്ക്കുള്ളിലുണ്ടെന്നതിനാൽ അവയെന്നെ മൂടുമെന്നതിനാൽ ശാന്തമായ മഴയും മഴയുടെ പെയ്ത്തും

ഇനി പറഞ്ഞു വരുന്നത് എന്നെ പറ്റിയാണ്. ഈ മഴ പോലെ എന്റെ മനസ്സ് കുറെ കാലങ്ങളായി പെയ്യുന്നു. എന്റെ ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരനായിരുന്നു അരവിന്ദ്. ഞങ്ങൾ സ്കൂൾ ബസ്സിൽ വെച്ചാണ് പരിചയം. ഒന്നിലോ രണ്ടിലോ പഠിക്കുന്ന സമയത്ത് എന്റെ വാട്ടർ ബോട്ടിൽ സ്കൂൾ ബസ്സിന് താഴെ വീണുപോയി. എനിക്കതെടുക്കാൻ പേടിയായി. അന്ന് അരവിന്ദാണ് ആ ബോട്ടിൽ എടുത്തു തന്നത്. പെൺകുട്ടിയാണെങ്കിലും ഇങ്ങനെ പേടിക്കരുത് എന്നവൻ എനിക്കന്ന് പറഞ്ഞു തന്നു. എനിക്ക് അന്നൊക്കെ അവന്റെ ഒപ്പം യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്കൂൾ ബസ്സിൽ അവൻ ഉണ്ടോന്ന് നോക്കും. യു പി ആയപ്പോൾ ക്ലാസ് മാറിപ്പോയി. അന്നെനിക്ക് ഭയങ്കര സങ്കടമായി. എനിക്കൊരു ഡയറി നോട്ട് ഉണ്ടായിരുന്നു അന്ന്. എല്ലായ്പ്പോഴും എഴുതാനൊന്നുമല്ല, സങ്കടങ്ങളോ ഇഷ്ടങ്ങളോ ഒക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതും. അന്ന് ഞാൻ സങ്കടപ്പെട്ട അവനെക്കുറിച്ച് എഴുതി, കുറേ എഴുതി. അവന്റെ ഒപ്പം മിഠായി കഴിച്ചത്, തല്ല കിട്ടിയത്, എന്റെ ലഞ്ച് ബോക്സിൽ നിന്ന് അവന്റെ ദേഹത്ത് കറി വീണത്. അങ്ങനെ യു പി ക്ലാസ്സിൽ ഞങ്ങൾ മിണ്ടിയിട്ടേയില്ല. യു പി ക്ലാസ്സിൽ അവൻ വേറെ കൂട്ടുകാരോടൊപ്പം പോയി. എനിക്കത് അത്രയ്ക്ക് ഇഷ്ടമായില്ല. പിന്നീട് ഹൈസ്കൂളിൽ നിന്നാണ് ഞാൻ അവനെ കാണുന്നത്. അവനപ്പോൾ പൊടിമീശ വന്നിരുന്നു, കുറച്ച് നീളവും വെച്ചു. ബസ്സിൽ നിന്ന് അവൻ എന്നെ നോക്കി ചിരിച്ചു. എൽ പി ക്ലാസ്സിലെ സൗഹൃദം ഞാൻ വീണ്ടും പൊടി തട്ടിയെടുത്തു. അധികം സുഹൃത്തുക്കളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് ഒരു ട്യൂഷൻ സെന്ററിൽ കൂടി ചേർന്നതോടെ ഞങ്ങൾ തമ്മിൽ നല്ലോണം അടുക്കാൻ തുടങ്ങി. ഓണപ്പരിപാടിക്ക് അവനൊരുമിച്ചൊരു ഫോട്ടോയൊക്കെ എടുക്കാൻ എന്നെ വിളിച്ചു. ഞാൻ ഉടുത്തു വന്ന സാരിയൊക്കെ നല്ലതാന്ന് പറഞ്ഞു. ഞാനന്ന് ഡയറിയിൽ കുറേ എഴുതി. പക്ഷേ ഞാനും അവനും കൂടി ട്യൂഷൻ കഴിഞ്ഞ് വരുമായിരുന്നു. ബസ് സ്റ്റോപ്പിലേക്ക് എത്തുന്നേ ഉള്ളൂ. അവൻ എന്റെ അടുക്കലേക്ക് കൂടുതൽ അടുത്തു. അരവിന്ദ് എന്തിനാണ് എന്റെ അടുത്തേക്ക് വരുന്നത് എന്നെനിക്ക് മനസ്സിലായില്ല. വീണ്ടും അടുക്കാൻ വന്നപ്പോൾ ഞാനൊന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അവൻ എന്നെ മുറുക്കി കെട്ടിപ്പിടിച്ചു. അവന്റെ കയ്യിൽ

കണ്ടപ്പോൾ ഇരുമ്പിന്റെ ശക്തി ഉണ്ടായിരുന്നു. എനിക്ക് കുതിരി മാറാനായില്ല. അവൻ എന്നെ വീണ്ടും ബലാത്കാരമായി കടന്നു പിടിച്ചു. വഴിയിലെങ്ങും ആരുമില്ല. അവൻ എന്റെ കവിളിൽ ഉമ്മ വയ്ക്കാൻ നോക്കി. അവന്റെ പിടുത്തം മെല്ലെ അയഞ്ഞു. ആ സമയത്തിന് ഞാൻ കുതിരി ഓടി. അന്ന് വീട്ടിലെത്തി ഞാൻ മരിച്ച പോലെ കിടന്നു. വിശന്നില്ല, ദാഹിച്ചില്ല. ഡയറിൽ എന്തൊക്കെയോ കുത്തി വരഞ്ഞു. ബസിന്റെ അടിയിൽ ബോട്ടിൽ നഷ്ടപ്പെട്ട ഒരു കുട്ടി കരയുന്നത് ഞാൻ സ്വപ്നം കണ്ടു. ഒരാൺകുട്ടി അവളുടെ അടുത്ത്. ആ ആൺകുട്ടി എടുത്തു തരുന്ന ബോട്ടിൽ വാങ്ങിക്കരുതെന്ന് ഞാൻ സ്വപ്നത്തിൽ ആ പെൺകുട്ടിയോട് പല ആവർത്തി പറഞ്ഞു. പക്ഷേ എന്റെ വിളിക്കും കേൾവിക്കും ഏറെ അപ്പുറത്തായിരുന്നു അവൾ.

0: നിങ്ങളെന്താ ഇന്ന് ക്ലാസ്സിൽ വരാഞ്ഞത്? നിങ്ങൾക്കൊരു ചായ പറയട്ടെ?
1: വേണ്ട, ചായ വേണ്ട.
0: നിങ്ങളെ ടീച്ചർ അന്വേഷിച്ചായിരുന്നു, പനിയാണ് തലവേദനയാണെന്നൊക്കെ ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട്.
1: ഞങ്ങൾക്ക് തീരെ വയ്യായിരുന്നു. ഇന്ന് ഏതൊക്കെ ടീച്ചർ വന്നു? നോട്ട്സ് വല്ലതും ഉണ്ടോ കയ്യില്? അത് ചോദിക്കാനാ വന്നത്.
0: നോട്ട്സ് PDF ആയിട്ട് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് അറ്റൻഡൻസും തീരെ ഇല്ല, സെം എക്സാം അല്ലേ വരുന്നത്. അപ്പൊ ഈ കണ്ടനേഷനൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും.
1: എടാ, നീ ഇങ്ങനെ വെറുതെ പേടിപ്പിക്കല്ലേ.
0: ആ, മെഡിക്കൽ വെച്ചാ മതിയെന്നേ. പക്ഷേ ഈ കള്ളപ്പനിക്കൊക്കെ ഏത് ഡോക്ടർ തരും?
1: നീ അങ്ങനെ കളിയാക്കല്ലേ, സത്യമായിട്ടും പനി തന്നെയായിരുന്നു.
0: ഓ, വിശ്വസിച്ചു. പിന്നെ അടുത്താഴ്ച ഒരു ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നല്ല പ്ലേസ്മെന്റ് കിട്ടുമെന്നാ കേട്ടത്. വേണമെങ്കിൽ ഒന്ന് പോയി പങ്കെടുക്കാം. കിട്ടിയാ നല്ല അവസരമല്ലേ.
1: എവിടെ വെച്ചിട്ടാ നടക്കുന്നേ? ഒത്തിരി ദൂരമുണ്ടോ? അടുത്താഴ്ച ഒന്ന് വീട്ടിൽ പോവാനിരിക്കുകയായിരുന്നു.
0: ഇവിടെ പാളയത്ത് വെച്ചിട്ട് തന്നെയാ. ഇന്റർവ്യൂ കഴിഞ്ഞു പോയാൽ പോരെ? ഏതായാലും രാവിലെ 10 മണിക്കാണ് ഇന്റർവ്യൂ. ഞാൻ ഗ്രൂപ്പിൽ അതിന്റെ ബ്രോഷർ ഇട്ടിട്ടുണ്ട്, ഒന്ന് നോക്കിയേ.
1: ഓ, അതായിരുന്നോ? ഞാൻ കണ്ടു, പക്ഷെ ശ്രദ്ധിച്ചില്ല. നീ പോകുന്നുണ്ടോ?
0: ഈ കോഴ്സ് കഴിഞ്ഞ് എന്ത് ചെയ്യുന്ന ഒരു പിടിയില്ല. അതുകൊണ്ട് ഏതായാലും ഒരു ജോലി നോക്കണം. ഇത് കിട്ടിയാ നല്ലതല്ലേ?
1: അതെ അതെ.
0: ഇപ്പൊ നിങ്ങൾക്ക് ഹോസ്റ്റലിൽ ഫുഡൊക്കെ നല്ലതാണോ?
1: നല്ല ഫുഡൊന്നും അല്ല, എന്തായാലും പുഴുവിനെ ഒന്നും കിട്ടുന്നില്ല. അത് തന്നെ ഭാഗ്യം.
0: ഏതായാലും സമരം നടത്തി നന്നായി. നീ ആയിരുന്നല്ലോ നേതാവ്.
1: നേതാവ് ചമഞ്ഞതൊന്നും അല്ല, ചില കാര്യങ്ങളില് നമ്മൾ തന്നെ പ്രതികരിക്കണം. ഒരാള് നേരിട്ടിറങ്ങിയാ ബാക്കിയുള്ളവർക്കും അങ്ങനെ തന്നെ തോന്നും. അതുകൊണ്ടാ.
0: ശരിയാ. അല്ല, ഞാൻ കുറേയായി ശ്രദ്ധിക്കുന്നു, എന്താ ഗായത്രി മാറിയിരിക്കുന്നത്?
1: അവളോട് നീ ഇപ്പൊ ഒന്നും ചോദിക്കല്ലേ, ആകെ ഡെസ്പായിട്ടിരിക്ക. അവളുടെ ബോയ് ഫ്രണ്ട് ഇല്ലേ വിഘ്നേഷ്, അവനോട് വഴക്കിട്ടിരിക്കുക.
0: ഓ, അതുകൊണ്ടാണോ അവളും ക്ലാസ്സിൽ വരാഞ്ഞത്? കുറെ നാളായല്ലോ. ടീച്ചറും ചോദിച്ചിരുന്നു. അവളോട് അടുത്താഴ്ചത്തെ ഇന്റർവ്യൂവിന്റെ കാര്യം പറയണേ. ഞാൻ എന്നാ പോവുക.
1: ശരിടാ, ബൈ. അത് കൊള്ളാം. ഹോസ്റ്റലിലിരുന്ന പ്രശ്നമാവെന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നേ. എന്നിട്ടിപ്പോ?
2: ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല.
1: ഹാ, അത് മുഖം കണ്ടാ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്, അവനെ ഒന്ന് നേരിട്ട് കാണ്.
2: എനിക്കറിയാന്നേ, പക്ഷെ എനിക്ക് അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല.
1: അവൻ മിക്കവാറും ആ ഗ്രൗണ്ടിലുണ്ടാവും. നീ അങ്ങോട്ട് പൊക്കോ, ഞാൻ അപ്പോഴേക്കും വരാം. എനിക്കേ ഡിപ്പാർട്ട്മെന്റിൽ വരെ പോകേണ്ട ആവശ്യമുണ്ട്.
2: ആ ശരി.

0: എടാ എപ്പോട്ടാ നോക്കിയടാ അടിക്കുന്നത്.
1: എടാ എടാ നീ കുറച്ചുകൂടെ കേറി നിന്നേ.
2: വൈഡ് ലാസ്റ്റ് ബോളാണ്, ലാസ്റ്റ് ബോളാണ്.
0: എടാ അത് അവളല്ലേ വരുന്നേ, ഗായത്രി.
3: അയ്യോ അളിയ, ഇപ്പൊ കണ്ട ആ പ്രശ്നമാവും.
0: അവളുമായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ? ഞാൻ കരുതി നീ അവളെയും തേച്ചെന്ന്.
3: എടാ ഇവളെ തേക്കാൻ സമയമായിട്ടില്ല, കുറച്ച് നാളുകൂടി ഇങ്ങനെ പോട്ടെന്നേ.
0: ഇവളുമായിട്ട് കമ്മിറ്റഡ് ആയിട്ട് ഒരുപാട് വർഷമായില്ലേ?
3: ഓ ഒരു രണ്ടു വർഷമായി.
0: നിനക്ക് അവളോട് താല്പര്യമില്ലെങ്കിൽ നേരിട്ട് തന്നെ പറഞ്ഞൂടെ.
3: ഇതെത്ര നാളെന്ന് വെച്ചാ?
1: നീ പേടിക്കണ്ട, ഞാൻ പെട്ടെന്ന് തന്നെ ബ്രേക്കപ്പ് ആക്കാം, പോരെ.
0: ഇവളെ തേക്കാനുള്ള കാരണം എന്താണ്?
1: അളിയ അത്യാവശ്യം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പോലും ഇല്ലാത്ത അവളുടെ വീടും വീട്ടുകാരും. ഇവളെന്നെ കഴിഞ്ഞ ക്രിസ്മസിന് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അളിയ ഒരു നില വീട്, അച്ഛനാണ് സെക്യൂരിറ്റി, അമ്മ ജോലിയൊന്നും ഇല്ലാതെ വീട്ടിൽ. എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ജീവിതത്തെക്കുറിച്ച് കുറച്ച് പ്രാക്ടിക്കലായി കാണുന്ന പ്രശ്നമാണോ? ഏ
0: എടാ അവൾ ഇങ്ങോട്ടാ വരുന്നത്, പ്രശ്നമാകെ സാധ്യതയുണ്ട്.
1: അതെ അതെ, കണ്ട പ്രശ്ന. എടാ ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം, അവൾ പോയിട്ടൊന്ന് പറയണേ.
0: നീ ആ താഴത്ത് പുല്ലിൻ്റെ മറവിലൊന്നോ. ശരി.

0: ഗോകുലെ, നീ വിഘ്നേശിനെ കണ്ടോ? അവനെന്തിനാ എന്റെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി കളിക്കുന്നത്?
1: അവനെ ഞങ്ങൾ കണ്ടിട്ട് കൊറേയായി.
0: കള്ളം പറയരുത് ഗോകുലെ, അവന്റെ ബൈക്കാണല്ലോ ആ പുറത്തിരിക്കുന്നത്.
1: അത് അവൻ എനിക്ക് തന്നിട്ട് പോയതാണ്. ചിലപ്പോ നാട്ടിൽ പോയതായിരിക്കും. അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞിരുന്നു.
0: എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ.
1: പറയാൻ വിട്ടുപോയതായിരിക്കും.
0: എന്നെത്തുമെന്നാണ് പറഞ്ഞേ?
1: അതൊന്നും കൃത്യമായി പറഞ്ഞില്ല. ഞങ്ങള് വിളിച്ചിട്ട് പോലും കിട്ടുന്നില്ല. എന്തായാലും എത്തിയാ വിളിക്കാതിരിക്കില്ല. അപ്പോ ഞാൻ എന്തായാലും ഗായത്രി അറിയിക്കാം.
0: കണ്ടാൽ എന്റെ അവസ്ഥ മോശമാണെന്ന് പറയണം, എന്നെ പറ്റിക്കരുതെന്ന് പറയണം, കാണണം എന്ന് പറയണം.
1: അവൻ നിന്നെ പറ്റിക്കൊന്നുമില്ല. ഗായത്രി ധൈര്യമായിട്ട് ചെല്ല്, അവൻ എത്തിയ എന്തായാലും കാണാൻ വരും. ചെല്ല്.
0: ശരി.
2: അളിയാ, അവള് പോയോ?
1: പാവം, ഗായത്രി ആകെ തളർന്നു പോയിട്ടുണ്ട്.
2: പാവം, എന്നെ ഓർത്തിട്ടായിരിക്കും. അല്ലടാ,
1: ഒന്ന് പോടാ. നിനക്ക് ഈ റിലേഷൻഷിപ്പ് തുടർന്നു കൊണ്ടുപോകാൻ ആഗ്രഹമില്ലെങ്കിൽ അത് അവളോട് പറയണം.
2: എടാ, ഇതൊക്കെ ഒരു രസമല്ലേ? എടാ, പെൺകുട്ടികൾ ഇങ്ങനെ പിന്നാലെ വരുന്നത് തന്നെ ആണത്തത്തിന്റെ ഒരു ലക്ഷണം. നിനക്കൊന്നും അത് പറഞ്ഞാ മനസ്സിലാവില്ലെന്നേ.
1: എടാ, എനിക്ക് നീ പറയുന്നതൊന്നും കേൾക്കണ്ട. നീ ആ ബൈക്കിന്റെ കീഴിങ്ങനെ
2: നിന്നേ. എന്നാ കൊണ്ടുപോകും.

0: എന്തായത്? ഭക്ഷണം മെസ് ഹാളിൽ ഇരുന്നാ കഴിക്കേണ്ടത്, റൂമിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല.
1: സോറി മാം, ഇത് ഗായത്രിക്കുള്ള ഭക്ഷണമാണ്.
0: ആർക്കായാലും ശരി, ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഇനി ആവർത്തിക്കരുത്.
1: ഓക്കെ മാം.
0: അവളോട് എന്നെ വന്നൊന്ന് കാണാൻ പറയണം, കേട്ടല്ലോ. എനിക്കൊരു കാര്യം സീരിയസ് ആയി ആ കുട്ടിയോട് സംസാരിക്കാനുണ്ട്.
1: ഓക്കെ മാം, ഞാൻ പറയാം.
0: പൊയ്ക്കോളൂ.
1: ആ ഹെഡ്സെറ്റ് ഇങ്ങ് തന്നെ, എത്ര നേരമായി ഇരിപ്പ്, തലവേദനിക്കില്ലേ? പിന്നെ വാർഡൻ നിന്നെ അന്വേഷിച്ചിട്ടുണ്ട്, സീരിയസ് ആയി എന്തോ കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു.
2: എന്തു കാര്യം?
1: അതൊന്നും അറിയില്ല.
2: ചിലപ്പോ വീട്ടിൽ നിന്ന് വിളിച്ചു കാണും. വീട്ടിലേക്ക് വിളിച്ചിട്ട് കുറേ ആയി.
1: നീ ഇങ്ങനെ തുടങ്ങിയ കഷ്ട ഇത്രയ്ക്ക് താരാൻ പാടില്ല. കുറച്ച് ദിവസം നീ വീട്ടിൽ പോയി നിൽക്ക്.
2: വീട്ടിലോ? വീട്ടിൽ പോയാ ഞാൻ തകർന്നു പോകും. കഴിഞ്ഞ വെക്കേഷന് പോയപ്പോ വിഘ്നേഷിന്റെ കാര്യം ഞാൻ അമ്മയോട് സൂചിപ്പിച്ചിരുന്നു. അമ്മ മുൻകൈ എടുക്കാമെന്ന് പറഞ്ഞതാ. എന്നിട്ടാണ് അവനിപ്പോ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്.
1: ശരിക്കും എന്താ നിങ്ങളുടെ പ്രശ്നം?
2: വിഘ്നേഷ് എന്നോട് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കുറെ ആയി.
1: ഓക്കെ, ഇപ്പോഴത്തെ പ്രശ്നം എന്താ? അത് പറ.
2: ഡാൻസിൽ പേര് കൊടുത്തതിന് അതിനാ ഇപ്പൊ ചൂടായത്. മുമ്പത്തെ

0: അവന് അവനോട് ചോദിക്കാതെ നിങ്ങളുടെ ഒപ്പം ഷോപ്പിങ്ങിന് വന്നതിന് ഓരോ കാരണം മനഃപൂർവ്വം ഉണ്ടാക്കുന്ന പോലെ പണ്ടൊന്നും അവനിതൊന്നും പ്രശ്നമേ അല്ലായിരുന്നു. നീ ഓർക്കുന്നുണ്ടോ, പണ്ട് കലോത്സവത്തിൽ ഞാൻ ഡാൻസ് കളിക്കുന്ന സ്റ്റേജിൽ കാണിയായി അവൻ മുൻപിൽ വന്ന് നിൽക്കുമായിരുന്നു, പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അവന്റെ ഇപ്പോഴത്തെ മാറ്റം എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നെ ഒഴിവാക്കുന്ന പോലെ, ഞാൻ എന്തോ തെറ്റ് ചെയ്ത പോലെ. നീ ഇതൊന്ന് നോക്ക്, അവൻ എന്താ എഴുതിയേക്കുന്നേന്ന്.
1: അയ്യേ, നിന്നെ ഗോകുലിനെ ചേർത്ത് സംശയിക്കുന്നു.
0: അവന്റെ ഈ മാറ്റമാണ് എനിക്ക് മനസ്സിലാകാത്തത്.
1: എനിക്കിത് നല്ല ഏർപ്പാടായി തോന്നുന്നില്ല. നിന്നെ അവനെയും എനിക്ക് നന്നായിട്ടറിയാം. നീ ബന്ധത്തിൽ കൊടുക്കുന്ന എഫേർട്ടും ഞാൻ കാണുന്നുണ്ട്.
0: എനിക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ലടാ, ഞാൻ അത്രയ്ക്ക് തളർന്നു പോയിട്ടുണ്ട്. നീ എന്ത് പറയുന്നോ അതുപോലെ ഞാൻ ചെയ്യാം.
1: നീ ഒരു കാര്യം ചെയ്, നീ നാളെ തന്നെ അവനോട് പോയി സംസാരിക്ക്. ഞാൻ പറയുന്നതല്ല നീ കേൾക്കുന്നുണ്ടോ?
0: എടി, അതിന് അവനെ കണ്ടു കിട്ടിയിട്ട് വേണ്ടേ?
1: നാളെ അവന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ സെമിനാറുണ്ട്. ഫൈസൽ മാഷ് അവനെ അല്ല ഏൽപ്പിച്ചേക്കുന്നെ, അവൻ എന്തായാലും അവിടെ ഉണ്ടാവും.
0: നോക്കാം.

0: ഗായത്രിയെ വാർഡൻ വിളിക്കുന്നു.
1: വരൂ. തന്നെ വിളിപ്പിച്ചത് ഈ കത്തുകളെ കുറിച്ച് ചോദിക്കാനാ. ആദ്യം കരുതി പെൺകുട്ടികളെ ശല്യപ്പെടുത്താൻ വരുന്ന വല്ലവരുമാണെന്ന്. പക്ഷെ തന്റെ പേരും വെച്ച് ആവർത്തിച്ച് കുറേ വരുന്നു, എന്താ കാര്യം?
2: എനിക്കറിയില്ല സിസ്റ്റർ.
1: നൂണ പറയരുത്, തന്റെ പേരും ക്ലാസ്സും ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ.
2: എനിക്കൊന്നും അറിയില്ല.
1: ഏതായാലും ഇനി വന്നാൽ എനിക്ക് വീട്ടിലേക്ക് വിളിക്കേണ്ടി വരും. കത്തുകളിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ അതൊക്കെ അവരറിയും.
2: അയ്യോ വേണ്ട സിസ്റ്റർ, വേണ്ട.
1: ആ കരയണ്ട, പൊയ്ക്കോളൂ.
2: എന്തിനാ വിളിപ്പിച്ചത്? അവൻ എന്നെ കുറിച്ച് കത്തെഴുതിയിരിക്കുന്നു, എന്നിട്ട് അത് വാർഡൻ അയച്ചു. ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നതെല്ലാം പരസ്യമാക്കി അവൻ, ആ ദുഷ്ടൻ. അവന്റെ ഉദ്ദേശം എന്താന്ന് എനിക്കറിയില്ല. എനിക്ക് വയ്യടി. വീട്ടിലറിഞ്ഞ കൂടുതൽ പ്രശ്നവും. ഞാൻ ഇനി എന്ത് ചെയ്യും?
3: എടി നീ വിഷമിക്കാതെ, നമുക്ക് വഴിയുണ്ടാക്കാം. നീ ഇങ്ങനെ കരയല്ലേ?

0: നമുക്കിന്നൊരു കവിത പഠിക്കാം. കവി പാബ്ലോ നെരൂദ. സാമ്രാജ്യത്തെ സ്വേച്ഛാധിപത്യത്തെ അടിയറവ് പറയിച്ച കവിയാണ് പാബ്ലോ നെരൂദ. അതേസമയം മനോഹരങ്ങളായ പ്രണയബിംബങ്ങളും അദ്ദേഹം നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. തളർന്നുപോയ തന്റെ പ്രേമഭാജനത്തിന്റെ കൈപിടിച്ച അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: നിന്റെ വിഷാദം നിറഞ്ഞ അഗാധമായ കണ്ണുകളിലാണ് സ്വപ്നത്തിന്റെ കര തുടങ്ങുന്നത് എന്ന്. ഇത്തരത്തിൽ പ്രത്യാശയെ പ്രണയത്തിന്റെ ഭാവത്തിൽ അദ്ദേഹം പുനരവതരിപ്പിച്ചു.
1: വരൂ,
0: എന്താ വൈകിയത്? കുറെ നാളായല്ലോ തന്നെ കണ്ടിട്ട്.
1: അത് ടീച്ചർ, റോഡിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു.
0: ആ വരൂ, വന്നിരിക്കൂ.
2: തിഗ്നേഷിനെ കണ്ടോ? അവരെന്താ പറഞ്ഞത്?
0: ഗായത്രി, ഇന്റർവെല്ലിൽ എന്റെ ക്യാബിനിലേക്ക് ഒന്ന് വരണം. താനൊന്ന് ചോദിച്ച പുസ്തകം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഗായത്രി കേൾക്കുന്നുണ്ടോ?
1: ടീച്ചർ,
0: എന്നാൽ നമുക്ക് ക്ലാസ് പിന്നീടെടുക്കാം.
2: എടാ, എന്തായി?
3: അവൻ എന്നോട് സംസാരിക്കാൻ പോലും സമയം കണ്ടെത്തുന്നില്ല.

0: താല്പര്യമില്ലാത്തതുപോലെ ഭയങ്കര അവോയ്ഡിങ് ആണ്. എന്നെ അവൻ അറിയാലോ. എന്നിട്ടും
1: എടാ, നീ ആ കത്തുകളെ കുറിച്ച് ചോദിച്ചോ?
0: അവൻ അതിനൊന്നും പറഞ്ഞില്ല. എനിക്ക് അവന് മനസ്സിലാകുന്നില്ല.
1: അന്ന് കോളേജ് കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് ബീച്ചിൽ പോയത് നീ ഓർക്കുന്നുണ്ടോ? നിനക്കൊരു പരിഗണന പോലും തരാതെയുള്ള ഒരു പെരുമാറ്റമായിരുന്നു അവന്റെ. എല്ലാം ഒരു തമാശ പോലെയാ അവൻ അവതരിപ്പിച്ചത്. അന്നേ മനസ്സിലാക്കേണ്ടതായിരുന്നു.
0: തമാശയാണ് അവന്. എന്നെ കണ്ടുമുട്ടിയത്, എന്നോട് സംസാരിച്ചത്, എന്നെ തൊട്ടത്, മൊത്തത്തിൽ ഞാനൊരു തമാശയാണ്. തമാശ. നിനക്കൊരു കാര്യം അറിയാവോ? അവൻ എന്നെ ഭീഷണിപ്പെടുത്തുവാ, എനിക്കെതിരെ കേസ് കൊടുക്കുമെന്നൊക്കെ. അവനെന്തിനാ ഇങ്ങനെ പെരുമാറുന്നത്? അവനെയല്ലേ ഞാൻ സ്നേഹിച്ചത്.
1: ഗായത്രി, എടാ നീ ഇങ്ങനെ കരയാതെ, എന്തെങ്കിലും വഴി കാണാം. അതാ ടീച്ചർ വരുന്നു.
2: നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നേ? ഗായത്രി, ഇത് അയാൾ പറഞ്ഞ പുസ്തകം.
1: അത് ടീച്ചർ.
2: അയ്യോ, ഗായത്രി കരയുന്നല്ലോ. എന്തു പറ്റി ഗായത്രി?
0: ഒന്നുമില്ല ടീച്ചർ.
1: ടീച്ചർ, അത് ബ്രേക്കപ്പ് ഇഷ്യൂ.
2: ഓ, നിങ്ങൾ ഇപ്പൊ ഹോസ്റ്റലിലേക്ക് ചെല്ലൂ. ഗായത്രി, നാളെ നമുക്കൊന്ന് കാണണം കേട്ടോ.
0: ആ ടീച്ചർ.
1: എടാ, നേരം വൈകി, വാ ഹോസ്റ്റലിലേക്ക് പോ.
2: ആ ചെല്ലു വേഗം. ഗായത്രി ചെല്ലു.
0: ആ ടീച്ചർ.
1: ശരി.
3: പെയ്ത്ത് നാടകം ഒന്നാം ഭാഗം സമാപിക്കുന്നു. രചന അദിത് കൃഷ്ണ ചെമ്പത്ത്. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഗായത്രി, ഗ്രീറ്റ യൂജിൻ പള്ളിത്തുറ, ഗായത്രിയുടെ സുഹൃത്ത് ശിൽപ, വിഘ്നേഷ്, അജ്മൽ നാസർ കൊട്ടാരക്കര, കൂട്ടുകാരൻ ഗോകുൽ, നിധീഷ്, ഗായത്രിയുടെ ആൺസുഹൃത്ത് ദേവദത്തൻ, വാർഡൻ ഷെഹനാസ് ബിന്ദ്, മലയാളം ടീച്ചർ ഷീബ കെ നായർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. നാടകത്തിന്റെ അവസാന ഭാഗം അടുത്ത വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:00-2:00 കേൾക്കാം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾക്ക് ആർ രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസും എസ് ജാനകിയും പാടിയത്. ചിത്രം താരാട്ട്.

ഇന്ന് രാത്രി 9:15 കായിക ലോകം. ഇതിൽ ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലൂടെ പ്രത്യേക പരിപാടി. രചന അജ്മൽ എൻ എസ്. ഇന്ന് രാത്രി 9:15 കായിക ലോകത്തിൽ.

0: ആകാശവാണി ഇപ്പോൾ പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന.
1: ഇന്ത്യയുടെ കാർഷിക മേഖല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി നിലകൊള്ളുന്നു. ഈ മേഖലയിലാണ് രാജ്യത്തെ തൊഴിലാളികളുടെ ഒരു പ്രധാന ഭാഗം ജോലി ചെയ്യുകയും ദേശീയ ഭക്ഷ്യസുരക്ഷയിൽ ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യുന്നത്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഈ നിർണായക വിടവ് പരിഹരിക്കാനും കർഷകർക്ക് അവരുടെ വാർദ്ധക്യകാലത്ത് ആവശ്യമായ സാമ്പത്തിക സുരക്ഷ നൽകാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സർക്കാർ സംരംഭമാണ്. ചെറുകിട നാമമാത്ര കർഷകർക്കുള്ള സാമൂഹിക സുരക്ഷയുടെ അനിവാര്യമായ ആവശ്യം തിരിച്ചറിഞ്ഞ് 2019 ഇന്ത്യ ഗവൺമെന്റ് PMKMY പദ്ധതി ആരംഭിച്ചു. യോഗ്യരായ കർഷകർക്ക് കുറഞ്ഞത് 3000 രൂപ പ്രതിമാസ പെൻഷൻ നൽകാനാണ് ഈ സന്നദ്ധ സംഭാവന.

0: ഭാവനാ പെൻഷൻ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഭൂരേഖകൾ പ്രകാരം 2 ഹെക്ടർ വരെ കൃഷിയോഗ്യമായ ഭൂമിയുള്ള 18-നും 40-നും ഇടയിൽ പ്രായമുള്ള ചെറുകിട നാമമാത്ര കർഷകരെയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കർഷകനും സർക്കാരും പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു മാതൃകയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പദ്ധതിയിലേക്കുള്ള കർഷകന്റെ തുടക്കപ്രായമനുസരിച്ച് പ്രതിമാസ സംഭാവന തുക വ്യത്യാസപ്പെടുന്നു. ഈ സഹസംഭാവന മാതൃക കർഷകർക്കിടയിൽ ഉടമസ്ഥ അവകാശ ബോധം വളർത്തുകയും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. PMKMY യോഗ്യരായ കർഷകർക്ക് സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. 3000 രൂപയുടെ ഉറപ്പായ പ്രതിമാസ പെൻഷൻ അവരുടെ വാർദ്ധക്യത്തിൽ വളരെ ആവശ്യമായ വരുമാന സ്രോതസ് നൽകുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും മാന്യമായ ജീവിത നിലവാരം നിലനിർത്തുന്നതിനും അവരെ സഹായിക്കുന്നു. ഈ സാമ്പത്തിക ഭദ്രത അവരുടെ കുട്ടികളെയോ മറ്റു കുടുംബാംഗങ്ങളെയോ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു. വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കപ്പുറം പദ്ധതി കാർഷിക മേഖലയെ മൊത്തത്തിൽ ഗുണപരമായി ബാധിക്കുന്നു. വാർദ്ധക്യത്തിലെ സാമ്പത്തിക ആശങ്കകൾ ലഘൂകരിക്കുന്നതിലൂടെ കർഷകർക്ക് അവരുടെ തൊഴിൽ വർഷങ്ങളിൽ കാർഷിക രീതികളും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് അനുവദിക്കുന്നു. കൂടാതെ ചെറുകിട നാമമാത്ര കർഷകരെ ഘടനാപരമായ സാമ്പത്തിക വ്യവസ്ഥയുടെ പരിധിയിൽ കൊണ്ടുവന്ന് കാർഷിക മേഖലയുടെ ഔപചാരികവൽക്കരണത്തെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. PMKMYക്ക് അപാരമായ സാധ്യതകളുണ്ടെങ്കിലും സുസ്ഥിരമായ സ്വാധീനത്തിനായി ചില വെല്ലുവിളികൾ പരിഹരിക്കേണ്ടതുണ്ട്. ബോധവൽക്കരണവും വ്യാപനവും. യോഗ്യരായ കർഷകരിലേക്ക് പ്രത്യേകിച്ച് വിദൂര പ്രദേശങ്ങളിൽ പദ്ധതിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നത് നിർണായകമാണ്. വിപുലമായ എൻറോൾമെന്റ് ഉറപ്പാക്കുന്നതിന് ഫലപ്രദമായ ആശയവിനിമയ തന്ത്രങ്ങളും നിലവിലുള്ള കർഷക ശൃംഖലകൾ പ്രയോജനപ്പെടുത്തലും അത്യാവശ്യമാണ്. ദീർഘകാല സുസ്ഥിരത. പദ്ധതിയുടെ ദീർഘകാല സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് പെൻഷൻ ഫണ്ടിന്റെ കൃത്യമായ ആസൂത്രണവും മാനേജ്മെന്റും ആവശ്യമാണ്. അനൌപചാരികമായ ഭൂ ഉടമസ്ഥതയും പാട്ടവും. ഭൂമിക്കുമേൽ ഔപചാരികമായ ഉടമസ്ഥാവകാശ രേഖകൾ ഇല്ലാതെ ഗണ്യമായ എണ്ണം കർഷകർ കൃഷി ചെയ്യുന്നു. ഉൾപ്പെടുത്തൽ ഉറപ്പാക്കുന്നതിന് ഈ കർഷകരുടെ ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനായി പദ്ധതി പൊരുത്തപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് PMKMY അടയാളപ്പെടുത്തുന്നത്. നിലവിലുള്ള വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിലൂടെയും വിപുലമായ പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിലൂടെയും കാർഷിക മേഖലയ്ക്കും അതിന്റെ ദശലക്ഷക്കണക്കിന് സംഭാവന ചെയ്യുന്നവർക്കും കൂടുതൽ സുരക്ഷിതവും സമൃദ്ധവുമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ഈ പദ്ധതിക്ക് നിർണായക പങ്ക് വഹിക്കാനാവും. കൂടാതെ PMKMY മറ്റ് സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായി സംയോജിപ്പിക്കുന്നതിനുള്ള വഴികൾ പര്യവേക്ഷണം ചെയ്യുന്നത് കർഷകർക്ക് കൂടുതൽ സമഗ്രമായ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരെ ശാക്തീകരിക്കുന്നതിനുള്ള കാഴ്ചപ്പാടാണ് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന അവതരിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള അവരുടെ സുപ്രധാന സംഭാവനകളെ ഇത് അംഗീകരിക്കുകയും അവരുടെ വാർദ്ധക്യ വർഷങ്ങളിൽ അവർക്ക് അർഹമായ സാമ്പത്തിക സുരക്ഷ നൽകുകയും ചെയ്യുന്നു. ഫലപ്രദമായ നടപ്പാക്കൽ ഉറപ്പാക്കുകയും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും വിപുലമായ പങ്കാളിത്തം വളർത്തുകയും ചെയ്യുന്നതിലൂടെ കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും കാർഷിക മേഖലയെ മൊത്തത്തിൽ ശക്തിപ്പെടുത്തുന്നതിനും പദ്ധതിക്ക് ഗണ്യമായ സംഭാവന നൽകാൻ കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. യുവജനങ്ങൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വീഡിയോ കോൺഫറൻസിംഗിലൂടെ 19-ാമത് റോസ്ഗാർ മേളയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ 47 കേന്ദ്രങ്ങളിലായി നടന്ന റോസ്ഗാർ മേളയിൽ റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യം തുടങ്ങിയ വിവിധ മന്ത്രാലയങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത 51,000-ത്തിലധികം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. ദേശീയ റോസ്ഗാർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച ചടങ്ങിൽ 130-ഓളം പേർക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. പാലക്കാട് നടന്ന റോസ്ഗാർ മേളയിൽ 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയായി. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം June 1. തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSSൽ രാവിലെ 9 മണിക്ക് പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി

0: ഡി സതീശൻ നിർവഹിക്കും. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം സംസ്ഥാന വ്യാപകമായി പദ്ധതിക്ക് തുടക്കമാകും. കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി ഉന്മൂലനം ചെയ്യുകയാണ് പ്രധാന ലക്ഷ്യം. പാഠപുസ്തകങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 പാഠപുസ്തകങ്ങളുടെ വിതരണം നടക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പി എം ശ്രീ പദ്ധതിയിൽ നിന്നും പിൻവാങ്ങാൻ സാധിക്കുമോ എന്ന കാര്യം പരിശോധിക്കുമെന്നും SSLC പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് അതേ വിദ്യാഭ്യാസ ജില്ലയിൽ ഹയർ സെക്കൻഡറി പഠനം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വർക്കലയിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെ മൂന്നാറിൽ അതിക്രമമുണ്ടായ സംഭവത്തിൽ തമിഴ്നാട് പോലീസ് 3 ജാമ്യമില്ലാ കുറ്റം ചുമത്തി FIR രജിസ്റ്റർ ചെയ്തു. വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ് പ്രതികരിച്ചു. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് ഇന്ന് കൂടിയത്. 10 ദിവസത്തിനിടെയുണ്ടാകുന്ന 3 വില വർധനവാണ് ഇത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 112.65 രൂപയും ഡീസലിന് 101.56 രൂപയുമായി ഉയർന്നു. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ഹോർമൂസ് കടലിടുക്ക് തടസ്സപ്പെട്ടതിന്റെ ആദ്യ 76 ദിവസങ്ങളിൽ ചില്ലറ ഇന്ധനവില മാറ്റമില്ലാതെ നിലനിർത്തിയ ലോകത്തിലെ ഏക പ്രധാന സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് പവർ കട്ടില്ലെന്നും എന്നാൽ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ടെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഴക്കാല രോഗപ്രതിരോധ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കാൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. ഇതു സംബന്ധിച്ച് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. പകർച്ചവ്യാധി വ്യാപനമുണ്ടായാൽ രോഗികൾക്ക് മതിയായ ചികിത്സ ലഭ്യമാക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാനും മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്താനും അടിയന്തര പ്രാധാന്യം നൽകാൻ മന്ത്രി നിർദ്ദേശിച്ചു. 2 ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട ഈ മാസം 25 തുറക്കും. 26 പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം രാത്രി 10 നട അടയ്ക്കും. വലിയ പെരുന്നാളിന് പൊതുജനങ്ങൾക്ക് അവശ്യ വസ്തുക്കളും സബ്സിഡി സാധനങ്ങളും സപ്ലൈകോ ഉറപ്പാക്കും. സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഈ മാസം 26 കിറ്റ് ലഭ്യമാവുക. 1,101 രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾക്ക് 850 രൂപയ്ക്കാണ് പ്രത്യേക കിറ്റായി നൽകുന്നത്. തിരുവനന്തപുരത്ത് ചിറയിൻകീഴ് മണ്ണൂർ ഭാഗം പട്ടളയിൽ നിയമവിരുദ്ധമായി ഗ്യാസ് സിലിണ്ടറുകളിൽ നിന്നും അപകടകരമാം വിധം LPG ചോർത്തി മറ്റ് സിലിണ്ടറുകളിലേക്ക് നിറച്ച് കരിഞ്ചന്തയിൽ വിൽക്കുന്ന പ്രവർത്തനങ്ങൾ കണ്ടെത്തി. ഇതിനായി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും 261 സിലിണ്ടറുകളും ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ പിടിച്ചെടുത്തു. തുടരന്വേഷണം നടന്നുവരുന്നു. 2025 VBG RAMG നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്തമാസം 21 സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വികസിത് ഭാരത് ജി റാംജി നിയമം നിലവിൽ വരുന്നത്. പുതിയ നിയമം ഈ വർഷം July 1 പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. എന്റെ നന്ദിനിക്കുട്ടി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

കാൽപന്തിന്റെ ആരവങ്ങളും ആഘോഷങ്ങളും ഒരേ താളമായി ഉയരാൻ ഇനി ദിവസങ്ങളുടെ മാത്രം കാത്തിരിപ്പ്. ലോകത്തെ ഒന്നാകെ ഒരൊറ്റ പന്തിന് പിന്നാലെ പ്രതീക്ഷയോടെ പായിക്കാനുള്ള സമയം എത്തിക്കഴിഞ്ഞു. ഇനിയുള്ള രണ്ടു മാസക്കാലം ലോകമൊന്നായി ആർത്തുവിളിക്കും, ആനന്ദത്താൽ മതിമറക്കും. ജൂൺ 11 ആതിഥേയരായ മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മത്സരത്തിലൂടെയാണ് 2026 ഫുട്ബോൾ ലോകകപ്പിന് തുടക്കമാകുന്നത്. കാനഡ, USA എന്നിവിടങ്ങൾ വേദിയാകുന്ന ഫുട്ബോൾ മാമാങ്കത്തിൻ്റെ കൊട്ടിക്കലാശം 20 July നടക്കും. ഫുട്ബോൾ ഇതിഹാസങ്ങളായ ലിയോണൽ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ഒരുമിച്ചെത്തുന്ന അവസാന ലോകകപ്പ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. 38-കാരനായ മെസ്സിയും 41-കാരനായ റൊണാൾഡോയും ഇത് തങ്ങളുടെ അവസാന ലോകകപ്പായിരിക്കുമെന്ന സൂചന ആരാധകർക്ക് നൽകിയിട്ടുണ്ട്. ടീമിൻ്റെ നായകന്മാരായാണ് ഇരുവരും കളത്തിലിറങ്ങുന്നത്. ലോകകപ്പ് ചരിത്രത്തിലെ

തന്നെ ഏറ്റവുമധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ടൂർണമെന്റാണ് ഇത്തവണത്തേത്. 48 രാജ്യങ്ങളാണ് ഇത്തവണ കിരീടത്തിനായി പോരാട്ടത്തിനിറങ്ങുന്നത്. ഭാഗ്യനിർഭാഗ്യങ്ങൾ നിമിഷനേരം കൊണ്ട് മാറിമറയുന്ന ലോകകപ്പിന്റെ 23rd പതിപ്പാണ് തിരിതെളിയാൻ പോകുന്നത്. അനേകം സംസ്കാരങ്ങളുടെ ഒത്തുചേരലിന് കൂടിയാണ് ഫുട്ബോൾ ലോകം സാക്ഷിയാകാൻ പോകുന്നത്. കോടിക്കണക്കിന് ആളുകളെ ടെലിവിഷൻ സ്ക്രീനുകൾക്കും സ്റ്റേഡിയങ്ങൾക്കും മുന്നിലെത്തിക്കുന്ന ലോകകപ്പ് ലോകരാഷ്ട്രീയത്തെയും സംസ്കാരത്തെയും സമ്പദ് വ്യവസ്ഥയെയും പോലും സ്വാധീനിക്കുന്ന തരത്തിൽ വളർന്ന് പന്തലിച്ചു കഴിഞ്ഞു. ചരിത്രത്താളുകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കണ്ണീരിന്റെയും നിരാശയുടെയും ആഹ്ലാദങ്ങളുടെയും ഒരുപാടൊരുപാട് മുഖങ്ങൾ നമുക്ക് മുന്നിൽ തെളിയും. 20th തുടക്കത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഫുട്ബോൾ ജനപ്രീതി നേടിത്തുടങ്ങിയിരുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള സ്ഥിരമായ ഒരു ആഗോള ടൂർണമെന്റിന്റെ ആവശ്യകത ഉയർന്നതോടെയാണ് ലോകകപ്പ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. 1928 നടന്ന ഫിഫ കോൺഗ്രസിലാണ് ലോകകപ്പ് സംഘടിപ്പിക്കുന്നതിന് ഔദ്യോഗിക തീരുമാനമുണ്ടായത്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടം നേടിയ രാജ്യം ബ്രസീലാണ്. 5 ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ എല്ലാ ലോകകപ്പുകളിലും പങ്കെടുത്ത ഏക രാജ്യം കൂടിയാണ്. ജർമ്മനിയും ഇറ്റലിയും 4 കിരീടങ്ങൾ നേടിയപ്പോൾ അർജന്റീന 3 ഫ്രാൻസ് 2 കിരീടം സ്വന്തമാക്കി. 1930 യുറുഗ്വേയിലാണ് കന്നി ഫുട്ബോൾ ലോകകപ്പ് അരങ്ങേറിയത്. അന്താരാഷ്ട്ര ഫുട്ബോൾ നിയന്ത്രിക്കുന്ന ഫിഫയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ലോകകപ്പിൽ ആതിഥേയർ തന്നെ ചാമ്പ്യന്മാരായി. ഫൈനലിൽ അർജന്റീനയെ 2-4 പരാജയപ്പെടുത്തിയാണ് യുറുഗ്വായ് കന്നിക്കിരീടത്തിൽ മുത്തമിട്ടത്. വെറും 13 രാജ്യങ്ങൾ മാത്രമാണ് ആ ടൂർണമെന്റിൽ പങ്കെടുത്തത്. യൂറോപ്യൻ രാജ്യങ്ങൾ കടൽമാർഗം ദീർഘയാത്ര ചെയ്തെത്തേണ്ട സാഹചര്യം മൂലമാണ് പല ശക്തരായ ടീമുകളും വിട്ടുനിന്നത്. 1930 13 തുടങ്ങിയ ലോകകപ്പ് പിന്നീട് 16 24 32 വളർന്നു. ആഗോള ഫുട്ബോളിന്റെ വ്യാപനവും കൂടുതൽ രാജ്യങ്ങളുടെ പങ്കാളിത്തവും കണക്കിലെടുത്താണ് 2026 48 പങ്കെടുക്കുന്ന രീതിയിലേക്ക് ടൂർണമെന്റ് മാറിയത്. ലോകകപ്പ് എന്ന ആശയത്തിന് പിന്നിൽ ഫ്രഞ്ചുകാരനായ ജൂൾസ് റിമെറ്റ് എന്ന ഫിഫ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ആദ്യ ലോകകപ്പ് ട്രോഫിയും അറിയപ്പെട്ടിരുന്നത്. 1930 ലോക ജേതാക്കൾക്ക് ഫിഫ നൽകിയിരുന്നത് ഫ്രഞ്ച് ശില്പിയായ ആബേൽ ലാഫ്ലർ രൂപകൽപ്പന ചെയ്ത കപ്പായിരുന്നു. വിജയം സമ്മാനിക്കുന്ന ഗ്രീക്ക് ദേവതയായ നൈക്കിന്റെ രൂപമായിരുന്നു ട്രോഫിയിൽ ആലേഖനം ചെയ്തിരുന്നത്. 1974 ഇന്ന് കാണുന്ന രൂപകൽപ്പനയിലുള്ള ലോകകപ്പ് ട്രോഫി ജേതാക്കൾക്ക് നൽകി തുടങ്ങിയത്. ഭൂമിയെ കയ്യിലേന്തിയ 2 എന്നതാണ് ഈ ട്രോഫിയുടെ രൂപം. 1934 ഇറ്റലിയും 1938 ഫ്രാൻസും ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചു. 2 ഇറ്റലി തന്നെ ചാമ്പ്യന്മാരായി. നിർഭാഗ്യത്തിന്റെ ചരിത്രം വേട്ടയാടുന്ന ഒരു രാജ്യവുമുണ്ട്, ഇന്തോനേഷ്യ. വെറും 1 മാത്രം കളിച്ച് ലോകകപ്പിന്റെ വേദിയിൽ നിന്നും അപ്രത്യക്ഷമായ രാജ്യമെന്ന പ്രത്യേകതയും ഇന്തോനേഷ്യക്ക് സ്വന്തം. 1938 ഫ്രാൻസിൽ നടന്ന ലോകകപ്പിലായിരുന്നു ഇന്തോനേഷ്യ തങ്ങളുടെ ആദ്യത്തെയും അവസാനത്തെയും ലോകകപ്പ് മത്സരം കളിച്ചത്. ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് എന്ന പേരിലാണ് ഇന്തോനേഷ്യ കളത്തിലിറങ്ങിയത്. ലോകകപ്പിൽ പങ്കെടുക്കുന്ന ആദ്യ ഏഷ്യൻ രാജ്യമെന്ന തലയെടുപ്പോടെയായിരുന്നു ഇന്തോനേഷ്യ പോരാട്ടത്തിനിറങ്ങിയത്. നോക്കൌട്ട് മത്സരമായതിനാൽ തോറ്റതോടെ അവർ പുറത്തായി. ലോകകപ്പിന്റെ ജൈത്രയാത്രയ്ക്ക് പിന്നീട് 2 മഹായുദ്ധം തടസ്സം നിന്നു. 1942-46 ലോകകപ്പ് സംഘടിപ്പിക്കാനായില്ല. പിന്നീട് 1950 ലോകകപ്പ് മടങ്ങിയെത്തുന്നത്. ബ്രസീലായിരുന്നു ആതിഥേയർ. ശക്തരായ യുറുഗ്വായ് ആതിഥേയരുടെ കണ്ണീർ വീഴ്ത്തി ചാമ്പ്യന്മാരായി. ബ്രസീലിലെ റിയോ ഡി ജനറോയിലെ പ്രശസ്തമായ മാരക്കാന സ്റ്റേഡിയത്തിലെ നിശ്ചലമായ നിമിഷങ്ങൾ ഇന്നും ചരിത്രത്തിലെ പൊള്ളുന്ന നിമിഷങ്ങളാണ്. തൊട്ടടുത്ത പതിപ്പിന് ആതിഥേയത്വം വഹിച്ചത് സ്വിറ്റ്സർലൻഡ് ആയിരുന്നു. ഹംഗറിയെ പരാജയപ്പെടുത്തി വെസ്റ്റ് ജർമ്മനി ലോക കിരീടത്തിൽ മുത്തമിട്ടു. പിന്നീട് നടന്ന ലോകകപ്പുകൾ

ഒരു തേരോട്ടത്തിന്റെ തുടക്കമായിരുന്നു. കരുത്തരായ ബ്രസീൽ അജയ്യരായി മാറുന്ന കാഴ്ചയ്ക്ക് ലോകം സാക്ഷ്യം വഹിച്ച നിമിഷങ്ങൾ. സ്വീഡൻ ആതിഥേയത്വം വഹിച്ച 1958 ലോകകപ്പിലൂടെ ഫുട്ബോൾ ലോകം അത്ഭുത ബാലനെ വരവേറ്റു. പെലെ 17 ലോകകപ്പിനിറങ്ങിയ പെലെയുടെ ബൂട്ടുകളുടെ ബലത്തിൽ ബ്രസീൽ തങ്ങളുടെ കന്നിക്കിരീടത്തിൽ മുത്തമിട്ടു. ആതിഥേയരെ 2-5 പരാജയപ്പെടുത്തിയാണ് പെലെയുടെ ബ്രസീൽ ചാമ്പ്യന്മാരായത്. ഫൈനലിൽ 2 പെലെ തിളങ്ങി. തൊട്ടടുത്ത വർഷവും കിരീടത്തിൽ മുത്തമിട്ടത് ബ്രസീൽ തന്നെ. ചിലി ആതിഥേയരായ ലോകകപ്പിൽ ചെക്കോസ്ലോവാക്കിയയാണ് ഫൈനലിൽ ബ്രസീൽ പരാജയപ്പെടുത്തിയത്. 1-3 ബ്രസീൽ വിജയക്കൊടി നാട്ടിയത്. 1966 കിരീടം കൈവിട്ടെങ്കിലും 1970 വീണ്ടും ബ്രസീൽ ലോക ചാമ്പ്യന്മാരായി. മെക്സിക്കോ ആതിഥേയരായ ലോകകപ്പിന്റെ ഫൈനലിൽ 1-4 ഇറ്റലിയെ പരാജയപ്പെടുത്തിയാണ് ബ്രസീൽ 3rd കിരീടം സ്വന്തമാക്കിയത്. 1970 ത്രസിപ്പിക്കുന്ന പാസിംഗും ആക്രമണ ഫുട്ബോളുമായി ലോകത്തെ വിസ്മയിപ്പിക്കാൻ ബ്രസീലിന് സാധിച്ചു. 4 3 ഷെൽഫിലെത്തിച്ച ബ്രസീൽ അജയ്യരായി മാറി. 3rd ലോക കിരീടം പേരിൽ ചേർത്ത പെലെ ഒരു അപൂർവ റെക്കോർഡും സ്വന്തമാക്കി. 3 ലോകകപ്പ് കിരീടം നേടിയ ഏക താരമായി പെലെ ഇന്നും ചരിത്രത്തിൽ നിലകൊള്ളുന്നു. 1970 ലോകകപ്പിലെ ബ്രസീൽ ടീം മനോഹരമായ പാസിംഗും ആക്രമണ ഫുട്ബോളും കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ചു. ഒരൊറ്റ മത്സരം പോലും പരാജയപ്പെടാതെയാണ് ആ സ്ക്വാഡ് വിശ്വകിരീടം ചൂടിയത്. ഫുട്ബോൾ ചരിത്രത്തിലെ മികച്ച ദേശീയ ടീമുകളിലൊന്നായി ആ സ്ക്വാഡിനെ വിലയിരുത്തുന്നു. 1970 ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ ശക്തമായി മുന്നോട്ട് വന്നു. ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ ടീമുകൾ ലോക ഫുട്ബോളിൽ ശക്തമായ സാന്നിധ്യമായി മാറാൻ തുടങ്ങി. 1974 ആതിഥേയരായ വെസ്റ്റ് ജർമ്മനി ചാമ്പ്യന്മാരായി. നെതർലൻഡ്സിനെ 1-2 പരാജയപ്പെടുത്തിയാണ് വെസ്റ്റ് ജർമ്മനി കിരീടം ചൂടിയത്. 1978 നെതർലൻഡ്സ് ഫൈനലിൽ എത്തിയെങ്കിലും കിരീടത്തിനരികെ വീണു. ആതിഥേയരായ അർജന്റീനയോട് 1-3 നെതർലൻഡ്സ് പരാജയപ്പെട്ടത്. ലോകത്ത് ഏറ്റവുമധികം ആരാധകരുള്ള ടീമുകളിലൊന്നായ അർജന്റീനയുടെ കന്നി കിരീടമായിരുന്നു അത്. 1982 ഇറ്റലി വിശ്വകിരീടം നേടിയപ്പോൾ 1986 വീണ്ടും അർജന്റീന ലോകകപ്പ് കീഴടക്കി. 1982 വെസ്റ്റ് ജർമ്മനിയെ കീഴടക്കിയാണ് ഇറ്റലി ചാമ്പ്യന്മാരായത്. സ്പെയിനായിരുന്നു ആതിഥേയർ. മെക്സിക്കോ ആതിഥേയത്വം വഹിച്ച ലോകകപ്പിലും വെസ്റ്റ് ജർമ്മനിക്ക് ഫൈനലിൽ കാലിടറി. അർജന്റീന ജേതാക്കളായി. ഡീഗോ മറഡോണ എന്ന ഇതിഹാസം ലോക കിരീടത്തിൽ മുത്തമിട്ടു. 1986 ഫൈനലിസ്റ്റുകൾ തന്നെ 90 ഫൈനലിലും ഏറ്റുമുട്ടി. പക്ഷേ 2 നഷ്ടമായ കിരീടം ഇത്തവണ വെസ്റ്റ് ജർമ്മനി കൈപ്പിടിയിൽ ഒതുക്കി. ഇറ്റലി ആതിഥേയത്വം വഹിച്ച ലോകകപ്പിൽ ഏകപക്ഷീയമായ 1 അർജന്റീനയെ വെസ്റ്റ് ജർമ്മനി തോൽപ്പിച്ചത്. 1994 ലോകകപ്പിലൂടെ ബ്രസീൽ വീണ്ടും വിജയവഴിയിൽ തിരിച്ചെത്തി. USA ആതിഥേയത്വം വഹിച്ച ലോകകപ്പിൽ ഇറ്റലിയായിരുന്നു ഫൈനലിലെ എതിരാളികൾ. മുഴുവൻ സമയത്തും ഗോൾരഹിതമായ മത്സരത്തിൽ പെനാൽറ്റിയിലൂടെയാണ് ബ്രസീൽ തങ്ങളുടെ 4th കിരീടം സ്വന്തമാക്കിയത്. 1998 ഫ്രാൻസ് ലോകകപ്പിലും ബ്രസീൽ ഫൈനലിൽ എത്തി. പക്ഷേ ആതിഥേയരായ ഫ്രാൻസിന്റെ കരുത്തിനു മുന്നിൽ ബ്രസീൽ മുട്ടുമടക്കി. ഏകപക്ഷീയമായ 3 നിലവിലെ ചാമ്പ്യന്മാരെ ഫ്രാൻസ് തകർത്തത്. 2002 ബ്രസീൽ കരുത്തോടെ തിരിച്ചു വന്നു. 5th കിരീടം നേടിയെടുത്തു. പക്ഷേ അതിനുശേഷം കിരീടത്തിൽ മുത്തമിടാൻ ബ്രസീലിന് സാധിച്ചിട്ടില്ല എന്നത് ആരാധകരെ നിരാശയിലാഴ്ത്തുന്നു. ദക്ഷിണ കൊറിയയും ജപ്പാനും സംയുക്തമായി ആതിഥേയത്വം വഹിച്ച ലോകകപ്പിന്റെ ഫൈനലിൽ ജർമ്മനിയെ എതിരില്ലാത്ത 2
ബ്രസീൽ പരാജയപ്പെടുത്തിയത്.

2002 ശേഷം യൂറോപ്യൻ രാജ്യങ്ങളുടെ തേരോട്ടമാണ് ലോകകപ്പിൽ ആരാധകർ കണ്ടത്. ലാറ്റിൻ അമേരിക്കൻ ശക്തി കേന്ദ്രങ്ങളെല്ലാം തകർന്നടിഞ്ഞു. 4 ലോകകപ്പുകളിൽ യൂറോപ്യൻ സർവാധിപത്യം ലോകം കണ്ടു. ബ്രസീലിന്റെ പതനവും ഫ്രാൻസിന്റെ ശക്തമായ പ്രകടനങ്ങളും ഫുട്ബോൾ ലോകത്ത് ചർച്ചയായി. 2006 യൂറോപ്യൻ ഫൈനലിൽ ഫ്രാൻസും ഇറ്റലിയും ഏറ്റുമുട്ടി. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇറ്റലി ജേതാക്കളായി. ആതിഥേയരായ ജർമ്മനിക്ക് 3 സ്ഥാനം കൊണ്ട് തൃപ്തരാകേണ്ടി വന്നു. 2010 ദക്ഷിണാഫ്രിക്കൻ ലോകകപ്പിലാണ് ഏറെ വിവാദമായ ജബുലാനി പന്ത് അവതരിപ്പിച്ചത്. സ്ട്രൈക്കർമാരെയും ഗോൾ കീപ്പർമാരെയും കബളിപ്പിച്ച പന്തായിരുന്നു ജബുലാനി. പന്തിന്റെ പാത മനസ്സിലാക്കാൻ എല്ലാവരും ബുദ്ധിമുട്ടി. ടിക്കി ടാക്ക ശൈലിയുമായി എത്തിയ സ്പെയിൻ ജബുലാനിയെ വരുതിയിലാക്കി ജേതാക്കളായി. 2014 ബ്രസീൽ ആതിഥേയത്വം വഹിച്ച ലോകകപ്പിന്റെ ഫൈനലിൽ ഇതിഹാസ താരം മെസ്സിയുടെയും അർജന്റീനയുടെയും കണ്ണീർ വീണു. ഫൈനലിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ വിജയത്തോടെ ജർമ്മനി കിരീടം ചൂടി. 2018 റഷ്യൻ ലോകകപ്പിൽ ഫ്രാൻസിന്റെ മിന്നും പ്രകടനത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. ടൂർണമെന്റിലെ കറുത്ത കുതിരകളായി മാറിയ ക്രൊയേഷ്യയായിരുന്നു ഫൈനലിലെ എതിരാളികൾ. 2-4 ഗോളുകൾക്ക് ഫ്രാൻസ് ക്രൊയേഷ്യയെ തകർത്ത് കിരീടം ചൂടി. ഏറ്റവും ഒടുവിലായി നടന്ന ഖത്തർ ലോകകപ്പിലും ഫ്രാൻസ് മികവ് പുലർത്തി. പക്ഷേ അർജന്റീനിയൻ ടീമിന്റെ ഒത്തിണക്കത്തിനും മെസ്സി എന്ന ഇതിഹാസത്തിനും മാർട്ടിനസ് എന്ന വൻമതിലിനും മുന്നിൽ ഫ്രാൻസ് വീണു. ആദ്യാവസാനം ആവേശം അലതല്ലിയ കലാശ പോരാട്ടത്തിനൊടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ അർജന്റീന വിശ്വകിരീടം നേടി. ഇതിഹാസ താരം മെസ്സിക്ക് കന്നി ലോകകിരീടം. ഇനി കാത്തിരിപ്പിന്റെ നാളുകളാണ്. ആരാധകരുടെ പ്രിയപ്പെട്ട മെസ്സിയും റൊണാൾഡോയും നെയ്മറുമെല്ലാം കളത്തിലിറങ്ങുന്നത് കാണാനായുള്ള കാത്തിരിപ്പ്. ലോകം മുഴുവൻ ഒരു പന്തിലേക്ക് ആവേശത്തോടെ ചുരുങ്ങുന്ന കാഴ്ചയ്ക്കായുള്ള നിമിഷങ്ങൾക്ക് ഇനി ദിവസങ്ങളുടെ ദൂരം മാത്രം.

ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലൂടെ പ്രത്യേക പരിപാടി സമാപിക്കുന്നു. രചന അജ്മൽ എൻ എസ്, ആഖ്യാനം നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്. ലോകം

യു വെൽ ലിസ്ണിംഗ് ടു ദ ഫേറ്റ് ഓഫ് ഒഫീലിയ ബൈ ടേലർ സ്വിഫ്റ്റ്. അപ് നെക്സ്റ്റ് ഇസ് എ സോങ് ദറ്റ് ഫീൽസ് പ്ലേഫുൾ ഓൺ ദ സർഫസ് ബട്ട് അണ്ടർനീത് ഇറ്റ് ക്യാരീസ് എ ലോട്ട് ഓഫ് അൺസർട്ടൻറ്റി ആൻഡ് വൾനറബിലിറ്റി. വാട്ട് ഐ റിയലി ലൈക്ക് അബൌട്ട് ദ നെയിം ഓഫ് ദ ഗെയിം ഇസ് ദ വേ ഇറ്റ് ക്യാപ്ചേഴ്സ് ദാറ്റ് ഫീലിംഗ് ഓഫ് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് അനദർ പേഴ്സൺ കംപ്ലീറ്റ്ലി, വണ്ടറിംഗ് വാട്ട് ദേ ട്രൂലി ഫീൽ, വാട്ട് ദേ ഹൈഡ് ആൻഡ് വെദർ ലവ് ഇസ് എവർ ആസ് സിംപിൾ ആസ് ഇറ്റ് ഫസ്റ്റ് സീംസ്. And as always with Abba, the melody makes everything sound effortless. The harmonies, the softness in the vocals, and the smooth flow through the song make it feel both intimate and grand at the same time. So let's lend our ears to The Name of the Game by Abba.

0: അപ്രസ്തുത ഹെ കെസി കേശവ പിള്ളേക്ക് ഇക്കൃതി ശ്രീ ബാലകൃഷ്ണ പാഹിമാം ജോ രാഗ് പൂർവി കല്യാണി പർ ആധാരിത ഹെ ഓർ രൂപക് താൽ മേ നിബദ്ധ ഹെ.
1: യു വിൽ നൗ ലിസൺ ടു ശ്രീ ബാലകൃഷ്ണ പാഹിമാം, എ കോമ്പോസിഷൻ ഓഫ് കെസി കേശവ പിള്ളേ ഇൻ ദ രാഗ് പൂർവി കല്യാണി സെറ്റ് ടു രൂപക താൾ.

ആകാശവാണി. നമസ്കാരം. ഭീകരവാദ വിരുദ്ധ ദിനം, സമാധാനത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും സന്ദേശം എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഭീകരതയ്ക്കും അക്രമത്തിനുമെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിനും സമാധാനം, ഐക്യം എന്നിവ നിലനിർത്തുന്നതിനുമായി എല്ലാ വർഷവും മെയ് 21 ഇന്ത്യ ഭീകരവാദ വിരുദ്ധ ദിനം ആചരിക്കുന്നു. വിദ്വേഷത്തിനും അക്രമത്തിനും ഇരയായി ജീവനും ജീവിതവും നഷ്ടപ്പെട്ടവരെ ഓർമ്മിക്കുന്നതിനും അവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നതിനുമായാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. 1991 മെയ് 21 തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ചരമവാർഷിക ദിനമാണിത്. ഭീകരവാദ വിരുദ്ധ ദിനം എന്നത് വെറുമൊരു അനുസ്മരണ ദിനം മാത്രമല്ല, അക്രമത്തിന് പകരം സമാധാനവും വിദ്വേഷത്തിന് പകരം ഐക്യവും തീവ്രവാദത്തിന് പകരം മനുഷ്യത്വവും ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള കൂട്ടായ പ്രതിജ്ഞയ്ക്കുള്ള അവസരം കൂടിയാണ്. മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് ഭീകരതയെന്ന് ഭീകരവാദ വിരുദ്ധ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അക്രമത്തെ നിരസിക്കാനും ജനാധിപത്യ മൂല്യങ്ങളെയും ദേശീയ ഐക്യത്തെയും പിന്തുണയ്ക്കാനുമുള്ള ആഹ്വാനമാണ് ഈ ദിനം. ഭീകരതയുടെ വിനാശകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക, സമാധാനം, ഒത്തൊരുമ, സാമുദായിക ഐക്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുക, ഭീകരവാദ പ്രത്യാശാസ്ത്രങ്ങളെയും അക്രമങ്ങളെയും നിരുത്സാഹപ്പെടുത്തുക, ദേശീയ സുരക്ഷാ അവബോധം ശക്തിപ്പെടുത്തുക, ഭീകരാക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരെ ആദരിക്കുക തുടങ്ങിയവയാണ് ഭീകരവാദ വിരുദ്ധ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. പതിറ്റാണ്ടുകളായി ഇന്ത്യ നിരവധി ഭീകരാക്രമണങ്ങളെയാണ് നേരിട്ടിട്ടുള്ളത്. സമൂഹത്തിൽ ഭയം, അസ്ഥിരത, ഭിന്നത എന്നിവ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ച് സാധാരണക്കാർ, സുരക്ഷാസേനകൾ, പൊതുസ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, സാമ്പത്തിക കേന്ദ്രങ്ങൾ എന്നിവയെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ആക്രമണങ്ങൾ. എന്നാൽ ഈ വെല്ലുവിളികൾക്കിടയിലും സുരക്ഷാ സംവിധാനങ്ങളും ഭീകരവിരുദ്ധ നടപടികളും സ്ഥിരമായി ശക്തിപ്പെടുത്തുന്ന രാജ്യമാണ് ഇന്ത്യ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ വധം, 1993 മുംബൈ സ്ഫോടന പരമ്പരകൾ, 2001 പാർലമെന്റ് ആക്രമണം, 2008 മുംബൈ ഭീകരാക്രമണം, 2019 പുൽവാമ ആക്രമണം, ഒടുവിൽ 2025 പഹൽഗാം ഭീകരാക്രമണം, ഇങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിലെ പ്രധാന ഭീകരാക്രമണങ്ങൾ ആരും മറന്നിട്ടുണ്ടാകില്ല. 1991 മെയ് 21 തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത്. തമിഴ് ഈഴം ലിബറേഷൻ ടൈഗേഴ്സ് LTTE ആസൂത്രണം ചെയ്ത ചാവേർ ബോംബാക്രമണമാണ് ഉണ്ടായത്. 1993 മാർച്ച് 12 മുംബൈയെ പിടിച്ചുകുലുക്കിയ ബോംബ് സ്ഫോടന പരമ്പരയിൽ 250 പേർ കൊല്ലപ്പെട്ടു. സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഹോട്ടലുകൾ, തിരക്കേറിയ പൊതുസ്ഥലങ്ങൾ എന്നിവയുൾപ്പെടെ പ്രധാന സ്ഥലങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണങ്ങൾ.

0: 21 ഡിസംബർ 13 ന്യൂഡൽഹിയിൽ പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനിടെ ഭീകരർ ഇന്ത്യൻ പാർലമെന്റ് ആക്രമിച്ചു. പ്രധാന കെട്ടിടങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് അക്രമിയെ തടയാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞെങ്കിലും നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ആക്രമണം ഇന്ത്യയെയും പാകിസ്ഥാനെയും സംഘർഷാവസ്ഥയിലേക്ക് നയിച്ചു. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ ഭീകരാക്രമണങ്ങളിലൊന്ന് 2008 നവംബർ 26 മുംബൈയിൽ നടന്നതാണ്. ആയുധധാരികളായ 10 ഭീകരർ താജ്മഹൽ പാലസ് ഹോട്ടൽ, ഒബ്രോയ് മുംബൈ, ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനൽസ് എന്നീ ഇടങ്ങളിൽ സംഘടിത ആക്രമണങ്ങൾ നടത്തി. സാധാരണക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 160-ൽ പേർ കൊല്ലപ്പെട്ടു. ഏകദേശം 3 ദിവസം നീണ്ടുനിന്ന ആക്രമണം ലോകത്തെയാകെ ഞെട്ടിച്ചു. 2019 ഫെബ്രുവരിയിൽ ജമ്മുകശ്മീരിലെ പുൽവാമയിൽ സെൻട്രൽ റിസർവ് പോലീസ് സേനയുടെ വാഹന വ്യൂഹത്തിനു നേരെ ചാവേർ ആക്രമണമുണ്ടായി. ആക്രമണത്തിൽ 40 CRPF ഉദ്യോഗസ്ഥർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഈ സംഭവത്തോടെ ഇന്ത്യയുടെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളും നടപടികളും കൂടുതൽ ശക്തമാക്കി. 2025 ഏപ്രിൽ 22 ജമ്മുകശ്മീരിലെ പഹൽഗാമിന് സമീപം ബൈസരൻ താഴ്വര പ്രദേശത്ത് വിനോദസഞ്ചാരികൾക്ക് നേരെ സായുധരായ ഭീകരവാദികൾ വെടിയുതിർക്കുകയും 26 സാധാരണ പൌരന്മാർ കൊല്ലപ്പെടുകയും ചെയ്തു. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് മറുപടിയായി 2016 ഉറി ആക്രമണത്തിന് മറുപടിയായി നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക്, 2025 ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെ ശക്തമായ ഭീകരവിരുദ്ധ ഓപ്പറേഷനുകളും ഇന്ത്യ നടത്തിയിട്ടുണ്ട്. ഭീകരതയെ ചെറുക്കുന്നതിനും ദേശീയ സുരക്ഷ സംരക്ഷിക്കുന്നതിനുമുള്ള രാജ്യത്തിന്റെ ദൃഢനിശ്ചയത്തെ അടിവരയിട്ടുറപ്പിക്കുന്നതായിരുന്നു ഇത്തരം ദൌത്യങ്ങൾ. ഇക്കഴിഞ്ഞ മെയ് 7 രാജ്യം ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1-ാം വാർഷികം ആചരിച്ചു. ഭീകരതയ്ക്കെതിരായ രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂറെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ജാഗ്രതയോടെയും ഐക്യത്തോടെയും വെല്ലുവിളികൾക്ക് ശക്തമായ മറുപടി നൽകാൻ രാജ്യം സജ്ജമാണെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. ഇന്ത്യയുടെ പരമാധികാരം കാത്തുസൂക്ഷിക്കുന്നതിൽ ഇന്ത്യൻ സായുധസേന വഹിക്കുന്ന പങ്ക് വലുതാണെന്നും ഏത് സുരക്ഷാ വെല്ലുവിളികളിലും സേന അസാധാരണമായ ദൃഢനിശ്ചയം കാഴ്ചവച്ചിട്ടുള്ളതായും രാഷ്ട്രപതി ഡൽഹിയിൽ നടന്ന ഒരു പരിപാടിയിൽ പറഞ്ഞു. സൈനിക ദൌത്യങ്ങൾക്കപ്പുറം രാജ്യത്തിന്റെ വികസനത്തിന്റെ ഒരു പ്രധാന തൂണായി ഇന്ത്യൻ പ്രതിരോധ സേന നിലകൊള്ളുന്നതായും ശ്രീമതി മുർമു പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ഓപ്പറേഷൻ സിന്ദൂറിന് അഭിവാദ്യം അർപ്പിച്ചു. ഇന്ത്യൻ സായുധസേനയുടെ സമാനതകളില്ലാത്ത ധൈര്യവും ദൃഢനിശ്ചയവും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രകടമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. സായുധസേനയുടെ പോരാട്ട വീര്യത്തെ രാജ്യം ഒന്നടങ്കം അഭിവാദ്യം ചെയ്യുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഓപ്പറേഷൻ സിന്ദൂർ ये सिर्फ नाम नहीं है, ये देश के कोटि कोटि लोगों की भावनाओं का प्रतिबिंब है. ऑपरेशन सिंदूर न्याय की अखंड प्रतिज्ञा है. 6 मई की देर रात 7 मई की सुबह पूरी दुनिया ने इस प्रतिज्ञा को परिणाम में बदलते देखा.
0: പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തതിനു പുറമെ നിരവധി ഭീകരരെയും ഈ സൈനിക നീക്കത്തിലൂടെ വധിക്കാൻ സായുധസേനയ്ക്ക് സാധിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ ഒരു ചരിത്രപ്രധാന ദൌത്യമാണെന്നും ഇന്ത്യൻ സായുധസേനയുടെ അചഞ്ചലമായ പ്രഹരശേഷിയെക്കുറിച്ച് എതിരാളികളെ ദൌത്യം ഓർമ്മപ്പെടുത്തുമെന്നും 1-ാം വാർഷികത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള ഉചിതമായ മറുപടിയാണ് ഇന്ത്യ നൽകിയതെന്ന് കരസേന ലഫ്റ്റനന്റ് ജനറൽ സുബിൻ മിൻവല്ല 1-ാം വാർഷികത്തോടനുബന്ധിച്ച് ജയ്പൂരിൽ നടന്ന സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇന്ത്യൻ സേനയ്ക്ക് രാജ്യസുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നവരെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
2: In terms of Pakistan, we know what his capabilities are. We know exactly what he has. So whatever structure he creates, we know what he has to bring against us. In terms of our own capabilities, we are enhancing our own capabilities to go beyond what we have existing. We are looking at a wide spectrum of ranges, a wide spectrum of trajectories to operate in all domains, and therefore this capability is what we are developing as we speak.
0: കര, നാവിക, വ്യോമസേനകളുടെ അസാധാരണമായ ഏകോപനം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് സഹായകമായതായും ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടം പൂർണ്ണ ദൃഢനിശ്ചയത്തോടെ തുടരുന്നുവെന്നും ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് പറഞ്ഞു.
3: ഓപ്പറേഷൻ സിന്ദൂർ പ്രൂവ്ഡ് ദാറ്റ് ആത്മനിർഭർ ഈസ് നോട്ട് ജസ്റ്റ് എ സ്ലോഗൻ, ഇറ്റ് ഈസ് ഇൻഡീഡ് എ ഫോഴ്സ് മൾട്ടിപ്ലയർ. ടുഡേ ഓവർ 65% ഓഫ് ആർ ഡിഫൻസ് എക്യുപ്മെന്റ് ഈസ് ബീങ് മാനുഫാക്ചർഡ് ഡൊമസ്റ്റിക്കലി. ഐ ഓൾസോ വോണ്ട് ടു സ്പീക്ക് ഹിയർ ഓഫ് ആർ എക്സിറ്റ് സ്ട്രാറ്റജി. An escalation control in an era of prolonged conflict

0: around the world. We struck hard, achieved clearly defined objectives, and then decided to cease hostilities when the Pakistanis were compelled to negotiate and requested us to stop. The objectives were achieved through a calibrated shot and sharp shock that altered the enemy's risk appetite and disrupted his command and control. Without locking India into a long-drawn war or conflict, the ill effects of which we are seeing in ongoing conflicts around the world. This measured approach reflects the maturity of our strategic culture and the professionalism of our armed forces. The armed forces executed the kinetic phase with discipline, precision, and minimal collateral impact. This multi-agency, multi-domain coordination will remain the template for future operations.
1: ഭീകരതയ്ക്കെതിരെ ഇന്ത്യ സ്ഥിരമായി ഒരു ശക്തവും വിട്ടുവീഴ്ചയില്ലാത്തതുമായ നിലപാടാണ് പുലർത്തിവരുന്നത്. പാർലമെന്റ് ആക്രമണം, മുംബൈ ആക്രമണം, പുൽവാമ ആക്രമണം, അടുത്തിടെ നടന്ന പഹൽഗാം ആക്രമണം എന്നിവയുൾപ്പെടെ നിരവധി ഭീകരാക്രമണങ്ങളെ രാജ്യം ധീരമായി നേരിട്ടു. ഈ വെല്ലുവിളികൾക്കിടയിലും ദേശീയ സുരക്ഷ സംരക്ഷിക്കുന്നതിനും സമാധാനം നിലനിർത്തുന്നതിനുമുള്ള പ്രതിബദ്ധത ഇന്ത്യ ആഗോളവേദികളിലുൾപ്പെടെ ആവർത്തിച്ചു. ഭീകരവാദ ഭീഷണികളെ ചെറുക്കുന്നതിനായി ഇന്റലിജൻസ് ശൃംഖലകളെ ശക്തിപ്പെടുത്തുകയും അതിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കുകയും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഭീകരത ഒരു രാജ്യത്തിന് മാത്രമല്ല മുഴുവൻ മനുഷ്യരാശിക്കും ഭീഷണിയാണെന്നും ഭീകരതയ്ക്കെതിരെ കൂടുതൽ അന്താരാഷ്ട്ര സഹകരണം വേണമെന്നും ഇന്ത്യ ആഹ്വാനം ചെയ്തു. ഭീകരവാദത്തിനെതിരായ രാജ്യത്തിന്റെ ഇടപെടലുകളെക്കുറിച്ച് ഡിഫൻസ് അനലിസ്റ്റ് കേണൽ എസ് ഡിന്നി ആകാശവാണിയോട്.
2: കുറെ വർഷങ്ങളായിട്ട് ഭാരതത്തിനുള്ളിൽ പല രീതിയിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള പല രാജ്യങ്ങളും അതിന് മുൻകൈയെടുത്ത് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഒരു കാരണവശാലും ഭാരതം ഒറ്റക്കെട്ടായിട്ട് നിൽക്കരുത്. ഭാരതത്തിനെ പല രീതിയിൽ മുറിവേൽപ്പിക്കുക, 1000 മുറിവേൽപ്പിച്ച് ഭാരതത്തിനെ ഇല്ലാതാക്കാം, അങ്ങനെയൊക്കെയുള്ള ചില ആശയം വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു എക്സാമ്പിളായിരുന്നു പെഹൽഗാമിൽ നടന്ന ആ ഒരു ഭീകരവാദ അറ്റാക്ക്. അത് നമ്മുടെ ഭാരതത്തിന്റെ സ്വന്തമായിട്ടുള്ള സഹോദരന്മാരെ അവരുടെ അമ്മയുടെയും പെങ്ങളുടെയും അല്ലെങ്കിൽ മകളുടെയും മുന്നിൽ വെച്ച് മതത്തിന്റെ പേരിൽ ഇല്ലാതാക്കുക മാത്രമല്ലായിരുന്നു, അതൊരു ഭീകരവാദത്തിന് അപ്പുറം ഭാരതത്തിന്റെ ഉള്ളിലുള്ള ഒരു ഐക്യത്തിനെയും തകർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം കൂടിയായിരുന്നു. പക്ഷെ ഭാരതത്തിന്റെ ഒരു സംസ്കാരമുണ്ട്, നമ്മളെല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരമാണ്. പാരമ്പര്യമായിട്ടുള്ള ആ സംസ്കാരത്തിന്റെ ബലത്തിൽ അങ്ങനെ ഒന്നും നടന്നില്ല. അത് മാത്രമല്ല, അതിന് മറുപടിയായിട്ട് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ലോഞ്ച് ചെയ്യുകയും ചെയ്തിരുന്നു. അന്ന് ഓപ്പറേഷൻ സിന്ദൂർ വളരെ സക്സസ്ഫുൾ ആയിട്ട് ലോഞ്ച് ചെയ്ത് പാകിസ്ഥാനിന് ഒരു താക്കീത്, അതായത് ഇനി ഒരിക്കലും നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഭീകരവാദത്തിന് നമ്മൾ ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുള്ള ഒരു സന്ദേശമായിരുന്നു ആ ഓപ്പറേഷനിലൂടെ നമ്മൾ നൽകിയത്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ പുതിയ നയം അല്ലെങ്കിൽ പുതിയ നോർമൽ എന്ന് വേണമെങ്കിൽ പറയാവുന്നത് ഭീകരവാദത്തിന് ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. നമ്മുടെ രാജ്യം ഒരു ഡെവലപ്മെന്റ് ഓറിയന്റഡ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ തകർക്കാൻ വേണ്ടിയുള്ള ഈ ശ്രമം വളരെ ശക്തമായിട്ട് തന്നെ നേരിടണം. കാരണം നമ്മുടെ പൗരന്മാരുടെ സുരക്ഷ തന്നെയാണ് നമുക്ക് ഏറ്റവും വലുത്. അപ്പൊ വികസനം വേണമെങ്കിൽ നമുക്ക് സുരക്ഷ വേണം, സുരക്ഷ വേണമെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുകയും വേണം. അപ്പൊ അത് തന്നെയാണ് ഇപ്രാവശ്യത്തെ ആന്റി ടെററിസം ഡേ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഭാരതം ഇന്ന് പഴയ രീതിയിലുള്ള ഭാരതമല്ല. അത് ശക്തമായിട്ടുള്ള നടപടി ഭീകരവാദത്തിന്റെ അഗേൻസ്റ്റ് എടുക്കും. അത് ഇന്ത്യയുടെ ഉള്ളിലാണെങ്കിൽ ഇന്ത്യയുടെ ഉള്ളിൽ, ഇന്ത്യയുടെ പുറം രാജ്യങ്ങളിലാണെങ്കിൽ ഇന്ത്യയുടെ പുറം രാജ്യങ്ങളിൽ, എവിടാണോ അവിടെ ചെന്ന് അതിനെ ഇല്ലാതാക്കാനുള്ള ശേഷി ഇന്ന് ഇന്ത്യക്കുണ്ട്, ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വത്തിനും ഉണ്ട്.
1: സമാധാനത്തിന്റെയും സഹിഷ്ണുതയുടെയും സന്ദേശം ലോകത്തിന് നൽകിയ രാജ്യമാണ് ഇന്ത്യ. നൂറ്റാണ്ടുകളായി രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന രണ്ട് പ്രധാന ആശയങ്ങളാണ് വസുദൈവ കുടുംബകം, നാനാത്വത്തിൽ ഏകത്വം എന്നിവ. എന്നാൽ മനുഷ്യത്വത്തിന്റെ ഈ മഹത്തായ സന്ദേശങ്ങൾക്ക് നേരെ ഉയരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഭീകരവാദം. ഈ സന്ദേശങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്ന ഏതൊരു പ്രത്യാശാസ്ത്രവും ആശയവും രാജ്യത്തിന് തന്നെ ആപത്താണ്. ഒരു ഭീകരാക്രമണം നടക്കുമ്പോൾ ഇല്ലാതാകുന്നത് ഒരു വ്യക്തി മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട എൻ രാമചന്ദ്രന്റെ മകൾ ആരതി ആർമേനോൻ ആകാശവാണിയോട്.
3: ഭീകരവാദം എന്താണെന്ന് ഞാൻ പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചിട്ടില്ല. അതിന്റെ വേദന ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. എന്റെ അച്ഛനെ ക്രൂരമായി കൊലപ്പെടുത്തി. ഒരു കുടുംബത്തിന്റെ തണൽ, മക്കളുടെ ആശ്രയം, ഒരു ഭാര്യയുടെ ലോകം, പേരക്കുട്ടികളുടെ പ്രിയ മുത്തശ്ശൻ ഒരു നിമിഷത്തിൽ തകർത്തു കളഞ്ഞു. പക്ഷേ ഇന്ന് ഒരു വർഷത്തിനു ശേഷം ഞാൻ അഭിമാനത്തോടെ ഇവിടെ നിൽക്കുന്നു. നീതി നടപ്പിലായി. നമ്മുടെ രാജ്യം മറുപടി നൽകി. ഓപ്പറേഷൻ സിന്ദൂർ വഴി പാകിസ്ഥാനിലെ 9 ഭീകര ക്യാമ്പുകൾ തകർത്തു. ഓപ്പറേഷൻ മഹാദേവ് വഴി പാക് പിന്തുണയുള്ള ഭീകരരെ കൊലപ്പെടുത്തി. ഇത് നീതിയുടെ കഥയാണ്, ഭാരതത്തിന്റെ ആത്മാഭിമാനത്തിന്റെ കഥയാണ്. ഈ ആന്റി ടെററിസം ഡേയിൽ

0: നമ്മൾ ഓരോരുത്തരും ഒരു ദൃഢനിശ്ചയമെടുക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഭീകരവാദത്തോട് ഒരിക്കലും പൊറുക്കില്ല. മതം, ഭാഷ, രാഷ്ട്രീയം എല്ലാത്തിനും മുകളിൽ രാജ്യം നിൽക്കും.
1: ഭീകരതയേക്കാൾ ക്രൂരമായ ആക്രമണങ്ങളെക്കാൾ ശക്തമാണ് സമാധാനത്തിനു വേണ്ടിയുള്ള മനുഷ്യന്റെ പോരാട്ടവും ഐക്യവും എന്നതിന്റെ ഓർമ്മപ്പെടുത്തലായി ഭീകരവിരുദ്ധ ദിനത്തെ കരുതാം. ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും അക്രമം നിരസിക്കാനും സമാധാനപരവും സുരക്ഷിതവുമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് സംഭാവന നൽകാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഭീകരാക്രമണങ്ങളുടെ ഇരകളെ അനുസ്മരിക്കുകയും സുരക്ഷാസേനയുടെയും സാധാരണ പൌരന്മാരുടെയും ധൈര്യത്തെ ആദരിക്കുകയും ചെയ്യുന്നതിലൂടെ ഭീകരവാദത്തിനെതിരായ രാജ്യത്തിന്റെ കൂട്ടായ ദൃഢനിശ്ചയത്തെ ഊട്ടിയുറപ്പിക്കുകയാണ് ഇത്തരം ദിനാചരണങ്ങൾ. നിഷ്കളങ്കരായ മനുഷ്യരെ വ്യർത്ഥവും സ്വാർത്ഥവുമായ ആശയങ്ങൾക്ക് വേണ്ടി ആക്രമിക്കുകയും നിഷ്കരുണം കൊലപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അതിനെതിരെ തിരിച്ചടിക്കാനും നിർണായക നയങ്ങൾ സ്വീകരിക്കാനും ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾ സധൈര്യം മുന്നോട്ട് വരിക തന്നെ ചെയ്യും. ഭീകരവാദ വിരുദ്ധ ദിനം സമാധാനത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും സന്ദേശം എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് കാർത്തിക വിശ്വംഭരൻ, അവതരണം കൃഷ്ണ പ്രകൃതി.

ആകാശവാണി ഇപ്പോൾ കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയുണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് സമാപിച്ചു. ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ പ്രിയ ശ്രോതാക്കൾക്കൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ഞാൻ രഞ്ജിനി നായർ. സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റും 15 സെക്കൻഡും. ഇനി ഇപ്പോൾ മുതൽ നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.